ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് നിഷാം പുതിയപ്പള്ളി. ഇന്ന് ശകവർഷം 1948, ആഷാഢം 21. മലയാള വർഷം 1201, മിഥുനം 28. 2026 ജൂലൈ 12, ഞായറാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം. മാപ്പിളപ്പാട്ട്. ഏഴ് ഇരുപതിന് ദ്വീപ് വിശേഷം. സേവന വാർത്തകൾ. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി. 7:45 യുവഗായകനും കടമത്ത് ദ്വീപ് സ്വദേശിയുമായ ശ്രീ ഉബൈദുള്ള പങ്കെടുക്കുന്ന യുവവേദി എന്ന പരിപാടി. തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചാറ്റൽ മഴയ്ക്കോ ശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. ഇനി വിവിധ ദ്വീപുകളിലായി രേഖപ്പെടുത്തിയ താപനില. കവരത്തി ദ്വീപിൽ 32 ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും 28 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുന്നു. അഗത്തി, അമിനി എന്നീ ദ്വീപുകളിൽ 32 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 27 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുന്നു. മിനിക്കോയി ദ്വീപിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനിയൊരു ഭക്തിഗാനം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി ഇനി 6:55 കേൾക്കാം.

കെ എസ് ജോർജും ഗായക സംഘവും പാടിയ ഗാനങ്ങളാണ് ഇന്ന് ഉദയഗീതത്തിൽ കേട്ടത്. ആകാശവാണി പ്രഭാതഭേരി

ആദ്യം പത്രവൃത്താന്തം. ഗായിക എസ് ജാനകി അന്തരിച്ചു. മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 7:30 അന്ത്യം. 88 വയസ്സായിരുന്നു. ശബരിമല തീർത്ഥാടകർക്ക് സൌകര്യപ്രദവും സുതാര്യവുമായ ദർശനമൊരുക്കാൻ ലക്ഷ്യമിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ കമ്മ്യൂണിക്കേഷൻ PR വിഷൻ പ്ലാൻ ഏർപ്പെടുത്തുന്നു. ദർശനത്തിനെത്തുന്നവർക്ക് സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഹൈക്കോടതിയിലെ സർക്കാർ പ്ലീഡർമാരുടെ തസ്തിക വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കി. 3 സ്പെഷ്യൽ പ്ലീഡർമാർ, 4 സീനിയർ പ്ലീഡർമാർ, 5 പ്ലീഡർമാർ എന്നിങ്ങനെയാണ് പുതിയ തസ്തികകൾ. മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം പരിഷ്കരിക്കുന്നതിന് 100 ദിന

പരിപാടിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ. 48 വകുപ്പുകളിലായി 575 പദ്ധതികളാണ് 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. കോറോ ഹെൽത്ത് കമ്പനിയുടെ കൂട്ട പിരിച്ചുവിടലിന് പിന്നാലെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐടി കമ്പനി ടാൽഡ്രോപ്പ് അടച്ചുപൂട്ടി. 300 ജീവനക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തു. വിയറ്റ്നാമിൽ ബോട്ട് മുങ്ങി മലയാളി ദമ്പതികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ. നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് സെമിയിലേക്ക് പ്രവേശിച്ചത്. 5 2020 ക്രിക്കറ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ടിന് 56 റൺസ് ജയം. ഇതോടെ സമ്പൂർണ്ണ ജയം സ്വന്തമാക്കി ഇംഗ്ലണ്ട്.

0: വാർത്താവലോകനം
1: വാർത്താവലോകനം തയ്യാറാക്കിയത് ജോൺസൺ വേങ്ങത്തടം, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ബ്യൂറോ ചീഫ് ദീപിക തിരുവനന്തപുരം.
2: അമേരിക്കൻ കമ്പനിയായ ഹോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിനെ തുടർന്ന് തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നേതൃത്വം നടത്തിയ അനുരഞ്ജന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ആഗോള പ്രതിസന്ധിയെ തുടർന്ന് കേരളത്തിലെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന വാശിയിലാണ് കമ്പനി. എന്നാൽ കമ്പനിയെ പൂട്ടാൻ അനുവദിക്കുന്നില്ല എന്ന കടുത്ത തീരുമാനത്തിലാണ് സർക്കാർ. 20-ന് വീണ്ടും ചർച്ച നടത്തും. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലില്ലെന്ന് US പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. എങ്കിലും ചർച്ച തുടരും. നിശ്ചയിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ച ചരക്ക് കപ്പലുകളെ ഹോർമോസിൽ ഇറാൻ ആക്രമിച്ചതാണ് വീണ്ടും സംഘർഷമുണ്ടാകാൻ കാരണമായത്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടത്തിലാണ് നാസയിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അനിൽ മേനോൻ എത്തുന്നത്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ്. ജനിച്ചത് അമേരിക്കയിലാണെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളിയായ ആദ്യ അധ്യക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായരുടെ പിൻപുറക്കാരനാണ് അനിൽ മേനോൻ. 8 മാസം നീളുന്ന ദൌത്യത്തിനാണ് അനിൽ മേനോൻ ഉൾപ്പെട്ട സംഘം കസാഖിസ്ഥാനിലെ ബൈക്കോനൂർ കോസ്മോട്രോമിൽ നിന്ന് റഷ്യയുടെ സോയൂസ് MS-29 പേടകത്തിൽ ചൊവ്വാഴ്ച പുറപ്പെടുന്നത്. 8 മാസത്തോളം അനിൽ ബഹിരാകാശത്തുണ്ടാകും. സംസ്ഥാനത്ത് ദേശീയപാത വികസനത്തിനായി കേന്ദ്ര സർക്കാർ 239 കോടി രൂപ അനുവദിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് കടം വാങ്ങിയ വൈദ്യുതി മഴ ലഭിക്കുന്നതിനാൽ തിരികെ നൽകിയെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ഭാഗമായി വീണുപോയ വൈദ്യുതി പോഷൻ ഉടൻ പുനഃസ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിക്കെതിരെ പോരാട്ടം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് കേരള വിജിലൻസ് മാനുവൽ പരിഷ്കരിച്ചു. കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തിയ മാനുവൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്തു. തിരുവനന്തപുരത്തെ 2-ാം മെഡിക്കൽ കോളേജിന് K. കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്ന് നാമകരണം ചെയ്ത് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. ജനറൽ ആശുപത്രി, തൈക്കാട് ആശുപത്രി എന്നിവ ചേർത്താണ് പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത്. പരിഷ്ണാത്മക മലയാള ചിത്രം റോട്ടൺ സൊസൈറ്റി ലോകമെമ്പാടുമുള്ള വിവിധ ചലച്ചിത്ര മേളകളിൽ നിന്ന് 150 അവാർഡുകൾ കരസ്ഥമാക്കി. അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഈ ചിത്രം July 19 പ്രമുഖ അമേരിക്കൻ OTT പ്ലാറ്റ്ഫോമായ VOV പോറൽ വഴി റിലീസ് ചെയ്യും. ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് കനത്ത തിരിച്ചടി. നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. നിയമന നടപടിയിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് പരീക്ഷാ രേഖകൾ പരസ്യപ്പെടുത്താൻ കമ്മീഷൻ നിർദ്ദേശിച്ചത്. PSC നിയമന തട്ടിപ്പ് ആഭ്യന്തര വിജിലൻസ് SP അന്വേഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്ത് സഹകരണ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സഹകരണ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സിയുടെ മാതൃകയിലാകും ഈ കമ്പനി. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണസമ്മാനം. 2% ക്ഷാമബത്ത ഓഗസ്റ്റിൽ അനുവദിക്കും. ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തോടൊപ്പം ഉയർന്ന തുക ലഭിക്കും. ഗതാഗത തടസ്സമുണ്ടാക്കി വഴിതടഞ്ഞ കേസിൽ മുൻ ആലപ്പുഴ MLA PP ചിത്തരഞ്ജനെ കോടതി പിരിയും വരെ നിൽപ്പ് ശിക്ഷയും 1600 രൂപ പിഴയും വിധിച്ചു. 2025 ജനുവരി 17 കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപം മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള റോഡിൽ ഗതാഗത തടസ്സമുണ്ടാക്കി പ്രകടനം നടത്തിയത്. 1-ാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ച് 100 പിന്നിടുമ്പോൾ യുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞിട്ടും ഔദ്യോഗിക രേഖകളിൽ ഇടം പിടിക്കാതെ പോയ 9909 ഇന്ത്യൻ സൈനികരുടെ പേരുകൾ ഒടുവിൽ കോമൺവെൽത്ത് ബാർ ഗ്രേവ്സ് കമ്മീഷൻ തങ്ങളുടെ രേഖകളിൽ ഉൾപ്പെടുത്തി. കഴിഞ്ഞ 80-ലധികം വർഷത്തിനിടെ കമ്മീഷന്റെ വിവരശേഖരത്തിൽ വരുത്തുന്ന ഏറ്റവും വലിയ കൂട്ടിച്ചേർക്കലാണിത്. സ്പെയിനുമായുള്ള എല്ലാവിധ വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടു. നാറ്റോയിൽ സ്പെയിൻ വളരെ മോശമായ പങ്കാളിയാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ട്രംപ് ഈ കടുത്ത നടപടി പ്രഖ്യാപിച്ചത്. അപ്പറ്റ മേൽപ്പാടി പഞ്ചായത്ത് 12-ാം വാർഡിലെ കള്ളാടി ദുരംഗപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 7 പേർ മരിച്ചു. ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേർ മേപ്പാടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. 2024 ജൂലൈ 30 കേരളത്തിന് തീരാവേദനയായി മാറിയ മുണ്ടക്കയ ചുരൽമല ഉരുൾപൊട്ടൽ നടന്നതിന് സമീപത്താണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. തമിഴ്നാട്ടിലെ സർക്കാർ സ്കൂൾ ക്ലാസ് മുറികളിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സ്വകാര്യ വ്യക്തികളും പ്രവേശിക്കുന്നതും പരിപാടികൾ നടത്തുന്നതും വിജയ് നേതൃത്വം നൽകുന്ന തമിഴ്നാട് സർക്കാർ വിലക്കേർപ്പെടുത്തി. സർക്കാർ സ്കൂളുകളിൽ നടത്തുന്ന ഏത് പരിപാടിയും നിഷ്പക്ഷതയും വിദ്യാഭ്യാസപരവുമായ പ്രസക്തിയും പുലർത്തുന്നതായിരിക്കണമെന്ന് സർക്കാർ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ലഹരിക്കെതിരെയുള്ള കേരളത്തിന്റെ ഓപ്പറേഷൻ തൂഫാന് ശക്തമായ പിന്തുണയുമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും രംഗത്ത്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, പുതുച്ചേരി, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ട പിന്തുണയുമായി കേന്ദ്ര ഏജൻസികളും രംഗത്തിറങ്ങിയതോടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായ കൂട്ടായ്മ രൂപപ്പെട്ടു കഴിഞ്ഞു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂസിലാൻഡിലെത്തി. 4 പതിറ്റാണ്ടിനിടയിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ന്യൂസിലാൻഡ് സന്ദർശനം എന്ന നിലയിൽ ഈ സന്ദർശനം ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ്. ലോകകപ്പിന്റെ ആവേശം അതിന്റെ പരമകോടിയിലേക്ക് പ്രവേശിച്ചു. മൊറോക്കയെ തകർത്ത് ഫ്രാൻസും ബെൽജിയത്തെ പരാജയപ്പെടുത്തിയ സ്പെയിനും സെമിയിലെത്തി. സെമിയിൽ ഫ്രാൻസിന്റെ എതിരാളികൾ സ്പെയിനാണ്. പുതിയ അയ്യപ്പ സംഗമം ഉണ്ടാകില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കി. അയ്യപ്പന് പബ്ലിസിറ്റിയുടെ കാര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് വ്യക്തിഗത സ്പോൺസർഷിപ്പ് സ്വീകരിക്കില്ല. അവർക്ക് അത് കാണിക്കയായിട്ട് സമർപ്പിക്കാം. സ്ഥാപനങ്ങളുമായിട്ട് മാത്രമേ സ്പോൺസർഷിപ്പ് ഉണ്ടാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കുംഭമേള വൈറൽ പെൺകുട്ടിക്കുള്ള പോലീസ് സംരക്ഷണം ഉത്തരവ് ഹൈക്കോടതി പിൻവലിച്ചു. ലഭ്യമായ ഫോൺ നമ്പറിലും വിലാസത്തിലും പെൺകുട്ടിയെ കണ്ടെത്താനായില്ലെന്ന് സർക്കാർ അറിയിച്ചതോടെയാണ് സംരക്ഷണ ഉത്തരവ് പിൻവലിച്ചത്. ഇത് പെൺകുട്ടിയുടെ പതിവ് പരിപാടിയായി മാറിയെന്നും സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. പെൺകുട്ടി നേരിട്ട് വന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടാൽ സംരക്ഷണം നൽകാമെന്ന് ഹൈക്കോടതി അറിയിച്ചു. കഴിഞ്ഞ June 19 മുതലാണ് മോണാലിസ ബോൺസലേക്കും ഭർത്താവ് മുഹമ്മദ് ഫർമാനും പോലീസ് സംരക്ഷണം നൽകിയിരുന്നത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനായിക്ക് ഭീകാര നിർഭയ യാത്രയപ്പ് നൽകി ഇറാൻ. സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷിയായി 10,000 ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ പെയ്ഡ് പരസ്യങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം ഉള്ളടക്കം പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ മാതൃകമ്പനിയായ മെറ്റയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ്. സംഭവത്തെക്കുറിച്ച് 7 ദിവസത്തിനകം വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇത്തരം പരസ്യങ്ങളും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഉടനടി നീക്കം ചെയ്യാനും മന്ത്രാലയം നിർദ്ദേശിച്ചു. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചു. മെഡിക്കൽ കോളേജുകളിലും മറ്റു വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി ഉപകരണങ്ങൾ വാങ്ങിയിട്ടും ആരും തിരിഞ്ഞു നോക്കാതെ നശിക്കുന്ന സാഹചര്യത്തിലാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് ജോൺസൺ വേങ്ങത്തടം, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ബ്യൂറോ ചീഫ് ദീപിക, തിരുവനന്തപുരം.
0: വാർത്താ അവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീക്ക് ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഇൻട്രവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും. ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
3: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
4: ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോ മുമ്പിലത്തെ ചെറിയൊരു റൂമിൽ അച്ഛൻ്റെ അമ്മയുടെ റൂമാതാ, ഞങ്ങളൊക്കെ കൂടി അവിടെ നിലത്ത് വന്ന് കിടക്കും. 10 മണിക്ക് കഥകളി സംഗീതം ഉണ്ടാവും, അല്ലെങ്കിൽ നാടകം ഉണ്ടാവും. അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നേരം, അത് കഴിഞ്ഞ പിന്നെ അതിനെ പറ്റിയുള്ള വിശകലനം ഒരു ചർച്ച ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ടാ പോയി കിടക്കുക. അപ്പൊ ആ റേഡിയോയും പാട്ടും നമുക്ക് വീടുകളിൽ എങ്ങനെ നല്ല രീതിയിൽ ഉപകരിക്കാം. ഞാൻ അങ്ങനെയാണ് റേഡിയോ സ്നേഹിച്ചത്.
3: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
5: മായാമുദ്രകൾ,
6: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
7: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
8: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം, രചന ജേക്കബ് എബ്രഹാം.
5: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.

0: ജീവിതത്തിൽ നിന്ന് ലഭിച്ചു കൊള്ളണമെന്നില്ല. നല്ല പൗരൻ, നല്ല മനുഷ്യൻ തുടങ്ങിയ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ കടങ്കഥയാവാതെ കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. വിശ്വാസത്തിന്റെ ഭൗതിക രൂപമാണ് മാനവികത. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അത് നേടിയെടുക്കാനാവൂ. അതിനാൽ വിദ്യാഭ്യാസത്തെ അത്തരത്തിൽ പാകപ്പെടുത്തുക തന്നെ വേണം. പഠിത്തത്തിൽ എത്ര ഉന്നതി നേടിയാലും ഉത്കൃഷ്ടമായ സ്വഭാവം നിലനിർത്താൻ കഴിയണം. എങ്കിലേ സമൂഹത്തിൽ സ്നേഹവും സഹാനുഭൂതിയും നിലനിൽക്കൂ.
1: ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. ഇനി മാപ്പിളപ്പാട്ടുകൾ.

0: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.
1: മാപ്പിളപ്പാട്ടുകൾ തുടരുന്നു. അടുത്ത ഗാനം പാടിയിരിക്കുന്നത് സുരേഷ് ബാബു.

0: ആരോഗ്യ വിചാരം ആകാശവാണി കവരത്തി നിലയം അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30 വിവിധ ചികിത്സാ ശാഖകളിൽ നിന്നുള്ള വിദഗ്ധർ പങ്കെടുക്കുന്ന പ്രക്ഷേപണ പരമ്പര എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:45 വൈകിട്ട് 5:30. ആരോഗ്യ വിചാരം ശ്രവിക്കാം, ആരോഗ്യകാര്യങ്ങളിലെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം.
1: മാപ്പിളപ്പാട്ടുകൾ തുടരുന്നു. അടുത്ത ഗാനം പാടിയിരിക്കുന്നത് അഷ്റഫ് പയ്യന്നൂർ.

ദ്വീപ് വിശേഷം അറിയിപ്പ്. കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്.

അതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡുകൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പുറകുവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടൻ തന്നെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോടെ.

0: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.
1: കണ്ണിന് കുളിർമേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിതചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിതചിന്തകൾ.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ

മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കൽപ്പ് പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ മൂന്നാമത് റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നൊസ്കോവയ്ക്ക്. വാർത്തകൾ വിശദമായി. വിഖ്യാത ഗായിക എസ് ജാനകി വിടവാങ്ങി. മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെ തുടർന്നായിരുന്നു വിയോഗം. 88 വയസ്സായിരുന്നു.

0: ആറു പതിറ്റാണ്ടിലേറെ നീണ്ട ആ സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി എസ് ജാനകി പാടിത്തീർത്തത് 48,000 ഗാനങ്ങൾ. 1938 ഏപ്രിൽ 23 ആന്ധ്രപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലായിരുന്നു ജാനകിയുടെ ജനനം. 3 തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച ജാനകി ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2 സ്ഥാനം നേടിയതോടെയാണ് ശ്രദ്ധേയായത്. 1957 വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപ്പതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. എം എസ് ബാബുരാജ്, എം എസ് വിശ്വനാഥൻ, ഇളയരാജ, ഹംസലേഖ, ലക്ഷ്മികാന്ത് പ്യാരേലാൽ, ജി ദേവരാജൻ, എ ആർ റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദമായി മാറി. 16 വയതിനിലെ സെന്തൂരപ്പൂവെ എന്ന ഗാനത്തിന് ഉൾപ്പെടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ നേടി. 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ആ അനുഗ്രഹീത ഗായികയെ തേടിയെത്തി. പ്രണയഗാനങ്ങൾക്കും നാടോടിപ്പാട്ടുകൾക്കും വികാരസാന്ദ്രമായ ഗാനങ്ങൾക്കും ഒരുപോലെ ജീവൻ നൽകാൻ ആ സുന്ദര ശബ്ദത്തിനായി. തളിരിട്ട കിനാക്കൽ തൻ, സ്വർണമുകിലെ, സൂര്യകാന്തി, സ്വപ്നം കാണാറുണ്ടോ പോലെ കാലത്തെ അതിജീവിക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ എസ് ജാനകി കൈരളിക്ക് സമ്മാനിച്ചു. 2013 പത്മഭൂഷൺ ബഹുമതിക്കായി രാജ്യം എസ് ജാനകിയെ തെരഞ്ഞെടുത്തിരുന്നു. എസ് ജാനകിയുടെ ഭൌതിക ശരീരം ഇന്ന് രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ എത്തിക്കും. പൊതുദർശനത്തിനുശേഷം ഉച്ചകഴിഞ്ഞ് കനീനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രീയ ചലച്ചിത്ര സംഗീത രംഗത്തെ പ്രമുഖർ. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരും അനുഗ്രഹീത ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. മലയാള ഭാഷയെ അത്യധികം സ്നേഹിച്ച, ആദരവോടെ മാത്രം മലയാള ഗാനങ്ങളെ സമീപിച്ച ഗായികയാണ് എസ് ജാനകി. അനശ്വരമായ ഒട്ടേറെ ഗാനങ്ങളാണ് ജാനകി മലയാളിക്ക് സമ്മാനിച്ചത്. പ്രിയ ഗായികയെപ്പറ്റിയുള്ള ഓർമ്മകൾ സംഗീത നിരൂപകൻ രവി മേനോൻ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: ജാനകിയമ്മയോട് ഒരിക്കലും ചോദിച്ചിട്ടുണ്ട്, അടുത്ത ജന്മത്തിൽ മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോയെന്ന്. അപ്പൊ അവർ ചിരിച്ചുകൊണ്ട് നൽകിയൊരു മറുപടി, അതെന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഞാൻ ഈ ജന്മം തന്നെ മലയാളിയല്ലേ, അതുകൊണ്ട് ഇനിയൊരു ജന്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു കേട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അവർ ജന്മം കൊണ്ട് മലയാളിയല്ല, തെലുങ്ക് നാട്ടുകാരിയാണ്. പക്ഷെ എന്നും ഒരു മലയാളിത്തം അവരുടെ ആലാപനത്തിലുണ്ടായിരുന്നു. ഓടുപടം എന്ന് പറയുന്ന സിനിമയിൽ ബാബുരാജിന് വേണ്ടി തളിരിട്ട കിനാക്കൾ എന്ന പാട്ട് പാടിയതോടുകൂടിയിട്ടാണ് എസ് ജാനകി എന്ന് പറയുന്ന ഗായികയുടെ യുഗം മലയാളത്തിൽ ആരംഭിക്കുന്നത്. ഒരിക്കല് ഗായകൻ ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, ഈ സുശീല പെരിയാറിന്റെ മാദകത്വത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ എസ് ജാനകി ഓർമ്മിപ്പിക്കുന്ന നിളയുടെ ശാലീനതയാണ്.
0: ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തു പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഹൈദരാബാദിൽ വ്യവസായ പ്രമുഖരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയിലേക്കുള്ള തന്ത്രപരമായ മാറ്റം വ്യവസായിക അക്കാദമിക സഹകരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയും പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിലെ പൂസയിൽ പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കും. ചടങ്ങിൽ രാജ്യത്തുടനീളമുള്ള 17,000 വൃക്ഷമിത്രങ്ങളുമായി അദ്ദേഹം സംവദിക്കും. സജീവമായ പൊതുജന പങ്കാളിത്തത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നോർവേയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് സെമിയിൽ കടന്നത്. മറ്റൊരു ക്വാർട്ടർ മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടുന്നു. ആദ്യ പകുതിയിൽ അർജന്റീന ഒരു ഗോളിന് മുന്നിലാണ്. ഈ മത്സരത്തിലെ വിജയികളുമായി ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവയ്ക്ക്. സ്വന്തം നാട്ടുകാരിയെ 6-2 5-7 6-3 സ്കോറിനാണ് താരം പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരവിനെ നേരിടും. ഇന്ത്യയ്ക്കെതിരായ 5 മത്സരങ്ങളുടെ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ട് 4-0 തൂത്തുവാരി. ഇന്നലെ രാത്രി സദാംപ്ടണിൽ നടന്ന അവസാന മത്സരത്തിൽ ഇന്ത്യയെ 56 റൺസിന് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് മുന്നോട്ട് വച്ച 258 റൺസ് വിജയലക്ഷ്യത്തിന് മറുപടിയായി 20 ഓവറിൽ 8 വിക്കറ്റിന് 201 റൺസ് നേടാനേ ഇന്ത്യയ്ക്കായുള്ളൂ. പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. രാവിലെ 9:30 വൈപ്പിൻ റോറോ ജെട്ടിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് റോറോയിൽ സൌജന്യയാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യുവാനുള്ള സൌകര്യമുണ്ടാകും. നിലവിലുള്ള റോറോ വെസലിലെ പോരായ്മകൾ കൂടി പരിഹരിച്ചാണ് പുതിയ റോറോയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പുതിയ റോറോ സർവീസ് ആരംഭിക്കുന്നതോടെ വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലുള്ള യാത്രാക്ലേശം കുറയുമെന്നാണ് പ്രതീക്ഷ.
1: വിയറ്റ്നാമിൽ ബോട്ടുമറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻഹൂങ്. അപകടത്തിന്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസുകൾ അയച്ചു. 2006 ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ചതായി ആരോപിച്ച് നിരവധി ഉപഭോക്തൃ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി വിതരണം ചെയ്തതായാണ് പരാതി. കൃത്യമായ വിശദീകരണം നൽകണമെന്നും അല്ലാത്തപക്ഷം ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും FSSAI സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ. സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തു പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ് പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ 3-ാമത് റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നൊസ്കോവയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 35:36.
4: പാട്ട് ഫെട്ടി.

0: ആകാശവാണി കവരത്തിയുടെ ഫാട്ട് കെട്ടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കൊരു അതിഥിയുണ്ട്, പരിചയപ്പെടാം.
1: എന്റെ പേര് മുഹമ്മദ് അലി തക്കളപുര എന്നാണ്.
0: ഏത് ദ്വീപാണ്?
1: കവരത്തിയാണ് സ്വദേശം.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: അൽഹംദുലില്ലാ, സുഖം തന്നെ. പക്ഷേ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് എല്ലാ യുവാക്കളും കളിയുടെ ലഹരിയിലാണ്. രാത്രി മുഴുവൻ ഉറക്കമഴിഞ്ഞുകൊണ്ട് പകൽ മുഴുവൻ ഉറങ്ങിത്തീർക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്.
0: വേൾഡ് കപ്പിനെ കുറിച്ചാണോ പറയുന്നത്?
1: അതെ അതെ. ഈ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് മാറണം. നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അത് ആരും അറിയുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വരും തലമുറ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ദ്വീപിന്റെ അവസ്ഥ വളരെ മോശമായി പോകും.
0: വേൾഡ് കപ്പ് കാണരുതെന്നാണോ താങ്കൾ പറയുന്നത്?
1: കാണരുതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിനുവേണ്ടി മാത്രം നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
0: അതായത് ഇപ്പോ വേൾഡ് കപ്പൊക്കെ പ്രധാനമായിട്ടും അമേരിക്കയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി സമയത്താണ് അവിടെ പകല്. അപ്പൊ അവിടത്തെ സമയം നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിലാണ് ഈ വേൾഡ് കപ്പ് കളികളൊക്കെ പ്രദർശിപ്പിക്കുക. അപ്പൊ അത് കാണാൻ വേണ്ടി യുവാക്കൾ കൂടുതലും ആ സമയം ചെലവാക്കുന്നു. പകൽ സമയങ്ങളിൽ അവരെ വർക്കിനൊന്നും കിട്ടാതെ പോകുന്നുണ്ട്. അങ്ങനെയാണോ ഉദ്ദേശം?
1: അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നിർബന്ധമായ ചില കാര്യങ്ങൾ നമ്മൾ വെടിയുന്നു, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികൾ മദ്രസയിലും സ്കൂളിലും എത്താത്ത ഒരവസ്ഥ വരെ ഉണ്ടാവുന്നുണ്ട്. അത് പ്രത്യേകിച്ച് രക്ഷിതാക്കളും വളരെ ശ്രദ്ധിക്കേണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
0: നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, കളിയുടെ തിരക്കിൽ നമ്മൾ മറ്റ് കാര്യങ്ങളൊന്നും മറന്നു പോകാതിരിക്കുക. സ്കൂളിലും മദ്രസയിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കളി കാണുമ്പോൾ തന്നെ നമ്മളെ പഠിപ്പും മറ്റ് കാര്യങ്ങളൊന്നും ഒഴിവാക്കാതിരിക്കുക. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നമ്മൾ വളരെയധികം വില കൽപ്പിക്കുന്നു. ഫാട്ടുവേട്ടിയെ കുറിച്ച് അറിയാമല്ലോ, നമുക്ക് ഇഷ്ട ഗാനങ്ങളൊക്കെ ആവശ്യപ്പെടാനുള്ള ഒരു പരിപാടിയാണ്. ഏത് പാട്ടാണ് ഈ ഒരു അവസരത്തിൽ താങ്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: ഈ അവസരത്തിൽ ഞാനൊരു പഴയ പാട്ടാണ് ഓർക്കുന്നത്. അത് നമ്മുടെ ബദറിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്.
0: ബദർ യുദ്ധത്തെ കുറിച്ചുള്ള പാട്ട്?
1: അതെ അതെ. പാട്ടിന്റെ വരികൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല, എന്നാലും ബദർ യുദ്ധ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്.
0: ഓക്കെ, വളരെ നല്ലൊരു പാട്ടാണ്. ബദർ യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പാട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പാട്ട് ആർക്കു വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത്?
1: നമ്മുടെ ഫ്രണ്ട്സിനും പിന്നെ മറ്റുള്ള കുടുംബക്കാർക്കുമാണ് ഉദ്ദേശിക്കുന്നത്.
0: ഓക്കെ, ഏതായാലും വളരെ നല്ലൊരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫാട്ടുവെട്ടിയിലൂടെ ഈ ബദർ യുദ്ധത്തെ കുറിച്ചുള്ള ഈ ഒരു പാട്ട് കേൾക്കാം. കവരത്തിയിൽ നിന്ന് മുഹമ്മദ് അലിയാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും കണ്ടതിലും പരിചയപ്പെട്ടതിലും പരിപാടിയിൽ പങ്കെടുത്തതിലും ഒരുപാട് നന്ദി.
1: നമ്മുടെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിൽ വളരെ സന്തോഷമാണ്. അൽഹംദുലില്ലാ.

0: കെ അടിപൊളിയായിട്ടുണ്ട്. എന്താണ് വിറാറിന്റെ പാട്ടുകളോട് ഇത്രയും ഇഷ്ടം തോന്നാൻ കാരണം?
1: വിറാറിന്റെ പാട്ടാണ് അധികം പാടാറുള്ളത്.
0: ഒരു ഗാനം കൂടി

അസുരം ഈ തടിയിൽ ഒരു തരം മസ്തു തീർക്കുന്നു. അസുരം ഈ തടിയിൽ ഒരു തരം മസ്തു

രാഗമോത്തിന് പൂതി പെരുത്ത് കേമെന്നില് അവസരം കാത്ത് കത്തുവച്ച മോഹം ജമാലെ പാസാക്കിത്താ പാത്തുവച്ച മോഹം ജമാലെ

0: പ്രണയിച്ചിടാം, പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ, പറയുന്നോർ
1: ഇത്രയും നേരം ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക.
0: എനിക്ക് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ അവസരം തന്ന ആകാശവാണി കവരത്തിക്കും പ്രിയ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.
1: ഇന്ന് നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തത് കടമദ്വീപ് സ്വദേശിയും ഗായകനുമായ ഉബൈദുള്ള.
2: ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

ജാനകിയമ്മയ്ക്ക് വിട. ഇന്നത്തെ ചലച്ചിത്ര ഗാനങ്ങളിൽ തെന്നിന്ത്യൻ വാനമ്പാടി എസ് ജാനകി പാടി അനശ്വരമാക്കിയ ഗാനങ്ങൾ കേൾക്കാം.

അനുഗ്രഹീത സ്വരമാധുര്യവും ആലാപന സിദ്ധിയുമായി ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ കൂടുകൂട്ടിയ തെന്നിന്ത്യൻ വാനമ്പാടി എസ് ജാനകി നമ്മോട് വിട പറഞ്ഞു. 88 വയസ്സായിരുന്നു. തദ്ദേശീയവും വിദേശീയവുമായ 20 ഭാഷകളിൽ 10,000 പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട്. 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 2 അർഹതയായതാണ് ജാനകിക്ക് സംഗീത ലോകത്തേക്ക് വഴി തുറന്നത്. പിന്നീടങ്ങോട്ട് കേട്ടുതീരാത്ത പാട്ടുകളുടെ മധുര വസന്തം. തലമുറകളെ പ്രണയിപ്പിച്ച, കരയിപ്പിച്ച, താരാട്ടുപാടി ഉറക്കിയ ആ അലൗകിക ശബ്ദം, അതെ, ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി, നമ്മുടെ സ്വന്തം എസ് ജാനകി.

മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്ക് വേണ്ടിയും ജാനകി പാടിയിട്ടുണ്ടെങ്കിലും എം എസ് ബാബുരാജിന്റെ ഈണങ്ങളിലൂടെയാണ് ജാനകിയുടെ സ്വരമാധുരി മലയാളികൾക്ക് ഏറ്റവും അനുഭവവേദ്യമായത്. മൂടുപടം എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം.

ഭാവസാന്ദ്രമായ ആലാപനം കൊണ്ട് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്ത് അവർ തീർത്തത് ഒരു സുവർണ സാമ്രാജ്യമാണ്. ചിരിയും കരച്ചിലും കൊഞ്ചലുമെല്ലാം ആ നാദത്തിലൂടെ ഒഴുകിയെത്തിയപ്പോൾ അവയൊക്കെയും കേൾവിക്കാരുടെ ഹൃദയത്തുടിപ്പുകളായി മാറി. മദനോത്സവം എന്ന ചിത്രത്തിനുവേണ്ടി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൌധരി ഈണം പകർന്ന് എസ് ജാനകി പാടിയ മറ്റൊരു ഗാനം

തമിഴിലും തെലുങ്കിലുമായി 2 തവണ ദേശീയ പുരസ്കാരങ്ങളും 11 തവണ മികച്ച ഗായികകള് കേരള സംസ്ഥാന അവാർഡും നേടി. എസ് ജാനകി. ആന്ധ്രാ സർക്കാരിന്റെ അവാർഡ് 10 തവണയും തമിഴ്നാട് സംസ്ഥാന അവാർഡ് 7 പ്രാവശ്യവും മികച്ച ഗായികയ്ക്കുള്ള ഒഡീഷ സർക്കാരിന്റെ അവാർഡ് 1 തവണയും എസ് ജാനകിക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ഗാനം മൂടൽ മങ്ങി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ഉഷാ ഖന്ന.

ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഹിന്ദി, ബംഗാളി, പഞ്ചാബി, ഒഡിയ, ഇംഗ്ലീഷ്, സംസ്കൃതം, കൊങ്ങിണി, തുളു, സൌരാഷ്ട്ര, ബടക, സിംഹള, ജർമ്മൻ ഭാഷകളിലും എസ് ജാനകി പാടിയിട്ടുണ്ട്. അങ്ങനെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണ ജാനകി അമ്മയ്ക്ക് ലഭിച്ചു. അനശ്വര ഗാനങ്ങളിലൂടെ എസ് ജാനകിയുടെ മാന്ത്രിക ശബ്ദം സംഗീതാസ്വാദക ഹൃദയങ്ങളെ വിവിധ വികാരങ്ങളിൽ ഉയലാടിച്ചു. അടുത്ത ഗാനം മാങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് കണ്ണൂർ രാജൻ ഈണം പകർന്ന് എസ് യേശുദാസും ജാനകിയും പാടിയത്. ചിത്രം എന്നിഷ്ടം നിന്നിഷ്ടം.

അടുത്ത ഗാനം കടൽ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം ബി ശ്രീനിവാസൻ.

1981 ദേശീയ അവാർഡിന് എസ് ജാനകി അർഹയാക്കിയ ഓപ്പോൾ എന്ന സിനിമയിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന് തുടങ്ങുന്ന പാട്ട്. വരികൾ എഴുതിയത് പി ഭാസ്കരൻ. ഈ ഗാനത്തിന് ഈണം പകർന്നത് എം ബി ശ്രീനിവാസൻ.

പ്രണയത്തിന്, വിരഹത്തിന്, ഭക്തിക്ക്, ഉത്സവത്തിന്, എല്ലാറ്റിനും ഒരേ ശബ്ദമായിരുന്നു ജാനകിയമ്മ. ആ സ്വരം ഇനിയില്ല. പക്ഷേ സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് കൊഴിയുമ്പോഴും അതിന്റെ സുഗന്ധം ബാക്കിയാവുന്നതുപോലെ ജാനകിയമ്മയുടെ പാട്ടുകൾ കാലത്തെ അതിജീവിക്കും. എസ് ജാനകിയമ്മയ്ക്ക് ആദരാഞ്ജലി.

0: ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.
1: സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം ഡി രാജേന്ദ്രൻ എഴുതിയ ഗാനത്തിന്റെ 2 പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് മുട്ടറ ബി എൻ രവീന്ദ്രൻ, പഠിച്ചത് ജാനകി എം നായർ.
2: ആകാശവാണി ഓർമ്മച്ചപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

അവർ ആ പടവുകൾ കയറുകയാണ്. ഏറെ പടവുകൾ. ഒരു മുത്തശ്ശിയും ചെറുമകനും. ചെറുമകൻ ഉത്സാഹത്തോടെ ഓടിക്കയറി. നാലോ അഞ്ചോ പടവുകൾ കഴിയുമ്പോൾ തിരിഞ്ഞു നിന്ന് വിളിച്ചു പറയും, ഒന്ന് വേഗം കയറുവാ മുത്തശ്ശി. ദാ വരുന്നടാ, നിന്നെ പോലെ ഓടിക്കയറാനൊന്നും എനിക്കിപ്പോൾ വയ്യ. നിന്നും കിതച്ചും ഓരോ പടവും മുത്തശ്ശി കയറി. കുറെ കയറിക്കഴിഞ്ഞ് അവർ തിരിഞ്ഞു നോക്കി. ഉയരത്തിലെത്തിയിരിക്കുന്നു. ഇതെങ്ങനെ ഇതുവരെ കയറി എന്ന് ആലോചിച്ച് അവർ അത്ഭുതം കൂറി. മുന്നിൽ ഓടിക്കയറിപ്പോകുന്ന കൊച്ചുമകനെ കൗതുകത്തോടെ അവർ നോക്കി നിന്നു. ജീവിതത്തിന്റെ എത്രയോ പടവുകൾ തളർച്ചയറിയാതെ, അല്ലെങ്കിൽ കൂടെയുള്ളവരെ തളർച്ച അറിയിക്കാതെ ഓടിക്കയറിയിരിക്കുന്നു. ഇപ്പോഴിതാ ശക്തി ചോർന്നു തുടങ്ങി. പടവുകൾ ഓടിക്കയറുന്ന ചെറുമകനേക്കാൾ വേഗത്തിലും ശക്തിയിലും പലയിടത്തും ഓടിക്കയറിയിട്ടില്ലേ? എത്രയോ നേരം തളരാതെ ഓടിക്കളിച്ചിട്ടില്ലേ? വിയർപ്പാറ്റാൻ ഒരു മരത്തണലും, ദാഹമകറ്റാൻ കിണറിലെ തണുത്ത വെള്ളവും. കാലം എത്രയോ പിറകിലാണ്. തളർച്ചയുടെ കയറ്റങ്ങളാണ് മുന്നിൽ.

ഇന്നത്തെ ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് രാജി മരത്തങ്കോട്. ഒരുപാടായി ഓർമ്മിച്ചപ്പിലേക്ക് ഒരു കത്ത് അയച്ചിട്ട്. നിനക്ക് സുഖം തന്നെയല്ലേ? എന്തുമാത്രം സ്നേഹമാണ് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. നാം പറയുന്ന ഓരോ വാക്കും ഒരു വിത്ത് പോലെയാണ്. അത് സ്നേഹമായി മുളയ്ക്കാം, അല്ലെങ്കിൽ മുറിവായി മനസ്സിൽ പതിയാം. എന്നും എപ്പോഴും ഇപ്പോഴും ആ സ്നേഹത്തെ ഓർക്കുന്നു, ഓർത്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും ഞാൻ സ്വന്തം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി കൂടെ കൊണ്ടുപോയി ഉറക്കത്തിലും ഊണിലും ഒഴിവ് സമയങ്ങളിലും വിനോദത്തിലും ഒരു നിമിഷവും വിട്ടുപിരിയാൻ കഴിയാതെ എന്നെ കൂടെ കൊണ്ടുനടന്ന എന്റെ ചേച്ചിയെ പോലെയല്ല, ചേച്ചി തന്നെയായ ജയമോ എന്ന് വിളിക്കുന്ന ഡോക്ടർ ജയശ്രീക്കും കുടുംബത്തിനും വേണ്ടി ഒരു പാട്ട് ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് രാജി മരത്തങ്കോട് കത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നത്, സ്നേഹസാഗരം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ തങ്കനില പട്ടുടുത്തു എന്ന ഗാനമാണ്. ഗാനം കേൾക്കാം. നമ്മെ ഏറെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഒരു പാട്ട് സമർപ്പിക്കുന്നത് വലിയൊരു കാര്യമാണല്ലോ. കൈതപ്പുറം എഴുതി ജോൺസ് ലീണം പകർന്ന് ചിത്രപാടിയ ഗാനം, ചിത്രം സ്നേഹസാഗരം.

ഓർമ്മിച്ചപ്പിൽ ഇനി മാവേലിക്കര ഓലകട്ടി അമ്പലത്തിൽ നിന്നും അധ്യാപകനായി വിരമിച്ച ടി എം സുരേഷ് കുമാർ അയച്ച കത്താണ്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പിന്, ഓർമ്മയുടെ പൂക്കാലം വിരിയിക്കുന്ന പഴയ കാലം, പണ്ടത്തെ തെങ്ങും വയലും കൊയ്ത്തും മെതിയും കച്ചിത്തുറവും മകരമാസ കുളിരും ഒക്കെ പശ്ചാത്തലമാക്കിയ ഒരു നാടൻ പ്രണയരംഗം, കാർഷിക സംസ്കാരത്തിന്റെ പ്രയോഗങ്ങൾ കൊണ്ട് നിറച്ച ഗാനം, കർഷക തൊഴിലാളികളായി അഭിനയിക്കുന്നത് സത്യനും ഷീലയും, ഹൃദയ സരസിലെ സംഗീത പുഷ്പം പകർന്നു തന്ന ശ്രീകുമാരൻ തമ്പിയുടെ രചന, മുട്ടത്ത് വർക്കിയുടെ കഥ, ചിത്രം വെളുത്ത കത്രീന, ഗായകർ ജയചന്ദ്രനും പി സുശീലയും. ഈ ഗാനത്തിന് ഈണം പകർന്നത് ജി ദേവരാജൻ. മറ്റൊരു പ്രത്യേകത, ഞങ്ങളുടെ നാട്ടിലെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വരിയിലൂടെ സൂചിപ്പിക്കുന്നു എന്നതാണ്. ഗാനം കേൾക്കാൻ താൽപര്യപ്പെടുന്നു. സ്നേഹത്തോടെ, ടി എം സുരേഷ് കുമാർ, ഓലകട്ടിയമ്പലം, മാവേലിക്കര. ഗാനം കേൾക്കാം. മകരം പോയിട്ടും മാടമൊഴിഞ്ഞിട്ടും എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിന്റെ ശില്പികളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു, എന്നാലും ഒരിക്കൽ കൂടി പറയാം. ശ്രീകുമാരൻ തമ്പി എഴുതി, ജെ ദേവരാജൻ സംഗീതം നൽകി, ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം.

0: ഓർമ്മിച്ചപ്പ് തുടരുന്നു.
1: ഓർമ്മിച്ചപ്പിലെ അടുത്ത ഓർമ്മകൾ പങ്കുവയ്ക്കാം. ഈ ഓർമ്മകൾ കത്തിലൂടെ എഴുതിയിരിക്കുന്നത് ഐവർഗാലയിൽ നിന്നും ശ്രീദേവി. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടിയിൽ ഒരുപാട് പഴയ ഗാനങ്ങളും ഓർമ്മകളുമാണോ നിനക്ക് ആവശ്യം? ക്ഷമിക്കണേ, ഒരുപാട് പഴയ ഓർമ്മയല്ല, എങ്കിലും പഴയ ഓർമ്മ തന്നെയാണ്. 37 വർഷക്കാലം കുട്ടികളുമായി ഒത്തുകൂടി കഴിഞ്ഞിരുന്ന ഞാൻ റിട്ടയർ ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഓർമ്മകളിൽ കൂടുതലും വന്നു ചേരുന്നത് കുട്ടികളോടൊത്തുള്ള ക്ലാസ് മുറിയിലെ അനുഭവങ്ങളാണ്. ഐടി അധിഷ്ഠിത പഠനം സ്കൂളുകളിൽ പാഠ്യപദ്ധതിയിൽ വന്നു തുടങ്ങുന്ന കാലം. ഒരവധിക്കാല പരിശീലനത്തിൽ ട്രെയിനർ പറഞ്ഞു, നിങ്ങൾ ടീച്ചർമാർ കുറച്ച് സ്മാർട്ടാകും, ഒരു ടാബ് വാങ്ങി നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകൂ, നന്നായിരിക്കുമെന്ന് എനിക്കും തോന്നി. ഞാനൊരു ടാബ് വാങ്ങി. 2-3 ക്ലാസ്സുകളിലെ കുട്ടികളാണ്. പാഠപുസ്തകത്തിലെ കവിതകളും മറ്റനുബന്ധ കവിതകളും മറ്റു വിഷയങ്ങളിലെ ആക്ടിവിറ്റികളും ഒക്കെയായി ടാബ് ക്ലാസ്സിൽ നന്നായി ഉപയോഗിച്ചു. കുഞ്ഞുമക്കളല്ലേ, അവർക്ക് നന്നായി രസിച്ചു. ഏറെ രസകരമായ മറ്റൊരു കാര്യം, 3-ാം ക്ലാസ്സുകാർക്കായി പാഠപുസ്തകത്തിലെ ഒരു കഥയുമായി ബന്ധപ്പെട്ട് മിടുമിടുമിടുക്കൻ മുയലച്ചൻ എന്ന ചലച്ചിത്ര ഗാനം അവരെ കേൾപ്പിച്ചു. പല പ്രാവശ്യം കേട്ടവർ പാട്ട് പഠിച്ചു. 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോ ഗ്രൂപ്പും മത്സരിച്ച പാട്ട് പാടി. ഓരോ ഗ്രൂപ്പും പാടിയത് എന്റെ ടാബ്ലറ്റിൽ ഞാൻ റെക്കോർഡ് ചെയ്തു. അതവരെ കേൾപ്പിച്ചു. ഏറ്റവും നന്നായി ചൊല്ലിയ ഗ്രൂപ്പിനെ അവർ തന്നെ കണ്ടെത്തി. അവർ പാടുന്നത് അവർക്കിങ്ങനെ കേൾക്കാൻ കഴിഞ്ഞത് അവരുടെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഓരോരുത്തരുടെയും ആഹ്ലാദം, അവരുടെ വിടർന്ന കണ്ണുകളിൽ കണ്ട സന്തോഷം ഞാൻ ഇന്നും ഓർക്കുന്നു. ഇപ്പോൾ അന്നത്തെ കുഞ്ഞു മിടുക്കികൾ ഡിഗ്രി ലെവൽ പഠനം കഴിഞ്ഞിട്ടുണ്ടാകും. AI സാങ്കേതിക വിദ്യയുടെ ഇന്നത്തെ നാളുകളിൽ മെറ്റ, ജെമിനി ഇവയൊക്കെ നന്നായി കൈകാര്യം ചെയ്യുന്നവരായി അവരൊക്കെ മാറിയിട്ടുണ്ടാകും. എല്ലാ മക്കളും ഉന്നത നിലവാരത്തിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ അവസരത്തിൽ അന്ന് എന്റെ ആ കുഞ്ഞുങ്ങൾ പാടിയ മിടുമിടുമിടുക്കൻ മുയലച്ചൻ എന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ഐവർഗാലയിലുള്ള ശ്രീദേവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ, കുഞ്ഞുകുട്ടികൾ ആഹ്ലാദത്തോടെ കേട്ട ഗാനമല്ലേ, ഗാനം കേൾപ്പിക്കാം. രാജാധിരാജ എന്ന ചിത്രത്തിന് വേണ്ടി ഹരിനാരായണൻ എഴുതി, ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകി, മധു ബാലകൃഷ്ണൻ, റിമി ടോമി, നന്ദ ജയദേവൻ എന്നിവർ പാടിയ മനോഹരമായ ഗാനം.

കോട്ടയം ജില്ലയിലെ എരുമേലി എന്ന സ്ഥലത്തിനടുത്തുള്ള ചേനപ്പാടിയിൽ നിന്നും ഗോപാലകൃഷ്ണൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. ഒരു കത്തെഴുതിയിട്ട് 6 വർഷം കഴിഞ്ഞു. ഈ കത്ത് എഴുതാനിരുന്നപ്പോൾ പുറത്ത് നല്ല മഴ. അപ്പോൾ ഓർമ്മകൾ വർഷത്തിനപ്പുറത്തേക്ക് അങ്ങനെ പോയി. 1974 ഞാനും 2 കൂട്ടുകാരും കൂടി 6 കിലോമീറ്റർ അകലെ കാഞ്ഞിരപ്പള്ളിയിലുള്ള ബേബി തിയേറ്ററിൽ ഒരു പടം കാണാൻ പോയി. ആ അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. പടത്തിന്റെ പേര് പൂന്തേനരുവി. പ്രേംനസീറും നന്ദിതാ ബോസുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇവരുടെ പാട്ടുരംഗം നല്ല മഴയത്താണ് സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. നല്ല ഒരു സിനിമയായിരുന്നു. സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ സമയം 9:30. നല്ല മഴ. കയ്യിൽ ഒരു കുട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊന്നും ബസ് സൗകര്യമില്ല. പതുക്കെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. മുഴുവൻ നനഞ്ഞു എന്ന് പറയേണ്ടതില്ലല്ലോ. വീടിന് 1 കിലോമീറ്റർ അടുത്ത് മണിമലയാർ ഒഴുകുന്നു. കടത്തുവെള്ളം കടക്കണം. സമയം 12 മണി. ഞങ്ങൾ കടത്തുകാരനെ വിളിച്ചു മടുത്തു. ഒടുവിൽ 2 കൽപ്പിച്ച് 6 നീന്തി കടക്കാൻ തീരുമാനിച്ചു. സാമാന്യം നല്ലതുപോലെ എല്ലാവരും നീന്തും. ധൈര്യം സംഭരിച്ച് ഞങ്ങൾ നീന്തി. ഒരു തരത്തിൽ കരപറ്റി. വീട്ടിൽ വന്നപ്പോൾ 1 മണി. അന്ന് ആ പടത്തിൽ കേട്ട ഒരു ഗാനം ഓർമ്മച്ചപ്പിൽ കൂടി കേൾപ്പിച്ചു തരുമോ? ഗാനം കുളിരോട് കുളിരടി. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു. ആകാശവാണിയിലുള്ള എല്ലാ കൂട്ടുകാരെയും അന്വേഷണം അറിയിക്കുന്നു. സ്നേഹത്തോടെ, ഗോപാലകൃഷ്ണൻ നായർ, ചേനപ്പാടി. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഏതായാലും പാതിരാത്രി 12 മണിക്ക് നിറഞ്ഞൊഴുകുന്ന മണിമലയാർ നീന്തി കയറിയ ഗോപാലകൃഷ്ണൻ നായരും കൂട്ടുകാരും അല്പം സാഹസികതയാണ് കാണിച്ചതെന്ന് തോന്നുന്നു. ചെറുപ്പത്തിന്റെ സാഹസികതയല്ലേ. ഏതായാലും അന്ന് കേട്ട ആ ഗാനം നമുക്കൊരിക്കൽ കൂടി കേൾക്കാം. കുളിരോട് കുളിരടി. പൂന്തേനരുവി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എം കെ അർജുനൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

ഓർമ്മച്ചിപ്പിൽ അടുത്ത ഓർമ്മകൾ പങ്കുവയ്ക്കാം. ശാസ്തമംഗലത്ത് നിന്ന് ജോയി ചിറയൻകീഴ് എഴുതുന്നു. പൂവച്ചൽ ഖാദർ സാറുമായി എന്റെ സ്നേഹബന്ധം ആരംഭിക്കുന്നത് 1980s. പ്രശസ്ത നാടകകൃത്തും നോവലിസ്റ്റുമായ ചിറയൻകീഴ് സലാം രചിച്ച് അസീസ് KPAC സംവിധാനം ചെയ്ത ഉഷ്ണനദി എന്ന പ്രൊഫഷണൽ നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് ചിറയൻകീഴ് പുളിമൂട്ടിൽ നടക്കുന്ന സമയം. അതിലെ രണ്ട് പാട്ടുകളും എഴുതിയത് പൂവച്ചൽ ഖാദറാണ്. സംഗീതം നൽകിയത് MG രാധാകൃഷ്ണനും. ക്യാമ്പിലെ ഒഴിഞ്ഞ മുറിയിലായിരുന്നു ഖാദർ സാറും MG രാധാകൃഷ്ണൻ സാറും കൂടി സംഗീതമൊരുക്കുന്നത്. ആ രംഗം കാണുവാനും എനിക്ക് കഴിഞ്ഞു. എന്റെ നാടകകലാ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സുവർണ നിമിഷങ്ങൾ തന്നെയായിരുന്നു അത്. ആ നാടകം ഉഷ്ണനദി, ഞാൻ ആദ്യമായി ഒരു പ്രൊഫഷണൽ നടനാകുന്നത് അവിടെയാണ്. പിൽക്കാലത്ത് ചിറയൻകീഴ് വെച്ച് തന്നെ കായലം കയറും എന്ന ചിത്രത്തിലെ രണ്ടു പാട്ടുകൾ, ചിത്തിരത്തോണിയിൽ അക്കരെ പോകാം, ശരറാന്തൽ തിരിതാഴും, ഈ രണ്ട് ഗാനങ്ങളും എഴുതിയത് പൂവച്ചൽ ഖാദറാണ്. അദ്ദേഹം ഒരുക്കിയ മനോഹരമായ ബിംബങ്ങളും കൽപ്പനകളും ലോകമെമ്പാടുമുള്ള മലയാളി സംഗീത പ്രേമികളുടെ മനസ്സിൽ തത്തിക്കളിക്കുന്നുണ്ട്. പൂവച്ചൽ ഖാദർ സാറിനോടുള്ള സ്നേഹവും ആദരവും പരിഗണിച്ച് എനിക്ക് കായലം കയറുമെന്ന ചിത്രത്തിലെ ചിത്തിരത്തോണിയിൽ അക്കരെ പോകാം എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ, അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്നു എന്നും ജോയി ചിറയൻകീഴ് കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദർ എഴുതി, KV മഹാദേവൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം. ചിത്രം കായലും കയറും.

0: ഓർമ്മിച്ചപ്പ് തുടരുന്നു.
1: ആറന്മുള കിടങ്ങന്നൂർ നിന്നും മോനി അയച്ച കത്താണ് ഓർമ്മിച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരവധിക്ക് അമ്മാച്ചന്റെ മക്കൾ അവധിക്ക് വീട്ടിൽ വന്ന സമയം ഞങ്ങൾ പറഞ്ഞു ഒരു നല്ല സിനിമ വന്നിട്ടുണ്ട്, കാണാൻ പോകണം. അവർ സമ്മതിച്ചു. അവൾ വിശ്വസ്തയായിരുന്നു എന്നാണ് സിനിമയുടെ പേര്. ഞങ്ങൾ എല്ലാവരും കൂടി സിനിമ കാണാൻ പോയി സെക്കൻഡ് ഷോയ്ക്ക്. പടം കഴിഞ്ഞപ്പോൾ 12 മണി, വെള്ളിയാഴ്ച ദിവസം. ഞങ്ങളുടെ കയ്യിൽ ടോർച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വഴിവിളക്കിന്റെ വെട്ടത്ത് നടന്നാണ് വീട്ടിലേക്ക് മടങ്ങിയത്. ഒരാൾ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു, ആശ്വാസം. അങ്ങനെ നടക്കുമ്പോൾ ആ മനുഷ്യനെ കാണാനേയില്ല, എവിടെ പോയി? കുറേ നടന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിലൊരാൾ. പിന്നെയും ഞങ്ങൾക്ക് ആശ്വാസം തോന്നി. അങ്ങനെ നടന്നു പോയപ്പോൾ ആ മനുഷ്യനെയും കാണാനില്ല. ഞങ്ങൾക്ക് ആകെ പേടി കൂടി. ഞങ്ങൾ വേഗത്തിൽ നടന്ന് വീട്ടിൽ കയറി. അപ്പോൾ അമ്മാച്ചൻ പറഞ്ഞു അവിടെ മാവിൽ ഒരാൾ കെട്ടിത്തൂങ്ങി മരിച്ചതാണെന്ന്. അന്ന് രാത്രി ആകെ പേടിച്ചാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. പിന്നെ ഞങ്ങൾ ഇതുവരെ സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾ പേടിച്ചത് വെറുതെയായിരുന്നു, അതൊരു കഥയായിരുന്നു എന്നുള്ളത് പിന്നീട് മനസ്സിലായി. ഈ അവസരത്തിൽ അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിലെ തിരയും തീരവും ചുംബിച്ചുറങ്ങി എന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിച്ചു തരുമോ എന്നാണ് കിടങ്ങന്നൂറുള്ള മോനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി കാനം ഇ.ജെ എഴുതി, എം.കെ. അർജുനൻ സംഗീതം നൽകി, വാണി ജയറാം പാടിയ ഗാനം.

കോട്ടയത്ത് നിന്ന് തങ്കച്ചൻ അയച്ചിരിക്കുന്ന കത്താണ് ഓർമ്മച്ചിപ്പിൽ ഇനി. 1985 ഡിസംബർ 2, എന്റെ ഭാര്യയെ ഡെലിവറിക്കായി പത്തനാപുരം സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ വീട്ടിൽ നിന്നുമാണ് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിനായി ജോലി ചെയ്യുന്ന സ്കൂളിൽ പോയിരുന്നു. ഞാൻ 2 മണിയോടെ സ്കൂളിൽ നിന്നും തിരിച്ച് പത്തനാപുരം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ആശുപത്രിയിലേക്ക് നടന്നു പോകുമ്പോൾ പത്തനാപുരത്തുള്ള സീമ തിയേറ്ററിൽ നിന്നും ഒരു ഗാനം മുഴങ്ങുന്നത് കേട്ടു. ആ ഗാനം ഇതാണ്: ഓർമ്മദൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം. ഇന്ന് എന്റെ മകൾക്ക് 42 വയസ്സായി. അവൾ USAയിൽ വർക്ക് ചെയ്യുന്നു. ആ ഗാനം ഇപ്പോഴും എന്റെ മനസ്സിൽ തട്ടി ഉണരുകയാണ്. എനിക്ക് വയസ്സ് 70 ആയി. ഈ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾപ്പിക്കുമോ? വിശ്വസ്തതയോടെ, തങ്കച്ചൻ, കോട്ടയം. ഗാനം കേൾക്കാം. 1988 പുറത്തിറങ്ങിയ ഡെയ്സി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന P. ഭാസ്കരൻ, സംഗീതം ശ്യാം.

0: ஒரு புஷ்பம் மாத்திரம்.
1: ஓடி நடந்த வழிகளிலேக்கு கண்ணும் நட்டு ஜீவித சாயாஹ்னத்தின்റെ படிவாதலில் காத்திருக்கிற எத்தனையோ பேருண்டு. நாட்டிட வழிகளிலே தணலும் സ്നേഹത്തിന്റെ അലകൾ മാത്രം നമ്മിലേക്ക് പടർത്തിയ കുഞ്ഞരുവിയും തോളിൽ കൈയിട്ട് നടന്ന ചങ്ങാതിയും നാവിലേക്ക് രുചിക്കൂട്ടിറ്റിച്ച നാട്ടുരുചികളും അതിന്റെ മണവും രോഗക്കിടക്കയിലെ ചുക്കുകാപ്പിയും പൊടിയരിക്കഞ്ഞിയും ഒക്കെ ഈ കയറിപ്പോയ പടവുകളിൽ എവിടെയൊക്കെയോ നാം മറന്നുവെച്ചു. ആണോ? മറന്നുപോയതാണോ അതോ മറവിയിലേക്ക് ആണ്ടുപോയതാണോ?

0: 8142-0305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappu@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം എൻ ജെ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ ജെ ജോഷിലാൽ.

0: ഒരു അറിയിപ്പ്. വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, മുൻ തടവുകാർ, തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതിനാണ് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321
1: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡിന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകളുണ്ട്.
2: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
1: RO, UV, UF, ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെയുണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ, EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
2: പിട്ടപ്പള്ളിൽ ഏജൻസീസ്.

0: പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമലവ് എഴുതിയ വരികൾക്ക് ഇളയരാജ ഇടമിട്ട് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി. എഴുത്തുപെട്ടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം.
1: പതിവ് പോലെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയ എഴുത്തുകൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. ആദ്യത്തെ കത്ത് വായിച്ചു തുടങ്ങാം അല്ലേ?
0: ആദ്യത്തെ കത്ത് വായിക്കാം. മാവേലിക്കരയിൽ നിന്ന് ഒരു ഓട്ടോ ഡ്രൈവറായ മനോജാണ് എഴുതിയിരിക്കുന്നത്. കഥാപ്രസംഗം ഈയാഴ്ച കേട്ടില്ല, പകരം കളിയുടെ ദൃക്സാക്ഷി വിവരണം കേട്ടു. എല്ലാം വേണമല്ലോ എന്ന് ഞാനും വിചാരിച്ചു. അറിയിപ്പ് കേട്ടില്ല. ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവായ ഞാൻ കത്തുകൾ അയക്കാറുണ്ട്. വീണ്ടും ആകാശവാണിയുടെ പാട്ടും പൊരുളും എന്ന പരിപാടി എനിക്ക് വളരെ ഇഷ്ടമാണ്. കൂടാതെ വയലും വീടും, മൊഴിയാമൊരു കഥ തുടങ്ങിയവ, പിന്നെ വിദ്യാഭ്യാസ രംഗം, സുഭാഷിതം, കഥകളി പദങ്ങൾ എന്നിവയെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാ പരിപാടികളും കേൾക്കാൻ കഴിയില്ല, എന്നാലും കേട്ട് കൃത്യമായി മറുപടി അയക്കുന്ന ആളാണ് മനോജ്. രണ്ട് കത്തുകൾ കൂടി എഴുതിയിട്ടുണ്ട്. തൊഴിലാളി മണ്ഡലം പരിപാടിയിൽ റേഡിയോ റിപ്പയർ ചെയ്യുന്ന കൃഷ്ണനായരുമായി നടത്തിയ അഭിമുഖം വളരെ ഇഷ്ടമായി എനിക്ക്. ഇന്ന് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ വളരെ വിരളമാണ്. കാരണം ആർക്കും ഒന്നിനും സമയം കിട്ടാത്ത കാലം. തന്നെയുമല്ല, റിപ്പയർ ചെയ്യാൻ ആളില്ലാത്തതിനാൽ, അത് നന്നെ കുറവായതിനാൽ പുതിയത് വാങ്ങും. പുതിയത് വാങ്ങുന്നത് മാത്രമല്ല, ഇപ്പോ യൂസ് ആൻഡ് ത്രോ ആണ് അല്ലേ, ഉപയോഗിക്കുക, വലിച്ചെറിയുക, അല്ലെങ്കിൽ പുതിയൊന്ന് മാറ്റി വാങ്ങിക്കുക എന്നുള്ള ഒരു കാലഘട്ടമായിട്ടുണ്ട്. അതുകൊണ്ട് റേഡിയോ റിപ്പയർ ഒക്കെ വളരെ ചുരുക്കമായി നടക്കുന്നുള്ളൂ. അതിനുശേഷം കേൾപ്പിച്ച ചലച്ചിത്ര ഗാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കത്തുകൂടിയുണ്ട്. വയലും വീടും പരിപാടിയിൽ കൈതച്ചക്ക കർഷകനായ തൊടുപുഴ സ്വദേശി അനിൽ ആൻഡോയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം വളരെ ഇഷ്ടമായി. ഇങ്ങനെ പരിപാടികളെ കുറിച്ച് വിശദമായി എഴുതിയിട്ടുണ്ട് മാവേലിക്കരയിലെ ശ്രോതാവ് മനോജ്.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ചക്കുവരയ്ക്കൽ രാമചന്ദ്രൻ പിള്ളയാണ്. നാം അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മഴക്കാലത്തിന്റെ പ്രത്യേകതകളും സ്വാധീനവും വിഷയമാക്കിയ മഴയായി പൊഴിയാം എന്ന ചിത്രീകരണം വളരെ മനോഹരമായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അന്താരാഷ്ട്ര കായിക പത്രപ്രവർത്തന ദിനമായ 2 പ്രക്ഷേപണം ചെയ്ത പ്രഭാതഭേരി സവിശേഷമായി പത്രം, റേഡിയോ, TV എന്നിവയിലൂടെയാണ് കായിക മേഖലയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നതും താല്പര്യമുണ്ടാകുന്നതും. ആകാശവാണിയിലൂടെയുള്ള കമന്ററികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തിരുവാതിര ഞാറ്റുവേലയെപ്പറ്റി സാമൂതിരി പ്രകടിപ്പിച്ച അഭിപ്രായത്തോടെ ആരംഭിച്ച 3 അവതരിപ്പിച്ച ഗ്രാമകേരളം ഈ ഞാറ്റുവേല കാലത്ത് അതിന്റെ കാർഷിക പ്രാധാന്യം വിശദമാക്കി 4 ആരംഭ പരിപാടികളെയെല്ലാം ചൈതന്യധന്യമാക്കി ആകാശവാണിയെ അഭിനന്ദിക്കുന്നു. അധികം ആരും വിഷയമാക്കിയിട്ടില്ലാത്ത മാതൃഭാഷയുടെ മഹത്വവും പ്രാധാന്യവും വിശദമാക്കി TG രാമചന്ദ്രൻ പിള്ള അവതരിപ്പിച്ച സുഭാഷിതം നല്ല നിലവാരം പുലർത്തി. ലോക ജന്തുജന്യ രോഗവിരുദ്ധ ദിനമായ 6 ഈ വിഷയം തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച പ്രഭാതഭേരി ശ്രോതാക്കളിൽ അവബോധം സൃഷ്ടിച്ചു. അതിന് ആകാശവാണിയെ അഭിനന്ദിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതുന്നത്.
0: വക്കം വാഹിദ് കല്ലറ പതിവ് പോലെ തന്നെ ഒരാഴ്ചത്തെ പരിപാടികളെ വിലയിരുത്തിക്കൊണ്ട് കത്തുകൾ അയച്ചിട്ടുണ്ട്. 1 തോംസൺ ആന്റണി നടത്തിയ സുഭാഷിതം, ഉഷമലരിയിൽ അർച്ചന ഗോപിനാഥ് ആലപിച്ച അപൂർവ ചിത്രം എന്ന കവിതയും, 6:15 എച്ച് രാജേഷ് പാടിയ ഉദയഗീതവും ഇഷ്ടപ്പെട്ടു. 2 ഡോക്ടർ ശ്രീധരൻപിള്ള നടത്തിയ സുഭാഷിതം ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു ഡോക്ടർ ശ്രീകരൻ പിള്ളയാണ്. ഉഷമലരിയിൽ ആതിരാമുരളി ആലപിച്ച പി കുഞ്ഞിരാമൻ നായരുടെ പതിറ്റടി പൂവിനോട് എന്ന കവിതയും, 6:15 PV പ്രീത പാടിയ ഉദയഗീതവും, വൈകിട്ട് 5:45 രമ്യ ജയറാം പാടിയ ഭക്തിഗാനങ്ങളും ഇഷ്ടപ്പെട്ടു. 3 ഹാഫിസ് അബ്ദുൽ ഗഫർ മൊഹലുവി നടത്തിയ സുഭാഷിതവും, ഉഷമലരിയിൽ രഞ്ജിനി സുധീരൻ ആലപിച്ച കുമാരനാശന്റെ അമ്പിളി എന്ന കവിതയും, 6:15 മുഹമ്മദ് കുട്ടി, ഷക്കീല ഷാജഹാൻ, ബഷീറ ബീവി എന്നിവർ പാടിയ ഉദയഗീതവും ഇഷ്ടപ്പെട്ടു. 4 ഡോക്ടർ TG രാമചന്ദ്രൻപിള്ള നടത്തിയ സുഭാഷിതവും, ഉഷമലരിയിൽ കവിത സ്വരലെ ആലപിച്ച ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ വിശ്വഭാരതിയിൽ എന്ന കവിതയും, 6:15 SJ പാടിയ ഉദയഗീതവും ഇഷ്ടപ്പെട്ടു. 5 പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ച സുഭാഷിതം, ഉഷമലരിയിൽ ജയന്തി കൃഷ്ണ ആലപിച്ച തിരുനെല്ലൂരിന്റെ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത, 6:15 KG മാർക്കോസ്, KP ബ്രഹ്മാനന്ദൻ, വിൻസെന്റ് ജോൺ, പട്ടണക്കാട് പുരുഷോത്തമൻ എന്നിവർ പാടിയ ഉദയഗീതം, 8:30 നാടകീയത ഒട്ടും ചോരാതെ നടത്തിയ നോവൽ സഞ്ചാരം, NJ ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പ്, 11 എവറസ്റ്റ് കയറിയ 2-ക്ലാസ്സുകാരനെ പരിചയപ്പെടുത്തിയ ബാലലോകം, ബഷീറിന്റെ മൊഞ്ചത്തികൾ എന്ന നാടകവും നന്നായിരുന്നു. 11:30 DK പട്ടമാൾ പാടിയ കൃതികൾ, 12 ഏകതാരയിൽ കൃഷ്ണചന്ദ്രൻ പാടിയ ലളിതഗാനങ്ങൾ, 1 രഞ്ജിനിയിലെ മധുരഗാനങ്ങൾ എന്നിവയെല്ലാം ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് വക്കം വാഹിദ് കല്ലറ.
1: ചലച്ചിത്ര നടൻ അരുൺകുമാർ പങ്കെടുത്ത ഹലോ പ്രിയഗീതം കേട്ടു. യുവനടനെ പരിചയപ്പെടാനും ശ്രോതാക്കൾക്ക് സംസാരിക്കാനും അവസരമൊരുക്കിയ ആകാശവാണിയെ അഭിനന്ദിക്കുകയാണ്. എടപ്പാളിൽ നിന്ന് മുരളി മേലേപ്പാട്. പ്രകാശധാര പരിപാടി സ്ഥിരമായി കേൾക്കുന്നയാളാണ് ഞാൻ. അതിൽ ഡോക്ടർ ജയശ്രീ എം നടത്തിയ പ്രഭാഷണം വളരെ ഉപകാരപ്രദമായി എന്നാണ് അദ്ദേഹം എഴുതുന്നത്. മഴയായി പൊഴിയാം എന്ന ചിത്രീകരണം കേട്ടപ്പോൾ നല്ലൊരു സിനിമ കണ്ടിറങ്ങിയ സന്തോഷം തോന്നി. മഴയുടെ സംഗീതവും ഇടിയുടെ ശബ്ദവും ഇടയ്ക്കിടയ്ക്ക് മഴയെ പറ്റിയുള്ള പാട്ടുകളും മഴനീർ തുള്ളികളും ഒക്കെ കൂടി ആ പരിപാടി വളരെയധികം ആസ്വദിച്ചു എന്നാണ് ഇദ്ദേഹം എഴുതുന്നത്. 2ാം തീയതി പ്രക്ഷേപണം ചെയ്ത നേർമൊഴി ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫർ പങ്കെടുത്ത പരിപാടി ശ്രദ്ധേയമായി. വയലും വീടും പരിപാടിയിൽ തിരുവാതിര ഞാറ്റുവേലയെക്കുറിച്ചും പാരമ്പര്യ അറിവുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നത് വളരെ ഉപകാരപ്രദമായി എന്നാണ് ഇദ്ദേഹം എഴുതുന്നത്.
0: രണ്ട് കത്തുകൾ കൂടി ഉണ്ട് അദ്ദേഹത്തിന്റേത്. ഉദയഗീതത്തിൽ എൻ ജസീല പാടിയ കാലം കണ്ണുനീർ പൂക്കളുമായി എന്ന ഗാനം മുഹുർത്തത്തിൽ തേങ്ങൽ ഉണർത്തുന്നതായിരുന്നു. ആയിരം കണ്ണുമായി എന്ന ഗാനം ദാഹനീർ പോലും നൽകാത്ത നൊമ്പരങ്ങൾ നിറഞ്ഞതായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ടു, അഭിനന്ദനങ്ങൾ. 26ാം തീയതിയിലെ വയലും വീടും വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി ശാസ്ത്രീയമായി ചെയ്യാം എന്ന വിഷയത്തെപ്പറ്റി വെള്ളനിക്കര കാർഷിക സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അഖില SR വിശദമായി സംസാരിച്ചു. ഒരുപാട് നല്ല കൃഷി അറിവുകൾ പകർന്നു തന്നു. പ്രകാശധാരയിൽ മയക്കുമരുന്നിന്റെ ദുരുപയോഗം, മദ്യപാനം എന്നിവ കാരണം സമൂഹത്തിൽ അധികരിക്കുന്ന അക്രമം മനഃശാസ്ത്ര വീക്ഷണത്തിൽ 26ന് ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ ഡോക്ടർ നീനു SS നന്നായി സംസാരിച്ചു. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഓർമ്മപ്പെടുത്തി. 27ാം തീയതിയിലെ വയലും വീട് പോത്തുകുട്ടി പരിപാലനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്തരം ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ വയലും വീടും പരിപാടിയിലൂടെ പ്രക്ഷേപണം ചെയ്തത് വളരെ നല്ല കാര്യമാണ്. അഭിനന്ദനങ്ങൾ. 27ാം തീയതി തന്നെ രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത നാടകം ഒരു ഗോവൻ ട്രിപ്പ് അവസാന ഭാഗം കേട്ടു. അജിത് നമ്പ്യാർക്കും കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർക്കും സംവിധാനം ചെയ്ത റൂബി ബാബുവിനും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. 27ാം തീയതി 12:40 പ്രകാശധാരയിൽ വർണ്ണാന്ധത കാഴ്ചയുടെ വർണ്ണരാജി കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജാസ്മിൻ LB നടത്തിയ പ്രഭാഷണം വളരെ ഉപകാരപ്പെട്ടു. ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. 28ാം തീയതി 12:40 പ്രകാശധാരയിൽ ട്യൂബ് പ്രഗ്നൻസി എന്തുകൊണ്ട്, എങ്ങനെ വരുന്നു, കാരണങ്ങൾ എന്തെല്ലാമാണ്, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ ട്യൂബ് പ്രഗ്നൻസിയെ കുറിച്ചുള്ള കാര്യങ്ങളെപ്പറ്റി വിശദമായി കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ R. അനുപമ വളരെ ഭംഗിയായി സംസാരിച്ചു. യുവതലമുറയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങളുള്ള നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു ഡോക്ടർ നടത്തിയത്. അഭിനന്ദനങ്ങൾ. അന്നേ ദിവസം തന്നെ വയലും വീടും നെൽകൃഷിയിലെ കളനിയന്ത്രണത്തെപ്പറ്റി മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ നിമി ജോസുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം എന്തുകൊണ്ടും പ്രയോജനപ്രദമായിരുന്നു. അതിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മുരളി മേലേപ്പാട്ട്, എടപ്പാൾ.
1: നെടുമങ്ങാട് നിന്ന് ഡോക്ടർ ഐശ്വര്യ എഴുതുന്നു. അബ്ദുൽ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതം മൂല്യങ്ങളുടെ കലവറ തന്നെയായിരുന്നു. 4ാം തീയതിയിലെ പാട്ടും പൊരുളും എന്ന പരിപാടി അതീവ ഹൃദ്യമായി. എല്ലാ വിഭവങ്ങളും സ്വാദിഷ്ടം തന്നെയാണ്. യോഗസൌഖ്യം, കാലസാക്ഷി, ഗാന്ധി സ്മൃതികൾ എല്ലാം ഇഷ്ടമാണ്. പ്രാദേശിക വാർത്തകളിൽ ചിലപ്പോൾ വരാറുള്ള തെറ്റുകൾ ശ്രദ്ധിക്കണം എന്നൊരു നിർദ്ദേശമുണ്ട്. ഒപ്പം ഹെലോ സന്ദേശഗാനം എന്ന പരിപാടി ഒരേ ശൈലിയിൽ നിന്ന് മാറ്റിപ്പിടിക്കേണ്ട സമയമായി എന്നൊരു അഭിപ്രായം കൂടി ശ്രോതാവ് പങ്കുവയ്ക്കുന്നു.
0: June 26ാം തീയതി 5:45 കോട്ടുങ്ങൽ EMA റഹീം അവതരിപ്പിച്ച ഖുർആൻ അൽഫുർഖാൻ അധ്യായത്തിലെ ഭാഗങ്ങൾ ഉന്നത നിലവാരം പുലർത്തി എന്നറിയിക്കുന്നു. മലപ്പുറത്തുനിന്ന് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. അന്ന് തന്നെ മൗലവി ഷുഹൈബ് VP സുഭാഷിതവും മുഹറം എന്ന പുണ്യദിനത്തെ എടുത്തു കാണിച്ച നല്ല സുഭാഷിതമായിരുന്നു. ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കി 28ാം തീയതി 6:40 പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച പ്രത്യേക പരിപാടി ശ്രദ്ധേയമായി. CB രമണി പങ്കെടുത്ത് സംസാരിച്ചതും ഇഷ്ടപ്പെട്ടു. പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കാനായി മണ്ണുകൊണ്ടുണ്ടാക്കിയ ഗണേശ വിഗ്രഹം ഉപയോഗിക്കുക എന്നൊക്കെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറഞ്ഞത് നന്നായി എന്ന് അറിയിക്കുകയാണ്. ഒപ്പം ആശംസകളോടെ നഫീസ കുഞ്ഞിപ്പ പന്താവൂർ മലപ്പുറം.
1: 3ാം തീയതി പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദി സാമാന്യം നല്ല നിലവാരം പുലർത്തിയെന്നാണ് MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവർ എഴുതിയിരിക്കുന്നത്. ഹീര ഷൺമുഖത്തിന്റെ കവിതകൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുമെന്ന് തീർച്ച. നല്ല ഉപദേശം. കുഞ്ഞുണ്ണി കവിത പോലെയുള്ള മൊബൈലും കുട്ടിയും അക്ഷരസ്നേഹം എന്നിവ നന്നായി. കണ്ടല്ലൂർ മോഹനൻ എഴുതിയ കഥ എന്റെ സ്വപ്ന തീരം പുതിയ പ്രമേയമായി തോന്നി, അവതരണം കൊള്ളാം. NRC നായരുടെ കവിതകളും നന്നായി. ധ്രുപദിന്റെ കഥ സെൽഫിയിൽ കാണാത്തവ നല്ല പ്രമേയമായിരുന്നു. അഭിനന്ദനങ്ങൾ.
0: രാജി മരത്തം കൂടെ അയച്ച കത്തുകളാണ് അടുത്തത്. ഹലോ പ്രിയഗീതം, ഗാനരചയിതാവ് രമേശ് നാരായണന്റെ മകളും ഗായികയുമായ മധുവന്തി നാരായണൻ പങ്കെടുത്തത് വളരെ നന്നായിരുന്നു. അദ്ദേഹം സംഗീത സംവിധായകനും ഗായകനുമാണ് രമേശ് നാരായണൻ. മൊഴി ഉറവുകളിൽ കെ ആർ ഗൗരിയമ്മയുമായി പാർവതീദേവി നടത്തിയ അഭിമുഖം വളരെ ശ്രദ്ധയാകർഷിച്ചു. എത്ര വർഷം പിറകിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. 1972 നടത്തിയ അഭിമുഖം. ഞാൻ എന്റെ പ്രിയഗാനങ്ങളുമായി മനോജ് ശിവ പങ്കെടുത്തത്, കൂടെ മനീഷ് MP. പാട്ടുകളും അനുഭവങ്ങളും നാടക പ്രവർത്തനങ്ങളും എല്ലാം വളരെ വിശദമായി പറഞ്ഞു. ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ച സുഭാഷിതം, ഉഷമലരിയിൽ ലളിതാംബിക അന്തർജനത്തിന്റെ യുഗപുഷ്പം സൗമ്യ സനാതനൻ പാടിയതും നന്നായി. 29 തീയതി ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം വളരെ ശ്രദ്ധേയമായി. ഉഷമലരി വളരെ നന്നാവുന്നുണ്ട്. പ്രഭാതത്തെ ധന്യമാക്കുന്നു, നാലാങ്കൽ കൃഷ്ണപിള്ളിയുടെ ദീപാർച്ചന, എസ് ജയചൊല്ലിയത്, കാലം സാക്ഷിയിൽ മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ ശബ്ദം കേൾപ്പിച്ചതിന് എല്ലാം നന്ദി അറിയിക്കുകയാണ് രാജി മരത്തംകോട്.
1: June 29 ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം സ്നേഹം ത്യാഗത്തിന്റെ ഒരു പര്യായമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അത് വളരെ ഇഷ്ടമായി എന്നാണ് കാർത്തിക അണ്ടല്ലൂർ എഴുതുന്നത്. ഉഷമലരിയിൽ നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ ദീപാർച്ചന എന്ന കവിതയുടെ ആലാപനം വളരെ ആസ്വദിച്ചു. സ്മൃതിമധുരത്തിൽ ആനക്കഥകൾ വരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തത് ഇഷ്ടമായി. July 1 ഡോക്ടർമാരുടെ ദേശീയ ദിനത്തിൽ പ്രകാശധാരയിൽ ഡോക്ടർ BC റോയിയെ അനുസ്മരിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണം നല്ലൊരറിവായിരുന്നു. 3 സംഗീത സരണിയിലെ കർണാടക സംഗീത പാഠം നല്ല നിലവാരം പുലർത്തി. സംഗീത വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്രദമാണ് ഈ പരിപാടി. മുതിർന്ന പൌരന്മാർക്കുള്ള ഡിജിറ്റൽ സുരക്ഷ വാർത്താ തരംഗിണിയിൽ പ്രക്ഷേപണം ചെയ്തത് ഏറെ പ്രയോജനപ്രദമായി. ആഴ്ചകൾ കഴിയുന്തോറും ആകാശവാണിയുടെ ഓർമ്മച്ചെപ്പിന്റെ ഗ്ലാമർ കൂടിക്കൂടി വരികയാണ്. വൈവിധ്യമാർന്ന ഓർമ്മകളുടെ ചെപ്പ് തുറക്കുമ്പോൾ ഓരോ ശ്രോതാവിലും ഗൃഹാതുരത്വമുണർത്തുന്ന പലവിധ ഓർമ്മകൾ ഉണ്ടാകുന്നു എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. അവതരണം കൂടി നന്നാവുമ്പോൾ അതൊരു 1.5 ചെപ്പ് തന്നെയായി മാറുന്നു. ബാക്കി പരിപാടികളും ഒന്നിനൊന്നും മെച്ചമാണ് എന്നുകൂടി ശ്രോതാവ് എഴുതുന്നുണ്ട്. റേഡിയോ ഗ്രാമരംഗം വളരെ ഉഷാറായിക്കൊണ്ട് വരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ പരിപാടിയിലൂടെ ആലപ്പുഴയിലെ വെൺമണി ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു.
0: കാസർഗോഡ് ജില്ലയിലെ ബണ്ടിച്ചാൽ നിന്ന് ജമീല, ജസീരീന, ജംഷീദ്, ഫൌസിയ എന്നിവർ അയച്ച കത്താണ്. ഒരൽപ്പം പരിഭവമുണ്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് വളരെ നാളായി എഴുത്തുപെട്ടിയിൽ ഞങ്ങളുടെ കത്ത് വായിച്ചിട്ട്. എഴുത്തുപെട്ടിയിൽ 5 ഒരാളുടെ പേരുകൾ 3 പറയുന്നു. ഒരാഴ്ചയിൽ തന്നെ അയക്കുന്ന 7 കത്ത് മുഴുവനും വായിക്കുന്നു. കത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ പോരെ, എല്ലാം വായിക്കണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വേറെ കത്ത് വായിക്കാൻ സമയം കിട്ടത്തില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എഴുത്തുപെട്ടിയിലേക്ക് കത്തുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെ കുറച്ചാണ് വരിക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് കത്ത് പലപ്പോഴും മുഴുവനായി വായിക്കുന്നത്. ബണ്ടിച്ചാൽ നിന്ന് ജമീല, ജസീരീന, ജംഷീദ്, ഫൌസിയ ഇവരയച്ച കത്തുകൾ ഈ അടുത്ത കാലത്തൊന്നും ആകാശവാണിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ എഴുതുമ്പോൾ അതിനൊരു മറുപടി കൊടുക്കേണ്ടതുണ്ടല്ലോ. കത്ത് വായിക്കാത്തപ്പോൾ എഴുത്തുപെട്ടിക്ക് കത്ത് എഴുതണ്ടെന്ന് തോന്നിപ്പോകുന്നു. ഇതെങ്കിലും വായിക്കണം. എന്തായാലും ഇത് വായിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും എഴുത്തുപെട്ടിക്ക് കത്തെഴുതണ്ടെന്ന് വിചാരിക്കരുത്. അത് ഞങ്ങൾക്ക് വളരെ സങ്കടമാണ്. ആയിരാരോഗ്യത്തിലും പ്രകാശധാരയിലും അലർജി രോഗത്തെക്കുറിച്ചും എലിപ്പനിയെക്കുറിച്ചും മഴക്കാലത്തുണ്ടാകുന്ന ഫംഗസ് രോഗത്തെക്കുറിച്ചും പറഞ്ഞത് കൂടുതൽ അറിവ് നേടാൻ കഴിഞ്ഞു. മാപ്പിളപ്പാട്ടിന്റെ സമയം മാറ്റണമെന്നാണ് ആവശ്യം. ആകാശവാണി പരിപാടികൾ ഇനി അടുത്ത മാറ്റത്തിൽ നമുക്ക് ഇക്കാര്യം പരിഗണിക്കാം എന്നാണ് പറയാനുള്ളത്.
1: 28 നിയമരംഗത്തിൽ പ്രക്ഷേപണം ചെയ്ത പ്രഭാഷണം വളരെയേറെ വിലപ്പെട്ടതായിരുന്നു എന്നാണ് തേവലക്കരയിൽ നിന്ന് ഡേവിഡ് മോസസ് എഴുതുന്നത്.
0: ജെബിൻ ശ്രീകാര്യം അയച്ചിരിക്കുന്ന കത്താണ് അടുത്തത്. തിരുവനന്തപുരം നിലയം ഇപ്പോൾ ശനിയാഴ്ചകളിൽ തുടർച്ചയായി പുതിയ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടല്ലോ. റൂബി ബാബുവിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. June 28 കണ്ടതും കേട്ടതും പുതുമയുള്ള വിഷയമായിരുന്നു. July 5 കണ്ടതും കേട്ടതും ഏറെ രസകരമായിരുന്നു. രചയിതാവിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ജെബിൻ ശ്രീകാര്യം.
1: കണ്ണമൂലയിൽ നിന്നും കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ എഴുതിയിരിക്കുന്ന കത്താണ് അടുത്തത്. ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായമാണ് എഴുത്തുപെട്ടി. എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ കേൾക്കാറുണ്ട്. രാവിലത്തെ പ്രഭാതപേരി നല്ല നിലവാരം പുലർത്തുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള ഉദയഗീതം, ലളിതഗാന പരിപാടി ഒക്കെ ഗംഭീരമാണ്. അന്തരിച്ച ഗായകൻ ബ്രഹ്മാനന്ദൻ, വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവരുടെ ശബ്ദം കാലം സാക്ഷി എന്ന പരിപാടിയിലൂടെ കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കഴിഞ്ഞ സാഹിത്യവേദിയിൽ NRC നായർ, ഹീര ഷൺമുഖം എന്നിവരുടെ കവിതാലാപനം ശ്രദ്ധിച്ചു, വളരെ നന്നായിരുന്നു.
0: വള്ളിക്കോട്, കോട്ടയം, പത്തനംതിട്ട എന്ന് തന്നെ സ്ഥലപ്പേര് വായിക്കണമെന്നാണ് തങ്കച്ചൻ പ്രത്യേകം എഴുതിയിരിക്കുന്നത്. വള്ളിക്കോട് തങ്കച്ചന്റെ കത്താണ് അടുത്തത്. കഴിഞ്ഞ 45 വർഷങ്ങളിലധികമായി ആകാശവാണിയുടെ വിവിധ പരിപാടികൾ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. ആരംഭകാലങ്ങളിൽ മുംബൈയിൽ നിന്നുള്ള വിവിധ ഭാരതി ഗാന പരിപാടികളും കേൾക്കുന്നു. ഓരോ മുറിയിലും ഓരോ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുണ്ട്. വയലുമിടും പരിപാടിക്ക് മുമ്പുള്ള സന്ദേശം വളരെ സ്വാധീനമുളവാക്കുന്നതാണ്. 29-ാം തീയതിയിലെ പുലവട്ടത്തിലുള്ള കാലസാക്ഷിയിൽ മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ ശബ്ദം കേൾപ്പിച്ചത് നന്നായിരുന്നു. കൃഷിക്കാഴ്ചയിൽ എള്ള് കൃഷിയെപ്പറ്റി നൽകിയ പ്രഭാഷണം പുതിയ തലമുറക്കാർക്ക് അതിശയമുണ്ടാക്കുന്നതാണ്. ഞാൻ എന്റെ പ്രിയഗാനം പരിപാടിയിൽ ആത്രയം ചന്ദ്രശേഖരൻ നായർ അവതരിപ്പിച്ച ഗാനങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. 10 മണിക്കുള്ള റേഡിയോ ഹെൽത്ത് ശരീരവേദനയെപ്പറ്റി ഡോക്ടർ ശ്രീദേവി നടത്തിയ പ്രഭാഷണം അവസരോചിതമായി. അതോടൊപ്പം ആമവാദത്തെപ്പറ്റിയും ലൂപ്പസ് ആർത്രൈറ്റിസ് ഇതിനെപ്പറ്റിയും നൽകിയ നിർദ്ദേശങ്ങൾ പ്രയോജനപ്രദമായി. സാധിക്കുമെങ്കിൽ പത്തനംതിട്ട FM സ്റ്റേഷന്റെ പ്രവർത്തനം പുലർച്ചെ 4 മണിക്ക് ആരംഭിക്കാൻ നിർദ്ദേശം നൽകാമോ? FM ഗോൾഡിലെ ഹിന്ദി സോങ്സ് കേൾക്കാനാണ് എന്ന് തങ്കച്ചൻ, വള്ളിക്കോട്, കോട്ടയം, പത്തനംതിട്ട. അവസാനം പറഞ്ഞ നിർദ്ദേശം FM സ്റ്റേഷന്റെ പ്രവർത്തനം വൃത്തിയാക്കുന്നതിനെ കുറിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗത്തെ അറിയിക്കുന്നതാണ്. എഴുത്തുവെട്ടിലെ കത്തുകൾ സമാപിക്കുകയാണ്. ഇനി അടുത്തത്
1: ഇമെയിലാണ്. AIRTVMPM@gmail.com എന്ന ഇമെയിലിൽ അയച്ച അഭിപ്രായങ്ങൾ നോക്കാം. ആദ്യത്തെ ഇമെയിൽ അയച്ചിരിക്കുന്നത് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയാണ്. അദ്ദേഹം 3-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദിയെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങളാണ് എഴുതിയിരിക്കുന്നത്. 3-ാം തീയതി സാഹിത്യവേദിയിൽ ഹീര ഷൺമുഖം അവതരിപ്പിച്ച കവിതകൾ അർത്ഥസമ്പുഷ്ടമായിരുന്നു. NRC നായർ അവതരിപ്പിച്ച കവിതകൾ ഇഷ്ടപ്പെട്ടു. കണ്ടല്ലൂർ മോഹനൻ അവതരിപ്പിച്ച കഥ ശരാശരി നിലവാരം പുലർത്തി എന്നാണ് അദ്ദേഹം എഴുതുന്നത്. 5-ാം തീയതി നിയമരംഗത്തിൽ 1948 സെൻസസ് നിയമത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് നീതു ST നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. വിഖ്യാത സ്പൈ ത്രില്ലർ നോവൽ 39 പടവുകൾ വിലയിരുത്തിയ 6-ാം തീയതിയിലെ മായാമുദ്രകൾ ഇഷ്ടമായി. ജൂലൈ 7 ആചരിക്കുന്ന ആഗോള ക്ഷമാദിനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും വിളിച്ചോതിക്കൊണ്ട് തോംസൺ ആന്റണി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. തെങ്ങിന്റെ പൂക്കുലയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന മദ്യാംശം ഒട്ടുമില്ലാത്ത മധുരമുള്ള പ്രകൃതിദത്ത പാനീയമായ നീരയുടെ ഉത്പാദനം നിലച്ചത് ദുഃഖകരമാണ്. 7-ാം തീയതിയിലെ പ്രഭാതഭേരി ശ്രദ്ധേയമായി. അതുപോലെ 9-ാം തീയതിയിലെ പ്രഭാതഭേരിയും വളരെയേറെ അവസരോചിതമായി. 8-ാം തീയതി തൊഴിലാളി മണ്ഡലത്തിൽ ചെറുകിട സംരംഭകൻ ജേക്കബുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം പുനരുപയോഗത്തിന്റെ തൊഴിൽ ലോകം ഇഷ്ടപ്പെട്ടു. വാട്സാപ്പിലൂടെ കത്തുകൾ സ്വീകരിക്കണം എന്നൊരു അഭിപ്രായം കൂടി അദ്ദേഹം എഴുതുന്നുണ്ട്.
0: ഇക്കാര്യം വീണ്ടും നമ്മളുടെ മെയിൽ ദിവസത്തെ ശ്രദ്ധയിൽപ്പെടുത്താം. ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ അയച്ച മെയിലാണ്. എത്ര കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകിയെന്നല്ല, എത്ര അമ്മമാരെ തക്ക സമയത്ത് സഹായിക്കാൻ കഴിഞ്ഞു എന്നതിനുള്ള ഉത്തരമാണ് നൽകേണ്ടത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച പ്രഭാതഭേരി ശക്തമായി. ലോക ജന്തുജന്യ രോഗപ്രതിരോധ ദിനത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ച പ്രഭാതഭേരി അതുമായി ബന്ധപ്പെട്ട പല മുൻകരുതലുകളും പ്രതിരോധ മാർഗങ്ങളും പങ്കുവയ്ക്കുന്നതായി. ചരിത്രത്തിൽ നിന്നും ലോകോത്തര കൃതികളിൽ നിന്നും ഉദാഹരണങ്ങൾ എടുത്തുദ്ധരിച്ച് ആഗോള ക്ഷമാദിനത്തിൽ ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തോംസൺ ആന്റണി അവതരിപ്പിച്ച സുഭാഷിതം പ്രഭാതത്തെ പോസിറ്റീവ് എനർജി കൊണ്ട് സജീവമാക്കി. പകർച്ചപ്പനികൾ വ്യാപകമാകുന്ന ഈ സമയത്ത് വിവിധ തരം പകർച്ചപ്പനികളുടെ സ്വഭാവത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവ് പങ്കുവയ്ക്കുന്നതായിരുന്നു അത് സംബന്ധിച്ച് അവതരിപ്പിച്ച വാർത്താവീക്ഷണം. കേവലം മഴക്കാലപൂർവ്വ ശുചീകരണം കൊണ്ട് മാത്രം പകർച്ചപ്പനികളെ മാറ്റി നിർത്താൻ കഴിയുകയില്ല എന്ന വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയായിരുന്നു ആ വാർത്താവീക്ഷണം. ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ അയച്ച സന്ദേശമാണിത്. ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കത്തുകൾ അയക്കുക. വിലാസം
1: എഴുത്തുപെട്ടി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 6950014.
0: സന്ദേശങ്ങൾ അയക്കേണ്ട ഇമെയിൽ ID AIRTVMPM@gmail.com.
1: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, AIRTVMPM@gmail.com.
0: വിമർശനങ്ങളും അഭിപ്രായങ്ങളും പരിപാടികളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും അറിയിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി.
1: നമസ്കാരം.

0: ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
2: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
1: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
3: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല. എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കും. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
4: ആകാശവാണി
5: നിയമരംഗം. അവയവദാന നയം, നിയമവും മാനദണ്ഡങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ സംസാരിക്കുന്നു.
6: മനുഷ്യരാശിയുടെ തുടക്കം മുതൽ തന്നെ കൂട്ടായി അനേക രോഗങ്ങളും ഉണ്ടായിരുന്നു. ജീവിതശൈലിയിലെയും ആഹാരക്രമത്തിലെയും മാറ്റങ്ങൾ കാരണം രോഗങ്ങളും വിവിധ തരത്തിലുള്ളവയായി തീർന്നു. അനേകം രോഗങ്ങൾ ശരീരത്തിലെ പല അവയവങ്ങൾക്കും ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള കേടുപാടുകൾ വരുത്തി തീർത്തു. രോഗങ്ങളുടെ ചികിത്സാരീതികളും ആധുനിക യുഗത്തിൽ അതിനൂതനമായി തീർന്നു. ശസ്ത്രക്രിയയുടെയും ചികിത്സാശാഖകളിലുമുണ്ടായ പുരോഗതിയും നൂതനമായ പല മരുന്നുകളും അവയവം മാറ്റിവെക്കലെന്ന ആധുനിക ചികിത്സാ സമ്പ്രദായത്തെ ഒരു പുതിയ ശാഖയായി തന്നെ വളർത്തിയെടുത്തു. ഇന്ന് നാം കാണുന്ന പല രോഗങ്ങൾക്കും അവയവ മാറ്റിവെക്കൽ ചികിത്സയിലൂടെ ഏകദേശം ശാശ്വതമായ സൌഖ്യം നേടിയെടുക്കാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് സാധിക്കുന്നു. വൈദ്യശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചാലും മനുഷ്യന്റെ കാരുണ്യം കൂടെ ചേർത്തുവച്ചു മാത്രമേ അവയവ മാറ്റിവെക്കൽ സാധ്യമാവുകയുള്ളൂ. അവയവ മാറ്റിവെക്കൽ സാധ്യമാകണമെങ്കിൽ ദാനമായി ലഭിച്ച അവയവം വേണം. സഹജീവികളോടുള്ള കരുണ മനുഷ്യൻ ഈ രീതിയിൽ പ്രകടിപ്പിച്ചാൽ മാത്രമേ അവയവമാറ്റം നടക്കുകയുള്ളൂ. ഭാരതത്തിൽ അവയവദാനം ഇന്ന് സാധാരണമായി കഴിഞ്ഞു. അവയവദാനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിനോടുള്ള ആളുകളുടെ മനോഭാവത്തിലും വലിയ മാറ്റമാണ് പ്രകടമാവുന്നത്. എന്നാൽ നിയമപരമായ അവയവദാനത്തെക്കുറിച്ച് പലർക്കും കൃത്യമായ ധാരണയില്ല എന്നതാണ് വാസ്തവം. അവയവദാനത്തിൽ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവിക മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ കണ്ണിന്റെ നേത്രപടലങ്ങൾ മാത്രമേ ദാനം ചെയ്യുവാനാകൂ. മസ്തിഷ്കമരണം സംഭവിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് മറ്റ് അവയവങ്ങൾ ദാനം ചെയ്യാനാകുക. അത്തരം സാഹചര്യത്തിൽ ഹൃദയവും കരളും വൃക്കകളും പാൻക്രിയാസും ശ്വാസകോശവും ഉൾപ്പെടെയുള്ള വിലപ്പെട്ട അവയവങ്ങളെല്ലാം ദാനം ചെയ്യാം. ജീവിച്ചിരിക്കുമ്പോഴുള്ള അവയവദാനത്തെ പ്രധാനമായും മനുഷ്യാവയവങ്ങൾ മാറ്റിവെക്കൽ ആക്ട് 1994 അഥവാ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് 1994 പ്രകാരം 3 തരംതിരിച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തേത് അടുത്ത ബന്ധുക്കൾ, ഭാര്യ, ഭർത്താവ്, രക്ഷകർത്താവ്, സഹോദരങ്ങൾ, കൊച്ചുമക്കൾ എന്നിവർക്ക് അവയവം നൽകാവുന്നതാണ്. രണ്ടാമത്തേതിൽ അടുത്ത ബന്ധുക്കൾ അല്ലാത്തവർക്കും അവയവം ദാനം ചെയ്യാവുന്നതാണ്. മൂന്നാമത്തേതിൽ പരോപകാര തൽപരരും നിസ്വാർത്ഥപരവുമായ വ്യക്തികളിൽ നിന്ന് അവയവം സ്വീകരിക്കാവുന്നതാണ്. നിയമം അനുശാസിക്കുന്നതിന് പ്രകാരമുള്ള അനുവാദം ലഭിച്ചാൽ മാത്രമേ ഈ പ്രക്രിയ നടക്കുകയുള്ളൂ. ഇന്ത്യൻ പാർലമെന്റിൽ 1994 പാസാക്കിയ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ടും തുടർന്ന് പാർലമെന്റ് തന്നെ പാസാക്കിയ നിയമ ഭേദഗതികളുമാണ് ഇത് സംബന്ധമായി സംസ്ഥാനത്ത് നിലവിലുള്ള നിയമവ്യവസ്ഥകൾ. ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തി മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിന് സമ്മതം നൽകിയിട്ടുണ്ടെങ്കിലും ആ വ്യക്തിയുടെ മരണശേഷം അടുത്ത ബന്ധുക്കളുടെ സമ്മതത്തോടുകൂടി മാത്രമേ അവയവദാനം സാധ്യമാവുകയുള്ളൂ. മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിൽ മരണം സംഭവിച്ച വ്യക്തിയുടെ ബന്ധുക്കളുടെ സമ്മതമാണ് ഏറ്റവും പ്രധാനം. ഇതുകൂടാതെ 4 അടങ്ങുന്ന ഒരു പാനൽ ആണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത്. ഇതിൽ പ്രകാരം എല്ലാ ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റലുകളിലും എല്ലാ അവയവങ്ങളിലുമേലും അവെയ്റ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. സ്വകാര്യ ആശുപത്രിയിൽ വച്ച് അവയവദാനം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു വൃക്കദാതാവ് ഹോസ്പിറ്റലിനും മറ്റൊന്ന് ആ സോണിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിനുമാണ്. കരൾ, ഹൃദയം എന്നീ അവയവങ്ങളുടെ വിന്യാസം മുൻഗണനാ അടിസ്ഥാനത്തിൽ സ്വീകർത്താവിന്റെ ആരോഗ്യസ്ഥിതിയും അടിയന്തര സാഹചര്യവും കണക്കിലെടുത്താണ് നടപ്പിലാക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോഴുള്ള അവയവദാനത്തിന്റെ കാര്യത്തിൽ അടുത്ത ബന്ധുക്കളിൽ നിന്നുമുള്ള അവയവദാനം മാത്രമാണ് സർക്കാർ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നത്. കേരള സംസ്ഥാന സർക്കാർ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ കീഴിൽ 2012 മസ്തിഷ്ക മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മൃതസഞ്ജീവനി എന്ന പദ്ധതി നടപ്പിലാക്കി. അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാക്കുന്നതിനായി സർക്കാർ ആരംഭിച്ചിട്ടുള്ളതാണ് ഈ പദ്ധതി. നിങ്ങൾ അവയവദാതാവാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ knows.org.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അക്കാര്യം ഉറപ്പാക്കാം. ഇതിൽ ഡോണർ കാർഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഫോം പ്രത്യക്ഷപ്പെടും. പേര്, ജനനതീയതി, വയസ്സ്, രക്തഗ്രൂപ്പ് എന്നിവയ്ക്കൊപ്പം ഏതെല്ലാം അവയവങ്ങളാണ് മരണാനന്തരം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന വിവരവും കൃത്യമായി പൂരിപ്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം. അതിന് താഴെയായി അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടേണ്ട അടുത്ത ബന്ധുവിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും രേഖപ്പെടുത്തണം. ആവശ്യമായ വിവരങ്ങൾ എല്ലാം നൽകിയ ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രേഖപ്പെടുത്തിയ വിവരങ്ങൾക്കനുസരിച്ച് ഫോട്ടോ പതിച്ച് ഒരു കാർഡ് ലഭ്യമാകും. ഇത് ഡൌൺലോഡ് ചെയ്ത് പ്ലാസ്റ്റിക് കാർഡാക്കി ലാമിനേറ്റ് ചെയ്തോ അല്ലാതെയോ നിങ്ങൾക്ക് സൂക്ഷിക്കാം. നിങ്ങൾ മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യാൻ സന്നദ്ധനാണെന്നുള്ളതിന്റെ സാക്ഷ്യപത്രമായിരിക്കും ഈ കാർഡ്. ഇക്കാര്യം അടുത്ത ബന്ധുക്കളോടും നിങ്ങൾ പങ്കുവച്ചിരിക്കണം. അവയവങ്ങൾ ആവശ്യമുള്ളവർ ഈ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം. യോജിക്കുന്ന അവയവം ലഭ്യമാകുമ്പോൾ മുൻഗണന പ്രകാരം അത് ആവശ്യക്കാർക്ക് ലഭ്യമാകും. കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് കേനോസ് എന്ന വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഉദ്യമത്തിൽ പങ്കാളിയാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാഷണൽ

0: ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോട്ടോ എന്ന വെബ്സൈറ്റിലെ സേവനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അവയവദാന സമ്മതപത്രം സ്വബോധത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒന്നാണ്. അതിനായി ഒരു സമ്മതപത്രം തയ്യാറാക്കുകയാണ് ആദ്യം വേണ്ടത്. സമ്മതം നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയും വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുന്ന പക്ഷം അവയവദാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്ന വിവരം അവർക്ക് അറിയാൻ സാധിക്കൂ. ബന്ധുക്കളുടെ സമ്മതത്തോടെ മാത്രമേ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ മരണാനന്തരം ദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 1994 മനുഷ്യാവയവങ്ങൾ മാറ്റിവെക്കൽ ആക്ട് പ്രകാരം സ്വീകർത്താവ്, ദാതാവ്, ദാതാവിന്റെ ബന്ധുക്കൾ എന്നിവർ അവയവ മാറ്റിവെക്കലിനായി നിശ്ചയിച്ചിട്ടുള്ള ഓതറൈസേഷൻ കമ്മിറ്റി മുമ്പാകെ ഹാജരാകേണ്ടതാണ്. ഇവിടെ നിന്നും അനുവാദം ലഭിച്ചാൽ മാത്രമേ അവയവദാനം സാധ്യമാവുകയുള്ളൂ. നിയമം അനുശാസിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അവയവദാനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നതിനുള്ള സർക്കാർ സംവിധാനമാണ് ഓതറൈസേഷൻ അതോറിറ്റി. സംസ്ഥാനത്തെ 5 സർക്കാർ മെഡിക്കൽ കോളേജുകൾ ആസ്ഥാനമായാണ് മേഖലാ ഓതറൈസേഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുള്ളത്. ഓതറൈസേഷൻ കമ്മിറ്റിയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ ഇവയാണ്: അടുത്ത ബന്ധുക്കളിൽ നിന്നുള്ള ദാതാവും സ്വീകർത്താവും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകൾ കമ്മിറ്റി പരിശോധിക്കുന്നതാണ്; അടുത്ത ബന്ധുക്കളിൽ നിന്നല്ലാത്ത അവയവദാനത്തിന്റെ ഏതെങ്കിലും രീതിയിൽ ചൂഷണമോ വാണിജ്യമോ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു; അതോടൊപ്പം അവയവദാനം ചെയ്യുന്നതിനുണ്ടായ പ്രേരണ, സാഹചര്യം ഇവ നിസ്വാർത്ഥമാണോ എന്ന് പരിശോധിക്കുന്നു. ഇതോടൊപ്പം ദാതാവ്, സ്വീകർത്താവ് എന്നിവരുടെ തൊഴിൽ, വരുമാനം എന്നിവ, അടുത്ത ബന്ധുവിന്റെ സാന്നിധ്യം ഉറപ്പാക്കുക, ഇടനിലക്കാർ ഉൾപ്പെട്ടിട്ടില്ല എന്നും ഉറപ്പാക്കുക. ദാതാവ് അല്ലെങ്കിൽ സ്വീകർത്താവ് വിദേശിയാണെങ്കിൽ എംബസിയിൽ നിന്നുള്ള രേഖകൾ പരിശോധിക്കുന്നു. ഇനിയും മടിച്ചു നിൽക്കാതെ സർക്കാർ സംവിധാനത്തിലുള്ള മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള ഉദ്യമത്തിൽ പങ്കാളികളാകുക. മരണത്തിലൂടെ ജീർണിച്ചു പോയേക്കാവുന്ന നിങ്ങളുടെ അവയവങ്ങൾ പലരിലൂടെ വീണ്ടും ജീവിക്കുന്നുവെങ്കിൽ അതിൽ പരം ജീവിത സാക്ഷാത്കാരം മറ്റെന്തുണ്ട്?
1: അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങൾ അറിയുന്നതിനായി കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് അഥവാ KNOS.org.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേന്ദ്ര സർക്കാർ അവയവദാന ഉദ്യമമായ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ അഥവാ നോട്ടോ എന്ന വെബ്സൈറ്റിലും അവയവദാനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. അവയവദാന നയം, നിയമവും മാനദണ്ഡങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ.
2: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, എസ് ജാനകി പാടിയ ഗാനങ്ങളാണ്. ഇടവഴിയിലെ പൂച്ച, മിണ്ടാ പൂച്ച എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം കേൾക്കാം. രചന യൂസഫലി കേച്ചേരി, സംഗീതം എം ബി ശ്രീനിവാസൻ.

എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആലോലം എന്ന ചിത്രത്തിനുവേണ്ടി കാവാല നാരായണ പണിക്കരുടെ രചന, ഇളയരാജയുടെ ഈണം.

എല്ലാവർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കൂട്ടം പരിപാടികളുമായി നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം നന്ദിയോട് SKVHSSലെ കൂട്ടുകാരാണ്. ഇന്ന് ആദ്യം ഒരു ഉറുദു സംഘഗാനമായാലോ. പാടുന്നവർ കൃഷ്ണാഞ്ജലി, നയന, ഹരിനന്ദ, അഭിരാമി, കീർത്തന, സാന്ദ്ര, അലോണ എന്നിവരാണ്.

0: മോണോ ആക്ടുമായി എത്തുന്നു അസ്ന എസാനസ്.
1: ഇവിടെ വന്നേ, എന്റെ റിസൾട്ട് അറിഞ്ഞോ? ഏ, എന്താ ഫുൾ എ പ്ലസോ? അമ്മമ്മോ, ഒന്നിങ്ങി വാടി, എന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ എ പ്ലസ് ആടി, എന്റെ റിസൾട്ട് നോക്കിയോ, എത്ര എ പ്ലസ് ഉണ്ട്? ഏ, ഇല്ല, ഞാൻ നോക്കിയില്ല. നോക്കാൻ പോ. അപ്പോ ഇങ്ങി വന്നേ, എന്റെ റിസൾട്ട് എന്തായി? എനിക്ക് ഫുൾ എ പ്ലസ് ആടി, ഞങ്ങൾ നാളെ ടൂറിന് പോവാ. എന്റെ ദൈവമേ, എല്ലാവർക്കും ഫുൾ എ പ്ലസ് ആ. അയ്യോ, ഇതെങ്ങാനും അമ്മ അറിഞ്ഞാൽ. നിനക്കാങ്ങാനെ ഫുൾ എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവടെ മുന്നിൽ എന്റെ സ്റ്റാറ്റസ് എന്താകും? നിനക്കാങ്ങാനെ ഈ വട്ടം മാർക്ക് കുറഞ്ഞാൽ, അയ്യോ, അച്ചറിഞ്ഞ എന്നെ കൊല്ലും. നിങ്ങൾക്കറിയോ, കഴിഞ്ഞതിന് മാർക്ക് കുറഞ്ഞു പറഞ്ഞ് ദേ എന്റെ കാലില ചട്ടുക വെച്ച് പൊള്ളിച്ചേ. 3 ദിവസ ഞാൻ പേടിച്ച് പനി പിടിച്ച് കിടന്നേ. ഡി, ഇവിടെ വരാൻ. ചി, ഇവിടെ വരാൻ. നിനക്ക് മോഡൽ എക്സാമിന് ഇതാണ് മാർക്കെങ്കിൽ പിന്നെ നിനക്ക് എങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടും? നീ ഒന്ന് ഈ ലോഹത്തിന്റെ ചൂടൊന്നറിയേലും. പാട്ടിനും മോണാക്റ്റിനും ഫസ്റ്റ് അല്ലേ അച്ഛാ? ചി, നിർത്തടി. അവളുടെ ഒരു പാട്ടും മോണാക്റ്റും ഫുൾ എ പ്ലസ്. അതിൽ കുറഞ്ഞു മേടിച്ച് നീ വീടിന്റെ പടി കടക്കരുത് കേട്ടോടി. ആ മോളെ, നിന്റെ റിസൾട്ട് എന്തായി? ആ, അതൊക്കെ പോട്ടെ. മോളുടെ കഴിഞ്ഞ കലോത്സവത്തിലെ മോണാക്ട് ഉണ്ടല്ലോ, വാ, എക്സലന്റ്. അതൊന്ന് കാണിച്ചേ. എന്താ ടീച്ചറെ, മോണാക്ട് അല്ലേ? ഇപ്പൊ കാണിക്കാം. ഞാൻ രാവണൻ, ലങ്കാധിപൻ, സർവസംഹാര ശക്തിയും കൈമുതലായവൻ. അല്ലയോ ലങ്കാധിപ, ഇത്രയും വിവേകവും ബുദ്ധിയുമുള്ള അങ്ങ് എന്തിനാണ് മറ്റൊരാളുടെ പത്നിയെ ഈ ഉദ്യാനത്തിൽ തടവിലിട്ടിരിക്കുന്നത്? ഓഹോയ്, ഞാൻ ലങ്കാലക്ഷ്മി, ഗംഗയുടെ കാവൽക്കാരി. ആരാണ് നീ? എന്തിനു വന്നു? നിനക്ക് ഇത്രക്ക് ധൈര്യമോ? ഹേ ത്രേതായുഗമേ, ശ്രീരാമ ദൗത്യമായി വരുന്ന ഒരു കപിശ്രേഷ്ഠന്റെ അടികൊള്ളുമ്പോൾ ഈ ലങ്കാവാസം ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ്. അല്ലയോ രാവണ, നിന്റെ നാശം അടുത്തിരിക്കുന്നു, ഗംഗയുടെ നാശം അടുത്തിരിക്കുന്നു. അവൻ വരട്ടെ, നമ്മോട് യുദ്ധം ചെയ്ത് സീതയെ സ്വന്തമാക്കട്ടെ, സ്വന്തമാക്കട്ടെ, സ്വന്തമാക്കട്ടെ. അല്ല ടീച്ചറെ, ഞാൻ അവരുടെ സ്വന്തമല്ല, അതുകൊണ്ടല്ല എന്നെ ഇങ്ങനെ ഇട്ട് തല്ലുന്നേ. മോളെ, നീ ടെൻഷൻ ആവാതെ, നിന്റെ പാരന്റ്സിനോട് വിളിച്ച് ഞാൻ സംസാരിക്കാം. വേണ്ട ടീച്ചറെ, വേണ്ട. എന്റെ തല, എന്റെ തല പുകയുന്നു. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. എന്റെ തല. ഏ, എന്നടി എതുക്കണ്ട സങ്കടപ്പറ. അഴാതെ അഴാതെ, ഉണക്ക് ഞാൻ അഴിക്കണ്ടി. എന്റെ ചോക്ലേറ്റ് ഷാപ്പിള് എല്ലാമേ ശരിയാകും. ആ, കാശൊക്കെ പിന്നെ തന്നാ മതി. എനിക്ക് എനിക്ക് അച്ഛനും വേണ്ട, അമ്മയും വേണ്ട. നിങ്ങൾക്കറിയോ, എനിക്കും ഉണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും. അത് തകർത്തത് നിങ്ങളാണ്, ഈ സമൂഹമാണ്. എല്ലാം എല്ലാം തീരാൻ പോവാ. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കത് തെറ്റി. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. തോൽവിയുടെ പേര് പറഞ്ഞ് കുട്ടികൾ നിങ്ങൾ ഒറ്റപ്പെടുത്തുമ്പോൾ ഒന്നോർക്കുക, അവർ ചിലപ്പോൾ ചെന്നെത്തുന്നത് ലഹരി മാഫിയുടെ കൈകളിലേക്കോ അതല്ലെങ്കിൽ മരണത്തിലേക്കോ ആയിരിക്കും. അങ്ങനെയുള്ളവരുടെ തോളിൽ തട്ടി രണ്ടേ രണ്ട് വാക്ക്. പോട്ടെ, സാരമില്ല. ഈ ലോകം അക്കാദമിക വിജയങ്ങൾക്ക് മാത്രമുള്ളതല്ല, വിവിധ കഴിവുകളെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള മനസ്സ് നമുക്കോരോരുത്തർക്കും ഉണ്ടാകട്ടെ. അതെ, നമുക്കോരോരുത്തർക്കും ഉണ്ടാകട്ടെ.
0: ഇനി അമൃത എസ് അവതരിപ്പിക്കുന്ന ലളിതഗാനം കേൾക്കാം.
2: ആവണി പൗർണമി മുഖം നോക്കുവാനെത്തും.

0: ജലം വളരെ അമൂല്യമാണ്. ജലം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു സംസ്കൃത പ്രഭാഷണവുമായി ഇനി എത്തുന്നു സന എസ് അംഡീൻ.
1: സലിലം സലിലം സർവത്ര കണോപി പാദം നാസ്തി കില ഇതി അവസ്ഥ അതീവ ദുഃഖകരം ഖലു. സ്നാനായ പാനായ സസ്യ സേചനായ ജലം ആവശ്യകം ഖലു. സുഖദം ശീതളം സമീക്ഷിതം ഊർജദായകം അമൃതം സമാനം ച ജീവന പ്രവഹത്യഹം നദ്യഹ മാലിന്യം കൃത്വ മനുജാഹ ആശ്രയ പൂർണസ്യ ചേതന ഏവ കുർവന്തി. അതിവിദൂരേവ അസ്മാകം ദൃഷ്ടും ശക്യതേയത് അല്പമാത്ര പാനജലായ അന്വേഷാം കുരുദാഹ യാവിദാനാം ഇതി കേരളീയാനാം ദയനീയം അവസ്ഥ. ദശകൂപ സമാവാപി ദശവാപി സമാഹൃദ ദശഹൃദ സമോ പുത്രോ ദശപുത്ര സമോ ദ്രുമഃ ഇതി വൃക്ഷാർവേദാപി ജലസ്യ ജലസ്രോതസാം ച പ്രാധാന്യം മാഹാത്മ്യം ച ഉദ്ഘോഷേതി. ഇതോപി വ്യവസ്ഥിതേ അഗ്രിമേ കാനിചന വർഷാഭ്യാന്തര ഏവ പാനീയ ജലസ്യ കൃതേ യുദ്ധ ഭവിഷ്യതി ഇത്യതേ ന സംശയഃ. ഏതത്വഃ അവസ്ഥായഃ പരിഹാരം അപി അസ്മാകമേവ കരണീയമസ്തി. പാനീയ ജലദാനം പുണ്യോത്കർഷിത കർമ്മ ഇത് ചിന്തയന്തഃ. പശ്യതാ പ്രകൃതേ വരദാനലബ്ധസ്യ സർവേഷാം ജീവജാലാനാം അധികാരപൂർണസ്യ ജലസ്യ അവസ്ഥ ഗ്രാമേഷു നഗരേഷു രാജേഷു ചമിതഃ. ജലവിഭവ വിനിമയേ ഐക്യരൂപം ആവശ്യകം. ദവിദവ്യയം ദേശസ്യ മാനവകുലസ്യ ച ഉന്നമനായ സർവാസു മേഖലസ്വാപി ജലസ്യ പ്രാധാന്യം തദാ വിനാ വിസ്മരേസ്മ. പ്രവാഹഃ ജലോവിപ്ലവഃ അന്തരീക്ഷസ്ഥിരതേ വ്യതിയാനഃ ആഗോളതാപനം ഇത്യാദയ അപി ഭീകര ദുരന്തഃ ജീവലോകാൻ നാശിഷ്യന്തി. തദാ പൂർവം അസ്മാകം ജീവലോകസ്യ സുസ്ഥിതേ ജലസ്യ മിതോപയോഗം ച കൃത്വ ലോക സഹോദരസ്യ സഹകരണസ്യ ച മാർഗാണി അവലംബ്യ മാനവകുലസ്യ പുരോഗനാദ്ഭൂതം പ്രാപ്യ ഏകീഭൂയ ഗച്ഛാമ. ജലസ്രോതസ്സാനാ പരിസ്ഥിതിയാണാ ച സംരക്ഷ്യ മാനസ സ്നേഹ സാഹോദര്യ സഹകരണ ചാത്രാൻ പ്രാപ്നുവന്തി.
0: പുസ്തകങ്ങൾ നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരാണ്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ലോകം മുഴുവൻ ചുറ്റിക്കാണാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു നന്ദന എസ് സുഭാഷ്.
2: ഒരു പുസ്തകം തുറക്കുമ്പോൾ ഒരു ലോകം തുറക്കപ്പെടുന്നു എന്ന പ്രസിദ്ധമായ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വായന എന്നത് കേവലം അക്ഷരങ്ങളെ കണ്ണോടിച്ചു പോകൽ മാത്രമല്ല, അത് അറിവിന്റെ അക്ഷര ഖനിയാണ്, ചിന്തയുടെ ചിറകാണ്, വ്യക്തിത്വ രൂപീകരണത്തിന്റെ അടിത്തറയാണ്. ഒരു നല്ല പുസ്തകം മനുഷ്യന്റെ മനസ്സിനെ മാറ്റിമറിക്കുകയും കാഴ്ചപ്പാടുകളെ വിശാലമാക്കുകയും ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വായനയെ അല്ലെങ്കിൽ പുസ്തകത്തെ നാം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഇന്ന് വായനാശീലം വളരെയധികം കുറഞ്ഞു വരികയാണ്. വായന ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുമുണ്ട്. സോഷ്യൽ മീഡിയകളുടെ ആകർഷണവും ചെറിയ ചെറിയ വീഡിയോസുകളുടെ സ്വാധീനവുമൊക്കെ കുട്ടികളുടെയും യുവതലമുറകളുടെയും വായനയെ കവർന്നെടുത്തിരിക്കുന്നു. ഒരു പുസ്തകത്തെ അല്ലെങ്കിൽ വായനയെ നാം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കാണാത്ത ഒരു സമൂഹത്തിന് അറിവിന്റെയോ സംസ്കാരത്തിന്റെയോ പുരോഗതി കൈവരിക്കുക എന്നത് പ്രയാസമേറിയ കാര്യമാണ്. അതുകൊണ്ട് പുസ്തകത്തെ നാം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായി കാണാൻ ശ്രമിക്കണം. അതിനായി വായനയ്ക്കായി ദിവസവും അരമണിക്കൂറെങ്കിലും നാം മാറ്റിവെക്കണം. ലൈബ്രറികളെ സജീവമാക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും വായനയുടെ സ്ഥാനം അതേപടി നിലനിൽക്കുന്ന ഒന്നു തന്നെയാണ്. കാരണം വായന മനുഷ്യന്റെ മനസ്സിനെ മാറ്റിമറിക്കുകയും സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുകയും അതുപോലെ ഭാവിയെ തീരുമാനിക്കാനുമുള്ള ശക്തിയുണ്ട്. മാർക്കസ് ജൂലിയർ സീസർ എന്ന മഹാനായ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം വായനയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മുറിയിൽ പുസ്തകങ്ങളില്ല എങ്കിൽ ആ മുറി ആത്മാവില്ലാത്ത ശരീരത്തെ പോലെയാണ്. ഏകദേശം അതേ അവസ്ഥയല്ലേ ഇന്ന് വായനയ്ക്കും? ആ വായനയെ ഊർജ്ജസ്വലമായ ഒരു ശരീരമാക്കി തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് വായനയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. ലോകപ്രശസ്ത എഴുത്തുകാരനായ ഫ്രാൻസിസ് ബേക്കൽ പറഞ്ഞിട്ടുണ്ട്, റീഡിംഗ് മേക്ക് എ ഫുൾ മാൻ. അതായത് വായന മനുഷ്യനെ സമ്പൂർണനാക്കുന്നു. അതെ, നമുക്ക് വായനയിലൂടെ ഒരു സമ്പൂർണ്ണ മനുഷ്യനാകാം.
0: ഇനി ഒരു അറബിക് ഗാനം കേട്ടാലോ? പാടുന്നത് ദിൽന മിശ്രിയ.
3: പാമാ

0: ഇന്ന് ബാലലോകത്തിന് അവസാനമായി അഹിംസയിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജിയെക്കുറിച്ച് സംസാരിക്കുന്നു ജ്വാല ഖയാൽ.
1: ഈ ഭൂമുഖത്ത് ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിക്കില്ല എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത്. ആ വെളിച്ചം പൊലിഞ്ഞുപോയി, ഇനി രാജ്യത്ത് ഇരുട്ടു മാത്രമെന്നാണ് ഗാന്ധിജി വെടിയേറ്റു മരിച്ച ദിവസം ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. 1893 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി രണ്ടാമതും ദക്ഷിണാഫ്രിക്കയിലെത്തിയത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനം അദ്ദേഹത്തിന്റെ മനസ്സിനെ പുതിയൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. വെള്ളക്കാർ മറ്റെല്ലാ ആളുകളെയും അധമരായായിരുന്നു കണക്കാക്കിയിരുന്നത്. തീവണ്ടിയിൽ ഉയർന്ന കൂപ്പകളിൽ യാത്ര ചെയ്യാൻ ഇന്ത്യക്കാരെയോ കറുത്ത വർഗ്ഗക്കാരെയോ അവർ അനുവദിച്ചിരുന്നില്ല. പൊതു ടാപ്പുകളിൽ നിന്ന് അല്പം വെള്ളം കുടിച്ചാൽ പോലും അക്കൂട്ടർക്ക് കടുത്ത ശിക്ഷ നൽകപ്പെട്ടിരുന്നു. ഒരിക്കൽ വെള്ളക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന എ ക്ലാസ് കൂപ്പയിൽ യാത്ര ചെയ്തതിനെ തുടർന്ന് ഗാന്ധിജിയെ ക്രൂരമായി മർദ്ദിക്കുകയും വഴിയിൽ ഇറക്കി വിടുകയും ചെയ്തു. അതിനുശേഷം താഴ്ന്ന ക്ലാസിൽ യാത്ര തുടർന്ന അദ്ദേഹം ഒരു വെള്ളക്കാരന് സീറ്റ് നൽകിയില്ല എന്ന പേരിൽ ഗാർഡ് തല്ലി. ഈ സംഭവത്തിന് ശേഷമാണ് ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ഗാന്ധിജി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഗാന്ധിയിൽ നിന്നും ഗാന്ധിജിയിലേക്കുള്ള യാത്ര തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഗാന്ധി എന്ന സാധാരണ മനുഷ്യനിൽ നിന്നും ഗാന്ധിജി എന്ന മഹത് വ്യക്തിയിലേക്കുള്ള ദൂരം വളരെ വലുതായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം കൂടിയായി മാറി. ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകർക്കു വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായി സത്യാഗ്രഹം നടത്തിയതെന്ന് നമുക്കേവർക്കും അറിയാം. പിന്നീട് ഉപ്പു സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും അടക്കം എത്ര എത്ര സമരങ്ങൾ ഗാന്ധിജി നയിച്ചു. തോക്കിൻ കുഴലിലൂടെയും ചോരപ്പുഴകളിലൂടെയും മാത്രം വിപ്ലവങ്ങൾ നടന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അഹിംസ എന്ന ലളിതമെന്ന് തോന്നുന്ന എന്നാൽ ശക്തമായ ആയുധം കൊണ്ട് ഗാന്ധിജി ഒരു സാമ്രാജ്യത്വ ശക്തിയെ മുട്ടുകുത്തിച്ചത്. വെറുമൊരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം തന്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാക്കി മാറ്റിയ യുഗപുരുഷനായിരുന്നു അദ്ദേഹം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ ഓരോ ശ്വാസത്തിലും മഹാത്മാവിന്റെ ത്യാഗത്തിന്റെ ഓർമ്മകളുണ്ട്. അദ്ദേഹം

0: അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വെടിയുണ്ടകളാൽ ഇല്ലാതായെങ്കിലും അദ്ദേഹം തെളിയിച്ച സത്യാന്വേഷണത്തിന്റെ വെളിച്ചം ഒരിക്കലും കെട്ടുപോകില്ല. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മഹാത്മാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ പ്രണാമമർപ്പിക്കുന്നു.
1: ഇന്നത്തെ ബാലലോകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടികളുമായി നമ്മളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് തിരുവനന്തപുരം നന്ദിയോട് SKVHSS ലെ കൂട്ടുകാരാണ്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 20,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്ന് വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സാർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി.
1: എന്തരോ മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി.

0: എന്നീ അധ്യായത്തിൽ ഗഞ്ചിറ വിദ്വാൻ ജി ഹരിശങ്കർ, രചന ഡോക്ടർ ഹരിസുന്ദർ ജി.
1: കർണാടക സംഗീതരംഗത്ത് താളവാദ്യ മേഖലയിൽ ചില കലാകാരന്മാർ മാത്രമാണ് തങ്ങളുടെ വാദ്യത്തെ തന്നെ പൊതു ഉയരങ്ങളിൽ എത്തിച്ചിട്ടുള്ളത്. ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള വാദ്യം, ഒരു കൈകൊണ്ട് മാത്രം വായിക്കാവുന്ന താളോപകരണം, ആ വാദ്യത്തെ അനന്ത സാധ്യതകളുടെ ലോകമാക്കി മാറ്റിയെടുത്ത് ലോകപ്രസിദ്ധി നേടിയ ഗഞ്ചിറ വിദ്വാനായിരുന്നു ഗോവിന്ദറാവു ഹരിശങ്കർ എന്ന ജി ഹരിശങ്കർ.

വലിപ്പത്തിൽ ഒരു ചെറിയ വാദ്യമെങ്കിലും അതീവ സങ്കീർണതയും വെല്ലുവിളികളും നിറഞ്ഞ വാദ്യമാണ് ഗഞ്ചിറ. സാധാരണയായി മൃദംഗത്തെ പിന്തുടരുന്ന വാദ്യമായാണ് ഗഞ്ചിറ കച്ചേരികളിൽ ഉപയോഗിക്കുന്നത്. മൃദംഗം പ്രധാന ലയഘടന നിർവഹിക്കുമ്പോൾ അതിനെ അലങ്കരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഗഞ്ചിറയുടെ പങ്ക്. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഹരിശങ്കർ എന്ന കലാകാരൻ ഈ ധാരണയെ പൂർണമായും മാറ്റിയെഴുതി. കൂടാതെ ഗഞ്ചിറ എന്ന വാദ്യത്തിന് സ്വന്തമായി ഒരു വ്യക്തിത്വമുണ്ടെന്നും ഒരു സ്വതന്ത്ര വാദ്യമായി ഉയരുവാൻ കഴിയുമെന്നും ഹരിശങ്കർ തെളിയിച്ചു. കർണാടക സംഗീതത്താൽ സമ്പന്നമായ ചെന്നൈ നഗരത്തിൽ 1958 ജൂൺ 10 ഗഞ്ചിറ വിദ്വാനായ ടി ഗോവിന്ദ റാവുവിന്റെ പുത്രനായി ഹരിശങ്കർ ജനിച്ചു. പുതുക്കോട്ട ബാണിയിലെ താളവാദ്യ പാരമ്പര്യം ബാല്യത്തിൽ തന്റെ പിതാവിൽ നിന്നും ഹരിശങ്കർ മൃദംഗത്തിലും ഗഞ്ചിറയിലും സ്വായത്തമാക്കി. വളരെ ചെറുപ്പത്തിൽ തന്നെ അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിച്ച ഹരിശങ്കർ 7 പൊതുവേദികളിലെ കച്ചേരികളിൽ ഗഞ്ചിറയും മൃദംഗവും വായിച്ചു തുടങ്ങി. പ്രശസ്ത മൃദംഗ വിദ്വാൻമാരായ രാമനാഥപുരം മുരുഗഭൂപതി, പാലക്കാട് മണിയയ്യർ എന്നിവരുടെ കീഴിലുൾപ്പെടെ ശിക്ഷണം നേടിയ ഹരിശങ്കർ കാലക്രമേണ താളശാസ്ത്രം, ഗണിത സങ്കല്പങ്ങൾ, സംഗീത സൗന്ദര്യം എന്നീ മേഖലകളിൽ ആഴത്തിലുള്ള പാണ്ഡിത്യം നേടി. ഇത് അദ്ദേഹത്തിന്റെ അതുല്യ സംഗീതയാത്രയ്ക്ക് അടിത്തറയായി.

പ്രസിദ്ധ സംഗീതജ്ഞ എം എൽ വസന്തകുമാരി മൃദംഗ ചക്രവർത്തി പാലക്കാട് മണിയയ്യരെ ഹരിശങ്കറിന് പരിചയപ്പെടുത്തി കൊടുത്ത വേളയിൽ തന്നെ ഹരിശങ്കറിന്റെ വാദനത്തിൽ മണിയയ്യർക്ക് വളരെ ഇഷ്ടം തോന്നുകയും ഹരിശങ്കറിന്റെ ഗഞ്ചുറയിൽ തന്നെ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ട് താളക്രമങ്ങളും പല സാങ്കേതികത്വങ്ങളും നിർലോഭം ആ യുവ കലാകാരന് പകർന്നു നൽകുകയും ചെയ്തു. ഹരിശങ്കറിന്റെ വായനയിൽ അതിവേഗവും അതിശയകരമായ വ്യക്തതയും ഒരുപോലെ നിലനിന്നിരുന്നു. സാധാരണയായി രണ്ട് കൈകൾ ഉപയോഗിച്ച് താളവാദ്യങ്ങളിൽ സൃഷ്ടിച്ചിരുന്ന ശബ്ദവൈവിധ്യങ്ങളും വ്യതിയാനങ്ങളും ഹരിശങ്കർ ഗഞ്ചിറയിൽ ഒറ്റ കൈകൊണ്ട് സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചിരുന്നു. ഗഞ്ചിറയിലെ ശബ്ദനിയന്ത്രണം, വ്യതിയാനം, നാദഭംഗി, സൂക്ഷ്മത എന്നിവ പാലിക്കുന്നതിൽ ഹരിശങ്കറിന് സമാനതകളില്ലായിരുന്നു. അനവധി വേദികളെ തന്റെ നാദവിസ്മയത്താൽ ധന്യമാക്കിയ ഹരിശങ്കർ ദിവസവും മണിക്കൂറുകളോളം സാധകം ചെയ്ത് ശബ്ദം എത്ര വിധത്തിൽ ഗഞ്ചിറയിൽ നിന്ന് സൃഷ്ടിക്കാം, ഒരു താളത്തെ ഏതെല്ലാം വ്യത്യസ്ത രീതികളിൽ അവതരിപ്പിക്കാം എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ സ്വയം ഗവേഷണങ്ങൾ നടത്തി തന്റേതായ തനത് ശൈലി രൂപപ്പെടുത്തിയെടുത്തു. ഗഞ്ചിറയെന്ന വാദ്യത്തിൽ നിന്ന് ഒട്ടനവധി നാദവർണ്ണങ്ങൾ പുറത്തെടുത്ത ഹരിശങ്കറിന് കാലക്രമേണ വായനയിൽ നൂതനത്വം സ്വാഭാവികമായി തന്നെ സിദ്ധിച്ചു. പ്രസിദ്ധ മൃദംഗ വിദ്വാൻമാരായ കാരക്കുടി മണി നേതൃത്വം നൽകിയിരുന്ന ശ്രുതിലയ വാദ്യവൃന്ദ സംഘത്തിലെ പ്രധാനിയായി ഹരിശങ്കർ വേദികളിൽ നിറഞ്ഞു തുടങ്ങി. പ്രശസ്ത ഖളം വിദ്വാൻ ടി വി വാസൻ, മുഖർശംഖ് വിദ്വാൻ ശ്രീരംഗം കണ്ണൻ എന്നിവരും കാരക്കുടി മണിയും ചേർന്ന് അവതരിപ്പിച്ച ലയചിത്ര, ശ്രുതിലയ, ഗ്രാൻഡ് ഫിനാലെ എന്നീ താളവാദ്യ പരിപാടികൾ ലോകമെമ്പാടും പ്രസിദ്ധമായിരുന്നു. ആകാശവാണി ചെന്നൈ നിലയത്തിലെ കലാകാരനായി ഹരിശങ്കർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.

എം എൽ വസന്തകുമാരി, ലാൽഗുഡി ജയരാമൻ, ടി വി ശങ്കരനാരായണൻ, എൻ രമണി, എസ് ബാലചന്ദർ, ചിട്ടി ബാബു തുടങ്ങിയ പല പ്രമുഖരുടെ കച്ചേരികൾക്കും പ്രശസ്ത മൃദംഗ വിദ്വാൻമാരായ പാലക്കാട് മണി അയ്യർ, കമലാകർ റാവു, കാരക്കുടി മണി, ട്രിച്ചി ശങ്കരൻ, ടി കെ മൂർത്തി, ടി വി ഗോപാലകൃഷ്ണൻ, എല്ലാ വെങ്കടേശ്വര റാവു, ദണ്ഡമൂടി രാമമോഹൻ റാവു, സി എസ് മുരുകഭൂപതി, മന്നാർഗുഡി ഈശ്വരൻ, ഗുരുവായൂർ ദൊരൈ, ഘടം വിദ്വാൻമാരായ ടി എച്ച് വിനായക് റാം, ടി വി വാസൻ, ടി എച്ച് സുഭാഷ് ചന്ദ്രൻ എന്നിങ്ങനെ പല പ്രശസ്തരോടൊപ്പവും കച്ചേരി വേദികളെ ഹരിശങ്കർ ധന്യമാക്കി.

ദ്രുതകാലത്തിൽ ഗഞ്ചിറ വായിക്കുമ്പോഴും വ്യക്തത നഷ്ടപ്പെടാത്ത രീതിയിലുള്ള വായനാ രീതിയായിരുന്നു ഹരിശങ്കറിന്റേത്. വായനയുടെ വേഗത കൂടുന്നതിനനുസരിച്ച് പല കലാകാരന്മാരുടെയും ഗഞ്ചിറയുടെ ശബ്ദം മങ്ങിപ്പോകാറുണ്ട്. പക്ഷേ ഹരിശങ്കറിന്റെ വായനയിൽ ഓരോ അക്ഷരവും ഓരോ താളഘടകവും വ്യക്തമായി കേൾക്കാമായിരുന്നു. ഹരിശങ്കറിന്റെ വാദനത്തിലെ മറ്റൊരു പ്രധാന പ്രത്യേകത അദ്ദേഹത്തിന്റെ താളഗണിതത്തിലുള്ള അത്ഭുതകരമായ പാടവമായിരുന്നു. അതിസങ്കീർണങ്ങളായ കോരുവകളും മോറകളും അദ്ദേഹം വളരെ അനായാസമായി വായിച്ചിരുന്നു. സ്വാഭാവികമായി ഒഴുകുന്ന പുഴ പോലെ ആ വായന കേവലം ഗണിത പ്രകടനങ്ങളായി തോന്നിയിരുന്നില്ല. സംഗീതത്തിന്റെ സൗന്ദര്യത്തെ കൂടുതൽ സമ്പന്നമാക്കിയിരുന്ന ഏതു സാഹചര്യത്തെയും ഒന്നിച്ചു ചേർക്കാൻ കഴിവുള്ള ഒരു വായനയായിരുന്നു അത്. വായ്പാട്ടുകാരെയാകട്ടെ, വാദ്യകലാകാരന്മാരുടെ കച്ചേരികൾക്ക് വായിക്കുമ്പോഴാകട്ടെ, മറ്റു പ്രതിഭകളുമായി സംവദിക്കുമ്പോഴാകട്ടെ, ഹരിശങ്കറിന്റെ വാദനം മറ്റു വാദകരിൽ നിന്ന് സദാ വേറിട്ടു നിന്നു. പ്രശസ്ത താളവാദ്യ സംഘങ്ങളുമായി അദ്ദേഹം പ്രവർത്തിക്കുകയും ലോക പ്രശസ്ത കലാകാരന്മാരോടൊപ്പം വേദി പങ്കിടുകയും ചെയ്തു. ഉസ്താദ് സക്കീർ ഹുസൈൻ, പണ്ഡിറ്റ് കിഷൻ മഹാരാജ്, അല്ലാരഖ, പണ്ഡിറ്റ് ശങ്കർ ഘോഷ്, പണ്ഡിറ്റ് വിജയ ഖോട്ടെ, കൂടാതെ പ്രസിദ്ധ പുല്ലാകുഴൽ വാദകനായ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യ, വയലിൻ വിദുഷി എൻ രാജം, മോഹനവീണാ വിദ്വാൻ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ട്, സരോദ് വാദകൻ ഉസ്താദ് അംജദ് അലി ഖാൻ, ഷഹനായ് വിദ്വാൻ ബിസ്മില്ല ഖാൻ തുടങ്ങി അനവധി പ്രശസ്തരോടൊപ്പം ഹരിശങ്കർ തന്റെ ഗഞ്ചുറയിലെ പാടവം പ്രകടിപ്പിക്കുകയുണ്ടായി.

കർണാടക സംഗീതരംഗം, പ്രത്യേകിച്ചും ലയവാദ്യ ഉപകരണങ്ങളുടെ താളപ്രപഞ്ചം ഗണിതവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. കോരുവകൾ, മോറകൾ, നടമാറ്റങ്ങൾ, ലയവിന്യാസം എന്നിങ്ങനെ വളരെ സങ്കീർണമായ ചിന്ത ആവശ്യപ്പെടുന്ന മേഖലകളിൽ അത്ഭുതകരമായ സ്വാഭാവികത തന്റെ വാദനത്തിൽ ഹരിശങ്കർ എന്ന കലാകാരൻ പ്രദർശിപ്പിച്ചിരുന്നു. കച്ചേരി വേദിയിൽ വെച്ച് തന്നെ പുതിയ കണക്കുകൾ രൂപപ്പെടുത്തി അവതരിപ്പിക്കാനും അതിന്റെ തനതായ ഗാംഭീര്യത്തോടെ അവതരിപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഭാരതത്തിലെ പല പ്രമുഖ മൃദംഗവാദകരോടൊപ്പം വായിക്കുമ്പോഴും തനിയാവർത്തന വേളയിൽ ശ്രോതാക്കൾ ആവേശത്തോടും ആഗ്രഹത്തോടെയും കാത്തിരുന്നത് ഹരിശങ്കറിന്റെ ഊഴത്തിനായിരുന്നു. ലയവിന്യാസത്തെ കേവലം കണക്കുകളുടെ വേദിയാക്കാതെ സംഗീതാത്മകമാക്കിയതിനാൽ സാധാരണ സംഗീത ആസ്വാദകരും ഹരിശങ്കറിന്റെ വായന ആസ്വദിച്ചു പോന്നു. സാധാരണയായി വായനയുടെ വേഗതയേറുമ്പോൾ ചൊല്ലുകളുടെ വ്യക്തത കുറയുന്നതിന് വിപരീതമായി ഹരിശങ്കർ വായിച്ചപ്പോൾ അതിവേഗത്തിലുള്ള സങ്കീർണ ലയപ്രയോഗങ്ങളിലും ഓരോ ചൊല്ലും ശ്രോതാക്കൾക്ക് വ്യക്തമായി അനുഭവപ്പെടുത്തുവാനുള്ള കഴിവ് ഹരിശങ്കർ സിദ്ധിച്ചിരുന്നു. വാദ്യത്തിലൂടെയുള്ള ആ വിരലുകളുടെ ചലനങ്ങളും പ്രയോഗങ്ങളും ചടുലതയും കൃത്യത പുലർത്തിയിരുന്നു. ഈ അസാധാരണമായ വേഗതയും വ്യക്തതയുമായിരുന്നു ഹരിശങ്കറിനെ തന്റെ സമകാലികരിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. മൃദംഗത്തിൽ രണ്ട് കൈകൾ കൊണ്ട് സൃഷ്ടിച്ചിരുന്ന ശക്തിയും മൃദുലതയും ഗഞ്ചുറയിൽ ഹരിശങ്കർ ഒറ്റ കൈകൊണ്ട് അവതരിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. മൃദംഗവാദകർ മെല്ലിനമെന്നും വല്ലിനമെന്നും വിശേഷിപ്പിക്കുന്ന മൃദുവും ശക്തവുമായ ശബ്ദവൈവിധ്യങ്ങൾ ഹരിശങ്കർ ഗഞ്ചുറയിൽ അതിശയകരമായ അനായാസതയോടും ഗാംഭീര്യത്തോടും കൂടി വായിച്ചിരുന്നു. ഗഞ്ചിറ എന്ന വാദ്യത്തിന്റെ ഭൌതിക പരിമിതികളെ അദ്ദേഹം പൂർണമായി ഇതിലൂടെ മറികടക്കുകയും ചെയ്തു. അനന്തമായ ശബ്ദവൈവിധ്യങ്ങൾ ഗഞ്ചിറയിലൂടെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ കലാകാരൻ കലാലോകത്തിന് കാട്ടിക്കൊടുക്കുന്നതിൽ വിജയിക്കുകയും ഹരിശങ്കർ ബാണി എന്ന ഗഞ്ചിറയിൽ തന്റെ തനതായ ശൈലി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു. വിരലുകളുടെ സ്പർശം, കൈയുടെ സമ്മർദ്ദം, ഗഞ്ചിറയുടെ തോലിന്റെ മുറുക്കം എന്നിവയെ സൂക്ഷ്മമായി നിയന്ത്രിച്ചുകൊണ്ട് ഹരിശങ്കർ ഗഞ്ചിറയിലെ ശബ്ദത്തെ ഭംഗിയായി രൂപപ്പെടുത്തിയിരുന്നു. ആ വായനയിൽ ചില നിമിഷങ്ങളിൽ ഗഞ്ചിറ ഒരു മൃദംഗത്തിന്റെ ഗാംഭീര്യം കൈവരിച്ചു. മറ്റു ചിലപ്പോൾ അതിമൃദുവായ ഒരു സംഗീത സംഭാഷണമായും മാറി.

ശബ്ദത്തിന്റെ ഉയർച്ച താഴ്ചകൾ നിയന്ത്രിക്കുന്നതിൽ ഹരിശങ്കർ അസാധാരണ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചു. ഗഞ്ചുറയുടെ വായനാരീതികൾ തനത് ശൈലിയിൽ നിന്നും മാറ്റുന്നതിലും അദ്ദേഹം വിജയിച്ചിരുന്നു. ഹരിശങ്കറിന്റെ വാദനത്തെ വെറും സാങ്കേതിക വൈദഗ്ധ്യമായി മാത്രം കണക്കാക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശക്തി ലയവിന്യാസത്തിലായിരുന്നു. വാദനത്തിൽ വേഗതയും സങ്കീർണതയും ഉണ്ടെങ്കിലും ശ്രോതാവിന് അത് ഒരു ഭാരമായി അനുഭവപ്പെടില്ല. പകരം അത് സംഗീതത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിന്റെ ഭാഗമായിരുന്നു. ഹരിശങ്കറിന്റെ ഓരോ ലയവിന്യാസവും സംഗീതത്തിന്റെ ഭാവത്തെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. മുഖ്യഗായകന്റെ പാട്ടിനെ അനുഗമിക്കുന്ന രീതിയിൽ മാത്രമല്ല, തനിയാവർത്തനങ്ങളിൽ ഹരിശങ്കറിന്റെ അവതരണങ്ങൾ പ്രത്യേക ശ്രദ്ധ നേടിയിരുന്നു. മൃദംഗവിദ്വാൻമാർ ആരുമാകട്ടെ, ഹരിശങ്കറിന്റെ ലയ സംഭാഷണങ്ങൾ സംഗീതാസ്വാദകരെ അങ്ങേയറ്റം ആവേശം കൊള്ളിച്ചിരുന്നു. ഓരോ ചൊല്ലുകൾ വായിക്കുന്നതിലും ഓരോ വായനയിലും പുതുമയും ഒരു അപ്രതീക്ഷിതത്വവും ഉണ്ടായിരുന്നു. ഇക്കാരണം കൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ ശൈലി ലയവിദ്യാർത്ഥികൾക്ക് ഒരു പ്രധാന പഠന ഗവേഷണ വിഷയമായി കാലക്രമേണ മാറി.

സാധാരണ ഗായകർ ഒരു താളക്രമം മുന്നോട്ടുള്ള ക്രമത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതേ ക്രമം ഹരിശങ്കർ പെട്ടെന്ന് മറുവശത്തേക്ക് തിരിച്ചവതരിപ്പിക്കുമായിരുന്നു. വേദിയിലുള്ള സഹകലാകാരന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ ലയചിന്ത അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. മൃദംഗ വിദ്വാൻമാർ അവതരിപ്പിക്കുന്ന ഓരോ ആശയവും അതേ തീവ്രതയിലും കൃത്യതയിലും പിന്തുടരാൻ ഹരിശങ്കറിന് കഴിഞ്ഞിരുന്നു. എന്നാൽ അതോടൊപ്പം ഹരിശങ്കർ സ്വന്തം വ്യക്തിത്വവും നിലനിർത്തി. ചെറിയ ഇടവേളകൾ പോലും അതിമനോഹരമായ താളപ്രയോഗങ്ങളാൽ നിറയ്ക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവ് സംഗീതാസ്വാദകരെ ആവേശഭരിതരാക്കിയിരുന്നു. ഗഞ്ചിറ എന്ന അനുബന്ധവാദ്യത്തെ സ്വതന്ത്ര കലാരൂപമായി ഉയർത്തുകയും ഗഞ്ചിറ ലോകത്തെ ഇന്നും വിസ്മയിപ്പിക്കുന്ന മഹാപ്രതിഭയായി മാറാനും ഹരിശങ്കറിന് തന്റെ വാദനം കൊണ്ട് കഴിഞ്ഞു. മൃദുവായ ചൊല്ലുകൾ, ഇടിമുഴക്കത്തെ ഓർമ്മിപ്പിക്കുന്ന വാദനം, ആഴമുള്ള താഴ്ന്ന സ്ഥായി ശബ്ദങ്ങൾ, തിളക്കമുള്ള ഉയർന്ന നാദം, ഇവയെല്ലാം ഒരു നിമിഷത്തിനുള്ളിൽ പരസ്പരം മാറി മാറി അവതരിപ്പിക്കാൻ ഹരിശങ്കറിന് സദാ കഴിഞ്ഞിരുന്നു. ആദ്യകാലത്ത് മൃദംഗവാദനത്തിൽ നന്നേ ശ്രദ്ധ ചെലുത്തിയിരുന്ന ഹരിശങ്കർ ഗഞ്ചുറയാണ് തന്റെ ലോകമെന്ന് മനസ്സിലാക്കിയ ശേഷം ഗഞ്ചുറയിലേക്ക് പൂർണമായും മാറുകയായിരുന്നു. എങ്കിലും തന്റെ അടുത്ത സുഹൃത്തുക്കളുടെ ഗൃഹസദസ്സുകളിലും ആകാശവാണിയിലെ ചില റെക്കോർഡിംഗുകളിലും ഹരിശങ്കർ മൃദംഗം വായിച്ചിരുന്നു.

മൃദംഗത്തിൽ രണ്ടു കൈയും ഉപയോഗിച്ച് ലഭ്യമാക്കിയിരുന്ന ശക്തിയും മൃദുത്വവും ഹരിശങ്കർ ഒരു കൈകൊണ്ട് ഗഞ്ചുറയിൽ സസൂക്ഷ്മം അവതരിപ്പിച്ചു. ഇത് ഒരു സാധാരണ കഴിവല്ല, ഒരു അപൂർവ പ്രതിഭാസമായിരുന്നു എന്നാണ് യശശരീരനായ മൃദംഗ വിദ്വാൻ വി കമലാകർ റാവു അഭിപ്രായപ്പെട്ടത്. തനിയാവർത്തന വേളയിൽ താളാക്ഷരങ്ങൾ അതിവേഗത്തിൽ അവതരിപ്പിക്കുമ്പോഴും ഓരോ ചൊല്ലുകളും സ്ഫുടമായി അതിവേഗത്തിൽ ഗഞ്ചറയിൽ വായിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഹരിശങ്കറിന്റെ വിരലുകൾ മിന്നൽ വേഗത്തിൽ സഞ്ചരിച്ചപ്പോഴും ചൊല്ലുകളുടെ വ്യക്തത നിലനിർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. സംഗീതാസ്വാദകർ ഇന്നും ഹരിശങ്കറിനെ ഓർക്കുന്നത് സ്പീഡ് വിത്ത് ക്ലാരിറ്റി എന്ന ഗുണത്തിനാണ്. കേവലം ഒരു ഉപപക്കവാദ്യക്കാരനായി മാത്രമൊതുങ്ങിയ വ്യക്തിയായിരുന്നില്ല ഹരിശങ്കർ. തികഞ്ഞ ലയഗണിതജ്ഞനായിരുന്നു അദ്ദേഹം. വേദിയിൽ ഒരു സങ്കീർണമായ കണക്ക് അവതരിപ്പിച്ചാൽ അത് ക്ഷണനേരം കൊണ്ട് ഗ്രഹിച്ചെടുക്കാനും ഭംഗിയായി ഗഞ്ചുറയിൽ തിരിച്ചു വായിക്കാനുള്ള കഴിവും ഹരിശങ്കറിന്റെ പ്രത്യേകതയായിരുന്നു. തനിയാവർത്തന വേളയിൽ ഗഞ്ചുറയിൽ സ്വതന്ത്രവാദനം നടത്തുമ്പോഴും മറ്റും ഒരു കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ച് തനിയാവർത്തനത്തെ ഉന്നത തലങ്ങളിലേക്ക് പലപ്പോഴും മാറ്റിയെടുത്തിരുന്നു ഹരിശങ്കർ. മൃദംഗ വിദ്വാൻമാരുമായി നടത്തുന്ന സംഭാഷണങ്ങൾ, അസാധാരണ പ്രതികരണ വേഗത, ഓരോ ആശയത്തെയും ഉടനടി വികസിപ്പിച്ചെടുക്കാനുള്ള കഴിവ്, ഇവയെല്ലാമായിരുന്നു ഹരിശങ്കറിനെ മറ്റു ഗഞ്ചറവാദകരിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. ഇതുതന്നെയാണ് ഹരിശങ്കർ ബാണിയെക്കുറിച്ച് കാനഡയിലെ യോർക്ക് സർവകലാശാലയിലും കോർണൽ സർവകലാശാലയിലും ഇല്ലിനോയ്ഡ് സർവകലാശാലയിലും സംഗീത വിഭാഗങ്ങളിൽ ഗവേഷണ വിഷയമായി

വേഗതയും വ്യക്തതയും ഗണിതവും സൗന്ദര്യവും മൃദുത്വവും ശക്തിയും വിരുദ്ധ ഗുണങ്ങളെയെല്ലാം ഒരു ചെറിയ വാദ്യത്തിൽ സമന്വയിപ്പിച്ച ആ അതുല്യ പ്രതിഭ 2002 ഫെബ്രുവരി 11 അർബുദം ബാധിച്ച് തന്റെ 44 വയസ്സിൽ സംഗീത ലോകത്തു നിന്ന് വിട പറഞ്ഞു. ഗഞ്ചിറ വായിച്ച കലാകാരനായല്ല, മറിച്ച് ഗഞ്ചിറ എന്ന വാദ്യത്തെ

എന്തൊരു മഹാനുഭാവലും സമാപിക്കുന്നു. രചന ഡോക്ടർ ഹരിസുന്ദർ ജി. ആഖ്യാനം മനേഷ് എം പി. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. നിർവഹണം എ എൽ മഞ്ജുള രാജേഷ്, മനേഷ് എം പി.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ എം ജി ശ്രീകുമാർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. എപ്പോഴും കുളിരുന്ന കാവ്, ഉപ്പേരി മണക്കുന്ന കാറ്റ്. ഗാനമെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് കെ പി ഉദയഭാനു.

അടുത്ത ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ. മംഗളസന്ധ്യയ്ക്ക് ദീപം കൊളുത്തുന്ന തിങ്കൾ തിടമ്പാണു നീ.

കുങ്കുമപ്പൂ വിരിയുന്ന കാശ്മീരിൽ നിന്നോ ചന്ദനങ്ങൾ പൂക്കുന്ന തേന്മലയിൽ നിന്നോ ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ. സംഗീതം നൽകിയത് M.G. രാധാകൃഷ്ണൻ.

പനിനീര് വീശുന്ന കാറ്റി, പനിമളം തൂകുന്ന കാറ്റി. ഗാനം എഴുതിയത് ചുനക്കര രാമൻകുട്ടി, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

കന്നിനിലാവിന് കണ്ണെഴുതാനും നിന്നെഴുകിതലിന് നിറമേകാനും. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

അവസാനമായി നിറഞ്ഞൊരോർമ്മയിൽ സഖി നിനക്കുമംഗളം. എസ് രമേശൻ നായരുടെ വരികൾക്ക് സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

ശ്രീകുമാരൻ തമ്പി, ഗിരീഷ് പുത്തഞ്ചേരി, ചുനക്കര രാമൻകുട്ടി, എസ് രമേശൻ നായർ എന്നിവരുടെ വരികൾക്ക് കെ പി ഉദയഭാനു, എം ജി രാധാകൃഷ്ണൻ എന്നിവർ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. അപകടത്തെ സംബന്ധിച്ച റിപ്പോർട്ട് ഒരു മാസത്തിനകം സമർപ്പിക്കാൻ അന്വേഷണ സമിതിക്ക് സർക്കാർ നിർദ്ദേശം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യോത്പന്നങ്ങൾ വിതരണം ചെയ്തതിന് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് നോട്ടീസ് അയച്ച് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ പ്രവേശിച്ചു. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. വാർത്തകൾ വിശദമായി. അനശ്വര ഗായിക എസ് ജാനകി വിടവാങ്ങി. ഇന്നലെ രാത്രി മൈസൂരു അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു വിയോഗം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച എസ് ജാനകി ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ ഇതിഹാസ ഗായകരിൽ ഒരാളാണ്.

0: അനുരാഗത്തിന്റെ ആനന്ദത്തിലും നഷ്ടപ്പെടലിന്റെ വിങ്ങലിലുമെല്ലാം മലയാളിക്കൊപ്പം ചേർന്നു നിന്ന നാദപൂർണിമയാണ് എസ് ജാനകി. ആ ശബ്ദം താരാട്ടായും പ്രണയമായും വിരഹമായും നിറഞ്ഞു നിന്നു. 1938 ഏപ്രിൽ 23 ആന്ധ്രപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3 വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. ഭാഷകൾക്കും കാലദേശങ്ങൾക്കും അപ്പുറം ആസ്വാദകരിൽ പെയ്തിറങ്ങിയ ഈണങ്ങളുടെ മഹാറാണി പാടിത്തീർത്തത് 48,000 ഗാനങ്ങളാണ്. 1957 വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതിരാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ട് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ച എസ് ജാനകി എം എസ് ബാബുരാജ്, എം എസ് വിശ്വനാഥൻ, ഇളയരാജ, എ ആർ റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് ശബ്ദമായി മാറി. ഒരു കൊച്ചു സ്വപ്നത്തിൻ, ഉണരുടരു ഉണ്ണിപ്പൂവേ, നാഥാ നീവരം കാലോച്ച തുടങ്ങി ഒട്ടേറെ നിത്യഹരിത ഗാനങ്ങൾ ആ ഇതിഹാസ ഗായിക സംഗീത ലോകത്തിന് സമ്മാനിച്ചു. ഓരോ ഗാനവും അനുഭൂതിയാക്കി മാറ്റിയ എസ് ജാനകി എന്ന ഗാനകോകിലം സംഗീത ആസ്വാദകരുടെ മനസ്സിൽ ചിരകാലം ജീവിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ പൊതുദർശനത്തിനായി എത്തിച്ച എസ് ജാനകിയുടെ ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സിനിമാ സംഗീത സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ആരാധകരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് കനീനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. സംസ്കാര ചടങ്ങിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി റോജി എം ജോൺ പങ്കെടുക്കും. എസ് ജാനകിയുടെ നിര്യാണത്തിൽ രാഷ്ട്രീയ ചലച്ചിത്ര സംഗീതരംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തലമുറകളെ അസാധാരണമായ ഗാനങ്ങളിലൂടെ ആകർഷിച്ച എസ് ജാനകിയുടെ സംഗീത ജീവിതം കാലാതീതമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുസ്മരിച്ചു. എസ് ജാനകിയുടെ വിയോഗം സംഗീത സാംസ്കാരിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ കുറിപ്പിൽ പറഞ്ഞു.

0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരും അനുഗ്രഹീത ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ ഗായികയാണ് എസ് ജാനകി. അനശ്വരമായ ഒട്ടേറെ ഗാനങ്ങളാണ് അവർ മലയാളിക്ക് സമ്മാനിച്ചത്. മലയാളിയുടെ പ്രിയപ്പെട്ട എസ് ജാനകിയെക്കുറിച്ച് ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും പിന്നണി ഗായകനുമായ ജി ശ്രീറാം ആകാശവാണി വാർത്തകളോട്.
1: നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ് ജാനകിയമ്മ പോയി കഴിഞ്ഞു. 40,000-ലേറെ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് അമ്മ യാത്രയായത്. ഓരോ പാട്ടും ഓരോ ലൈബ്രറിയാണ്. പുതുതലമുറയ്ക്കും നമുക്കെല്ലാം തന്നെ ആ പാട്ടിനെ വിശകലനം ചെയ്ത് പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഓരോ വാക്കും ഉച്ചരിക്കേണ്ടത്, ഭാവത്തിനനുസരിച്ച് എങ്ങനെ മോഡുലേഷൻ കൊടുക്കണം എന്നൊക്കെ ഓരോ പാട്ടും ഓരോ പാഠപുസ്തകങ്ങൾ കൂടെയാണ്.
0: 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിച്ചത്. രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ഉഭയകക്ഷി ചർച്ചകൾ, വ്യവസായ സമൂഹവുമായുള്ള കൂടിക്കാഴ്ചകൾ എന്നിവ അടങ്ങിയതായിരുന്നു പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം. കഴിഞ്ഞ 40 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലന്റ് സന്ദർശിച്ചത്. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസി ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സൌജന്യ യാത്രയിലൂടെ സ്ത്രീകൾക്ക് ലാഭിക്കാൻ കഴിയുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിനായി കെഎസ്എഫ്ഇയിൽ ഒരു പ്രത്യേക പിൻചിട്ടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മേയർ വി കെ മിനിമോൾ, എംഎൽഎമാരായ ടി ജെ വിനോദ്, മുഹമ്മദ് ഷിയാസ്, ടോണി ചമണി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വയനാട് കല്ലാടിയിലെ തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. മീനാക്ഷി പാലത്തിൽ നിന്ന് ഏകദേശം 150 മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 8 ആയി. കൺസ്ട്രക്ഷൻ മാനേജറായിരുന്നു വിക്രം റാണി. വയനാട്ടിൽ കല്ലാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൌമശാസ്ത്രജ്ഞൻ സി പി രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസുകൾ അയച്ചു. 2006-ലെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ചതായി ആരോപിച്ച് നിരവധി ഉപഭോക്തൃ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉത്പന്നങ്ങൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി വിതരണം ചെയ്തതായാണ് പരാതി. കൃത്യമായ വിശദീകരണം നൽകണമെന്നും അല്ലാത്തപക്ഷം ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും FSSI സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ അർജന്റീന സെമിയിൽ. സ്വിസ് പടയെ 3-1 കീഴടക്കിയാണ് നിലവിലെ ചാമ്പ്യന്മാർ അവസാന 4-ൽ ഇടം പിടിച്ചത്. സെമിഫൈനൽ മത്സരങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളും 1-1 എന്ന സമനില പാലിച്ചതോടെ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് ജൂലിയൻ അൽവാരസിന്റെ കിഡിലൻ ലോങ് റേഞ്ചർ സ്വിസ് വലയിലേക്ക് പറന്നിറങ്ങിയത്. ഗോൾ മടക്കാൻ സ്വിസ് പടനീക്കം ശക്തമാക്കിയതിന് പിന്നാലെ ഒരു പ്രത്യാക്രമണത്തിലൂടെ ലൌട്ടറ മാറ്റിനസ് മറ്റൊരു ഗോൾ കൂടി നേടി ടീമിന്റെ സെമി പ്രവേശനം ഉറപ്പാക്കി. കളി തുടങ്ങി 10-ാം മിനിറ്റിൽ തന്നെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി എടുത്ത മനോഹരമായ കോർണർ കിക്ക് കൃത്യമായ ഒരു ഹെഡറിലൂടെ അലക്സിസ് മാക്അലിസ്റ്റർ സ്വിസ് വലയിലെത്തിച്ചപ്പോൾ മത്സരം അർജന്റീന തൂക്കുമെന്ന പ്രതീതി ഉണ്ടായി. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇഞ്ചോടിഞ്ചി തിരിച്ചടിച്ച സ്വിറ്റ്സർലൻഡ് ഡോൺ എൻഡോയിലൂടെ 67-ാം മിനിറ്റിൽ സമനില ഗോൾ നേടി. 72-ാം മിനിറ്റിൽ ഫൗൾ ചെയ്യപ്പെട്ട പോലെ അഭിനയിച്ച ബ്രീൽ എംബോളയ്ക്ക് വാർ പരിശോധനയ്ക്കൊടുവിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നതോടെ സ്വിസ് ടീം പാടെ പ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞു.
0: വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനൽ വൈകുന്നേരം 5:30 ആരംഭിക്കും. വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവ സ്വന്തമാക്കി. മലപ്പുറം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനിയുടെ കൈ തല്ലിയൊടിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. വടകര സ്വദേശി ബൽരാജിനെതിരെയാണ് നടപടി. കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് സ്കൂളിന്റെ നടപടി. ബൽരാജിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. വെള്ളിയാഴ്ചയാണ് അധ്യാപകന്റെ വടികൊണ്ടുള്ള അടിയേറ്റ് കുട്ടിയുടെ കൈയെല്ല് പൊട്ടിയത്. കടലുണ്ടിപ്പുഴയിലെ നാമ്പ്രാണി തടയണ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. കേന്ദ്ര നഗരസഞ്ചയം പദ്ധതിയിലൂടെ നിർമ്മിച്ച തടയണയിൽ 13 കിലോമീറ്റർ ദൂരത്തിലായി 2100 മില്യൺ വെള്ളം സംഭരിക്കാൻ കഴിയും. ഇതിലൂടെ ജലലഭ്യത വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ശബരിമല നിലയ്ക്കലിലെ പെട്രോൾ പമ്പിൽ പുലിയെത്തിയ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞു. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണക്കിലെടുത്ത ദിവസവുമുള്ള സിസിടിവി പരിശോധനയിലാണ് ദേവസ്വം ജീവനക്കാർ പുലിയുടെ ദൃശ്യം കണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്ന പമ്പിന്റെ സമീപത്താണ് അട്ടത്തോട് ട്രൈബൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ കൂടാളിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 5-ാമത്തെയാളും മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി ആദിത്യ കൃഷ്ണദീപാണ് മരിച്ചത്. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാർ വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. വിടവാങ്ങിയത് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ അനശ്വര ശബ്ദം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. റോറോയിൽ സ്ത്രീകൾക്ക് സൌജന്യയാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിലെ തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. അപകടത്തെ സംബന്ധിച്ച റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കാൻ അന്വേഷണ സമിതിക്ക് സർക്കാർ നിർദ്ദേശം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉത്പന്നങ്ങൾ വിതരണം ചെയ്തതിന് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് നോട്ടീസ് അയച്ച് ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ പ്രവേശിച്ചു. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. ഇന്റർവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു.
4: നമുക്കറിയാം, നമ്മുടെ നട്ടെല്ല് 33 കശേരുക്കളുണ്ട്, അഥവാ 33 വെർട്ടിബ്രെ. ഈ വെർട്ടിബ്രയുടെ ഇടയിലുള്ള ആ ഒരു പോർഷനെയാണ് ഡിസ്ക് എന്ന് പറയുന്നത്. 33 കശേരുക്കളുണ്ടെങ്കിലും നമുക്ക് എല്ലാ കശേരുക്കൾക്കിടയിലും ഡിസ്ക് ഇല്ല. നമുക്കറിയാം, നമ്മുടെ നട്ടലിനെ പല സെഗ്മെന്റായിട്ട് നമ്മൾ തിരിക്കുന്നു. അതായത് കഴുത്തിലുള്ള ഭാഗത്തിന് സെർവൈക്കൽ, നെഞ്ചിന്റെ ഭാഗത്തുള്ള തൊറാസിക്, വയറിന്റെ ഭാഗത്തുള്ള ലംബാർ, പിന്നെ അതിന് പുറകിലുള്ള സേക്രൽ ആൻഡ് കോക്സിജൽ എന്ന് പറയുന്നു. അതില് ഈ സെർവൈക്കലിലെ C1 C2 ഡിസ്ക് ഇല്ല, സേക്രത്തിനും ഓക്സിജനും ഇടയിൽ ഡിസ്ക് ഇല്ല. അപ്പൊ നമുക്ക് എല്ലാം കൂടി 23 ഡിസ്കാണ് ഒരു മനുഷ്യനുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ള ഭാഗം എന്ന് പറയുന്നത് ലംബാർ ഏരിയയും സെർവൈക്കൽ ഏരിയ എന്ന് പറയും. അതായത് കഴുത്തിലും നടുവിന്റെ ഭാഗത്തും ലോ ബാക്ക് എന്ന് പറഞ്ഞ ആ ഭാഗത്തുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ളത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് ലംബാർ ഏരിയയിലാണെങ്കിൽ, ലംബാർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോ ബാക്ക് ആ ഏരിയയിൽ L4 L5 എന്ന് പറയും. അതായത് 4-ാമത്തെ കശേരിനും 5-ാമത്തെ കശേരിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ളത്. കഴുത്തിലാണെങ്കിലോ അത് C5/C6 എന്ന് പറയും. അത് കഴുത്തിലെ 5-ാമത്തെ കശേരിനും 6-ാമത്തെ കശേരിനും ഇടയ്ക്കുള്ള ആ ഒരു ഭാഗത്തുള്ള ഡിസ്പ്രലാപ്സ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. ഈ ഡിസ്പ്രലാപ്സ് തന്നെ 4 സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നു. 1-ാമത്തെ സ്റ്റേജിനെ ബൾജ് എന്ന് പറയുന്നു. അതായത് ഈ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അതിനകത്ത് ആനുലസ് ഫൈബ്രോസിസ് എന്നും ന്യൂക്ലിയർ പർപ്പോസിസ് എന്നും പറഞ്ഞ ഒരു ജെല്ലി പോലത്തെ ഒരു സാധനമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത് അതിൽ 90% വെള്ളമാണ്. അപ്പൊ ഈ വാട്ടറിന്റെ പ്രഷറിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ എപ്പോഴാണ് നമുക്ക് ഇതിനകത്തുള്ള വാട്ടറിന്റെ കണ്ടന്റ് കുറയുക, അതായത് അതിനകത്തുള്ള ജലാംശം കുറയുമ്പോഴത്തേക്ക്, അതിനകത്തുള്ള പ്രഷർ കുറയുമ്പോഴത്തേക്കാണ് ഇത് പുറത്തോട്ട് തള്ളുന്നത്. സാധാരണ അത് ഫ്രണ്ടിലോട്ട് തള്ളാറില്ല, പോസ്റ്റീരിയർലി എന്ന് പറയും, പിൻഭാഗത്തോട്ടാണ് ഇത് തള്ളുന്നത്. അപ്പൊ പിന്നിലോട്ട് തള്ളുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അവിടെയുള്ള ലിഗമെന്റ്സിനെയും, അതായത് പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡ് ലിഗമെന്റ്, ലിഗമെന്റ് ഫ്ലേവ്, ഇങ്ങനെ പല സ്ഥലത്തും ഞരമ്പുകളുണ്ട്, ഇന്നേഴ്സിന്റെ ഉണ്ട്. അപ്പൊ അത് കാരണം വേദന ഉണ്ടാവുന്നു. അതും അല്ലാണ്ട് തൊട്ടടുത്താണ് നമ്മുടെ റൂട്ട്സ് പോകുന്നത്, അതായത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ ഓരോ നെർവ് റൂട്ട് എന്ന് പറയും, ഞരമ്പുകളുടെ ഓരോ റൂട്ടുകൾ അതുവഴിയാണ് പോകുന്നത്. അതിനും കംപ്രഷൻ ഉണ്ടാവുന്നു. അത് കാരണം ഈവൻ നമുക്ക് പരാലിസിസ് പോലും വരാം, അതായത് കാലുകൾ തളർന്നു പോകാം, സ്പർശന ശക്തി കുറയാം, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ ഡിസ്പ്രലാപ്സ്. 4 സ്റ്റേജിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. ആദ്യത്തെ സ്റ്റേജിനെ ബൾജ് എന്നും, പിന്നെ പൊട്രൂഷൻ, പിന്നെ എക്സ്ട്രൂഷൻ, അവസാനം സെക്യുസ്ട്രേഷൻ എന്നുള്ള സ്റ്റേജിലേക്കാണ് ഇത് പോകുന്നത്. യൂഷ്വലി നമ്മൾ കാണുന്നത് ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരാളെ നമ്മൾ MRI എടുത്തു കഴിഞ്ഞാലും നമുക്ക് ബൾജ് കാണാൻ കാണാൻ സാധിക്കുന്നു, ചിലർക്ക് പ്രൊട്രൂഷൻ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഒരാൾക്ക് ഡിസ്ക് നോർമൽ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഒരു പഠനം തന്നെ പറയുന്നത് ഒരു നോർമൽ പോപ്പുലേഷനിൽ 100 പേരുടെ MR എടുത്താൽ 70% ആൾക്കാർക്കും ഡിസ്ക് പ്രൊലാപ്സിന്റെ ഫൈൻഡിങ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അവർക്കാർക്കും സിംറ്റംസ് ഇല്ല, അതായത് ലക്ഷണങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മളൊരു MR എടുത്തിട്ട് നമുക്ക് വേദന ഇല്ലാതെ വെറുതെ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങളെന്ന് നോക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പണ്ടൊക്കെ മാനുവൽ ലേബറേഴ്സിലാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഒത്തിരി കഠിനാധ്വാനം, ഒത്തിരി

0: ഇഷ്ടം എടുക്കുന്ന ആൾക്കാരിലൊക്കെയാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കൂടുതലും ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന ജോലി, ഉദാഹരണമായി ഈ ടെക്കേഴ്സ്, ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എക്സിക്യൂട്ടീവ് ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഒരേ പൊസിഷനിൽ ഇരിക്കുന്നവർക്കാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ബോഡിയിൽ ഓക്സിഡേഷൻ കൂടുതൽ നടക്കുന്നു, നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഈ വേസ്റ്റ് പ്രോഡക്ട്സ്, ഫ്രീ റാഡിക്കൽസ് ഒക്കെ കൂടുന്നു. അത് മാത്രമല്ല, ഇൻട്രാ ഡിസ്കൽ പ്രഷർ എന്ന് പറയും, അതായത് ഡിസ്കിനകത്തുള്ള പ്രഷർ കൂടിയിട്ട് ഈ ഡിസ്കിനെ പുറത്തോട്ട് തള്ളാനുള്ള സാധ്യതയുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 30 മിനിറ്റ് കൂടുതൽ ഒരാൾ ഇരിക്കാൻ പാടില്ല. ഫ്രീക്വന്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുക്കണം, ഒന്ന് മൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി കഴുത്തിലാണെങ്കിൽ ഈ സെർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സും അതുപോലെ ലംബാർ ഏരിയ നടുവിന്റെയും ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. നമുക്കറിയാം, ഒരാള് സ്മോക്ക് ചെയ്യുമ്പോൾ ഏകദേശം 1000 വിഷം കലർന്ന കെമിക്കൽസ് ആണ് പുറത്തോട്ട് തള്ളുന്നത്. ഇത്രയും നോക്ഷ്യസ് സാധനങ്ങൾ കാരണം നമ്മുടെ ഡിസ്കിന്റെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജന്റെ അളവും കുറയുകയും അങ്ങനെ ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ഫിസിയോളജിക്കൽ ആയിട്ട് ഒരു കോസ് പറയുകയാണെങ്കിൽ, അതായത് ഗർഭിണികളിൽ ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാതെ തന്നെ ശക്തിയായി നമ്മൾ സ്ട്രെയിൻ ചെയ്യുകയോ ചുമയ്ക്കുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് ട്രിഗർ ചെയ്യാം. യൂഷ്വലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും വിചാരിക്കുന്നത് ഡിസ്ക് പ്രൊലാപ്സ് പെട്ടെന്നൊരു ഫൈൻ മോർണിംഗ് പെട്ടെന്ന് വന്നതാണെന്ന്. ഒരിക്കലുമല്ല, ഇത് നോർമൽ നമ്മുടെ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. നമുക്കൊരു ഡീജനറേഷന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും പല സ്റ്റേജസിൽ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട്. ആർക്കും ഒരിക്കലും ഡിസ്ക് നോർമൽ അല്ല. പക്ഷെ അതൊരു 12-14 വയസ്സ് തൊട്ട് ഡിസ്കിന്റെ ബൾജ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു ട്രിഗർ ആയിരിക്കും, എന്തെങ്കിലും ഒരു ഇവന്റ് ആയിരിക്കും ഇതിനെ പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്. ഉദാഹരണമായി ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള ഒരാള് പെട്ടെന്ന് ഹെവി വെയിറ്റ് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഭാരിച്ച ജോലി ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് പെട്ടെന്നായിട്ട് വേഴ്സ് ആവുന്നത്. പലപ്പോഴും ഒരു ട്രിഗർ ഫാക്ടർ ഇതിനകത്ത് ഉണ്ടാവുന്നതാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നടുവേനയറ്റാണ് വരുന്നത്, അല്ലെങ്കിൽ കഴുത്ത് വേനയറ്റാണ് വരുന്നത്. കഴുത്തിന്റെ ഡിസ്ക് പ്രൊലാപ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരുപക്ഷെ കഴുത്തിൽ വേന വരണമെന്നില്ല, പലപ്പോഴും ഷോൾഡർ ബ്ലേഡിന്റെ അവിടെയോ അല്ലെങ്കിൽ തോളിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഒരു കൈ മുഴുവൻ പെരിപ്പോ മരപ്പോ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും, ഏത് നെർവിനെയാണോ ഇമ്പിഞ്ച് ചെയ്യുന്നത്, ഏത് നെർവിനെയാണോ കംപ്രസ് ചെയ്യുന്നത്, ആ നെർവിന്റെ ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും ഈ രോഗി പെയിൻ പറയുന്നത്. അപ്പോൾ രോഗി പലപ്പോഴും പറയും, അയ്യോ എനിക്ക് കഴുത്ത് വേദനയൊന്നുമില്ല, പക്ഷെ കൈ നല്ല പെരിപ്പുണ്ട് തരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ സെർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സിന്റെ ലക്ഷണങ്ങളാണ്, അതായത് കഴുത്തിലെ കശീരകൾക്കിടയിലുള്ള ഡിസ്ക് ബൾജിന്റെ ലക്ഷണങ്ങളാണ്. ലംബാർ ഡിസ്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നട്ടലിന്റെ താഴ്ഭാഗത്തുള്ള കശീരകൾക്കിടയിലുള്ള ഡിസ്ക് പ്രൊലാപ്സിനെയാണ് ലംബാർ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷണങ്ങളാണെങ്കിലോ, ചിലപ്പോൾ നട്ടലിന്റെ നടുക്ക് തന്നെ വേദന വരണമെന്നില്ല, സൈഡിലായിരിക്കും വേദന വരുന്നത്. പിന്നെ പലപ്പോഴും ഈ ബാക്കിൽ നിന്ന് കാലിന്റെ പുറകിലോട്ട് സയാറ്റിക്ക എന്ന് പറയും, അതായത് നമ്മുടെ സയാറ്റിക് നെർവാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലാർജസ്റ്റ് നെർവ് എന്ന് പറയുന്നത്. അപ്പൊ ആ നെർവ് പോകുന്ന ആ ഒരു ട്രാക്കിലായിരിക്കും പെയിൻ വരുന്നത്. അതായത് ബാക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് കാലിന്റെ പുറകിലോട്ട്, നമ്മുടെ തുടയുടെ പുറകിൽ വഴി, കാഫിന്റെ ഏരിയ വഴി, ഉപ്പൂറ്റി വരെ പെരുപ്പോ തരിപ്പോ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും നടുവേന എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങ് നെഗ്ലക്ട് ആണ് ചെയ്യുന്നത്. പക്ഷെ എന്താ അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ, പലപ്പോഴും അത് നെർവിന് പെർമനന്റ് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് പല റൂട്ട്സ് ചേർന്നിട്ടാണ് മെയിൻ നെർവ് ആവുന്നത്. അപ്പൊ ഇതിൽ ഓരോ നെർവും സ്പൈനൽ കോഡിന്റെ ഓരോ ലെവലിൽ നിന്ന് ഇങ്ങനെ എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്താണ് ഈ ഡിസ്ക് ഇരിക്കുന്നത്. അത് പോയി അവിടെ ബൾജ് ചെയ്തിട്ട് ഇതിന്റെ മേളിൽ പോയി ഇരുന്ന് കംപ്രസ് ചെയ്താണ് ഈ നെർവിന് ഡാമേജ് വരുന്നത്. അപ്പോൾ അത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, യൂഷ്വലി കാലിലോട്ട് ബലക്കുറവ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഉപ്പൂറ്റി മേൽപോട്ടാക്കുന്ന ഞരമ്പിനെയാണ് നമ്മൾ L4 നെർവ് റൂട്ട് എന്ന് പറയുന്നത്. 10 താഴോട്ടാക്കുന്നതിന് S1 റൂട്ട്, അങ്ങനെ പല നെർവ് റൂട്ടുകളുണ്ട്. അപ്പൊ ഉപ്പൂറ്റി ഊന്നി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരാം, അല്ലെങ്കിൽ ടോ വാക്കിംഗ് പറ്റാതെ വരാം, അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ടോ എന്ന് പറയുന്ന ആ വിരലിന്റെ അവിടെ ബലക്ഷയം വരാം, കാലിൽ തന്നെ സ്പർശനം കുറയാം, അങ്ങനെ പല തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇതിന് വരാം. ഇതൊന്നും അല്ലാതെ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഡിസ്ക് പ്രൊലാപ്സ് വരാണെങ്കിൽ കാലിലോട്ട് പോകുന്ന എല്ലാ ഞരമ്പുകളെയും ഒരുമിച്ച് ബാധിക്കുകയും അതിനെ കോഡാ ഇക്വേന സിൻഡ്രോം അഥവാ രണ്ടു കാലും തളർന്നു പോകുന്ന ഒരവസ്ഥ തന്നെ വരാം. അവർക്ക് ബൗൾ ആൻഡ് ബ്ലാഡർ ഡിസ്റ്റർബൻസും വരാം, അതായത് യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരാം, മോഷൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു പരാലിസിസ് സ്റ്റേജിലോട്ട് തന്നെ ഇത് പോകാനുള്ള സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് ഈ ഡിസ്ക് പ്രൊലാപ്സ് എന്നുള്ളത്. അതുകൊണ്ട് അത് വളരെ ഗൌരവമായിട്ട് വേണം അത് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതെങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം, അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്ററി ടേക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് ഇത് പേഷ്യന്റ് വന്നു എന്നുള്ളതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്. പലപ്പോഴും പറയുന്നത് ഞാൻ കുനിഞ്ഞിട്ടൊരു വെയിറ്റ് എടുത്തപ്പോഴായിരിക്കും ഇത് വരുന്നത്. പലപ്പോഴും നമ്മൾ കുനിഞ്ഞിട്ട് ഫോർവേഡ് ബെൻഡ് ചെയ്യുന്നു, നമ്മൾ കുനിഞ്ഞിട്ട് വെയിറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ കുനിയുമ്പോൾ തന്നെ ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. യൂഷ്വലി ഡിസ്ക് പ്രൊലാപ്സ് ഫ്രണ്ടിലോട്ട് കുനിയുമ്പോഴാണ് വരുന്നത്. ബാക്കിലോട്ട് നമ്മൾ ആർച്ച് ചെയ്തല്ലേ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് വരാറില്ല. ഫ്രണ്ടിലോട്ട് കുനിയുമ്പോഴാണ് ഈ ഡിസ്ക് പുറത്തോട്ട് തള്ളുന്നത്. അപ്പൊ ആ ഒരു പോസ്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും മനസ്സിലാക്കേണ്ട 90% ഡിസ്ക് കൊളാപ്സ് നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ചികിത്സിക്കാൻ സാധിക്കുന്നു എന്നാണ്. കാരണം നമ്മുടെ സമൂഹം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിന്റെ പല സ്റ്റേജിൽ ഡിസ്പൊലാപ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു 10% ആൾക്കാർക്ക് മാത്രം ആവശ്യമായി വരുന്നുള്ളൂ. അപ്പൊ 90% കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കിടക്കുന്നത് ഫിസിക്കൽ തെറാപ്പിയിലാണ്, അതായത് ഫിസിയോതെറാപ്പിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഒരു ഡിസ്പൊലാപ്സ് വന്നിട്ട് ഏർലി സ്റ്റേജിൽ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ഇതിനെ ചികിത്സിച്ച് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻ വരാതെ അത് പ്രോഗ്രസ് ചെയ്യാതെ നോക്കാൻ സാധിക്കും.
1: ഇൻട്രോവെർട്ടിബിൾ ഡിസ്പ്രൊലാപ്സ് കാരണങ്ങളും ലക്ഷണങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ഇപ്പോൾ വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഹോർമൂസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. 3 രാജ്യങ്ങളിലെയും ഭരണ നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളുമായും സംവദിച്ചു. 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുത്തു. ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഉച്ചകഴിഞ്ഞ് കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ നടക്കും. മൈസൂരുവിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2-ാം സ്ഥാനം നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയയായത്. എം എസ് ബാബുരാജ്, എം എസ് വിശ്വനാഥൻ, ഇളയരാജ, ജി ദേവരാജൻ, എ ആർ റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദം നൽകി. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടി. എസ് ജാനകിയമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ജാനകിയമ്മ അനശ്വരമാക്കിയ സംഗീത സൃഷ്ടികൾ എന്നും വിലമതിക്കപ്പെടുന്നതായിരിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയമ്മയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു.

0: ഞാൻ കാണുന്ന വ്യത്യസ്തത, മലയാള ഭാഷ ഇത്ര ശുദ്ധമായി പാടുന്ന ഒരു അന്യഭാഷ ഗായികയില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന പാട്ട് അവർ തെലുങ്ക് എഴുതിയെടുക്കുന്നത്. അപ്പൊ തെലുങ്ക് എഴുതിയെടുക്കുന്ന പാട്ട് അതിമനോഹരമായി മലയാളത്തിൽ പാടുമ്പോൾ തെലുങ്കിലാണ് അക്ഷരങ്ങൾ എന്ന് നമുക്ക് ഒരിക്കലും സംശയമൊന്നും തോന്നുകയില്ല. അത്രമാത്രം സൂക്ഷ്മതയുള്ള പാട്ടുകാരിയാണ് ജാനകി.
1: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹു ദുരന്തബാധിതരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിൽ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വേസ്റ്റ് ടു എനർജി പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് മുകളിൽ വൻ മാലിന്യ കൂമ്പാരം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകടം നടന്ന് 4 ദിവസമാണ് 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഹമ്മദാബാദിൽ 405 കോടി രൂപയുടെ വിവിധ ജനകേന്ദ്രീകൃത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിനായുള്ള വിപുലമായ വനവൽക്കരണ ക്യാമ്പയിനും അദ്ദേഹം തുടക്കം കുറിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ഈ വർഷം മണ്ഡലത്തിലുടനീളം 1.25 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിക്കും. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. കൊച്ചി കോർപ്പറേഷന്റെ 3 റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം ശ്രീ മേഘ്വാൾ നേരത്തെ അറിയിച്ചിരുന്നു. യമനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. 2017 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് പിൻവലിച്ചത്. യമനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നാണ് സുരക്ഷ മുൻനിർത്തി ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം വിലക്ക് പിൻവലിച്ചെങ്കിലും ഇന്ത്യൻ പൌരന്മാർ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമി ഫൈനലിൽ. രാവിലെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. പുലർച്ചെ നടന്ന ക്വാർട്ടറിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമിയിലെത്തിയിട്ടുണ്ട്. സ്പെയിനും ഫ്രാൻസുമാണ് ഇതിനു മുൻപ് സെമിയിലെത്തിയ ടീമുകൾ. ബുധനാഴ്ചയാണ് സെമി മത്സരങ്ങൾക്ക് തുടക്കമാവുക. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 8:30 നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1 നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വൈകുന്നേരം 5:30 നടക്കുന്ന വനിതാ ഡബിൾസ് കിരീട പോരാട്ടത്തിൽ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടും. അതിനിടെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നുസ്കോവ സ്വന്തം നാട്ടുകാരിയായ കരോലിന മുച്ചോവയെ പരാജയപ്പെടുത്തി തന്റെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതിനു പിന്നാലെ അമേരിക്ക ഇറാനെതിരെ വ്യോമാക്രമണം ശക്തമാക്കി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സമുദ്രപാത പൂർണ്ണമായി അടച്ചതായി ഇറാൻ നാവികസേന പ്രഖ്യാപിച്ചു. അതേസമയം ഖെഷം ദ്വീപ്, തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങളുണ്ടായതായാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളിലേക്ക്.
3: സൈപ്രസ് പതാകയുള്ള കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്നാണ് അമേരിക്ക ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ഘടിപ്പിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്ന് US സൈന്യം അറിയിച്ചു. അനധികൃതമായി പാത ഉപയോഗിച്ചതിനെ തുടർന്നാണ് അടച്ചിടലെന്ന് ഇറാൻ നാവികസേനയും പ്രതികരിച്ചു. മേഖലയിൽ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ജലപാതയിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസിലൂടെയുള്ള സുഗമമായ കപ്പൽ ഗതാഗതത്തിന് ഇറാനിയൻ സമുദ്രത്തിലൂടെയും ഒമാനി മേഖലയിലൂടെയും 2 വ്യത്യസ്ത പാതകൾ സജ്ജമാക്കണമെന്ന നിർദ്ദേശം ഒമാൻ ആവർത്തിച്ചു. എന്നാൽ നേരത്തെ നടന്ന ചർച്ചകളിൽ സമാനമായ നിർദ്ദേശം ഇറാൻ തള്ളിയിരുന്നു. അതിനിടെ സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: ജമ്മുകശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഡൽഹി, വടക്കുകിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. രണ്ടാഴ്ച മുമ്പ് വെനസ്വേലയിലുണ്ടായ ശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 4,300 കടന്നു. 16,000-ലേറെ പേർക്ക് പരിക്കേറ്റതായി വെനസ്വേലൻ പ്രസിഡന്റ് ജോർജ് റോഡിഗ്രസ് വ്യക്തമാക്കി. ദുരന്തത്തെ അതിജീവിച്ച 18,000-ത്തോളം പേർ താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഖത്തറിനെ നയതന്ത്രം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ സുപ്രധാന ആഗോള ശക്തിയായി മാറ്റിയെടുത്ത ഭരണാധികാരിയായിരുന്നു. പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി 18 വർഷത്തെ ഭരണത്തിനുശേഷം 2013 അദ്ദേഹം സ്വമേധയാ അധികാരം മകന് കൈമാറുകയായിരുന്നു. അൽ ജസീറ വാർത്താ ശൃംഖല ആരംഭിച്ചതും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ വിപുലീകരിച്ചതും ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായിരുന്നു. എക്സംപ്റ്റഡ് പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾക്ക് അവകാശങ്ങൾ നിയമവിധേയമായി ക്രമപ്പെടുത്തുന്നതിന് ഒറ്റത്തവണ അവസരമൊരുക്കി ഇപിഎഫ്ഒ. പുതിയ ആംനെസ്റ്റി സ്കീം 2026 കാലാവധി 6 മാസമായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഹോർമുസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രഞ്ജനിയിലേക്ക് സ്വാഗതം. നിങ്ങൾ സ്നേഹപൂർവ്വം അയച്ച എഴുത്തുകളിലൂടെ പങ്കുവച്ച വിശേഷങ്ങളും ഓർമ്മകളും ഇഷ്ടഗാനങ്ങളുമൊക്കെയായി ഇത് രഞ്ജിനി എത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഈ സ്നേഹ സാന്നിധ്യമാണ് ഈ പരിപാടിയുടെ യഥാർത്ഥ ശക്തി. സംഗീതത്തിന്റെ ഈ സ്നേഹയാത്രയിൽ നിങ്ങളുടെ അക്ഷരങ്ങളും ഓർമ്മകളും പ്രിയപ്പെട്ട ഗാനങ്ങളുമൊക്കെയായി ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യരാജ്. ആദ്യത്തെ കത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. എന്റെ പേര് മാധവ്. ഞാൻ വൈക്കത്ത് നിന്നാണ് കത്തെഴുതുന്നത്. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും ഞാൻ കേൾക്കാറുണ്ട്. ഞാനിന്ന് രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ സ്വർണമുകിലേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം ആകാശവാണിയുടെ അണിയറ പ്രവർത്തകർക്കും എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. കത്തെഴുതിയത് വൈക്കത്ത് നിന്നും മാധവാണ്. ആവശ്യപ്പെട്ടത് എസ് ജാനകി പാടിയ ഗാനമാണ്. സംഗീതത്തിന്റെ അവിസ്മയ സ്വരം ഇന്നലെ നമ്മെ വിട്ടുപിരിഞ്ഞു. പാട്ടിന്റെ തേനും വയമ്പും നാവിൽ തൂവിയ ജാനകിയമ്മയെ ഓർത്തുകൊണ്ട് ഇന്നത്തെ രഞ്ജിനിയിലേക്ക് കടക്കാം. എസ് ജാനകിയുടെ വേർപാട് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന ഒരു കാലഘട്ടത്തിന്റെ നിശബ്ദമായ യാത്രയയപ്പ് കൂടിയാണല്ലേ. ജാനകിയമ്മയ്ക്ക് പ്രണമമർപ്പിച്ചുകൊണ്ട് രഞ്ജിനിയിൽ നിന്ന് ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ രചിച്ച് ജോൺസൺ സംഗീതം നൽകിയ ഈ ഗാനം നമുക്കൊരുമിച്ച് കേൾക്കാം.

സംഗീതത്തിന് മരണമില്ല. ഓരോ തലമുറയും ഈ ഗാനങ്ങളെ വീണ്ടും വീണ്ടും കേൾക്കും, സ്നേഹിക്കും. അടുത്ത കത്തയച്ചിരിക്കുന്നത് പത്തനംതിട്ട വള്ളിക്കോട് നിന്നും തങ്കച്ചനാണ്. കത്ത് വായിക്കാം. രഞ്ജനയുടെ സ്ഥിരം ശ്രോതാവായ ഞാൻ ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഗാനമിതാണ്, അത്യുന്നതങ്ങളിൽ ആകാശവീഥിയിൽ സ്വർഗീയ ഗീതം, ചിത്രം 1000 കണ്ണുകൾ. ദയവായി എന്റെ ആവശ്യം പരിഗണിച്ച് ഈ ഗാനം കേൾപ്പിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായും ഈ ഗാനം കേൾപ്പിക്കാം. 1000 കണ്ണുകൾ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകിയും സംഘവും പാടിയത്, ഷിബു ചക്രവർത്തിയുടെ വരികൾ, രഘുകുമാറിന്റെ സംഗീതം.

0: ടോപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
0: കൂടാതെ പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനുമൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക് കടക്കാം. നമസ്കാരം, ഞാൻ റഹ്മത് ഖാൻ. എന്റെ ഭാര്യ സമീന ഹസന്റെ ജന്മദിനം ജൂലൈ 12 ഞായറാഴ്ച, അതായത് ഇന്നാണ്. വൈഫിന് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു ഗാനം പ്രക്ഷേപണം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും കേൾപ്പിക്കാമല്ലോ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സമീന ഹസന് രഞ്ജിനിയുടെയും പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. പിറന്നാൾ സമ്മാനമായി ഈ ഗാനം കേൾക്കാം. രാഷ്ട്രം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും രചനയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 89,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: രഞ്ജനയിലെ അടുത്ത കത്ത് വായിക്കും. കത്തയച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലിയിൽ നിന്നും പുഷ്പരാജനാണ്. പ്രിയ രഞ്ജനിക്ക്, ഞാൻ രഞ്ജനയുടെ സ്ഥിരം ശ്രോതാവും പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുമാണ്. എന്നാൽ ഇപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കത്തയക്കുന്നത്. കാരണം സുഖമില്ലാതിരിക്കുകയാണ്, എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് എനിക്ക് വേണ്ട പാട്ട് രാജശില്പി എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ

പൊയ്കയിൽ കുളിർപൊയ്കയിൽ എന്ന ഗാനമാണ്. ഈ ഗാനം എന്റെ മൂത്ത മകൾ അപർണയ്ക്കും കുടുംബത്തിനും ഇളയ മകൾ അഞ്ജിതയ്ക്കും കുടുംബത്തിനും ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നുവെന്നും എഴുതിയിട്ടുണ്ട്. തീർച്ചയായും ഇവർക്കെല്ലാവർക്കും വേണ്ടി ഈ ഗാനം കേൾക്കാം. രാജശില്പി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

സ്നേഹമുള്ള രഞ്ജിനിക്ക് നമസ്കാരം. ഒരു പാട്ട് കേൾക്കണം, ഏറെ കൊതിയുള്ള ഒരു പാട്ട്. അതേത് ഗാനമാണെന്ന് നോക്കിയാലോ? ചിത്രം ബാബ കല്യാണി, ഗാനം കൈ നിറയെ വെണ്ണ തരാം. ഈ ഗാനം എഴുതിയത് വയലാർ ശരചന്ദ്രവർമ്മയാണ്, ഈണം നൽകിയത് അലക്സ് പോൾ, പാടിയത് വേണുഗോപാൽ. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് വഴുതിരിപ്പള്ളിയിൽ നിന്നും താഹയാണ്. നമുക്ക് ഈ ഗാനം കേൾക്കാം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: അടുത്ത് കത്തയച്ചിരിക്കുന്നത് ആലപ്പുഴ നിന്നും കുട്ടനാണ്. രഞ്ജനയുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. എത്ര തിരക്കുണ്ടായാലും ഞാൻ മൊബൈലിൽ ഞായറാഴ്ച രഞ്ജിനി കേട്ടിട്ടേ മറ്റെന്തും ചെയ്യൂ. എനിക്ക് ഈറ്റ എന്ന ചിത്രത്തിൽ യേശുദാസും മാധുരിയും പാടിയ തുള്ളിക്കൊരുകുടം പേമാരി എന്ന മനോഹരമായ ഗാനം കേൾക്കണമെന്നുണ്ട്. ഈ ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു. ഈ ഗാനം എന്റെ കൂട്ടുകാർക്ക് വേണ്ടി സമർപ്പിക്കുന്നുവെന്നും എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈറ്റ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും മാധുരിയും പാടിയ ഈ ഗാനം കേട്ടാലോ? യൂസഫരി കേച്ചേരിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം.

പ്രിയ രഞ്ജിനിക്ക് എന്റെ നമസ്കാരം. ഇന്ന് രഞ്ജിനിയിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം കിന്നാര കാക്കാത്തിക്കിളിയെ, ചിത്രം ഉല്ലാസ പൂങ്കാറ്റ്. ഈ ഗാനം കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു രഞ്ജിനിയുടെ സ്വന്തം കൂട്ടുകാരൻ രതീഷ് മഞ്ഞപ്ര. തീർച്ചയായും ഈ ഗാനം നമുക്ക് രഞ്ജിനിയിലൂടെ കേൾക്കാം. കൈതപ്രം രചിച്ച് ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകി ചിത്രപാടിയത്.

രഞ്ജിനിക്ക് നമസ്കാരം. എനിക്ക് കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ ഈ നീലരാവിൽ എന്ന ഗാനം വെച്ചു തരാമോ? ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണിത്. രഞ്ജിനിയുടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒത്തിരി സ്നേഹത്തോടെ, ദിവ്യ സന്തോഷ്, കൊടുങ്ങല്ലൂർ. രഞ്ജിനിയിൽ നമുക്കിനി ദിവ്യ സന്തോഷ് ആവശ്യപ്പെട്ട ഈ ഗാനം കേൾക്കാം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സിന്ധുവും പാടിയത്, ചുനക്കര രാമൻകുട്ടിയുടെ വരികളാണ്. ഈണം നൽകിയത് ശ്യാം.

അടുത്ത കത്തിലേക്ക് പോകാം. കത്തയച്ചിരിക്കുന്നത് പുതിയവിളി നിന്നും സോമശേഖരനാണ്. ഞാൻ റേഡിയോ സ്ഥിരം ശ്രോതാവാണ്. എന്റെ കത്തുകൾ പരിഗണിച്ചതിൽ നന്ദിയുണ്ട്. കത്തുകൾ അയച്ച് പരിഗണിച്ചില്ലെങ്കിൽ പിന്നെ എന്തിന് കത്തയക്കണം? അങ്ങനെ ചിന്തിക്കരുത്. ഒട്ടനവധി കത്തുകളാണ് രഞ്ജനിയിലേക്ക് ഒഴുകിയെത്തുന്നത്. പരമാവധി കത്തുകൾ വായിക്കാൻ ശ്രമിക്കാറുമുണ്ട്. പഴയ സിനിമാ ഗാനങ്ങൾ, കഴിഞ്ഞുപോയ ബാല്യകാലം ഓർമ്മയിൽ വരുത്തുന്നു അല്ലേ? എനിക്ക് ഒരു ഗാനം വെച്ചു തരണം. യൗവനം ദാഹം എന്ന ചിത്രത്തിലെ അനുരാഗ സുധയിൽ ഹൃദയം നിറഞ്ഞപ്പോൾ എന്ന ഗാനം. ഈ ഗാനം നിലയത്തിലെ എല്ലാവർക്കും എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നുവെന്നും എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ ഗാനം കേൾക്കാം. ഗാനമെഴുതിയത് കണിയാപുരം രാമചന്ദ്രൻ, ഈണം നൽകിയത് എൻ ജി രാധാകൃഷ്ണൻ, പാടിയത് യേശുദാസ്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: രഞ്ജിനിയിലേക്ക് അടുത്ത് കത്തയച്ചിരിക്കുന്നത് കുട്ടനാട് നിന്നും പി കെ വേണുഗോപാലൻ നായർ, ശ്രീദേവി എന്നീ ശ്രോതാക്കളാണ്. ഇവർ ആവശ്യപ്പെട്ട ഗാനം ഇതാ ഇവിടെ വരെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനമെഴുതിയത് യൂസഫ് അലി കേച്ചേരി, ഈണം നൽകിയത് ദേവരാജൻ. നമുക്കിനി ഈ ഗാനം കേൾക്കാം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: തുറന്നു നോക്കിയപ്പോൾ ഒരു സോപ്പ് കുളിക്കുന്ന ആ സ്ത്രീയുടെ കയ്യിൽ മറ്റൊന്നുമില്ല. അതെങ്ങനോ പറഞ്ഞിട്ടോ പോയി തുറക്കരുത്, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. പക്ഷെ ആ സോപ്പ് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ ആ മനസ്സിലാണ്. അവരവരുടെ സ്നേഹവും അവരുടെ ജീവനവും നമുക്ക് തന്നിട്ട് പോകണം.
0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
2: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം, രചന ജേക്കബ് എബ്രഹാം. മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
5: രഞ്ജിനിക്കും നിലയത്തിലെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് രഞ്ജിനിയിലൂടെ ഒരു ഗാനം വെച്ചു തരണം. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല, ഗാനം കവളത്തെ കണ്ണീർ കണ്ട്. സ്നേഹപൂർവം കോട്ടയം ബാബു, നട്ടാശ്ശേരി, കോട്ടയം. പ്രിയപ്പെട്ട ശ്രോതാവ് ആവശ്യപ്പെട്ട ഗാനം അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയതാണ്. ഗാനം എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് എം എസ് ബാബുരാജ്.

ഇഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. കത്തുകൾ ഒട്ടനവധി ഇനിയും ബാക്കിയുണ്ട്. സമയപരിമിതി മൂലം എല്ലാ കത്തുകളും വായിക്കാൻ സാധിച്ചിട്ടില്ല. എന്ന് കരുതി കത്തുകൾ എഴുതാതിരിക്കരുത്. ശ്രോതാക്കളുടെ കത്തുകളിലൂടെയുള്ള നിറഞ്ഞ സ്നേഹമാണ് ഈ പരിപാടിയുടെ ഊർജ്ജം. കത്തുകൾ അയക്കേണ്ട വിലാസം രഞ്ജിനി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. ഇന്ന് രഞ്ജിനിയുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ധന്യരാജ്.

0: സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ആകാശവാണി.
2: ഹരിതവാണി

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 8-ാം ഭാഗം. രചന സി റഹീം. പ്രാവ്.
1: കേരളത്തിൽ എവിടെയും കാണുന്നൊരു പക്ഷിയാണ് അമ്പലപ്രാവ്. പലജാതി പ്രാവുകൾ ഇവിടെ ഉണ്ടെങ്കിലും സർവ്വസാധാരണമായി കാണാനാവുക അമ്പലപ്രാവുകളെയാണ്. കുട്ടിക്കാലത്ത് തന്നെ ഇവയെ പരിചയപ്പെട്ടവരാവും നിങ്ങളിലേറെ പേരും. പ്രാവുകളെ ഒന്ന് നോക്കി നിൽക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ഈ സുന്ദര പക്ഷികളെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കാനാവുക? പാടത്തും വരമ്പിലും പള്ളിക്കൂടത്തിലും അമ്പലത്തിലും പള്ളിയിലും പള്ളിമിനാരങ്ങളിലും കുന്നിമുകളിലുള്ള പാറമേലും എന്നുവേണ്ട സകലമാനിയിടങ്ങളിലും അമ്പലപ്രാവുകളുടെ സാന്നിധ്യമുണ്ട്.

0: പാടത്ത് നെല്ല് വിതയ്ക്കുമ്പോഴും നെല്ല് വിളഞ്ഞു കിടക്കുമ്പോഴും കൊയ്യുമ്പോഴും മെതിക്കുമ്പോഴും മുറ്റത്ത് നെല്ലുണക്കാനിടുമ്പോഴും അവിടേക്കെല്ലാം പ്രാവുകൾ ഓടിയെത്തും. മനുഷ്യരെ വലിയ ഭയം കൂടാതെ നെല്ല് കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ടിരിക്കും. ആളുകൾ അതത്ര കാര്യമാക്കില്ല. എന്നാൽ നെല്ല് വിതയ്ക്കുന്ന നേരത്ത് കൂട്ടമായി എത്തുന്ന പ്രാവുകൾ കർഷകർക്ക് വലിയ ഉപദ്രവമാണ് ചെയ്യുക. അവ കൂട്ടമായി എത്തി നെല്ല് കൊത്തിപ്പെറുക്കി തിന്നാൻ തുടങ്ങിയാൽ ഒരു നെന്മണി പോലും മുളയ്ക്കില്ല. അതുകൊണ്ട് പാടത്ത് പ്രാവിറങ്ങാതിരിക്കാൻ കർഷകർ കാവലിരിക്കാറുണ്ട്. വിത്ത് കിളിക്കുന്നതുവരെ കർഷകർ പാടത്ത് കാവലിരിക്കും. പുഞ്ചപ്പാടത്ത് കർഷകർ പ്രാവുകളെ പാട്ടകൊട്ടി ഓടിക്കുന്നതും പടക്കം പൊട്ടിച്ച് ഓടിക്കുന്നതും നാട്ടുമ്പുറത്തെ സാധാരണ കാഴ്ചയാണ്.
1: മാടപ്രാവ്, കൂട്ടപ്രാവ് തുടങ്ങിയ പേരുകളിലും അമ്പലപ്രാവുകൾ അറിയപ്പെടും. കാണാൻ അഴകുള്ള പക്ഷിയാണ് അമ്പലപ്രാവുകൾ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. അതുകൊണ്ട് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇവയെ ഇണക്കി വളർത്തുന്നത് പതിവാണ്. സാധുപ്രകൃതിയായ ഇവ മനുഷ്യരുമായി വേഗത്തിൽ ഇണങ്ങും. പ്രാവുപറത്തിൽ പോലുള്ള വിനോദങ്ങൾ ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. കോഴിപ്പോര് പോലെ ധാരാളം ആളുകളെ ആകർഷിക്കുന്ന വാശിയേറിയ മത്സരമാണിത്.
0: തടിച്ചുരുണ്ട ശരീരപ്രകൃതി ഉള്ളവയാണ് അമ്പലപ്രാവുകൾ. ഇവയുടെ ദേഹമെല്ലാം ചാരം പുരണ്ട നീലനിറം വ്യാപിച്ചിരിക്കും. കടുപ്പമുള്ളതും കുറഞ്ഞതുമായ നീലനിറം ദേഹത്തവിടെയവിടെയായി തൂത്തുവെച്ചതുപോലിരിക്കും. ചിറകുകളിൽ രണ്ട് കറുത്ത പട്ടകളുണ്ട്. കഴുത്തും മാറിടവും പച്ച ശോഭയുള്ള നീലനിറമാണ്. ഇത് മയിലിന്റെ കഴുത്ത് പോലെ വെട്ടിത്തിളങ്ങും. അമ്പലപ്രാവുകളെ ഏറെ ആകർഷകമാക്കുന്നത് ഈ മയിൽപീലി തിളക്കമാണ്. വൃത്താകൃതിയിലുള്ള വാലാണ് ഇവയ്ക്കുള്ളത്.
1: റോക്ക് പീജിയൻ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. ശാസ്ത്രനാമം കൊളംബ ലിവിയ എന്ന്. ആയിരക്കണക്കിന് അമ്പലപ്രാവുകളെ വലിയ പാറപ്പുറത്ത് കാണുന്നതിനാലാണ് ഇവയ്ക്ക് റോക്ക് പീജിയൻ എന്ന് പേര് വീഴാൻ കാരണം. പുരാതന കോട്ടകളിലും കൊട്ടാരങ്ങളിലും ഇവയുടെ വലിയ കൂട്ടങ്ങളെ കാണാനാകും. വീടുകളുടെ പരിസരത്ത് അമ്പലപ്രാവുകൾക്ക് കഴിയാനായി വിവിധ അറകളുള്ള കൂടൊരുക്കി കൊടുക്കുന്നത് കാണാറുണ്ട്. പ്രാവുകൾ വീടിന്റെ മേൽക്കൂരയിലും കിണറ്റിലും മറ്റും കൂടൊരുക്കി കാഷ്ടിക്കാതിരിക്കാനാവണം ഇങ്ങനെ ചെയ്യുന്നത്. ഒരുക്കി കൊടുക്കുന്ന കൂടുകളിൽ ഇവ ഇരിക്കുന്നതും മുറ്റത്തും പറമ്പിലും കൂട്ടത്തോടെ പാറി നടക്കുന്നതും കാണുക നല്ല രസമാണ്. എന്തായാലും പ്രാവുകളെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കുന്നു എന്നത് അവയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവാത്സല്യത്തിന്റെ തെളിവാണ്.

0: ആണ്ടിൽ പലതവണ കൂടൊരുക്കുന്ന പക്ഷികളാണ് ഇവ. ചുള്ളിക്കമ്പുകൾ വാലാകോല വെച്ചാണ് ഇവ കൂടൊരുക്കുന്നത്. ഒരു കൂട്ടിൽ രണ്ട് മുട്ടകളെങ്കിലും ഉണ്ടാകും. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് തൂവലുകൾ ഉണ്ടാവില്ല. ധാന്യങ്ങൾ ദ്രവരൂപത്തിലാക്കിയാണ് ഈ കുഞ്ഞുങ്ങളെ ഇവ ഊട്ടുന്നത്. പ്രാവുകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പാലൂട്ടിയാണ് വളർത്തുന്നത് എന്നൊരു തെറ്റിദ്ധാരണ പരക്കാൻ ഇത് കാരണമായിട്ടുണ്ട്.
1: പ്രാവുകളെപ്പറ്റി പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഒരു ദുഃഖമായി ഓടിയെത്തുന്നത് മനുഷ്യൻ കാരണം വംശനാശം ആന്ത്രോപോജനിക് എക്സ്റ്റിങ്ഷൻ സംഭവിച്ച സഞ്ചാരി പ്രാവുകളുടെ അല്ലെങ്കിൽ പാസഞ്ചർ പീജൻസിന്റെ ദുരന്ത കഥയാണ്.
2: പക്ഷി നിരീക്ഷകനും കാനഡി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ സോഷ്യോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ ദിലീപ് കെ ജി.
1: 18th century അവസാനത്തിൽ വടക്കൻ അമേരിക്കയുടെ ആകാശത്ത് ഒരു ചക്രവാളം മുതൽ മറ്റേ ചക്രവാളം വരെ ലക്ഷക്കണക്കിന് സഞ്ചാരി പ്രാവുകൾ പരന്ന് പറന്ന് സഞ്ചരിക്കുമായിരുന്നു. അവയെ മാംസത്തിനും വിനോദത്തിനുമായി അമിതമായി വേട്ടയാടുക കാരണം 1902 ആയപ്പോഴേക്കും വന്യമായ സ്വാഭാവിക ആവാസ സ്ഥലങ്ങളിൽ അവയ്ക്ക് വംശനാശം സംഭവിക്കുകയുണ്ടായി. 1914 സിൻസിനാറ്റിയിലെ മൃഗശാലയിൽ ഉണ്ടായിരുന്ന മാർത്ത എന്ന അവസാനത്തെ സഞ്ചാരിപ്രാവും ചത്തുപോയതോടെ സഞ്ചാരിപ്രാവുകളുടെ വംശം ഭൂലോകത്തു നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഇംഗ്ലീഷിൽ പിജിയൺ എന്നും ഡവ് എന്നും പ്രാവുകളെ രണ്ട് ഇനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എന്നാൽ മലയാളത്തിൽ ഈ തരംതിരിവില്ല. ശാസ്ത്രീയമായി പിജിയണും പ്രാവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടും കൊളുമ്പിഡേ എന്ന ഒരേ പക്ഷി കുടുംബത്തിൽ പെടുന്നവയാണ്. എന്നാൽ ഈ വ്യത്യാസം തികച്ചും ഭാഷാപരമാണ്. സാധാരണയായി വലിയതും തടിച്ചതുമായ ഇനം പ്രാവുകളെ പിജിയൺ എന്നും ചെറുതും മെലിഞ്ഞതുമായ ഇനങ്ങളെ ഡവ് എന്നും വിളിക്കുന്നു. കേരളത്തിൽ ഇതുവരെ 13 ഇനം പ്രാവുകളെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഡവ് ഇനത്തിൽ ലാഫിംഗ് ഡവ്, തൗഡൻ പ്രാവ്, സ്പോട്ടഡ് ഡവ്, ഹരിപ്രാവ്, എമറാൾഡ് ഡവ്, മരതക പ്രാവ്, യൂറേഷ്യൻ കോളേഡ് ഡവ്, പൊട്ടൻ ചങ്ങാലിപ്രാവ്, റെഡ് കോളേഡ് ഡവ്, ചെമ്പൻ ചങ്ങാലിപ്രാവ്, ഓറിയന്റൽ ടർട്ടിൽ ഡവ്, ചങ്ങാലിപ്രാവ് എന്നിവയാണ് ഉള്ളത്. എന്നാൽ പീജിയൺ ഇനത്തിൽ ബ്ലൂ റോക്ക് പീജിയൺ, അമ്പലപ്രാവ്, മലബാർ ഇംപീരിയൽ പീജിയൻ, പൊഗണപ്രാവ്, ഗ്രീൻ ഇംപീരിയൽ പീജിയൻ, മീനിപ്രാവ്, ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പീജിയൻ, ചാരവേരിയൻ പച്ചപ്രാവ്, ഓറഞ്ച് ബ്രസ്റ്റഡ് ഗ്രീൻ പീജിയൻ, മഞ്ഞവരിയൻ പ്രാവ്, യെല്ലോ ഫുട്ടഡ് ഗ്രീൻ പീജിയൻ, മഞ്ഞക്കാലി പച്ചപ്രാവ്, നീലഗിരി വുഡ് പീജിയൻ, നീലഗിരി മരപ്രാവ് എന്നിവയാണുള്ളത്. ഇതിൽ നീലഗിരി വുഡ് പീജിയൻ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന എൻഡെമിക് ആയ പക്ഷിയാണ്.
3: പ്രാവിൻകൂട്ടിൽ നിന്ന് എപ്പോഴും സ്നേഹാർദ്രമായ കുറുകൽ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. ഏങ്ങിയേങ്ങി കരയുന്നത് പോലെയാണ് ഇവയുടെ ഈ കുറുകൽ ശബ്ദം ചിലർക്ക് അനുഭവപ്പെടുക. പ്രണയം വേദന കൂടിയതാണെന്ന് കവികൾ പാടാറുണ്ടല്ലോ. ജോഡിയായി എപ്പോഴും നടക്കുന്നത് കൊണ്ടുകൂടിയാവാം

0: ഉറങ്ങുന്ന പ്രാവിനെയാണ്. ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്.
1: നൂഹ് പ്രവാചകന്റെ കാലം. നൂഹയെന്നും അദ്ദേഹം അറിയപ്പെടും. അക്കാലത്തൊരു വലിയ പ്രളയമുണ്ടായി. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ പ്രവാചകൻ മലയുടെ മുകളിൽ ഒരു കൂറ്റൻ കപ്പൽ പണിതു. ആ കപ്പലിൽ ലോകത്തിലെ സർവ്വജീവികളുടെയും ഓരോ ജോഡിയെ വീതം സംരക്ഷിച്ചു. പ്രതീക്ഷിച്ചതുപോലെ പ്രളയമുണ്ടായി. നാടെല്ലാം വെള്ളത്തിൽ മുങ്ങി. ഒടുക്കം കപ്പൽ സീനാമലയിൽ ഉറച്ചു. ഭൂമിയിൽ ജീവൻ പഴയതുപോലെ ആയോ എന്നറിയാൻ കാക്കയെ അയച്ചു. അത് മടങ്ങിയെത്തിയില്ല. കാക്ക നിലം കാണാതെ ചത്തുപോയിരിക്കാം. പിന്നീട് പ്രാവിനെ അയച്ചു. പ്രാവ് ജീവൻ തീർത്തതിന്റെ തെളിവായി ഒലിവിലയും കൊത്തിവന്നു. അങ്ങനെ പ്രത്യാശയുടെ ചിഹ്നമായി ഈ ദൃശ്യം മാറി.
0: ലോകത്താകെ 300 ജാതി പ്രാവുകളുണ്ട്. ഇവയിൽ അമ്പലപ്രാവ്, മരപ്രാവ്, ചെങ്ങാലിപ്രാവ്, പൊട്ടൻ ചെങ്ങാലിപ്രാവ്, ചെമ്പൻ ചെങ്ങാലിപ്രാവ്, അരിപ്രാവ്, തവിടൻ പ്രാവ്, ചാരവരിയൻ പ്രാവ്, മഞ്ഞക്കാലി പച്ചപ്രാവ്, മരതകപ്രാവ്, മേനിപ്രാവ്, പൊകണപ്രാവ് എന്നിങ്ങനെ 12 ജാതികളെയാണ് കേരളത്തിൽ കാണാറുള്ളത്.
1: പ്രാവുകളുടെ കൂട്ടത്തിലെ മറ്റൊരു സുന്ദര പക്ഷിയാണ് അരിപ്രാവുകൾ. അമ്പലപ്രാവിനെ പോലെ സർവ്വസാധാരണമാണെന്ന് പറയാനാവില്ലെങ്കിലും കേരളത്തിൽ എവിടെയും ഇവയെയും കാണാം. മണിപ്രാവ്, കുട്ടത്തിപ്രാവ്, ചക്കരപ്രാവ്, ചങ്ങാലം എന്നിങ്ങനെ പേരുകളിൽ ഇവ അറിയപ്പെടുന്നു. അരിപ്രാവ് ഏതെങ്കിലും മരത്തിന്റെ കൊമ്പിലിരുന്ന് കുറുകുമ്പോൾ കുട്ടികൾ വിളിച്ചു പറയാറുണ്ട്, കുട്ടത്തിപ്രാവയെ കുറുകുറു, കുട്ടത്തിപ്രാവയെ കുറുകുറു.
0: അമ്പലപ്രാവിനേക്കാൾ മെലിഞ്ഞതാണ് അരിപ്രാവുകൾ. ഇവയുടെ പുറവും ചിറകുകളുടെ മുൻപകുതിയും തവിട്ട് നിറമാണ്. ഇതിൽ ഇളം റോസ് നിറത്തിലുള്ള ഒരു കൂട്ടം വട്ടപ്പുള്ളികൾ ഉണ്ടാകും. അരിപ്രാവിന്റെ തലയും കഴുത്തും ചുവപ്പ് ഛായയുള്ള ചാര നിറമാണ്. അടിഭാഗം തവിട്ട് ഛായയുള്ള ഇളം ചുവപ്പായിരിക്കും. വാലിനെ തൊട്ടുള്ള ഭാഗം വെള്ളയായിരിക്കും. പിൻകഴുത്തിലും പിറകിലുമായി കിടക്കുന്ന വീതിയുള്ള കറുത്ത പച്ചയിൽ നിറയെ വെള്ളപ്പുള്ളികൾ കണ്ടാൽ ചതുരംഗ പലക പോലിരിക്കും. ഇവയുടെ നീണ്ട വാലിന്റെ നടുക്കുള്ള 4 തൂവലുകൾ കറുപ്പായിരിക്കും. ഈ തൂവലുകളുടെ അറ്റം വെളുപ്പും. അരിപ്രാവുകളുടെ കണ്ണും കാലും ചുവപ്പായിരിക്കും. കൊക്ക് കറുത്തിട്ടാണ്. ഇവയുടെ ഇംഗ്ലീഷ് പേര് സ്പോട്ടഡ് ഡോ എന്നാണ്. ശാസ്ത്രനാമം സ്പിലോപീലിയ ചിനൻസിസ്.
1: ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചു നോക്കൂ. നമുക്ക് ചുറ്റുമുള്ള ലോകം എത്ര സുന്ദരമാണ്. പ്രാവുകളെ കുറിച്ച് തന്നെ എന്തെല്ലാം കേൾക്കാനും കാണാനും കിടക്കുന്നു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പാടിയതുപോലെ.

പക്ഷികളില്ലാത്ത പ്രകൃതി എത്ര വിരസമായിരിക്കും. നമുക്ക് ചുറ്റും പ്രകൃതിയുടെ ഗായകരായ പക്ഷികൾ പാറിപ്പറക്കട്ടെ. ഈ ഭൂമി എല്ലാവരുടേതുമാണ്. നമുക്കവയുടെ നല്ല സൂക്ഷിപ്പുകാരായി മാറാം.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര എട്ടാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ചലച്ചിത്ര ഗാനങ്ങളിൽ എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് കേൾപ്പിക്കുന്നത്. ഇന്നലെ ആ മധുര ശബ്ദം നിശബ്ദമായെങ്കിലും തലമുറകളെ സംഗീതത്തിന്റെ മാധുര്യത്തിലൂടെ കൈപിടിച്ചുയർത്തിയ എസ് ജാനകിയമ്മ ഗാനങ്ങളിലൂടെ എന്നും നമ്മളോടൊപ്പമുണ്ടാകും. സന്തോഷത്തിലും സങ്കടത്തിലും പ്രണയത്തിലും വിരഹത്തിലും ഒരുപോലെ നമ്മോടൊപ്പം സഞ്ചരിച്ച ശബ്ദം, ഭാഷകളുടെ അതിരുകൾ കടന്ന് കോടിക്കണക്കിന് ഹൃദയങ്ങളിൽ ഇടം നേടിയ ആ മാന്ത്രിക സ്വരം ഓരോ മനസ്സിലും ജീവിക്കുക തന്നെ ചെയ്യും. ആ സ്വരമാധുരിയെ ഹൃദയത്തോട് ചേർത്ത് എസ് ജാനകി പാടിയ ഏതാനും ഗാനങ്ങൾ ഇനി ചലച്ചിത്രഗാന പരിപാടിയിൽ കേൾക്കാം. ജാനകിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഈ ഗാനങ്ങൾ കേൾപ്പിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങളുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് ധന്യരാജ്. ആദ്യം തേനും വയമ്പും എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

ഇപ്പോൾ കേട്ട ഗാനം പോലെ കാലത്തെയും ദൂരത്തെയും മറികടന്ന് ഹൃദയങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന നിരവധി ഗാനങ്ങൾ, ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. തൃഷ്ണ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബിച്ചു തിരുമല, ഈണം നൽകിയത് ശ്യാം.

അനേകം ഗാനങ്ങളിലൂടെ ജാനകിയമ്മയുടെ സംഗീതം ഇന്നും നമ്മോടൊപ്പമുണ്ടാകും. ഇനി കേൾക്കാം ശേഷം കാഴ്ചയിൽ എന്ന ചിത്രത്തിലെ ഗാനം. കോന്നിയൂർ ഭാസിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. നസീമ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തതായി. പി ഭാസ്കരന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

ഭാസ്കരൻ രചിച്ച് എം എസ് ബാബുരാജ് സംഗീതം നൽകിയ ഗാനം എസ് ജാനകിയമ്മയുടെ സ്വരത്തിൽ ഇനി കേൾക്കാം. ചിത്രം അന്വേഷിച്ചു കണ്ടെത്തിയില്ല.

സ്വപ്നം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഒരു ഗാനമാണ് അടുത്തതായി. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, സലിൽ ചൌധരിയുടെ സംഗീതം.

ഒരു കായിക എന്നതിനപ്പുറം നിരവധി തലമുറകളുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിരുന്നു ജാനകിയമ്മ. നമുക്കിനി ചന്ദ്രകാന്തം എന്ന ചിത്രത്തിനു വേണ്ടി ജാനകിയമ്മ പാടിയ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

നമ്മോടൊപ്പം ഇത്രയും കാലം സഞ്ചരിച്ച ആ സ്വര സൗഭാഗ്യം ഇന്ന് ഓർമ്മകളിലേക്ക് ചേക്കേറിയിരിക്കുന്നു. പരസ്പരം എന്ന ചിത്രത്തിലെ ഈ ഗാനം ഒ എൻ വി കുറിപ്പ് രചിച്ച് എം ബി ശ്രീനിവാസൻ സംഗീതം നൽകിയതാണ്.

ചിരിച്ച നിമിഷങ്ങളിലും കണ്ണു നിറഞ്ഞ നിമിഷങ്ങളിലും ആഘോഷങ്ങളിലും ഏകാന്തതകളിലും എവിടെയോ ഒരു കോണിൽ ജാനകി അമ്മയുടെ സ്വരം നമ്മോടൊപ്പമുണ്ടായിരുന്നു. ഒരമ്മയുടെ വാത്സല്യവും ഒരു സഹോദരിയുടെ സ്നേഹവും ഒരു സുഹൃത്തിന്റെ ആശ്വാസവും നായികയുടെ വികാരവും ഇതെല്ലാം ഒരേ ശബ്ദത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ച അതുല്യ കലാകാരിയായിരുന്നു എസ് ജാനകി. ഈ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുമ്പോഴും എസ് ജാനകി അമ്മയുടെ ഗാനങ്ങൾ ഓരോ മനസ്സിലും എന്നെന്നും മുഴങ്ങിക്കൊണ്ടിരിക്കും. ഓരോ തലമുറയും ആ ഗാനങ്ങളെ വീണ്ടും വീണ്ടും കേൾക്കും, സ്നേഹിക്കും. എസ് ജാനകിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇന്നത്തെ ചലച്ചിത്രഗാന പരിപാടിയിൽ നിന്നും വിടവാങ്ങുന്നു ധന്യരാജ്.

0: പ്രിയ ശ്രോതാക്കളെ, കവിയും ഗാനരചയിതാവുമായ ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ളയാണ് ഇന്ന് സായന്ത്രത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ജി സന്തോഷ് കുമാർ.
1: സായന്ത്രം പരിപാടിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് കവിയും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ളയാണ്. കൊല്ലം ജില്ലയിലെ പെരുമ്പുഴ എന്ന സ്ഥലത്ത് ജനിച്ച അദ്ദേഹം സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹത്തെ ഇന്ന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. സാറ്, കുട്ടിക്കാലത്തെ ജീവിതവും ജനിച്ച സ്ഥലവും ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: ഞാൻ ജനിച്ചത് പെരുമ്പുഴയിലാണ്. പെരുമ്പുഴ എന്നത് വളരെ പ്രസിദ്ധമായ ചരിത്രത്തിലിടം നേടിയ കുണ്ട്ര എന്ന പ്രദേശത്ത് തൊട്ടാണ്. കുണ്ട്ര പ്രസിദ്ധമായത് വെല്ലുത്തുമ്പി തളവയുടെ കുണ്ട്ര വിളംബരം കൊണ്ടും അതുപോലെ തന്നെ വ്യവസായം അലിൻഡ് കെമിക്കൽസ്, കേരള സെറാമിക്സ് തുടങ്ങിയ ഫാക്ടറികളുടെ സാന്നിധ്യം കൊണ്ടുമൊക്കെ ഇന്ത്യക്ക് വെളിയിൽ അറിയപ്പെട്ട ഒരു സ്ഥലമാണ് കുണ്ട്ര. ആ കുണ്ട്ര ഭൂപ്രകൃതി കൊണ്ടും വളരെ മനോഹരമാണ്. അതിന്റെ തൊട്ടടുത്ത ഗ്രാമമാണ് പെരുമ്പുഴ. എസ് കുട്ടമ്പള എന്നാണ് എന്റെ അച്ഛന്റെ പേര്. അമ്മയുടെ പേര് തങ്കമ്മ. അച്ഛൻ KSRTCയിലെ ഒരു ജീവനക്കാരനായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ വിദ്യാഭ്യാസം എന്റെ ഗ്രാമത്തിലാണ് ആരംഭിക്കുന്നത്. അത് തെന്നൂർ സ്കൂൾ എന്ന് പതുക്കെ നാട്ടുകാർ വിളിക്കുന്ന, എന്നാൽ SRVLPS എന്ന പേര് കറക്റ്റായിട്ടുള്ള ഒരു സ്കൂളാണത്. എന്റെ വീട്ടിൽ നിന്നൊരു കൂടി വന്ന ഒരു അര കിലോമീറ്റർ ദൂരെയാണ്. ആ സ്കൂളിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് രാജമ്മ എന്ന് പറഞ്ഞൊരു ടീച്ചറാണ്. രാജമ്മ ടീച്ചർ മ്യൂസിക് ടീച്ചറാണ്. മ്യൂസിക് ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ടീച്ചറോട് ഇഷ്ടമുണ്ട്. അമ്മയെ പോലെ അമ്മ താരാട്ട് പാടി ഉറക്കുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റു പാട്ടുപാടി രസിപ്പിക്കുന്ന പോലെയോ അങ്ങനെയായിരുന്നു ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അന്ന് തൊട്ടേ ആഗ്രഹമായിരുന്നു ടീച്ചർ പാടുന്ന പോലെ പാടണം. പക്ഷെ എനിക്ക് പാടാൻ ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ടീച്ചർ പാടുന്ന പോലെ ഞാൻ പാടും. എന്റെ ആദ്യത്തെ ഒരു അനുഭവം ടീച്ചർ ഉമാനാശന്റെ കവിതകൾ ചൊല്ലിക്കേൽപ്പിക്കുന്നതാണ്. അപ്പോൾ ഒന്നിലും രണ്ടിലും മൂന്നിലും പഠിക്കുന്ന കുട്ടികളുടെ ഉള്ളിലേക്ക് കുമാരനാശന്റെ കവിത സന്നിവേശിപ്പിക്കുകയും അത് വീണ്ടും വായിക്കണമെന്നൊരു താല്പര്യം ഉണ്ടാക്കുകയും ചെയ്ത അധ്യാപികയാണ്. പിന്നീട് ഞാൻ എത്തുന്നത് UP സ്കൂൾ. അത് SGV UP സ്കൂൾ എന്നുള്ള പെരുമ്പുഴയിലുള്ള ഒരു സ്കൂളാണ്. പെരുമ്പുഴ ജംഗ്ഷനിലുള്ള സ്കൂളാണ്. അതിന്റെ ഇന്നത്തെ പേര് MG UPS എന്നാണ്. പഴയ മാനേജ്മെന്റൊക്കെ മാറി. ആ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോഴേ, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ, ബാലകൃഷ്ണുള്ള സാർ എന്നുള്ള സാർ എന്നോട് വിളിച്ചു വാർഷികത്തിന് ഒരു പരിപാടി അവതരിപ്പിക്കണം. ആ പരിപാടിയിൽ താനും അഭിനയിക്കണം, തന്റെ കൂട്ടുകാരും അഭിനയിക്കണം. അതിന് പറ്റിയൊരു എന്തെങ്കിലും ഒന്ന് കുത്തിക്കുറിച്ചുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മണം കുത്തിക്കുറിച്ചുണ്ടായി. ഞാൻ കുത്തിക്കുറിച്ചു. യഥാർത്ഥത്തിൽ അതിന് മുമ്പ് കണ്ട ഒരു സിനിമയാണ് എന്റെ മനസ്സിൽ കിടന്നിരുന്നത്. ആ സിനിമയിൽ നിന്നും ഉൾക്കൊണ്ടതാണ് ഇത്. ഞാൻ എഴുതി, ഒരു റോഡ് അരികിലെ കലങ്ങന്മേൽ 3 ചെറുപ്പക്കാർ കുത്തിയിരിക്കുന്നു. അവരുടെ മുന്നിലൂടെ അന്ധനായ ഒരു ഗായകനുമായി ഒരു പെൺകുട്ടി നടന്നു വരും. ആ പെൺകുട്ടി പാടുന്നുണ്ട്, ആ അന്ധനും പാടുന്നുണ്ട്. ഇവർ തൊട്ടടുത്ത് വരുമ്പോൾ ഞങ്ങളൊരു പാട്ടുകൂടി പാടിക്കുന്നു. അവർക്ക് ഞങ്ങൾ ചെറിയ സംഭാവന കൊടുക്കുന്നു. അവർ തിരിഞ്ഞു പോകുന്നു. ഇതാണ് സ്ക്രിപ്റ്റ്. സാറ് വായിച്ചു നോക്കി, ഇഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞൊരു കാര്യം, ഇതിനകത്തൊരു തിരുത്ത് ഉണ്ട്. ഞാൻ ചിന്തു സാർ, ഞാൻ കൊച്ചുകുട്ടിയാണ്, ആരുടെ പിടിക്കല്ലേ. വാലേഷ്ണ സാർ എന്നോട് പറഞ്ഞു, കലങ്ങിൽ കുത്തിയിരിക്കുന്നു എന്നെഴുതണ്ട, കലങ്ങിൽ ഇരിക്കുന്നു എന്ന് എഴുതിയാൽ മതി. അതാണ് എന്റെ സാഹിത്യ മണ്ഡലത്തിൽ ആദ്യത്തെ തിരുത്ത്. മറ്റൊന്ന്, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴുള്ള അനുഭവമാണ്. ഹൈസ്കൂളിലെ കുണ്ട്ര MGDHS എന്ന് പറഞ്ഞ പ്രസിദ്ധമായ സ്കൂൾ, ഒരുപാട് തെങ്ങോം ബാലകൃഷ്ണനെ പോലെ ഉള്ള ഒരുപാട് പേർ പഠിച്ച വലിയ സ്കൂളാണ്. അന്ന് അതിന്റെ ഹെഡ്മാസ്റ്റർ റവറന്റ് ഫാദർ MM ജേക്കബ് BA BT ആയിരുന്നു. അന്ന് ഹെഡ്മാസ്റ്റർ പേര് ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മുടെ അന്ന് പറയുമ്പോൾ നമ്മുടെ ഈസിനൊക്കെ ഇത്ര നീളമുണ്ട്. എല്ലാ കുട്ടികളോടും അവർ ഹെഡ്മാസ്റ്റർ ഈസ് റവറന്റ് ഫാദർ MM ജേക്കബ് BA BT. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഒരു ക്രിസ്തീയ പുരോഹിതനാണ്. അപ്പൊ ആ ക്രിസ്തീയ പുരോഹിതന്റെ താടിയുണ്ട്, വെളുത്ത് നരച്ചാണ്, പഞ്ഞുപോലെ നരച്ച താടിയാണ്, നന്നായിട്ട് മുറുക്ക് മുറുക്ക് ചോദിച്ച ചുണ്ട്. പക്ഷെ ആ സ്കൂളിന്റെ വരാന്തയിൽ കൂടി ഇദ്ദേഹം നടന്നു പോലെ അധ്യാപകർ ഉൾപ്പെടെ എല്ലാവരും നിശബ്ദരാകും. അപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ 9 പഠിക്കുമ്പോഴേ എന്റെ സയൻസ് ടീച്ചർ എന്നെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം കെമിസ്ട്രിയാണ്. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിന്റെ അറ്റോമിക സംഖ്യ അഥവാ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. സാർ ഇതൊരു 3-4 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം യു സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ് ഓരോരുത്തരെ എഴുന്നേപ്പിച്ച് നിർത്തുക. 28 പേരുള്ള ആ ക്ലാസ്സിൽ ഓരോ കുട്ടികളെ കൊണ്ടും പറയിക്കുക. ഒരു 6-7 പേര് കഴിഞ്ഞപ്പോൾ എന്റെ ഊഴം കഴിഞ്ഞു. പിന്നെ ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ കുട്ടികളുടെ കുശൃതിത്തരം എന്നുള്ള രീതിയിൽ നോട്ട്ബുക്കിൽ ഈ സാറ് പഠിപ്പിച്ചത് അന്ന് വളരെ പ്രചരപ്രചാരമായ സമയമാൻഡത്തിൽ നിന്ന ക്രിസ്ത്യൻ പാട്ടിന്റെ രീതിയിൽ ഞാൻ ഒരു പാരഡി പാരഡിയാണെന്നറിയത്തില്ല, കുശൃതിയാണ്, സാറിനെ കളിയാക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ സാറ് കയ്യോടുകൂടി പിടിക്കുന്നു. പിടിച്ചിട്ട് സാറിന്റെ മുഖമൊക്കെ ചുവന്നെടുത്ത് നല്ല സാറാണ്, നന്നായിട്ട് പഠിപ്പിക്കുന്ന സാറാണ്. കാരണം ക്ലാസ്സിലിരുന്ന് സാറ് ചോദ്യം ചോദിച്ചപ്പോൾ അത് ശ്രദ്ധിക്കാതെ കുത്തിക്കുറിച്ചു, അതാണ് പ്രശ്നം. അപ്പൊ സാറിന് തന്നെ വേണമെങ്കിൽ തല്ലാം, സാർ തല്ലാറില്ല. സാർ എന്നെ കൊണ്ട് നേരെ എച്ചമ്മിന്റെ അടുത്ത് പോവാണ്, റവറന്റ് ഫാദർ എം ജേക്കബ് നിയമിച്ചെടുത്തു. കാരണം എന്താ, അവിടെ പോയാൽ കിട്ടുന്ന ശിക്ഷ വളരെ വലുതാണെന്നാണ് വെപ്പ്. ക്ലാസ്സിലെ കുട്ടികളെല്ലാം നിശബ്ദരായിട്ടിരിക്കുകയാണ്. ഞാനങ്ങനെ എച്ചമ്മിന്റെ അടുത്ത് ചെന്നു. എച്ചമ്മിന്റെ അടുത്ത് ഇദ്ദേഹം ഈ നോട്ട് ബുക്ക് കാണിച്ചു. നോട്ട് ബുക്ക് കാണിച്ച ഉടനെ എച്ചമ്മ ഒന്ന് സൂക്ഷിച്ചു എടുത്ത് ആരാ എഴുതി, നീ തന്നെയാണെന്ന് ചോദിച്ചു. അതിങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, അത് എന്തും ചോദിക്കും. വിറച്ചു വിറച്ചാണ് പറയുന്നത്, എഴുതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നർക്ക് ചൊല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മേശപ്പുറത്തുനിന്ന് ഒരു ഹീറോ പേന, അന്ന് വരെ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത, എച്ചമ്മിന്റെ പോക്കറ്റിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ഹീറോ പേന എനിക്ക് തരുന്നു. ആ പേനയും പോക്കറ്റിൽ കുത്തിക്കൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നു. ഞാൻ അന്ന് എഴുതിയ വരികള്
1: ഓർമ്മയുണ്ട്.
2: സമയം, ആ പാട്ടിന്റെ രീതിയാണ്, ആറ്റത്തിൽ ഞാൻ പ്രോട്ടോണിന്റെ എണ്ണം മാത്രം എടുക്കുമ്പോൾ അറ്റോമിക് സംഖ്യ ആ സംഖ്യ എന്ന സത്യം ഞാൻ അപ്പോൾ ഓർക്കുന്നു. ക്രിസ്തീയ പുരോഹിതനായ എന്റെ എച്ചമ്മ എനിക്കൊരു പേന തന്നു. ഇതിന്റെ കഥയുടെ ട്വിസ്റ്റ് സെക്കൻഡ് ആണ്. എന്റെ കാലിലും കയ്യിലും ഒക്കെ അടിയുടെ പാടുകൾ പ്രദർശിപ്പിക്കുന്ന കൂട്ടുകാർ, ആ കൂട്ടുകാർ വന്നപ്പോൾ മുമ്പ് ഞാൻ ചിരിച്ചുകൊണ്ട് വരുമ്പോൾ അടികൊണ്ടാലും ചിരിക്കുന്ന കൂട്ടുകാരനോ, അവർ അത്ഭുതപ്പെട്ടു. ഞാൻ ഈ പേന കാണിച്ച് ഹീറോട്ടെ, എല്ലാവർക്കും പേനാണ്, ഞാൻ കൊടുത്തില്ല, ആ പ്രായം അതാണ്. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു, അമ്മയെ കാണിച്ചു, അമ്മയ്ക്ക് സന്തോഷമായി. അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ, ഞാൻ പറഞ്ഞല്ല KSRTC ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹം ജോലി കഴിഞ്ഞ് കണ്ടുടനെ കുറച്ച് മിണ്ടാനുണ്ട്, ഇത് എവിടെ നിന്ന് മോഷ്ടിച്ചടാന്ന് ചോദിച്ചു. എനിക്ക് വല്ലാത്ത വിഷമമായി. കാരണം ജീവിതത്തിൽ അന്നേ വരെ കൊച്ചു കൊച്ചു പുസ്തകങ്ങളൊക്കെ നമ്മള് കശുവണ്ടിയൊക്കെ പറയിക്കൊണ്ട് മോഷ്ടിച്ച് വിൽക്കാറുണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ആദ്യമായിട്ടാണ് എന്റെ അച്ഛൻ നീ മോഷ്ടിച്ചോ എന്ന് ചോദിക്കുന്നത്, എനിക്ക് സങ്കടമായി. പിറ്റേന്ന് രാവിലെ അച്ഛൻ ജോലിക്ക് പോയില്ല, ഞാനുമായിട്ട് നേരെ സ്കൂളിൽ വരികയാണ്. എച്ചമ്മന്റെ റൂമിന്റെ വാതിൽക്ക് നിൽക്കുകയാണ്. എച്ചമ്മ രണ്ടു പ്രാവശ്യം നോക്കി. അപ്പൊ അച്ഛനെ കണ്ടോണ്ടെ എന്താ വന്നെന്ന് ചോദിച്ചു. അച്ഛൻ വളരെ വിക്കി വിക്കി, ഫാദറിന് അത്ര ബഹുമാനമല്ല അവർക്കും. അദ്ദേഹത്തോടെ യവൻ ഇന്നലെ ഒരു പേന മോഷ്ടിച്ചുകൊണ്ട് വന്ന, ഒരു കൂടിയ പേനയാണ്, അത് കൊണ്ടുതരാൻ വന്നതാണ്. ഫാദർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ അവൻ കവിയാണ്, അവൻ കവിത എഴുതിയ ഞാൻ കൊടുത്ത സമ്മാനമാണ്. എന്റെ അച്ഛന്റെ കണ്ണുകൾ നിറയുകയും. എന്റെ അച്ഛൻ അന്ന്, നമ്മുടെ മുടി ഇത്രയൊന്നും വളർന്നിട്ടുള്ള മുടികളല്ലോ, പറ്റ പൊട്ടുന്ന മുടികളാണ് അന്നത്തെ സ്കൂൾ കുട്ടികളുടെ. എന്റെ ഉച്ചിയിൽ കണ്ണീര് കൊണ്ടൊരു ഉമ്മയും തീർന്നു. അതാണ് എനിക്ക് കിട്ടിയ, ഇന്ന് വരെ കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരം. അതിനുശേഷം ഞാൻ ക്ലാസ്സിലെത്തുന്നത് സ്വയം കവിയായിട്ടാണ്. എന്റെ എച്ചം വിളിച്ചത് ഞാൻ കവിയാണെന്ന്, പക്ഷെ ഇത് കവിതയല്ലെന്ന് ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നു. പക്ഷെ അന്ന് തൊട്ട് ഞാൻ കവിയാണ്. മാത്രമല്ല, ആ വർഷം സ്കൂൾ ആനിവേഴ്സറിക്ക് തുളച്ചിപ്പാർ എന്നുള്ള നാടകം മുതിർന്ന കുട്ടികൾ അവതരിപ്പിക്കുന്നുണ്ട്. എച്ചം പ്രത്യേക താല്പര്യം എടുത്ത് പറഞ്ഞു, ഈ കുട്ടിയെ കൊണ്ട് പാട്ടെഴുതിക്കണം. അങ്ങനെ ഞാൻ അതിന് പാട്ടെഴുതി. ആ പാട്ട് അഭിനയത്തിലും നാടകത്തിലും വന്ന ഒരുപാട് മാറ്റങ്ങൾ, അധ്യാപകർ നൽകിയ മാറ്റത്തോടുകൂടിയാണ് വന്നത്. പക്ഷേ പേര് അനൗൺസ് ചെയ്ത് എന്റെ പേരാണ് ഗാനരചന ഗോപാലകൃഷ്ണപിള്ള, ക്ലാസിന്റെ പേരൂടെ പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ ഗാനരചിതാവ് പോയി. ഈ എച്ചമ്മന് വേണമെങ്കിൽ എന്നെ എന്റെ അധ്യാപകൻ പിടിച്ച് ശിക്ഷിക്കാൻ ഒരുങ്ങിയത് പോലെ ശിക്ഷിക്കാമായിരുന്നു. പകരം ആ കുറുവടി കൊണ്ടോ, അല്ലെങ്കിൽ വലിയ വടി കൊണ്ടോ, അല്ലെങ്കിൽ ചൂരൽ വടി കൊണ്ടോ അടിക്കുന്നതിനോ, അല്ലെങ്കിൽ വാക്ക് കൊണ്ടോ എന്നെ മർദ്ദിക്കുന്നതിന് പകരം സ്വന്തം കുപ്പായത്തോട് ചേർത്ത് നിർത്തി, ആ നരച്ച താടിക്കീഴിൽ എന്നെ ചേർത്ത് നിർത്തി, എന്റെ പോക്കറ്റിൽ തിരികെ വെച്ച ഒരു പേന, അതാണ് എന്റെ ജീവിതത്തെ പുതുവത്ത് മാറ്റിയത്. ജീവിതത്തെ എന്ന് പറഞ്ഞാൽ കവിതയിൽ മാത്രമല്ല, എന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത് ആ ഒരു പേനയും ആ ഹെഡ്മാസ്റ്ററുടെ ഒരു പേനയും. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉള്ള അധ്യാപകർ ഗുണപാഠമാക്കേണ്ടതാണ്. എത്രയോ കുസൃതരം കാണിക്കും, ഞാൻ കാണിച്ച കുസൃതരമല്ലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പക്ഷെ ഈ ഫാദർ പേന തരുമ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞു, ക്ലാസ്സിലിരുന്ന് ഇനി ഇന്തൊന്നും കുത്തിക്കുറിക്കരുത്, വീട്ടിൽ ഇരുന്ന് കുത്തിക്കുറിച്ചാൽ മതി. അതാണ് നല്ല അധ്യാപകൻ. എന്നെ ഉപദേശിക്കുകയും ഒപ്പം തന്നെ എന്നെ അനുമോദിക്കുകയും ചെയ്ത ഒരു അധ്യാപകനാണ് എന്നെ കണ്ടെത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റും.
1: ഇപ്പൊ നമ്മള് പെരുമ്പുഴയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം പെരുമ്പുഴയിൽ അന്നത്തെ സാറിന്റെ കുട്ടിക്കാലത്തെയൊക്കെ അന്നത്തെ അവിടുത്തെ ഒരു ജീവിതവും കാര്യങ്ങളും ഒക്കെ, ഗ്രാമമായിരുന്നല്ലോ
2: അന്ന്. കശുവണ്ടി ഫാക്ടറികളെ സമർത്ഥമാണ് പെരുമ്പുഴ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, കേരള സെറാമിക്സ് എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറി ഉണ്ടെന്ന്. ഈ രണ്ടിടത്തും സൈറണുണ്ട്. സൈറൺ എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് മുഴങ്ങുന്ന സൈറണാണ്. അന്ന് എല്ലാ വീട്ടിലും വാച്ചുകളില്ല, എല്ലാ വീട്ടിലും ക്ലോക്കുകളില്ല, പലരും നിഴൽ നോക്കി സമയം അറിയുന്നൊരു കാലഘട്ടമുണ്ട്. അപ്പൊ ഈ സൈറനാണ് സ്കൂളിൽ പോകാൻ നമ്മളെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നതും തൊഴിലിന് പോകാൻ ആളുകളെ ഓർമ്മിപ്പിക്കുന്നതും ഒക്കെ ആ സൈറനാണ്. ഈ സൈറൺ നമ്മുടെ നാടിന്റെ ഒരു അഭിമാനം. ആ സൈറണൊന്നുമില്ല, കമ്പനികൾ ഇല്ലാതായി, ഒപ്പം സൈറനുകൾ ഇല്ലാതായി. സൈറനുകൾ ഇല്ലാതായപ്പോൾ ഒരുമിച്ച ആളുകൾ ഒരേ സ്ഥലത്തേക്ക് പുറപ്പെടുന്ന, അല്ലെങ്കിൽ ഒരുമിച്ച ആൾ തൊഴിലിടത്തേക്ക് പുറപ്പെടുന്ന, സ്കൂളിലേക്ക് പുറപ്പെടുന്ന സമയം മാറുകയും ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിലോ വാച്ചിലോ ഉള്ള സമയം നോക്കി അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകുന്ന രീതിയുമായി. അതൊരു നാടിന്റെ തന്നെ തനിമ നഷ്ടപ്പെടുത്തുന്നതാണ്. മറ്റ് ഒന്ന്, കുണ്ട്രയിൽ ഉള്ളത് അഷ്ടമുടിക്കായലിന്റെ ഭാഗമായ നമ്മുടെ കാഞ്ഞിരോട് കായൽ. ഈ കാഞ്ഞിരോട് കായലിന്റെ പ്രത്യേകതയുണ്ട്, കരിമീൻ കൊണ്ട് സമൃദ്ധമാണ്.

കൂടാവാലി കൊണ്ട് സമൃദ്ധമാണ്, കൂരിത്തേട് കൊണ്ട് സമൃദ്ധമാണ്. ആ മീനുകളൊക്കെ ഇപ്പൊ പലതും അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇപ്പൊ മലിനമല്ലാത്ത കണ്ണാടി പോലും തെളിഞ്ഞുകിടന്ന ഈ കായലോരത്ത് അച്ഛന്റെ കൈപിടിച്ച് ഞാൻ എത്തുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ കായലിങ്ങനെ വന്നിട്ട് കരയോട് ചേരുന്ന ഭാഗത്ത് ഇങ്ങനെ നിരപ്പായി നമുക്ക് ഇറങ്ങാം, കണ്ണാടി പോലെ കിടക്കും, മണൽ കിടക്കും, കൊച്ചു പരൽമീനുകളും മറ്റുമൊക്കെ വന്നിവിടെ പോകും. അന്ന് അല്പം കാവ്യാത്മകമായിട്ട് പറഞ്ഞാൽ ഈ കായൽ വന്ന് കരയെ തഴുകുന്നത് പോലെ നമുക്ക് തോന്നും. അത് പിൽക്കാലത്ത് എന്നെ അവിടുത്തെ അവസ്ഥ വേദനിപ്പിച്ചു. കാരണം ഞാൻ പിൽക്കാലത്ത് ചെല്ലുമ്പോൾ കായലിനെയും കരയെയും കൂറ്റൻ മതിൽ കെട്ടി വേർതിരിച്ചിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എഴുതിയൊരു കവിതയാണ് എട്ടുമുടിക്കായൽ. എട്ടുമുടിക്കായൽ എന്ന് പറയുന്നത് അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായൽ ചെന്ന് നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി, നമ്മുടെ കൊല്ലക്കാരനായ തിരുനെല്ലൂർ സാറിനോട് സങ്കടം പറയുന്നതായിട്ടുള്ള കവിത. ഏതാനും വരികൾ ഞാൻ പറയാം. അത് വരിയില് ഈ കായലിന്റെ സങ്കടമാണ്, ഈ മതിൽ കെട്ടി നിങ്ങൾ എന്തുകൊണ്ട് എന്നെയും കരയും വേർപിരിച്ചു. ഇന്ന് സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കിടയിലും തൊഴിൽപരമായും മറ്റു കാര്യങ്ങളും കൊണ്ടുള്ള ആ മതിൽ കെട്ടുകളുണ്ട്, അതുപോലെ പ്രകൃതിയിൽ സംഭവിച്ചിരിക്കുന്നുള്ള ചിന്തയാണ്. വരികൾ ഇങ്ങനെയാണ്:

0: കൂട്ടിനത്തും തൊഴിൽ പാട്ടിൻ തൊണ്ടടിത്താളം, റാട്ടുപെണ്ണിൻ ചുണ്ടിലൂറും പ്രേമ സംഗീതം.
1: എത്ര വർഷമായി
0: ഇത് എഴുതിയിട്ടപ്പോ? 7 വർഷമായി.
1: തിരുനെല്ലൂർ സാർ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു?
0: ഇല്ല, സാർ മരിച്ചത് കൊണ്ടാണ് സാറിനോട് ഇന്ന് ഈ അഷ്ടമുടിക്കായൽ. ഈ അഷ്ടമുടിക്കായലിനെ സാറ് എന്തെങ്കിലും ഗ്രാമീണ ഭംഗിയെ കൈവയ്ക്കാൻ നോക്കിയാൽ പ്രക്ഷുബ്ധമാകുന്നവളാണ്, അനീതിക്കെതിരെ പൊരുന്നവളാണ് കായൽ എന്ന് പറഞ്ഞ ദേഹമാണ് തിരുനെല്ലൂർ സാർ. ആ തിരുനെല്ലൂർ സാറിന് പറയും, എനിക്കങ്ങനെ ഇപ്പൊ പ്രക്ഷുബ്ധയാവാൻ കഴിയുന്നില്ല. തന്റെ സങ്കടത്തിന്റെ കെട്ടഴിച്ചു വെക്കുന്ന ഒരു വലിയ കവിതയുടെ ചെറിയ ഭാഗമാണിത്.
1: കുട്ടിക്കാലത്ത് സാറിന്റെ രചനകള്, പബ്ലിഷ് ചെയ്യപ്പെട്ട കവിതകൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ അതെപ്പോഴായിരുന്നു ആദ്യത്തേത്?
0: ഞാന് കൊലശങ്കോളരാണ് പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും പഠിക്കുന്നത്. അപ്പൊ പ്രീ ഡിഗ്രിക്ക് 1969 ഞാനൊരു കവിത ജനയത്തിൽ അഴിച്ചു. അതാണ് ആദ്യമായി അച്ചടിച്ചു വന്ന കവിത. എന്നാല് ഞാന് ആദ്യം ഞാൻ കവിയായെന്ന് പറഞ്ഞല്ലോ സ്കൂൾ പഠിക്കുന്ന കാലത്ത്, അപ്പോഴേ വലിയ കവിയായിരുന്ന ഭാവം. പക്ഷെ ഇപ്പോ എല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു കവിതകളേ അല്ല. പക്ഷേ അതില് ഒരു തീവണ്ടിയുടെ ദുഃഖം എന്നൊരു കവിത, അത് നാട്ടിലെ നേതാജി ക്രിയേഷൻ ക്ലബ് എന്ന് പറഞ്ഞ ഒരു വായനശാല, നമ്മുടെ കുണ്ടറ പെരുമ്പുഴയിലുള്ള പുന്നമുക്കം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വായനശാലയാണ്. അവിടുത്തെ ഒരു കയ്യെഴുത്ത് മാസികയുണ്ട് മുകളും, അതിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. അത് കയ്യെഴുത്ത് മാസികയിൽ പ്രസിദ്ധീകരിച്ചു വന്നപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വീണ്ടും കവി വളരുകയാണ്. ആ കവി പ്രീ ഡിഗ്രിക്ക് വന്നപ്പോൾ മഹാകവി എന്നുള്ള ഭാവത്തിൽ ഒരു കവിത ജനയത്തിന് അയക്കുന്നു. അപ്പോൾ അയച്ചാൽ ഉടനെ തീർച്ചയായും അത് തിരിച്ചു വരുമെന്നുള്ളതാണ് നമ്മുടെ ധാരണ. പക്ഷെ ആ കവിത അച്ചടിച്ചു വന്നു. കാലത്തോടൊരു ചോദ്യം എന്നാണ് കവിത. കാലമേ നീ ഒരു മൗന നദി,

0: കവിത എഴുതി. രണ്ടാമത് വേറൊരു കവിത ചോദിച്ചു, അത് വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന അഹന്ത. മൂന്നാമതൊരു കവിത എഴുതി, അതയച്ചു. ഒരു മാസം കഴിഞ്ഞു, രണ്ടു മാസം കഴിഞ്ഞു, കവിത വരുന്നില്ല. നേരെ ജനയുഗത്തിലേക്ക് ചെന്നു. കവിയല്ലേ, വലിയ എഡിറ്റർ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കമ്പിശ്ശേരി എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ കയറി ചെന്നു. ഉടനെ ഇദ്ദേഹം വിളിച്ചു, എന്താ വന്നേച്ച്? ഞാൻ എന്റെ കവിത അയച്ചിരുന്നു, മറ്റേ കവിതകളൊക്കെ അയച്ചാൽ ഉടനെ വരുമായിരുന്നു. ഇതിപ്പോ രണ്ടു മാസമായി, വന്നില്ല. എന്താ പേര്?
1: അഹങ്കാരത്തോട് തന്നെ ചോദിച്ചില്ല,
0: എന്നോടാണ് ഇങ്ങോട്ട് ചോദിച്ചത്. നമ്മൾ അങ്ങോട്ട് പറയുന്ന വലിയ കവിയെന്നുള്ളതല്ലേ. ഒരു മനുഷ്യന്റെ തലക്കലം എങ്ങനെ ഇല്ലാതാവുന്നത്? ഈ കാളിയന്റെ തലക്കലം എങ്ങനെയാണോ കൃഷ്ണൻ ഇല്ലാക്കുക, അതേ ഒരു അവസ്ഥയാണത്. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ കമ്പിശ്ശേരി എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ, കമ്പിശ്ശേരി ഒന്നും എനിക്കറിയത്തില്ല. അദ്ദേഹം ചിരിച്ചു. രണ്ടെണ്ണം കൊടുത്തത് ഞാനാണ്, അത് കൊള്ളാമായിരുന്നു. ഇനി നല്ല കവിത വരട്ടെ, നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോ എനിക്കൊരു സങ്കടമായി. ഞാൻ പറഞ്ഞു, നല്ല കവിതയല്ലേ? ഞാൻ ഇത്രയും ഗമയിൽ പറഞ്ഞിട്ടും ആ വലിയ മനുഷ്യൻ അനിയനി കവിത കൊണ്ടുപോയി വായിക്കണം. വീട്ടിലില്ലേ ഗോപി? ഉണ്ട്, വായിക്കണം. എന്നെങ്കിലും ഇത് കവിതയാണ് തിരിച്ചറിയുന്ന കാലത്ത് അയക്കുക. അങ്ങനെ ഞാൻ തിരിച്ചറങ്ങുന്നു. അവിടെയാണ് എന്നിലെ വലിയ കവിയെന്നുള്ള അഹന്തയെ ഒരു വലിയ മനുഷ്യൻ അനിയ എന്നുള്ളൊരു വാക്കുകൊണ്ട് ഇല്ലാതാക്കുന്നത്. ഇങ്ങനെയും നമ്മളെ ശുദ്ധീകരിക്കുവാൻ ആളുകൾക്ക് കഴിയും. പുറത്തിറങ്ങി വന്നപ്പോഴും ഞാൻ അവിടെ നിൽക്കാൻ, അതാരാണായിരിക്കുന്നത്? അപ്പോഴാണ് കാമ്പിശ്ശേരി കർണാടകം. ഞാൻ അവിടെ നിന്ന് പറച്ചു. കാരണം ഈ ജനകകുമാരികളുടെ കാമ്പിശ്ശേരി കർണൻ അല്ലാതെ അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. ഈ മനുഷ്യനെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മൾ കാണാത്ത ഏതൊരാളായാലും അയാളെ തിരിച്ചറിയാതെ നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്.
1: ആകാശവാണിയുമായിട്ട് സാറിന് ദീർഘകാലത്തെ

0: ബന്ധമുണ്ടല്ലോ, ആ തുടക്കമൊക്കെ ഒന്ന് പറയാം.
1: ആകാശവാണിയുമായിട്ട് 1974 ഞാൻ ബന്ധപ്പെട്ടു തുടങ്ങിയത്. ഇപ്പോൾ 52 വർഷമായി. എന്റെ ബിരുദാനന്തര ബിരുദം നടത്തിയത് തിരുവനന്തപുരം MG കോളേജിലാണ്. MG കോളേജില് 1974 വാർഷികത്തിന് ഒരു നാടകം അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. നാടകം ഞാനല്ല അവതരിപ്പിക്കുന്നത്, ഗാനം എഴുതിയിരിക്കുന്നത് ഞാനാണ്. പക്ഷെ അന്ന് കോളേജിൽ നടക്കുന്ന പരിപാടിക്ക് ഇവിടെ വിശിഷ്ടാദികളെ ക്ഷണിക്കും. ആകാശവാണിയിൽ നിന്ന് രണ്ട് വിശിഷ്ടാദികളുണ്ടായിരുന്നു. അന്ന് ആ പ്രിൻസിപ്പല് പ്രൊഫസർ എൻ ചന്ദ്രശേഖരൻ നായർ സാറായിരുന്നു, അദ്ദേഹമാണ് ക്ഷണിക്കുന്നത്. അങ്ങനെ വന്ന രണ്ടാൾക്കാരാണ് ജഗതി എൻ കെ ആചാര്യ സാറും നാഗോളി RS കുറുപ്പ് സാറും. ഇവർ രണ്ടുപേരും ഒന്ന് ഫ്രണ്ട് നിരയിൽ ഇങ്ങനെ ഇരുന്നു. നാടകമാണ് മുൻപേ, അതിനുശേഷമാണ് പരിപാടി. നാടകം കഴിഞ്ഞുടനെ പ്രിൻസിപ്പൽ എന്നെ വിളിപ്പിച്ചു. വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇടേ പാട്ട് നീയല്ലേ എഴുതിയത്? ഞാൻ പറഞ്ഞു, ഞാൻ എഴുതിയത്. അതിന്റെ ഒരു കോപ്പി കൊടുക്കണം. എന്നെ കുറുപ്പ് സാറിനെയും ആചാര്യ സാറിനെയും പരിചയപ്പെടുത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, വെറുതെ വായിക്കാനായിരിക്കും. ഞാൻ അപ്പൊ എന്റെ ബുക്കിൽ തന്നെ ഉണ്ടായിരുന്നു, ആ കോപ്പി എടുത്ത് ഞാൻ കൈ കൊണ്ടുകൊടുത്തു. എന്നു പറഞ്ഞാൽ ഞാനത് അല്പം മാറ്റം വരുത്തിയാൽ കൊള്ളാമായിരുന്നു, ഇന്ന രീതിയിലൊക്കെ ഒന്ന് മാറ്റം വരുത്തിയാൽ കൊള്ളാം. അപ്പം മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാ ഇത് വായിക്കുന്നതിന് മാറ്റം വരുത്തുന്നുള്ള ചിന്ത. ഞാൻ പ്രസംഗം മാറ്റം വരുത്തി കൊടുത്തയക്കാന്ന് പറഞ്ഞു. അന്ന് ആകാശവാണിയിൽ ഇങ്ങനെ ഒന്ന് കയറി വരണമെന്ന് വലിയ ബുദ്ധിമുട്ടാണ്, ഒരുപാട് കടമ്പകളുണ്ടെന്ന്. അപ്പോൾ കോളേജിലെ തന്നെ മലയാളം വിഭാഗത്തിന്റെ ഹെഡായിട്ടിരുന്ന വള്ളസാറിന്റെ കയ്യിലാണ് ഇത് കൊടുത്തയക്കുന്നത്, പ്രിൻസിപ്പലാണ് കൊടുത്തയക്കുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ എന്നോട്, ഇടേ ഇടേ വിളിയുണ്ട് സാറിന്, എന്തരശാന നിന്റെ ആ വരികള് ആകാശവാണി പ്രക്ഷേപണം ചെയ്യാൻ പോകുന്നു. ഞാൻ ആ നിന്ന നിൽപ്പ് തന്നെ എനിക്കൊരു സംശയം, എന്റെ തല മേളിലോട്ട് പോകുന്നോ മേളിൽ മുട്ടുമോ എന്നൊക്കെ ഒരു ശരിക്കും വീർത്തു. ആനന്ദം കൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് ആകാശവാണിയുടെ പാട്ട് വന്നു. അന്നാണ് തൊട്ട് ഞാൻ ആകാശവാണി ഗാനരഹിത. അതിന് മുമ്പ് ഗാനങ്ങൾ ഒത്തിരി എഴുതിയിട്ടുണ്ട്, നാടകങ്ങൾക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആകാശവാണിയിൽ ഞാൻ അവിചാരിതമായി പാട്ട് എഴുതിയ ഒരാളാണ്. ആ പാട്ട് പൊൻകതിർ ചൂടും വയലേലകൾ തൻ നെഞ്ചിലുണരുന്ന ഗീതം, ഗീതം ദേവഗീതം ഈ പ്രകൃതി തൻ ജീവഗീതം. നാടകത്തിന് വേണ്ടി എഴുതിയ പാട്ടാണ്. അതില് ജീവഗീതം എന്നുള്ള വാക്കാണ് ഞാൻ മാറ്റി എഴുതിയത്. അപ്പോ പൊൻകതിർ ചൂടും വയലേലകൾ തൻ നെഞ്ചിലുണരുന്ന ഗീതം, ഗീതം ദേവഗീതം. ഇത് രത്നാകരൻ ഭാഗവതൻ പറഞ്ഞ ഇവിടെ ഒരു മ്യൂസിഷ്യൻ. അദ്ദേഹം ഇത് നിർവചിക്കാനാവാത്ത രീതിയിൽ, വളരെ സന്തോഷം എനിക്ക് തരുന്ന രീതിയിൽ സംഗീതം നൽകുകയും പാടുകയും ചെയ്തു. ഇതാണ് എന്റെ ആദ്യത്തെ ആകാശവാണി. അതിനുശേഷം ഒട്ടേറെ പാട്ടുകൾ ഞാൻ എഴുതി. അന്നത്തെ എഴുത്തുകാരെ എല്ലാം പ്രോത്സാഹിപ്പിച്ചത് ആകാശവാണി മാത്രമാണ്. ഇന്നത്തെ കണക്കുള്ള സംവിധാനമല്ലല്ലോ. എന്നാൽ എനിക്ക് പാട്ട് എഴുതി എനിക്ക് ഇന്ന് തന്നെ ട്യൂൺ ചെയ്യിച്ച് ഇന്ന് ഏതെങ്കിലും സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് കാസറ്റായിട്ടോ CD ആയിട്ടോ പെൻഡ്രൈവിലോട്ടോ പുറത്ത്
0: യൂട്യൂബില്ല.
1: അന്ന് ആ സൗകര്യമില്ല. അന്ന് ഒരേ ഒരു മാർഗം ആകാശവാണി മാത്രമാണ്. ആകാശവാണി എല്ലാവർക്കും കേൾക്കാനും പറ്റില്ല. എല്ലാ വീട്ടിലും റേഡിയോ ഇല്ല. കാരണം അന്ന് കറണ്ടുള്ള വീട്ടിൽ മാത്രമേ റേഡിയോ ഉള്ളൂ. കാരണം ട്രാൻസിസ്റ്റർ റേഡിയോകൾ അന്ന് വന്നിട്ടില്ല. കറണ്ടുള്ള വീട്ടിലെ വാൽവ് റേഡിയോകളാണ്. വാൽവ് റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമായി ഞാൻ കാണുന്നത് എന്റെ നാട്ടിലെ പുന്നമുക്കലെ കാർത്തികൻ മൊരാടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചായക്കടയിൽ 6 വയസ്സിലാണ് ഞാൻ കാണുന്നത്. 6 വയസ്സിൽ അത് കാണാൻ കാരണം റേഡിയോ വന്നിട്ടുണ്ട് ഗ്രാമം മൊത്തം അറിഞ്ഞു. റേഡിയോ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടെ പുന്നമുക്കൽ ചെല്ലുമ്പോൾ കടയുടെ മുന്നിൽ ഒരു വലിയ പെട്ടി, വലിയ പെട്ടി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പെട്ടി, ആ വലിയ പെട്ടിക്ക് വയറൊക്കെ വലിച്ച് ആന്റിന എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട്. രണ്ട് തെങ്ങുകൾക്കിടയിൽ ഇങ്ങനെ വലിച്ചു കെട്ടി ആളുകൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു, ഏണിവെച്ചു കൊടുക്കുന്നു. കാരണം നാട്ടിൽ വരികയാണ്, റേഡിയോ കാണാൻ പോകുന്നു. എന്താ റേഡിയോ എന്ന് ആർക്കും പറഞ്ഞൂടാ, ഇത് കേൾക്കാൻ പോകുന്ന എന്തുവാണെന്ന് അറിയില്ല. അങ്ങനെ വളരെ സന്തോഷഭരിതരായ ആകാംക്ഷഭരിതരായ നമ്മൾ ചില വെടിക്കെട്ടുകളൊക്കെ കാണാൻ നിൽക്കുന്നവരാണ് ആളുകൾ നിൽക്കുന്നത്. ഉടനെ ആളുകൾ കമന്റ് പറയുന്നുണ്ട്, ഇപ്പം വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ വരുന്നതെന്ന് നമുക്കറിയുന്നില്ല. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ റേഡിയോയുടെ ആള് തന്നെ വന്നിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. അദ്ദേഹം വന്ന് ഫിറ്റ് ചെയ്തപ്പോൾ ഇതിനകത്തൊരു മാജിക്, ഇപ്പോഴാണ് എനിക്ക് അതിന്റെ പേര് മാജിക്ടെ ഐ എന്ന് പറഞ്ഞ സാധനമുണ്ട്. 2 പച്ച ലൈറ്റുകൾ, അത് 2 പോരാടാൻ വരുന്ന പൂവൻകോഴികളെ പോലെ ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്തടുത്ത് വന്ന് തമ്മിൽ കൂട്ടുമുട്ടുമ്പോൾ ആണ് ഈ ശബ്ദം കേൾക്കുന്നത്. അത് കേൾക്കുന്ന മനോഹരമായ ഒരു പാട്ടാണ് കേൾക്കുന്നത്. അന്ന് പാട്ടാണ് കൂടുതലും വയ്ക്കുന്നത്. കോരിത്തരിച്ചു പോയി. കാരണം അതിനു മുമ്പ് നമ്മൾ പാട്ട് കേൾക്കുന്നത് എവിടെയാണ്, ഈ തെങ്ങേൽ കെട്ടുന്ന കോളാമ്പിയിലൂടെ കല്യാണ വീട്ടിൽ വെക്കുന്ന പാട്ടുകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. ഉത്സവ സ്ഥലങ്ങളിൽ വെക്കുന്ന പാട്ടുകളെ കേൾക്കുന്നുള്ളൂ. ആ സമയത്താണ് ഒരു വീട്ടിലിരിക്കുന്ന ഒരു പെട്ടി, വീട്ടിൽ കടയിലിരിക്കുന്ന ഒരു വലിയ പെട്ടിയിൽ പാട്ട് കേൾക്കുന്നത്. ഞങ്ങൾ 10-40 കുട്ടികൾ അവിടെ വരും. ഈ കടയുടെ മുമ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു ചിത്രമാണത്. കാരണം കുട്ടികൾ കടയുടെ മുമ്പിൽ വെറിയുള്ള തറയിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ബാലവേദി കേൾക്കുക, ഇങ്ങനെ സന്തോഷം വയ്ക്കുക, ആർപ്പ് കുടിക്കുക, അത് മുതിർന്നവരൊക്കെ ഒന്ന് ചായ കുടിക്കുന്ന കാണുക, ചില മുതിർന്നവർക്ക് അനുകമ്പ തോന്നി ചായ വേണമെന്ന് ചോദിക്കുക, ഇത്രയും പേര് ചായ കുടിക്കുക, വേണ്ട എന്ന് തലയാട്ടി പറയുക. എന്നിട്ട് ഈ കണ്ണാടി പെട്ടിയിട്ടിരിക്കുന്ന, കാരണം കടയിൽ കണ്ണാടി പെട്ടിയിലാണ് പ്രകാരം സൂക്ഷിച്ചത്, അതിനിടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് ബാലഗതി കേൾക്കുക. ഇതൊക്കെ ആകാശവാണി തന്ന സമ്പത്തുകളാണ്. ഞാൻ ആലോചിക്കുകയാണ്, കഴിഞ്ഞ 52 വർഷമായി ആകാശവാണിയിലൂടെയാണ് ഞാൻ അറിയപ്പെട്ടത്.

0: ഇതൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അന്ന് ആകാശവാണിയുടെ 24 പേരുകൂടെ നമ്മൾ പരീക്ഷ ഡിഗ്രി വെക്കുന്നതാ AIR Fame എന്നൊരു ബോർഡ് വയ്ക്കും. ഡാൻസുകാരോ കച്ചേരിക്കാരൊക്കെ വന്നാൽ ഉത്സവപ്പറമ്പിലെ നോട്ടീസിൽ ഇന്നാർ അവതരിപ്പിക്കുന്ന ആ എന്റെ ബ്രാക്കറ്റ് AIR Fame, AIR Fame ചാർജ് കൂടുതലാണ് കേൾക്കാനാണ് വരും. അപ്പൊ ഞാൻ ആകാശവാണിയുടെ പാട്ട് എഴുതിയതിനു ശേഷം പൊതുപരിപാടികൾക്ക് വിളിക്കുമ്പോൾ പല നോട്ടീസുകൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല, അവർ വയ്ക്കും എന്റെ പേരിൻ്റെടൊപ്പം AIR Fame എന്ന് വയ്ക്കും. അപ്പൊ AIR Fame ഉള്ള ഒരാളിനെ പരിപാടിക്ക് വിളിക്കുക നല്ലതാണെന്ന് തോന്നിയിട്ട് ആളുകൾ പലരും വിളിക്കാൻ തുടങ്ങി. അപ്പോൾ പൊതുപരിപാടികൾ പങ്കെടുക്കുവാനും പൊതു ഇടങ്ങളിൽ അംഗീകാരം കിട്ടുവാനും ആകാശവാണിയുടെ AIR Fame സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആകാശവാണി എങ്ങനെ എന്ന് മാത്രമല്ല, ആകാശവാണിയിലൂടെ വന്നിട്ടുള്ളവരാണ് പലരും ചലച്ചിത്ര ഗാന രംഗത്ത് എഴുതിയവരും പാട്ടുകാരുമായിട്ട് പോയവരെല്ലാം തന്നെ തുടക്കം ആകാശവാണിയിലൂടെയാണ്.
1: സാർ സാഹിത്യമായിരുന്നു പഠിച്ചത്? മലയാളം
0: അല്ല, ഫിസിക്സ് ആയിരുന്നു എന്റെ മെയിൻ സബ്ജക്ട്. പക്ഷെ മലയാളം വിദ്വാനും പഠിച്ചിരുന്നു അന്നത്തെ കാലത്ത്.
1: പഠിക്കാനുണ്ടെങ്കിൽ പ്രത്യേക കാരണമുണ്ടോ? ജോലി കിട്ടുമെന്നുള്ള പ്രത്യേകപ്പെട്ട് അങ്ങനെ ഉദ്ദേശം
0: അല്ല. എന്റെ വീട്ടിനടുത്ത് വീനസ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ടായിരുന്നു, കുണ്ട്ര ആസ്പത്രി മുക്കിൽ. അവിടെ മലയാളം വിദ്വാന് പഠിച്ചു കഴിഞ്ഞാൽ അധ്യാപകരാകാം, അത് ഹൈസ്കൂളിലാവണമെങ്കിൽ ഇംഗ്ലീഷ് മാത്രം കൂടെ എഴുതിയെടുത്താൽ മതി. പക്ഷെ ഞാൻ എന്തായാലും വ്യക്തമായി പഠിക്കുന്നുണ്ട്, PG വരെ എനിക്ക് അഡ്മിഷൻ കിട്ടിയുണ്ട്. ഞാൻ പഠിക്കുമ്പോൾ അവിടെ വീനസമ്മാവൻ എന്നറിയപ്പെടുന്ന ഒരു പ്രഭാകരൻ പിള്ള എന്നൊരു അദ്ദേഹം ഉണ്ടായിരുന്നു. വീനസമ്മാവൻ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. ഇപ്പോഴും ആ ബിൽഡിംഗ് എവിടെയുണ്ട്? വീനസ് കോളേജ് എന്ന് പറഞ്ഞ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചു, ഡേ നീ എഴുതുന്ന ഒരാളല്ലേ, നിനക്ക് പ്രയോജനപ്പെടും, നീ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വൈകിട്ട് വന്ന്, അന്ന് കൊല്ലം വർഷങ്ങളെ പഠിക്കുന്ന സമയത്താണ്, വന്ന് 3 വർഷം 2 വർഷം കൊണ്ട് തീരേണ്ട കോഴ്സാണ്. 3 വർഷം ഞാനത് പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്തു. മലയാളത്തിൽ VA-ക്കോ MA-ക്കോ പഠിക്കുന്ന ഒരാളിനേക്കാൾ കൂടുതൽ പഠിക്കാൻ മലയാളം വിദ്വാൻ കൊണ്ട് കഴിഞ്ഞു. പിന്നെ എന്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു.
1: ഔദ്യോഗിക
0: ജീവിതം ഞാൻ ആദ്യം അധ്യാപനമായിട്ടാണ് തുടങ്ങുന്നത്. അധ്യാപനമായിട്ട് മലപ്പുറത്ത് ജോലി നേടുന്നു. അതിനുശേഷം ഞാൻ എന്റെ സബ്ജക്ട് ഫിസിക്സിനോടൊപ്പം ഡിഗ്രിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സിനോട് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ജോലി കിട്ടി. ഞാൻ കോഴിക്കോട് പോസ്റ്റ് ആവുന്നു. അവിടുന്ന് പിന്നെ ഞാൻ തിരുവനന്തപുരത്തും കൊല്ലത്തും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ജോലി ചെയ്ത് അവസരം അവിടുന്ന് പിരിയുകയാണ് ചെയ്തു.
1: നമ്മുടെ ഈ പരിപാടി സായന്ത്രം പേരുകൊണ്ട് തന്നെ ഇത് മുതിർന്ന പൗരന്മാർക്ക് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ്. അങ്ങനെയുള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് മുതിർന്ന വ്യക്തി എന്നുള്ള നിലയിലും സാഹിത്യകാരൻ എന്നുള്ള നിലയിലും ഒക്കെ സാറിന് എന്താണ് പറയാനുള്ളത്?
0: നമ്മള് വയസ്സാകാതെ സൂക്ഷിക്കുക. പ്രായം 60, 70, 80 അങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ വയസ്സ് ആകുന്നത് മനസ്സുകൊണ്ടാണ്. പ്രായം നമുക്ക് ജരാന്തരങ്ങൾ നമുക്ക് സമ്മാനിക്കും, രോഗങ്ങൾ സമ്മാനിക്കും. അപ്പോഴൊക്കെ തന്നെ നമ്മുടെ വയസ്സിനെ നിശ്ചയിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മൾ വായനയോ മറ്റെന്തെങ്കിലും കൃത്യങ്ങൾ വ്യാപൃതമായിരുന്നാൽ വയസ്സാകാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. മാത്രമല്ല ഈ ഒരു സമയത്ത് നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് കുടുംബത്തോടാകാം, സമൂഹത്തോടാകാം, പ്രകൃതിയോടാകാം, എന്തിനോടും ആകാം. സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ, കുറച്ച് സമയം നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ഉന്മേഷം കിട്ടും. ആ ഉന്മേഷവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സുകൊണ്ട് വയസ്സാകാതിരിക്കുകയും അങ്ങനെ നമ്മൾ വയസ്സനാകാതിരിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ നിർദ്ദേശം. എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത് നിങ്ങൾ പെട്ടെന്ന് വയസ്സാകരുതെന്നുള്ളതാണ്. കാരണം അവർ നന്നായി വായിക്കുന്നുണ്ട്. അവർ വായിക്കുന്ന പുതിയ യുഗത്തിന്റെ നവമാധ്യമങ്ങൾ നന്നായി വായിക്കുന്നുണ്ട്, നന്നായി പാട്ട് കേൾക്കുന്നുണ്ട്. സ്പീഡ് വർദ്ധിപ്പിച്ച് നമ്മുടെ നിന്നും കിട്ടുന്ന അധ്വാനം കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് വർത്തമാനകാലം മുഴുവൻ ശ്രമിക്കുന്നത്. മുമ്പ് സ്പീഡ് വർദ്ധിക്കുക എന്നുള്ള കാര്യക്ഷമമായ ഫലപ്രാപ്തിയുള്ള ഫലം ലഭിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പുതിയ രീതിയിലുള്ള തൊഴിലിടങ്ങൾ മുഴുവൻ ആവശ്യപ്പെടുന്നവരുടെ സ്പീഡ് വർദ്ധിക്കുക, കൂടുതൽ ഉൽപ്പന്നം തരിക എന്നുള്ളതാണ്. അതിനനുസരിച്ച് നമ്മൾ പാശ്ചാത്യ സംഗീതങ്ങളും മറ്റിതര സംഗീതങ്ങളും സ്പീഡുള്ള പാട്ടുകൾ, സ്പീഡുള്ള കലകൾ, എല്ലാം സ്പീഡാണ്. ഞാൻ ഒരു യാത്രക്കിടയ്ക്ക് വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോൾ ഒരു സുഹൃത്ത് വന്ന് പുസ്തകം വായിക്കാൻ ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, 1 മണിക്കൂർ കൊണ്ട് വായിച്ചു തരാൻ പറ്റുന്ന പുസ്തകം ഉണ്ടോന്നാണ്. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ നന്നായി വായിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ, വേറെ പുസ്തകം വരുമ്പോണ്ട്. പക്ഷെ അദ്ദേഹം 1 മണിക്കൂർ കൊണ്ട് വായിക്കാവുന്ന പുസ്തകമാണ്. കാരണം യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് വിമാനത്തിൽ നിന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന പുസ്തകം. വായിക്കാൻ പോലും മനുഷ്യന് സമയമില്ല. അപ്പോ ഈ ഒരു വർത്തമാനകാലത്തിൽ സമയം നമ്മളെ കീഴടക്കിട്ടുകൊണ്ടിരിക്കുന്ന കാലത്തിൽ സമയത്തെ കീഴടക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും വ്യാപൃതരായിരിക്കുക എന്നൊരു ഉപദേശം മാത്രമാണ് എനിക്കുള്ളത്.
1: സാഹിത്യ രചന അല്ലാതെ സാറിന്റെ അഭിരുചികൾ, താല്പര്യങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ?
0: ഞാന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് 1971 15-ാമത് കേരള സ്പോർട്സ് ഫെസ്റ്റിവലിൽ, തലശ്ശേരി വെച്ചിരുന്ന സ്പോർട്സ് ഫെസ്റ്റിവലിൽ കേരളത്തിൽ യോഗ എന്ന യോഗ ഒരു മത്സരമായിരുന്നു. ഇന്നത്തെ യോഗാസനമല്ല, യോഗ യോഗാസനവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് അതിനൊന്നാം സ്ഥാനം വാങ്ങിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലും ഒന്നാം സ്ഥാനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ആ ഒരു തരത്തോട് പറ്റിയ
1: യോഗയുമായിട്ടുള്ള ഒരു അടുപ്പം അങ്ങനെയാണ്.
0: യോഗയായിട്ടുള്ള യോഗ അന്നൊരു മത്സര ഇനമായിരുന്നു.

0: നമ്മുടെ ഇന്നത്തെ കേവല യോഗാസനം ചെയ്യുക മാത്രമല്ല, യോഗയിൽ അല്പം ജിംനാസ്റ്റിക്സും ഇതെല്ലാം കൂടെ കലർന്ന ഒരു മത്സരമായിരുന്നു അന്ന്. അന്ന് എനിക്ക് സമ്മാനം നൽകിക്കൊണ്ട് ആ തന്ന അദ്ദേഹം എന്നോട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ പോയിട്ട് അടുത്ത കാലത്ത് താങ്കളാണ് നേടിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചത് യോഗ മാത്രം ചെയ്യുക, യോഗ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ അത് ചെയ്ത് കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നതുവരെ ഒരു സ്ക്രിപ്റ്റ് വർക്കായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ യോഗ ആസനം ചെയ്യുന്നത് എങ്ങനെയല്ല, യോഗാസനം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ചിട്ടപ്പെടുത്തി ചെയ്യുന്നതാണ് യോഗാസനം. ഇതല്ല, ഇത് ഒരു സ്ക്രിപ്റ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഈ യോഗ മുഴുവൻ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്, നമ്മുടെ പാഠവും കാണിക്കുന്ന രീതിയാണ്. അത് എനിക്ക് 1970 യൂണിവേഴ്സിറ്റി തലത്തിലും ഞാൻ പറഞ്ഞല്ലോ. ഇത് കൂടാതെ ഞാൻ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന തലത്തിലുള്ള ഒരു പ്രവർത്തകനാണ്, അതുപോലെ തന്നെ AP കളയ്ക്കാട് സ്മാരക സെന്ററിന്റെ പ്രവർത്തകനാണ്. അങ്ങനെ ഒരുപാട് സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ പ്രായമായവർക്ക് കഴിയും. അങ്ങനെ കൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ പ്രായത്തെ നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിലും വയസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും.
1: സർക്കാർ തലത്തിലും അല്ലാതെയും കിട്ടിയ അംഗീകാരങ്ങൾ ഈ സാഹിത്യ രംഗത്ത്,
0: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദ്യം കിട്ടിയ പുരസ്കാരം എന്റെ അച്ഛന്റെ മുത്തമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വളരെ ആരാധിച്ചൊന്ന് എഴുത്തുകാരനാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹം ഒരു വലിയ പ്രഖ്യാപനം നടത്തി, അതായത് ഞാൻ അവാർഡുകൾ സ്വീകരിക്കില്ല എന്ന്. അന്നത്തെ എന്റെ ഒരു സ്വഭാവം വെച്ച് ഞാനും അങ്ങനെ തീരുമാനം എടുത്തു. ആ തീരുമാനം ഇന്നുവരെയും മാറ്റിയിട്ടില്ല.
1: സാറിന്റെ കുടുംബത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല.
0: അച്ഛൻ അമ്മ ഇന്നിപ്പോ ജീവിച്ചിരിപ്പില്ല. ഭാര്യ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്തു. മകനും മകളുമാണുള്ളത്. ഇവർ രണ്ടുപേരും എഞ്ചിനീയേഴ്സാണ്. ഒരാളിപ്പോ ദുബായിൽ വർക്ക് ചെയ്യുന്നു, ഒരാള് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നു. 3 പേര കുട്ടികളുണ്ട്. അപ്പൊ എന്റെ ജീവിതം ഇപ്പോൾ സന്തുഷ്ടമാണ്.
1: ഏതായാലും ആകാശവാണിയിൽ വരികയും തങ്ങളുടെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ, സാഹിത്യ രംഗത്തെ കടന്നുവരവും സാഹിത്യ പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചു. ഈ പരിപാടിയിൽ പങ്കെടുത്തതിനും ശ്രോതാക്കളുമായി ഇത്രയും കാര്യങ്ങൾ അവരുടെ അറിവിലേക്കായി പറഞ്ഞു തന്നതിനും ആകാശവാണിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: ആകാശവാണിയോടും ശ്രോതാക്കളോടും ഞാൻ എന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു.
2: കവിയും ഗാനരചയിതാവുമായ ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ളയുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.
1: വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാനീറ്റ വാട്ടർ പ്യൂരിഫയറുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ബോർ വെള്ളമോ ഏത് ജലസ്രോതസ്സിനും അനുയോജ്യമായ വാട്ടർ പ്യൂരിഫയറുകൾ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ അക്വാനീറ്റയിൽ നിന്ന്. 24 മണിക്കൂറിനുള്ളിൽ ഇൻസ്റ്റലേഷൻ, വിശ്വസനീയമായ സർവീസ്.
1: കൂടാതെ വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ എല്ലാ വാട്ടർ പ്യൂരിഫയർ പർച്ചേസിനൊപ്പം ഒരു ഗ്ലാസ് കെറ്റിൽ തികച്ചും സൗജന്യം.
2: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
0: നമ്മുടെ ഗ്രാമങ്ങളിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങളും കരകൗശല വസ്തുക്കളും ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്വരാജിനോടടുക്കുന്നു. ഗ്രാമീണ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക വഴി പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താം. ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം നമ്മുടെ കൈത്തൊഴിൽ വിദഗ്ധരെ പിന്തുണയ്ക്കാം. ഗ്രാമീണ നൈപുണ്യത്തിന് ആദരവ് നൽകൂ. സ്വയം പര്യാപ്തതയുടെ പുതിയ പാത വെട്ടിത്തെളിക്കൂ.

ആകാശവാണി കവരത്തി മീഡിയം വേവ് 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം മുഹമ്മദ് നിഷാം പുതിയപള്ളി.

ലിജോയ് പി ജെ പങ്കെടുക്കുന്നു. 5:20 ദ്വീപ് വിശേഷം, സേവന വാർത്തകൾ. 5:30 യുവഗായകനും കടമത്ത് ദ്വീപ് സ്വദേശിയുമായ ശ്രീ ഉബൈദുള്ള പങ്കെടുക്കുന്ന യുവവേദി. തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇപ്പോൾ എസ് ജാനകി പാടിയ അനശ്വരമാക്കിയ ഒരു ആൽബം ഗാനം കേൾക്കാം. ഗാനരചന വാസുദേവൻ പനമ്പള്ളി, സംഗീതം ശരത്.

0: ആകാശവാണി കവരത്തി. അഭിമുഖം. ആകാശവാണി കവരത്തിയുടെ അഭിമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ബേക്കിംഗ് രംഗത്ത് പരിശീലനവും സംരംഭകത്വവും വഴി നിരവധി പേരെ സ്വയം തൊഴിൽ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയ ബേക്കിംഗ് ട്രെയിനർ ശ്രീ ലിജോയ് പി ജെ ആണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി. ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം.
1: എൻ്റെ പേര് ലിജോയ് എന്നാണ്. ഞാൻ എറണാകുളം സ്വദേശിയാണ്. ബേക്കറി മേഖലയിൽ ഇപ്പോൾ ഏകദേശം 6 വർഷത്തോളമായി ജോലി ചെയ്യുന്നു. ട്രെയിനിങ് മേഖലയിലേക്ക് വന്നിട്ട് 2 വർഷത്തോളമായിരിക്കുന്നു. വേറൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ലക്ഷദ്വീപിലേക്ക് എത്തിയത്. ഇപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കുട്ടികൾക്ക് നമ്മൾ ട്രെയിനിങ് നൽകുന്നുണ്ട്. ലക്ഷദ്വീപ് കാണാനും ഇങ്ങനൊരു അവസരം തന്നതിനും ആദ്യം തന്നെ നന്ദി പറയുകയാണ്.
0: അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് അനുഭവങ്ങൾ, എങ്ങനെയാണ്?
1: ലക്ഷദ്വീപ് ആക്ച്വലി എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഇവിടെ വരണം, എക്സ്പ്ലോർ ചെയ്യണം, ഇതെല്ലാം കാണണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വളരെ മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് ലക്ഷദ്വീപിലേക്ക് വരാനായിട്ട് ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു. ഒരു സ്പോൺസർഷിപ്പ് വേണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പെർമിറ്റ് കിട്ടണം, അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആണ് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത്. നമുക്ക് പെർമിറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് ലക്ഷദ്വീപിലേക്ക് വരാം, നമുക്ക് ജോലി ചെയ്യാം, അതുകൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനും സാധിക്കും. ലക്ഷദ്വീപ് മുഴുവൻ കാണാനായിട്ടുള്ളൊരു അവസരം നമുക്ക് ഒരുങ്ങി കിട്ടിയപ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എൻ്റെ അടുത്ത് ചെറിയൊരു ഷോർട്ട് ടേം പീരീഡിലേക്കാണ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചത്. വേറെ ഒന്നും നോക്കിയില്ല, നേരെ ബാഗ് പാക്ക് ചെയ്തു. സാർ എപ്പോഴാണ് ടിക്കറ്റ് എന്ന് വെച്ചാൽ എടുത്തോളാൻ പറഞ്ഞു. നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ലക്ഷദ്വീപിനെ കുറിച്ച്, പക്ഷെ അതിൻ്റെ അപ്പുറം വരുന്ന ഇവിടുത്തെ ആളുകൾ, കാരണം ആതിഥേയത്വം എന്ന് പറഞ്ഞാൽ ആളുകളൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനായിട്ട് ഒരു മടിയില്ലാത്ത മനുഷ്യനാണ്. എത്രയും സിമ്പിളായിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് ചെന്നാലും നമ്മുടെ മുഖത്തൊരു പുഞ്ചിരിയോടുകൂടി നമ്മൾ വെൽക്കം ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ മനസ്സുള്ള ആളുകളാണ്. വളരെ സന്തോഷം ഇവിടേക്ക് വന്നതിൽ.
0: അതുപോലെ ഈ ബേക്കിംഗ് മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പം എത്ര വർഷമായി?
1: 6 വർഷത്തോളമായി ബേക്കിംഗ് വന്നിട്ട്. ഇത് വരാൻ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് BSc ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നത് മാതൃക എന്ന് പറഞ്ഞ എൻ്റെ ചേട്ടന്മാരായിരുന്നു. എൻ്റെ കസിൻസ് ഒരുപാട് പേര് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ട് ഷെഫുമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെ, എസ്പെഷ്യലി മേജോ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടായിരുന്നു എനിക്ക്. ചേട്ടൻ ബേക്കറി പേസ്ട്രിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ലൈഫ് സ്റ്റൈല് മാറിയതും ചേട്ടൻ കുടുംബത്തിൻ്റെ ഒരു ഇത് മാറ്റിയെടുത്തതെല്ലാം കണ്ടപ്പോഴാണ് നമുക്ക് ശരിക്കും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണം, ഈ ബേക്കിംഗ് ഒക്കെ പഠിക്കണം എന്നുള്ളൊരു താല്പര്യത്തിലേക്ക് വന്നത്.
0: അതുപോലെ നിങ്ങൾ ഇതൊരു ഹോബിയായിട്ട് എടുക്കുന്നുണ്ടോ അതോ ഒരു ജീവിത മാർഗമാണോ, എന്താണ്?
1: ഇത് ആക്ച്വലി രണ്ടുമാണ്. ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താനും കുറെ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് എന്ത് പരീക്ഷണം വേണമെങ്കിലും ഇതിനകത്ത് എന്ത് ചെയ്യാം, നമ്മുടേതായ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ ഒരുപാട് പേര് ഇത് പ്രൊഫഷണലി പഠിക്കാതെ തന്നെ യൂട്യൂബ് നോക്കിയും TV ഒക്കെ നോക്കി പഠിച്ച് സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ട്. സോ അവർക്ക് ഇതിൻ്റെ ബേസ് ഒന്നും ആരും പറഞ്ഞു കൊടുത്തതല്ല, അവർക്ക് സ്വയം ഒരു താല്പര്യം തോന്നിയിട്ട് അവർ ഇതിലേക്ക് വന്നതാണ്. സോ നമുക്കൊരു ഹോബി ആയിട്ട് വേണമെങ്കിൽ അത് കൊണ്ടുപോവാം. ആ ഹോബിനെ തന്നെ നമുക്ക് വലിയൊരു ഉപജീവന മാർഗമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ബേക്കിംഗ് എന്ന് പറയുന്നത്. ഒരു കേക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ തുടക്കത്തിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നൊരു മേഖല കൂടിയാണ്. സോ അതിനുശേഷം ഈ ഒരു തമാശ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആളുകളാണ് കൂടുതലും പിന്നീട് ഇത് വലുതാക്കിയതും പിന്നീട് വലിയ ലെവലിലേക്ക് ഇതൊക്കെ കൊണ്ടുപോയതും.
0: ഒരു ബേക്കിംഗ് ട്രെയിനർ എന്ന നിലക്ക് ഇതിന് പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്?
1: ശരിക്കും പറഞ്ഞാൽ ഞാൻ വെറുതെ ട്രെയിനർ മാത്രമല്ല, ഞാനും ഇപ്പോൾ സ്റ്റുഡൻ്റ് തന്നെയാണ്. കാരണം ഞാനും ഇപ്പോഴും നമ്മുടെ ബേക്കിംഗ് ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ കുട്ടികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അവർ അവരുടെ വീട്ടിൽ അവരുടേതായ പരീക്ഷണങ്ങൾ ചിലപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്തത് നമ്മുടെ ആലോചനയിലില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ഒരു ബേക്കിംഗ് ട്രെയിനറിൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇവർ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളടത്തൊന്നൊക്കെ പഠിച്ചു വരുന്നതിൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങളുണ്ടാവും. സോ ബേസിക് ഇവർക്ക് ഉറപ്പിച്ചു കൊടുക്കുക, എന്തൊക്കെയാണ് ഇത് ചെയ്താൽ ഇത് എന്ത് സംഭവിക്കും, എന്തൊക്കെ റിയാക്ഷൻസ് ആണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി, ടെമ്പറേച്ചർ, കളർ, കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത്. ദെൻ പടിപടിയായിട്ട് അവർക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.
0: അതേപോലെ കേക്ക് മേക്കിംഗ് പഠിക്കാൻ നമുക്ക് മുൻപ്

0: പിന്നീട് അവർ ചെയ്ത് ചെയ്ത് അതിലേക്ക് ഫുള്ളി ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്, ഒരു നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്.
1: അതുപോലെ തുടക്കക്കാരായി കടന്നു വന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഇതിൽ എന്തൊക്കെ തെറ്റുകളാണ് പറ്റാറുണ്ടാകുക?
0: മെയിൻലി തുടക്കക്കാർക്ക് നമ്മൾ യൂട്യൂബ് മാത്രം കണ്ടുവരുമ്പോൾ അവര് ഫോളോ ചെയ്യുന്ന ഒരു രീതി മാത്രമേ നമ്മൾ പഠിച്ചു വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് വരുന്ന കുട്ടികൾ നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് എക്യുപ്മെന്റ്സിന്റെ കുറവുകൾ ഉണ്ടാവും, ചിലപ്പോൾ വീട്ടിൽ ഓവൻ ഉണ്ടാവില്ല, കുക്കറിലായിരിക്കും ബേക്ക് ചെയ്യുക. അപ്പോൾ അവർക്ക് അതിൻ്റെതായ അവർക്ക് കിട്ടുന്ന പ്രോഡക്റ്റും ശരിക്കും നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. സോ ഈ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, വ്യത്യാസങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഈ വരുന്നവർക്ക് ഇതിൻ്റെ റിയാക്ഷൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബ്രെഡ് ഇങ്ങനെ പൊങ്ങാൻ അല്ലെങ്കിൽ കേക്ക് ഇങ്ങനെ പൊങ്ങാനായിട്ട് കാരണം, ഈ പകുതി വരെ ഒഴിച്ചു വെച്ചിരുന്ന ആ ഒരു മാവ് എങ്ങനെയാണ് ഈ പറയുന്ന മോൾഡ് മുഴുവനായത്, ഇതെല്ലാം അവരൊന്ന് മനസ്സിലാക്കിയെടുക്കുക, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് മെയിനായിട്ട് പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബേസിക് ഐഡിയ എന്താണെന്നുണ്ടാവില്ല, കേക്ക് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ആ ഐഡിയ അവർ മനസ്സിലാക്കി തുടക്കത്തിൽ നിന്ന് ആ ബേസിക് നമുക്ക് മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എളുപ്പമായിരിക്കും അവർക്ക് മുന്നോട്ട് പോകാനായിട്ട്.
1: ബ്രെഡ് ഉണ്ടാക്കുന്ന രീതി ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാം.
0: ആക്ച്വലി ബ്രെഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് എന്ന് പറഞ്ഞൊരു പാചക രീതിയാണ്. നമുക്കറിയാം നമ്മളുടെ പൂർവികർ പച്ചക്കാണ് ഇറച്ചിയും മീനുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നവർ. സോ അതിൽ നിന്ന് തീ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു ഐഡിയ കിട്ടിയത്, ഇത് ചൂടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി മാറും, ഇതിൻ്റെ കഴിക്കാനുള്ള രസം കൂടും. ആ ഒരു രസത്തിനാണ് പിന്നെ അവർ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്. സോ അതുപോലെ തന്നെ പാടത്തും അല്ലെങ്കിൽ പറമ്പിലൊക്കെ നിന്നിരുന്ന ഇതേപോലത്തെ ധാന്യങ്ങൾ ഇവർ ആദ്യം പച്ചക്ക് കഴിച്ചുകൊണ്ടിരുന്നവർ പിന്നീട് കല്ലിലിടിച്ച് വെള്ളത്തിൽ ചാലിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ അതിനൊരു രുചി വ്യത്യാസം തോന്നി, അത് ചൂടിലേക്ക് നിന്ന് കഴിഞ്ഞപ്പോൾ അതിനൊരു വ്യത്യാസം തോന്നി. അങ്ങനെയാണ് ഈ പറയുന്ന ബേക്കിംഗ് അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ള കോൺസെപ്റ്റൊക്കെ വന്നത്. അപ്പോൾ ഈ ബേക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു കുക്കിംഗ് പ്രോസസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ കുസീനിൽ നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താ, നമ്മൾ ആദ്യം സവാള അരിയും തക്കാളി അരിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത് എണ്ണയിലിട്ട് നമ്മൾ എന്ത് ചെയ്തെടുക്കും, വഴറ്റിയെടുക്കും. സോ ഇതുപോലെ തന്നെ ബ്രെഡ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രെഡ്സിന്റെ ഏറ്റവും ബേസിക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്കാകെ ഈ പറയുന്ന മൈദ, ഉപ്പ്, ഈസ്റ്റ്, വെള്ളം, ഈ നാല് കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ടുള്ള ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം. അവിടുന്ന് പിന്നീടാണ് ഓരോ ഐഡിയാസ് വന്നതും, ബട്ടർ ചേർത്ത സോഫ്റ്റ് ആവും, ഷുഗർ ചേർത്ത് കഴിഞ്ഞാൽ ഈസ്റ്റിന്റെ പ്രവർത്തനം കുറച്ചും കൂടി കൂടും, ഷുഗർ ചേർത്ത മധുരം കൂടും, മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ പാലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഈ ഒക്കെ ഓരോ ഇന്നോവേഷൻസ് വന്നത് ഇതിന് പിന്നീടാണ്. തുടക്കത്തിൽ ആദ്യം ഒരു മാവ് അല്ലെങ്കിൽ ഈ പൊടി വെള്ളത്തിൽ കലക്കുക, ഉപ്പിടുക, പിന്നീട് ഒരു ഷേപ്പിലേക്ക് ആക്കുക, ബേക്ക് ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമൊന്നും നമ്മുടെ ഇതേപോലത്തെ ഓവനുകളൊന്നും അല്ലായിരുന്നു, കല്ലൊക്കെ ചൂടാക്കിയിട്ടാണ് ബ്രെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്.
1: ഒരു കേക്ക് തയ്യാറാക്കണമെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: കേക്ക് തയ്യാറാക്കാൻ ഏറ്റവും ആദ്യം മിക്സിംഗ് ശ്രദ്ധിക്കണം. മിക്സിംഗിൽ നമ്മൾ കേക്കിൽ എപ്പോഴും ആദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ എഗ്ഗും ഷുഗറും കൂടി ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ എഗ്ഗും ഷുഗറും ബീറ്റ് ചെയ്ത് അതിൻ്റെ ഒരു വോളിയം എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കുക. സോ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പൊടിയും കാര്യങ്ങളും ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഫോൾഡ് ചെയ്യുന്ന രീതിയുണ്ട്. നമുക്ക് വെറുതെ നോർമലി നമ്മൾ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്താൽ ഈ എയറേഷൻ നടന്ന എഗ്ഗിൽ നിന്ന് ഇത് താഴേക്ക് ഇരുന്ന് പോവും. സോ അത് ചെയ്യാതെ കുറച്ച് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നീട് ബേക്കിംഗ് ടെമ്പറേച്ചറും ടൈമും ശ്രദ്ധിച്ചാൽ മതി.
1: കേക്ക് ഡിസൈനിങ്ങിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ടുള്ള രീതികൾ ഏതൊക്കെയാണ്?
0: ഒരുപാട് രീതികളുണ്ട്. നമുക്ക് ഐസിങ് പല ഐസിങ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിപ്പ് ക്രീം വെച്ചുള്ള ഐസിങ് ആണ് കൂടുതൽ ചെയ്യാറ് നമ്മുടെ ഇവിടെ. പിന്നെ നമുക്ക് ഫോണ്ടന്റ് ഐസിങ് നടത്താറുണ്ട്, പല ഷേപ്സിലും കാര്യങ്ങളിലൊക്കെ ഫുട്ബോളിൻ്റെ തീമിൽ എല്ലാ തീമിലേക്കും മാറ്റാറുണ്ട്. പുറത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റോയൽ ഐസിങ് ഉണ്ട്. അതുപോലെ ഐസിങ്ങിന് പല രീതികളുണ്ട്. പിന്നെ ഇപ്പോൾ ആളുകളുടെ ഫോട്ടോ വെച്ചിട്ട് ഷുഗർ ഷീറ്റിനകത്ത് ആളുകളുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഐസിങ്ങുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഡിസൈനിങ്ങിൽ ഒരുപാട് ഇന്നോവേഷൻസ് വന്നിട്ടുണ്ട്. ജെലാറ്റിൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ചൈന ഗ്രാസ് യൂസ് ചെയ്തിട്ട് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഐസിങ് നടത്തുന്നുണ്ട്. സോ ഇത് ഇനി മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു മേഖലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഓരോ ട്രെൻഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിനകത്ത്

0: അത് മെയിനായിട്ട് ആളുകൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിലും വൈറ്റ് ഫോറസ്റ്റ് ആണെങ്കിലും റെഡ് വെൽവെറ്റ് ആണെങ്കിലും അതൊക്കെ ക്ലാസിക്കലായിട്ടുള്ള കേക്സാണ്. എന്നുവെച്ചാൽ ഒരുപാട് വർഷങ്ങൾ മുമ്പ് അതെന്തായിരുന്നു മെയിനായിട്ട് നിന്നിരുന്നു, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതെന്താണ് ആളുകളുടെ ടോപ്പ് ചോയ്സിൽ വരുന്ന കേക്കുകളാണ്. സോ ഈ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെയും വൈറ്റ് ഫോറസ്റ്റിൻ്റെയും റെഡ് വെൽവെറ്റിൻ്റെയും ഒക്കെ കഥകൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതെങ്ങനെ ഉത്ഭവിച്ചു എന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ബ്ലാക്ക് ഫോറസ്റ്റ് ജർമ്മൻ കേക്കാണ്. സോ അതിൻ്റെ അകത്ത് ജർമ്മനിയിലെ ആ ഭാഗങ്ങളിലുള്ള കരിയിലകളെ ഒക്കെ ഓർത്തിട്ടാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലാക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നത്. സോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആളുകൾ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് പച്ചക്കളർ ക്രീമും ചുവന്ന കളർ ക്രീമും എല്ലാം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്നു. ഇന്നോവേറ്റീവ് ആണ്. സ്റ്റിൽ നമ്മളൊരു ക്ലാസിക്കായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി നമ്മൾ നിലനിർത്തി വേണം ചെയ്യാനായിട്ട്. സോ നമുക്ക് പേഴ്സണലി ബുദ്ധിമുട്ട് തോന്നുന്ന അല്ലെങ്കിൽ കണ്ടു കഴിയുമ്പോൾ അയ്യോ ഇതെങ്ങനെ ചെയ്തതെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ക്ലാസിക്കായിട്ടുള്ള സാധനങ്ങളിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ. പിന്നെ നമ്മൾ റെഡ് വെൽവെറ്റ് എപ്പോഴും ക്രീം ചീസ് ഫ്രോസ്റ്റിംഗിൽ വേണം ചെയ്യാനായിട്ട്. പക്ഷെ നമ്മളുടെ നോർമലി ബേക്കറികളിലെല്ലാവരും റെഡ് വെൽവെറ്റ് എന്ന് പറഞ്ഞ് പ്രൊവൈഡ് ചെയ്യുന്നത് വെറുതെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കൊടുക്കുന്ന കേക്കാണ്. സോ അങ്ങനത്തെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഐസിംഗിൽ വരുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളും വന്നിട്ടുണ്ട്, ഒരുപാട് ക്ലാസിക്കുകളിലെ രൂപമാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്.
1: അതുപോലെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു കേക്ക് ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്?
0: വളരെ നല്ല തീരുമാനമാണ്. വളരെ പ്രോഫിറ്റബിലിറ്റി ഉള്ളൊരു മേഖലയാണ് ഈ പറയുന്ന കേക്ക്സ്. ഡെലിവറി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിലൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, എങ്കിലേ നിങ്ങളുടെ വർക്ക് എളുപ്പം തീരുള്ളൂ, ഇല്ലെങ്കിൽ സമയമെടുക്കും. നമുക്ക് ഒരു കേക്ക് നമ്മൾ ഈ ടൂൾസും എക്യുപ്മെൻസും ഒന്നും ഇല്ലാതെ ചെയ്യുന്നിടത്ത് നമുക്ക് അഞ്ച് മാറും കേക്കുകൾ ആ ടൈമിൽ ഈ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഓവൻ മേടിക്കുന്ന കാര്യം ആലോചിച്ചാൽ ഒരു 8000 രൂപ കൊടുത്ത് നിങ്ങളൊരു ഓവൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കേക്കിന് 1000 രൂപ വെച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു 8 കേക്ക് വിറ്റാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓവൻ്റെ കോസ്റ്റ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. സോ തുടക്കത്തിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാതെ ലോങ് ടേമിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. ഒരുപാട് മാർക്കറ്റുള്ള സംഭവമാണ് ഈ കേക്ക് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് മാക്സിമം എന്ത് ചെയ്യുക, നമ്മളുടെ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാൻ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയാൽ ഒരുപാട് ആളുകളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള പുതിയ കരിയർ കൊടുത്തിട്ടുള്ളൊരു സംഭവമാണ് ഈ പറയുന്ന കേക്ക് മേക്കിംഗ്. ഇതിലേക്ക് വരിക, വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് പുറത്തു പോകാൻ നിങ്ങൾക്ക് തോന്നില്ല, ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്.
1: അപ്പോൾ നമ്മുടെ ഈ ലക്ഷദ്വീപിൽ ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്?
0: ലക്ഷദ്വീപിലും വളരെ സാധ്യതയുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ഓടിപ്പോയി മറ്റൊരു ഷോപ്പിൽ നിന്ന് കേക്ക് മേടിക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള ഷോപ്സ് ഭയങ്കര കുറവാണ്. സോ നല്ല രീതിയിൽ വീട്ടിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഓർഡേഴ്സ് നിങ്ങൾ അന്വേഷിച്ച് പോവാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീട്ടിലേക്ക് ആളുകൾ നമ്മളെ അന്വേഷിച്ച് വരും. നമ്മുടെ കയ്യിലുള്ള സാധനം നല്ലതാണ്, അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മളായിട്ട് വേറെ ഒരു മാർക്കറ്റിംഗ് വേണ്ട, നമുക്ക് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം തന്നെ കിട്ടും. നമ്മളൊരാൾ നമ്മുടെ നിന്ന് മേടിച്ചു ട്രൈ ചെയ്തു നോക്കി നല്ലതാണെന്ന് പറഞ്ഞാൽ അടുത്ത ആളോട് വേറൊരാൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ പറയുന്നത് എപ്പോഴും നിങ്ങളുടെ പേരായിരിക്കും. സോ തുടക്കത്തിൽ സ്ട്രഗിൾ ഉണ്ടാവും, നമ്മൾ ഏതൊരു ബിസിനസ് തുടങ്ങിയാലും സ്ട്രഗിൾ ഉണ്ടാവും. ആ സ്ട്രഗിൾ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഫുള്ളായിട്ട് നമ്മളുടെ കോൺസെൻട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയാൽ എപ്പോഴും ഏറ്റവും നല്ല കാര്യമാണ്. ഒരുപാട് പ്രോഫിറ്റബിലിറ്റി, നല്ല മാർജിൻ കിട്ടുന്നൊരു ബിസിനസ് ഐഡിയ കൂടിയാണ് ഈ കേക്ക് മേക്കിംഗ്.
1: കേക്ക് മേക്കിംഗ് പരിശീലനത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്?
0: കേക്ക് മേക്കിംഗ് പരിശീലനത്തിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള വാനില സ്പോഞ്ച് അതേപോലെ ചോക്ലേറ്റ് സ്പോഞ്ച് എന്നൊക്കെ തുടങ്ങിയിട്ട് അതെങ്ങനെ ഡിസൈൻ ചെയ്യണം, അതിൻ്റെ കോസ്റ്റിംഗ് നമ്മളെങ്ങനെ ചെയ്യണം, അതുപോലെ അതിൻ്റെ ഫിനിഷിങ് എങ്ങനെയാണ്, അതുപോലെ ബേക്കിംഗ് ടെമ്പറേച്ചർ കാര്യങ്ങൾ ഇതെല്ലാം, കൂളിംഗ് ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം, ഷെൽഫ് ലൈഫ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, ഇവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ നിങ്ങൾക്ക് ഐഡിയാസ് കൊണ്ടുവരാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഐസിങ് എങ്ങനെ ചെയ്യണം, ഫോണ്ടൻറ്റിൽ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, ഈ ട്രെയിനിങ്ങിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും.
1: അതുപോലെ ഭക്ഷ്യ സുരക്ഷയും ശുചിത്വവും ഈ മേഖലയിൽ എങ്ങനെ പ്രധാനം?
0: ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. കാരണം നമ്മൾ ഏറ്റവും ആദ്യത്തെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് എഗ്സ് ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലമാണ്. സോ എഗ്സിനകത്ത് സാൽമോണല എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഉണ്ട്. ഇത് രോഗത്ത് ഡെത്ത് റേറ്റ് ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ കൂടിയാണ്. സോ നമ്മളെപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഹൈജീൻസ് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും പാലിച്ചേ നമുക്ക് ട്രെയിനിങ്ങിൻ്റെ അകത്താണെങ്കിലും നമ്മൾ നിർത്താറുള്ളൂ. ഇടയ്ക്ക് ഇടയ്ക്ക് ഹാൻഡ് വാഷ് ചെയ്യണം, 20 സെക്കൻഡ് ഹാൻഡ് വാഷ് ചെയ്യുക, സോപ്പ് ഉപയോഗിക്കുക, അതേപോലെ അവരുടെ വർക്ക് സ്റ്റേഷൻ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടൊരു സാധനം വെക്കാതിരിക്കുക. ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുമ്പോഴാണെങ്കിലും എല്ലാം ക്ലോസ് ചെയ്ത് വെക്കുക. കട്ടിംഗ് ബോർഡ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കട്ടിംഗ് ബോർഡ്സ് യൂസ് ചെയ്യുക. ഓരോ സാധനത്തിനും ഓരോ കട്ടിംഗ് ബോർഡ്സ് ഉണ്ട്, ഓരോ കളർ കോഡ് ഉണ്ട്, അത് വെച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. പേഴ്സണൽ ഹൈജീൻ നന്നായിട്ട് വേണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ട് കിച്ചൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇത് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാത്രം കാര്യമല്ല, നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് കഴിക്കുന്ന കസ്റ്റമറിൻ്റെ കാര്യം കൂടിയാണെന്നുള്ളത് ഒരു മനസ്സിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, വർക്ക് ചെയ്യാനായിട്ട്.
1: അതുപോലെ കേക്ക് മേക്കിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സന്ദേശം,
0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേക്ക് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു ലോകമാണ്. നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോയിലോ വീഡിയോയിലോ കാണുന്ന പോലെയല്ല, ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. സോ എങ്ങനെയാണ് നമ്മളിത് ആക്സെപ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളിത് കാണുന്നത്? തമാശയ്ക്കാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നോ രണ്ടോ കേക്ക് ഉണ്ടാക്കിയിട്ട് നിർത്താം, അല്ലാതെ ഒരു ലോങ് ടൈമിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. എൻ്റെ ഒരു സിഗ്നേച്ചർ ഇതിനകത്ത് കൊണ്ടുവരണം. കേക്ക് എന്നല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് കേക്ക് എന്ന് പറയുമ്പോൾ ഇയാളുടെ അടുത്ത് നിന്ന് മേടിച്ചു അത് നല്ലതാണ്, എൻ്റെ പേര് എല്ലാവരിലേക്കും അറിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. നിങ്ങളുടെ ഒരു ബിസിനസ് ഐഡിയ കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു മാർഗമാണ് മുന്നിലുള്ളത്. സോ ഇത് മടിച്ചു നിൽക്കേണ്ട കാര്യമല്ല, വെറുതെ ഒരു തമാശയെ മാത്രമായിട്ട് കാണരുതെന്ന് പറയും. ഹോബിയുടെ കൂടെ തന്നെ അതൊരു ഇൻകം മേക്കിംഗ് ആയിട്ടുള്ള ഒരു മാർഗമായിട്ടും കൂടി നിങ്ങൾ കാണുക. അങ്ങനെ കാണാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറ്റാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് മാർജിൻ ഒരുപാടുള്ളൊരു മേഖലയും കൂടിയാണ്. സോ നിങ്ങൾക്ക് നല്ലൊരു വേറൊരു ജോലിക്ക് പോകുന്നതിൽ നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും.
1: ഭാവിയിൽ ഈ മേഖലയെ നിങ്ങൾ എങ്ങനെ കാണുന്നു?
0: ഈ മേഖലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബേക്കറി അല്ലെങ്കിൽ കേക്ക് മേക്കിംഗ് എന്ന് പറയുന്ന സംഭവത്തിന് ഒരിക്കലും എന്തില്ല, ഒരു ഡൗൺ ടൈം ഇല്ല. ബേസിക്കലി ഇത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആകെ ഒരു പ്രശ്നം വന്ന, അല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് വന്നത് ഈ കൊറോണയുടെ ടൈമിൽ ലോകം മുഴുവൻ അടച്ചു പൂട്ടേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ്. അതിൻ്റെ ഇടയിലാണെങ്കിൽ കൂടിയും ആ തുടക്കത്തിൽ ആദ്യത്തെ 1-2 മാസത്തെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ പിന്നെയും ബർത്ത്ഡേസ് വന്നു, ആളുകൾ കേക്ക് ഓർഡർ ചെയ്ത് തുടങ്ങി, നമ്മൾ എന്ത് ചെയ്ത് തുടങ്ങി, വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് തുടങ്ങി. സോ ആ സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റി. ആ ഒരു കുറച്ചൊരു സമയത്തെ ഒരു പൂട്ടിക്കെട്ടൽ മാത്രമേ നമുക്ക് ഉണ്ടായുള്ളൂ. സോ ടൂറിസം ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്ന ഇൻഡസ്ട്രി ദിനം പ്രതി ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്, അതിനൊരിക്കലും പിടിച്ചുകെട്ടലില്ല. ആളുകൾ യാത്ര ചെയ്യാനായിട്ട് ഇപ്പോൾ വരുന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബാഗ് ഫുള്ള് പാക്ക് ചെയ്തിട്ട് തോളത്തിട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അവർ ഫുഡ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഇന്നോവേഷൻസ് നമ്മൾ എന്തോരം കൊണ്ടുവരുന്നു അതനുസരിച്ച് ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. എത്ര വലുതാവുന്നു അത്രയും നമുക്ക് എന്താവും, ബിസിനസ് വളർന്നുകൊണ്ടിരിക്കും. സോ ഇതിന് താഴേക്ക് പോക്ക് അല്ലെങ്കിൽ ഇതൊരു സമയത്ത് നമ്മുടെ ഇടിഞ്ഞു പോകുമെന്ന് ചിന്തിക്കരുത്. നമ്മൾ എത്ര ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു, നമ്മൾ ഐഡിയാസ് കൊണ്ടുവരുന്നു, അതനുസരിച്ച് നമുക്ക് എപ്പോഴും സ്വന്തമായിട്ടൊരു സാധനം വേണം. എൻ്റേതെന്ന് പറയാനായിട്ട് ഒരു സിഗ്നേച്ചർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതന്വേഷിച്ച ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരും. നമുക്കൊരുപാട് എന്താ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം നമ്മൾ കൊടൈക്കനാൽ പോയി കഴിഞ്ഞാൽ അവിടെ പേസ്ട്രി കോർണർ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അതുപോലെ നമ്മൾ ഇവിടേക്ക് പോയാൽ, കാശ്മീർ പോയാൽ അവിടെ ഒരു ഫഡ്ജ് കിട്ടുന്ന ഷോപ്പുണ്ട്. അവിടെ മാത്രമേ കിട്ടുകയുള്ളൂ, 100 വർഷത്തിന് മുകളിലായിട്ടുള്ള ഷോപ്പാണ്. അവർ ഇതുവരെ ആ റെസിപ്പി ആർക്കും പുറത്തു കൊടുത്തിട്ടില്ല. കോടികൾ, 1 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ആ റെസിപ്പി അവരെന്ത് ചെയ്തില്ല, അവർ പുറത്തേക്ക് കൊടുത്തില്ല. അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഷോപ്പിൽ മാത്രം ഈ സാധനം സെയിൽ ചെയ്യുന്നു. അത് കഴിക്കാനായിട്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കാശ്മീർ പോകുന്നുണ്ട്. കാശ്മീർ പോയാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണമെന്ന് പറയുന്ന സ്ഥലം അതാണ്. ഡൽഹിയിൽ ജുമാ മസ്ജിദ് സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അസ്ലം ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലേക്ക് അവിടെ അത് കഴിക്കാനായിട്ട് പോകുന്ന ആളുകളുണ്ട്. സോ നമുക്ക് സിഗ്നേച്ചറായിട്ടൊരു സാധനം ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച ആളുകൾ നമ്മൾ അന്വേഷിച്ച് വരും. അപ്പോൾ സിഗ്നേച്ചറായിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കച്ചവടം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് ഒരിക്കലും താഴേക്ക് പോകുന്നുള്ള ചിന്തയേ വേണ്ട. ബേക്കിംഗ് ഇൻഡസ്ട്രി എപ്പോഴും ഉണ്ടാവും, ഓൾ ടൈം ആയിട്ട് ക്ലാസിക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. 100-200 വർഷമൊക്കെ മുമ്പ് ഉണ്ടാക്കിയ സാധനങ്ങൾ നമ്മളിപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് താഴേക്ക് പോക്ക് ഉണ്ടാവില്ല, ഇതെപ്പോഴും മുകളിലേക്ക് തന്നെ പോകും, നമ്മളുടെ ഐഡിയാസ് നമ്മൾ കൊണ്ടുവരാന്ന് മാത്രമേ ഉള്ളൂ.
1: നിങ്ങളിപ്പോ എന്തൊക്കെ ഇതിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, ബേക്കിങ്ങില് ഏതൊക്കെ?
0: അപ്പോൾ നമ്മളിവിടെ വന്ന പ്രോജക്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. അതിന് ഒരുപാട് ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഗവൺമെന്റിന്റെ സ്കീമാണ്. അപ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, റോ മെറ്റീരിയൽസ് എടുക്കാനാണെങ്കിലും എക്യുപ്മെന്റ്സിനാണെങ്കിലും ഇതിനെല്ലാത്തിനും നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. സോ ഈ ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ബേസിക്കായിട്ട് ഏകദേശം 10 വെറൈറ്റി ബ്രെഡ്സ് ഉണ്ട്, 10 വെറൈറ്റി കുക്കീസ് കൊടുക്കുന്നുണ്ട്, 6-7 കേക്കുകൾ കൊടുക്കുന്നുണ്ട്, പിന്നെ സോസ് കൊടുക്കുന്നുണ്ട്, ക്രീംസ് കൊടുക്കുന്നുണ്ട്, അവർക്ക് ഡെസേർട്സ് ഉണ്ട് 7-8 വെറൈറ്റി. സോ ടോട്ടൽ ഒരു 30-32 ഐറ്റംസിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ഈ പറയുന്ന ഞാൻ പറഞ്ഞു ഒരു ബേസിൽ നിന്ന് നമുക്ക് പല സാധനങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 40 മുകളിൽ പ്രോഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു 30 ടൈം പീരീഡ് ആണുള്ളത്. ആ 30 ദിവസത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്ത് ചെയ്യുന്നു. അവരൊരു ട്രെയിനിങ്ങിന് വന്നിട്ട് അതൊരു വെറുതെ ആയി പോകരുതല്ലോ, അതിന്റെ മോശം ട്രെയിനർ എന്നുള്ള നിലയിൽ എനിക്കും കൂടിയാണ്. പിന്നീട് അവർ വേറൊരാളുടെ അടുത്ത് ഫീഡ്ബാക്ക് പറയുമ്പോൾ അയാൾ വന്നു എന്തോ പറഞ്ഞുകൊണ്ട് പോയി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ഗുണമുള്ള എന്തെങ്കിലും കിട്ടണമെന്നാണ്. സോ എന്നെ കൊണ്ട് പറ്റുന്നത് എന്റെ പരിമിതിയുടെ ഉള്ളിൽ വെച്ച് മാക്സിമം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ ഇത്രയും നേരം മനോഹരമായ രീതിയിൽ ബേക്കിങ്ങിനെ കുറിച്ച് ഞങ്ങളെ ലക്ഷദ്വീപിലെ ശ്രോതാക്കൾക്കും പൊതുവെ എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തിയതിന് ഒരുപാട് നന്ദി. ഇതുപോലുള്ള ഒരു കൊച്ചു സ്ഥലത്ത് ഈ ബേക്കിംഗ് മേഖലയിലേക്ക് നമുക്ക് പോയി പഠിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങളെപ്പോലുള്ള ഒരു ട്രെയിനർ വന്ന് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്.
0: എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ഈ പറയുന്ന ബേക്കിംഗ് അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കുക എന്നുള്ള കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ ഒന്ന് കഴിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊന്നും അറിയാതെ നമ്മൾ ചെയ്യുന്നതിന് ഇത്രയും നല്ലതാണെങ്കിൽ. നമ്മളിത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒന്നും കൂടി നോക്കിയതിന് ശേഷം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നന്നാക്കി എടുക്കാനായിട്ട് പറ്റുമെന്ന്. പിന്നീട് ഈ ഒരു മേഖലയിലേക്ക് ബിസിനസ്സായിട്ട് നിങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും സ്വന്തം ഒരു ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി എന്നുള്ള ലെവലിലേക്ക് മുന്നോട്ടേക്ക് വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതേപോലെ ഒരു അവസരം ഇങ്ങനെ സംസാരിക്കാനൊരു അവസരം തന്നതിന് ഓൾ ഇന്ത്യ റേഡിയോനോട് ഞാൻ നന്ദി പറയുകയാണ്.
1: ബേക്കിംഗ് ട്രെയിനർ ലിജോയ് പി ജെയുമായി നസീബുദ്ദീൻ ബണ്ടമ്പള്ളി നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ദ്വീപ് വിശേഷം. അറിയിപ്പ്: കാലവർഷം ആരംഭിച്ചതോടുകൂടി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉളവായിരിക്കുകയാണ്. ആയതിനാൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. എല്ലാ വീടുകളും പരിസരങ്ങളും പൂർണ്ണമായി വൃത്തിയാക്കുക. വീടിന് പരിസരത്ത് വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട, തൊണ്ട്, അങ്ങിങ്ങായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, കുപ്പികൾ, ഉപയോഗശൂന്യമായ ടയറുകൾ എന്നിവ പൂർണ്ണമായി ഇല്ലാതാക്കുക. വീടിന്റെ ടെറസ്, സൺഷെയ്ഡുകൾ എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഫ്രിഡ്ജിന്റെ പ്രകവശത്തുള്ള ട്രേ, അലങ്കാര ചെടികളുടെ താഴെയുള്ള പാത്രങ്ങൾ, വെള്ളം നിറച്ചുവെക്കാൻ ഉപയോഗിക്കുന്ന ജലസംഭരണികൾ മുതലായവയിൽ കൊതുകിന്റെ കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ഥിരമായി വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങൾ, കിണറുകൾ എന്നിവയിൽ കൂത്താടികളെ നശിപ്പിക്കുന്ന ഗപ്പി, ഗംബൂസിയ എന്നീ മത്സ്യങ്ങളെ നിക്ഷേപിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ തോന്നിയാൽ ഉടൻ തന്നെ ആരോഗ്യവകുപ്പിനെ സമീപിച്ച് ശരിയായ ചികിത്സ തേടുക. ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകൾ സന്ദർശിച്ച സമയത്ത് പല വീടുകളിലും വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുക് വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഡെങ്കിപ്പനി മൂലമുള്ള മരണം ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പിനോട് പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്യുക. ആരോഗ്യമുള്ള സമൂഹം നാടിന്റെ നന്മയ്ക്ക്. നമുക്ക് കൈകോർക്കാം ഡെങ്കിപ്പനി നിയന്ത്രണ യജ്ഞത്തോട്. ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5:30:53.
1: ആകാശവാണി കവരത്തിയുടെ യുവ

0: വേദി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് വളർന്നു വരുന്ന യുവ ഗായകനായ കടമദ്വീപ് സ്വദേശി ശ്രീ ഉബൈദുള്ള. യുവവേദി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം.
1: എന്റെ പേര് ഉബൈദുള്ള എന്നാണ്. ഞാൻ ലക്ഷദ്വീപ് കടമദ്വീപ് സ്വദേശിയാണ്.
0: ഉബൈദുള്ള, കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരുടെ പാട്ടുകളാണ്?
1: ഞാനിപ്പോ പാട്ട് പാടാൻ തുടങ്ങിയിട്ട് ഒരു 3 മാസം ആയിട്ടുള്ളൂ. എനിക്ക് ഞാന് വേറെ പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടുന്നില്ല. വല്ല സ്റ്റേജ് പ്രോഗ്രാമിലോ അങ്ങനെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല. പിന്നെ ഞാൻ സാധാരണ പാടുന്നത് സ്റ്റുഡിയോയിലാണ് പാടുന്നത്. പാടി പ്രാക്ടീസ് ചെയ്യുന്നതും അവിടെ തന്നെയാണ്, സ്റ്റുഡിയോയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അധികം എനിക്ക് പാടാൻ താല്പര്യമുള്ളതും കേൾക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റുന്നത് എനിക്ക് അമിനിദ്വീപ് സ്വദേശിയായ നമ്മുടെ ലൊറാറിന്റെ പാട്ടാണ് അധികം പാടുന്നതും കേൾക്കുന്നതും. അതോട് മൂപ്പരെ പാട്ട് ഇങ്ങനെ എപ്പോഴും ഇറങ്ങുമ്പോഴും ഞാൻ അത് കേട്ട് പഠിക്കാറുണ്ട്. മൂപ്പരെ പാട്ടൊക്കെ ഞാൻ അധികം കേട്ട് പഠിക്കാറുണ്ട്. ഞാൻ അത് സ്റ്റുഡിയോകൾ പാടാറുണ്ട്. അപ്പോ ഇനിയും ഇൻഷാല്ലാ ഒരുപാട് പാട്ട് പാടാൻ അവസരം നൽകട്ടെ എന്നറിയിക്കുന്നു.
0: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടിയല്ലോ.

ചെറുകിളിയാക്കി ഒരുമിച്ച് കനിയാൻ മനമണിയറയാക്കി ഒത്തപ്പോൾ പ്രേമത്തിൻ അടിമയതാക്കി പടച്ചോനെ എനിക്ക് സൗഭാഗ്യം നൽകി പകരം വെക്കാൻ കഴിയാത്തൊരു സുമുഖി.

0: മജ്നൂൻ ആക്കിയോ.
1: വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഉബൈദുള്ളയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ?
0: എന്റെ വീട്ടില് ഞാനും പിന്നെ എന്റെ ഏട്ടനും പിന്നെ എന്റെ പെങ്ങന്മാരും ഉമ്മയും അവരൊക്കെ ഉണ്ട്.
1: പിന്നെ കൂടുതലായിട്ട് നമ്മുടെ നാടൻ പാട്ടിനോട് താല്പര്യമുണ്ട്? അങ്ങനെ
0: നാടൻ പാട്ടുകളൊക്കെ പാടുന്നുണ്ട്. നമ്മളെ ജലാൽ സാർ ഇറക്കിയ നമ്മളെ ഓബേലമ്മ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് ഞാൻ സ്റ്റുഡിയോയിൽ പാടിയിട്ടുണ്ട്. ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. എന്താണ് വെറാറിന്റെ പാട്ടുകളോട് ഇത്രയും ഇഷ്ടം തോന്നാൻ കാരണം?
1: ഞാന് വെറാറിന്റെ പാട്ടാണ് അധികം പാടാറുള്ളത്.
0: ഒരു ഗാനം കൂടി ആയാലോ.

ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ, പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം.

നെഞ്ചിനകത്ത് ആ സ്വരം ഈ തടിയിൽ ഒരു തരം മസ്ത തീർക്കുന്നു. ആ സ്വരം ഈ തടിയിൽ ഒരു തരം മസ്ത

0: രാഗമോത്തിന് പൂതി പെരുത്ത് കേമെന്നില് അവസരം കാത്ത് കത്തുവച്ച മോഹം ജമാലെ പാസാക്കിത്താ പാത്തുവച്ച മോഹം ജമാലെ പാസാക്കിത്താ ഭ്രാന്തന്മാർ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം പ്രണയിച്ചിടാം ഭ്രാന്തന്മാർ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം പ്രണയിച്ചിടാം.
1: അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക.
2: എനിക്ക് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ അവസരം തന്ന ആകാശവാണി കവരത്തിക്കും പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.
1: ഇന്ന് നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തത് കടമദ്വീപ് സ്വദേശിയും ഗായകനുമായ ഉബൈദുള്ള. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് നസീബുദ്ദീൻ ബണ്ടമ്പള്ളി.
3: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 17 സെക്കൻഡ്. ആകാശവാണി കവരത്തിയുടെ ഫാട്ട് കെട്ടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കൊരു അതിഥിയുണ്ട്, പരിചയപ്പെടാം.
4: എന്റെ പേര് മുഹമ്മദ് അലി തക്കളപുര എന്നാണ്.
3: ഏത് ദ്വീപാണ്?
4: കവരത്തിയാണ് സ്വദേശം.
3: എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
4: അൽഹംദുലില്ലാ, സുഖം തന്നെ. പക്ഷെ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് എല്ലാ യുവാക്കളും കളിയുടെ ലഹരിയിലാണ്. രാത്രി മുഴുവൻ ഉറക്കമഴിഞ്ഞുകൊണ്ട് പകൽ മുഴുവൻ ഉറങ്ങിത്തീർക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്.
3: വേൾഡ് കപ്പിനെ കുറിച്ചാണോ പറയുന്നത്?
4: അതെ അതെ. ഈ ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ മാറണം. നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അത് ആരും അറിയുന്നില്ല. അപ്പം അതിനെക്കുറിച്ചൊക്കെ വരും തലമുറ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ദ്വീപിൻ്റെ അവസ്ഥ വളരെ മോശമായി പോകും.
3: വേൾഡ് കപ്പ് കാണരുതെന്നാണോ താങ്കൾ പറയുന്നത്?
4: കാണരുതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിനു വേണ്ടി മാത്രം നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.
3: അതായത് ഇപ്പോൾ വേൾഡ് കപ്പൊക്കെ പ്രധാനമായിട്ടും അമേരിക്കയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി സമയത്താണ് അവിടെ പകല്. അപ്പൊ അവിടത്തെ സമയം നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിലാണ് ഈ വേൾഡ് കപ്പ് കളികളൊക്കെ പ്രദർശിപ്പിക്കുക. അപ്പൊ അത് കാണാൻ വേണ്ടി യുവാക്കൾ കൂടുതലും ആ സമയം ചെലവാക്കുന്നു. പകൽ സമയങ്ങളിൽ വരെ വർക്കിനൊന്നും കിട്ടാതെ പോകുന്നുണ്ട്. അങ്ങനെയാണോ ഉദ്ദേശം?
4: അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നിർബന്ധമായ ചില കാര്യങ്ങൾ നമ്മൾ വെടിയുന്നു, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികൾ മദ്രസയിലും സ്കൂളിലും എത്താത്ത ഒരവസ്ഥ വരെ ഉണ്ടാവുന്നുണ്ട്. അത് പ്രത്യേകിച്ച് രക്ഷിതാക്കളും വളരെ ശ്രദ്ധിക്കേണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
3: നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. കളിയുടെ തിരക്കിൽ നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും മറന്നു പോകാതിരിക്കുക. സ്കൂളിലും മദ്രസയിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കളി കാണുമ്പോൾ തന്നെ നമ്മളെ പഠിപ്പും മറ്റു കാര്യങ്ങളൊന്നും ഒഴിവാക്കാതിരിക്കുക. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് നമ്മൾ വളരെയധികം വില കൽപ്പിക്കുന്നു. ഫാട്ടുവെട്ടിയെ കുറിച്ച് അറിയാമല്ലോ, നമുക്ക് ഇഷ്ട ഗാനങ്ങളൊക്കെ ആവശ്യപ്പെടാനുള്ള ഒരു പരിപാടിയാണ്. ഏത് പാട്ടാണ് ഈ ഒരു അവസരത്തിൽ താങ്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
4: ഈ അവസരത്തിൽ ഞാനൊരു പഴയ പാട്ടാണ് ഓർക്കുന്നത്. അത് നമ്മുടെ ബദറിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്.
3: ബദർ യുദ്ധത്തെ കുറിച്ചുള്ള പാട്ട്?
4: അതെ അതെ. പാട്ടിന്റെ വരികൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല, എന്നാലും ബദർ യുദ്ധ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്.
3: ഓക്കെ, വളരെ നല്ലൊരു പാട്ടാണ്. ബദ്രയുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പാട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പാട്ട് ആർക്കു വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത്?
4: നമ്മുടെ ഫ്രണ്ട്സിനും പിന്നെ മറ്റുള്ള കുടുംബക്കാർക്കുമാണ് ഉദ്ദേശിക്കുന്നത്.
3: ഓക്കെ, ഏതായാലും വളരെ നല്ലൊരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫാട്ടുവെട്ടിയിലൂടെ ഈ ബദ്രയുദ്ധത്തെ കുറിച്ചുള്ള ഈ ഒരു പാട്ട് കേൾക്കാം. കവരത്തിയിൽ നിന്ന് മുഹമ്മദ് അലിയാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും കണ്ടതിലും പരിചയപ്പെട്ടതിലും പരിപാടിയിൽ പങ്കെടുത്തതിലും ഒരുപാട് നന്ദി.
4: നമ്മുടെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിൽ വളരെ സന്തോഷമാണ്. അൽഹംദുലില്ലാ. അസ്സലാമു

ഫാട്ടുഫെട്ടി. പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാനും ഇഷ്ടഗാനങ്ങൾ സമർപ്പിക്കാനും നിങ്ങളുടെ കൗതുകകരമായ ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവെക്കാനും വിളിക്കൂ ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടിയിലേക്ക്.

0: ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ ആകാശവാണി കവരത്തി നിലയത്തിൽ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം.
1: വിളിക്കേണ്ട നമ്പർ 0489626247474.
0: മറ്റൊരു നമ്പർ 0489626247474.
1: പ്രക്ഷേപണ സമയം എല്ലാ ദിവസവും രാവിലെ 7:35.
0: പുനഃപ്രക്ഷേപണം തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം 5:45.
1: മറക്കാതെ കേൾക്കുക

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ് 19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ പിഎം ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം

0: അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷാ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യാ പദ്ധതിയിലെ രണ്ടാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠനസഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സരപരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇവിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM ഇവിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: The Indian Embassy in Vietnam in a social media post today informed that after the completion of necessary formalities there, the mortal remains will be transported to India at the earliest. Earlier in the day, the embassy said that 15 survivors of the tragic boat accident have been discharged from hospital after receiving medical treatment and are returning to India. Home Minister Amit Shah today inaugurated and laid the foundation stones of a series of development projects of the Ahmedabad Municipal Corporation worth 405 crore rupees in Gujarat. On the occasion, the minister also launched a massive tree plantation drive under the Ek Ped Mark Inam campaign, which saw the planting of over 1 crore 25 lakh saplings across his Lok Sabha constituency Gandhinagar today. Speaking on the occasion, Mr. Shah highlighted a long-term environmental roadmap to increase the green cover of the constituency to 20% by the 2029 elections. Union Minister Shivraj Singh Chauhan has emphasized that planting trees is extremely important for protecting the environment and ensuring a sustainable future. Addressing the Vriksh Mitra program and Paryavaran Sanrakshan Sankalp event in New Delhi, Mr. Chauhan said Prime Minister Narendra Modi has taken several key initiatives to tackle climate change and global warming. Union Minister for Housing and Urban Affairs Manohar Lal has emphasized the need for adopting environmental friendly technologies in construction sector. Speaking at a function organized on the 172nd Foundation Day of the Central Public Work Department in New Delhi, the minister stressed that while constructing any building or structure, the durability strength should not be compromised. On the occasion, the Union Minister also virtually laid the foundation stone of National Council for Public Works building at Ghaziabad in Uttar Pradesh. The government has refuted a fake image circulating on social media claiming that ethanol-blended petrol can cause problems in a vehicle's fuel tank. The Press Information Bureau's fact-check unit has termed the claim as false. It said the Ministry of Petroleum and Natural Gas has clarified that E2 petrol supplied by all marketing companies conforms to standards prescribed by the Bureau of Indian Standards. The United States, the United Kingdom and a dozen other Western and Asian countries today reasserted that China's expansive claims in the South China Sea are illegal based on a 2016 arbitration ruling. A joint statement issued by the 40 nations said they reject destabilizing actions in the disputed waters that threaten regional stability. The South China Sea remains a major flashpoint with repeated territorial standoffs involving China and the Philippines, Vietnam, Malaysia, Brunei and Taiwan. In the historic one-off women's test between hosts England and India, the Lords in London visitors were 250 for 4 in their second innings on day 3 when reports last came in. England were bowled out for 170 runs in their first innings. The semi-final lineup for the FIFA World Cup has emerged with Argentina, England, France and Spain sealing spots in the last four. England defeated Norway 2-1 while Argentina outclassed Switzerland 3-1 in the quarterfinal this morning. In the first semi-final, France will meet Spain at Dallas in US on Tuesday late night at 12:30 a.m. while England will take on Argentina on Wednesday late night at 12:30 a.m. Indian time. And with that, we end this news bulletin.
1: Akashvani Jilla Vrittantham. Inna Ernakulam Jilla. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് നഹീമ പി. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സംഘടിപ്പിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ജൂലൈ 6 മുതൽ 9 വരെ നടന്ന പരിപാടിയിൽ ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഉൾപ്പെട്ടു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഇതോടൊപ്പം പ്രത്യേക പ്രദർശനവും ഒരുക്കിയിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതോടൊപ്പം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര പ്രഖ്യാപിച്ച പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് യാത്ര സൌജന്യമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കൊച്ചിയുടെ വികസനത്തിന് കുതിപ്പേകാൻ കൊച്ചിയിൽ ഫിലിം സിറ്റി, ഓഷനേറിയം തുടങ്ങിയ വിപുലമായ പദ്ധതി

നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലാണ് സർവീസ് നടത്തുന്നത്. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യുവാൻ സൌകര്യമുണ്ടാകും. നിലവിലുള്ള റോറോ സർവീസിലെ പോരായ്മകൾ കൂടി പരിഹരിച്ചാണ് പുതിയ റോറോയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതി വിശദീകരണ ശില്പശാല കൊച്ചി കളമശ്ശേരിയിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. ആത്മനിർഭർ പഞ്ചായത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് പങ്കുവച്ചു. പഞ്ചായത്തുകൾ ആത്മനിർഭർ ആയാലേ നമ്മുടെ രാജ്യവും സ്വയം പര്യാപ്തമാവുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി എല്ലാവരും കൈകോർത്ത് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകൾ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന രീതി മാറണമെന്നും തനത് വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കിഴക്കമ്പലം പര്യത്തുകാവിലെ കാലങ്ങളായി തുടരുന്ന ഭൂമിതർക്കത്തിന് പരിഹാരമായി. ഇവിടെ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കൈമാറി. കാക്കനാട് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കുന്നത്തുനാട് എംഎൽഎ വി പി സജീന്ദ്രനാണ് പര്യത്തുകാവ് നിവാസികൾക്ക് പ്ലാനുകൾ നൽകിയത്. 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 3 കിടപ്പുമുറികൾ, ഡൈനിംഗ് ഹാൾ, സ്വീകരണ മുറി, സിറ്റ് ഔട്ട്, അടുക്കള എന്നിവ ഉൾപ്പെടുന്നതാണ് വീടുകൾ. 3 പ്ലാനുകളിൽ നിന്നും അനുയോജ്യമായത് തിരഞ്ഞെടുക്കും. ജൂലൈ 16 തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂരിൽ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി തൂഫാൻ ജാഗരൻ പരിപാടി സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് പെരുമ്പാവൂരിലെ ലഹരി വ്യാപനത്തെ ഇല്ലായ്മ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയത്. തടിയുടെയും പ്ലൈവുഡിന്റെയും ഈറ്റില്ലമായ പെരുമ്പാവൂരിനെ ലഹരിയുടെ കേന്ദ്രം എന്ന കുപ്രസിദ്ധിയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. ലഹരി മാഫിയയ്ക്കെതിരെ പോലീസും ജനങ്ങളും കൈകോർക്കുന്ന ഒരു സംയുക്ത നീക്കത്തിലൂടെ മാത്രമേ ഈ വിപത്തിനെ പൂർണ്ണമായും തുടച്ചുനീക്കാൻ സാധിക്കുകയുള്ളൂവെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളടക്കം 1000 ആളുകൾ പങ്കെടുത്ത കൂറ്റൻ റാലിക്കും പെരുമ്പാവൂർ നഗരം സാക്ഷ്യം വഹിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഉപഭോക്തൃ കേസുകൾ വേഗത്തിൽ തരംതിരിക്കാനും പരിഹരിക്കാനും ഈ ജാഗ്രതി സഹായിക്കുന്നു. കേസുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കി ഉപഭോക്താക്കൾക്ക് കൃത്യസമയത്ത് പരിഹാരം ഉറപ്പാക്കുകയാണ് ഈ നൂതന പോർട്ടലിന്റെ ലക്ഷ്യം. സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ അഴിമതിരഹിതമായ ഒരു വിപണി കെട്ടിപ്പടുക്കാം.

ഇന്ന് രാത്രി 7:35 യുവവാണി ചായക്കപ്പിലെ ബിസിനസ് ലഘുനാടൻ കേൾക്കാം. തുടർന്ന് ഭാഗ്യ ഉണ്ണികൃഷ്ണൻ പാടുന്ന ലളിതഗാനം രാത്രി 7:35. ഇന്ന് രാത്രി 9:30 അക്ഷര സൗരഭം മധുരഗീതങ്ങളുടെ അമര ഗായിക. ഇന്നലെ അന്തരിച്ച ഗായിക എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടികൾക്ക് രാത്രി

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം
1: കേൾക്കാം. പറഞ്ഞിട്ടോ പോയി തുറക്കരുത്, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. പക്ഷെ ആ സോപ്പ് ഞാൻ ഇന്നും പറഞ്ഞിട്ടില്ല. എന്റെ ആ മനസ്സിൽ അവരവരുടെ സ്നേഹവും അവരുടെ ജീവനവും നമുക്ക് തന്നിട്ടുണ്ട്.
0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. നാളെ രാവിലെ 11:30 പ്രക്ഷേപണം ചെയ്യുന്ന ഹല ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടിയിൽ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495963321 ഓർക്കുക, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:30 മുതൽ

ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര പ്രസവാനന്തര പരിചരണം. ഈ വിഷയത്തിൽ ആശ കെ വി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. നാളെ ഉച്ചകഴിഞ്ഞ് 2:15 തുടർനാടകം കേൾക്കാം. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, 10-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റോബി ബാബു.

0: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
1: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
2: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: സമയവും പണവും ലാഭിക്കാം, നീതി നേടിയെടുക്കാം. ഇ ജാഗ്രതി പോർട്ടലിലെ ഇ ദാഖിൽ സംവിധാനം വഴി ഉപഭോക്തൃ കോടതികളിൽ നേരിട്ട് പോകാതെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായി പരാതികൾ ഫയൽ ചെയ്യാം. കേസ് ഫയൽ ചെയ്യുന്നത് മുതൽ അതിന്റെ പുരോഗതി അറിയുന്നതുവരെ എല്ലാം ഡിജിറ്റൽ. സുതാര്യമായ ഉപഭോക്തൃ സേവനത്തിനായി ഇന്ന് തന്നെ ഇ ജാഗ്രതി പോർട്ടൽ സന്ദർശിക്കൂ.
5: സമയം 6 കഴിഞ്ഞ് 19:55. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
6: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. ഒമാനദേശസ്യ തട്ടെ വാണിജ്യിക നൌകായാനസ്യ GFS ഗാലക്സി ഇത്യസ്യ ഉപരി ആക്രമണസ്യ ഭാരതം നിന്ദാം അകരോത്. ദശ ഭാരതീയാഃ രക്ഷിതാഃ, ഏകശ്ച ലുപ്തോസ്തി ഇതി സൂച്യതെ. ഭാരതദേശഃ അസ്മിൻ ക്ഷേത്രെ വാണിജ്യിക നൌകായാനസ്യ ഉപരി നിരന്തര ആക്രമണാനാം വിഷയേ ചിന്താം പ്രാകടയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ദേശാനാം പരിഭ്രമണകാലെ അനേകാഃ സന്ധീഃ സമാപ്യ നവദെഹലീം പ്രത്യാഗതവാൻ. ഗൃഹമന്ത്രി അമിത്ഷാ അഹമ്മദാബാദ് നഗരെ അനേകാസാം വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച അകരോത്. കർമ്മചാരി ഭവിഷ്യനിധി സംഘടനം സ്വായത്ത ഭവിഷ്യനിധി ന്യാസം സഞ്ചാല്യമാനാനാം പ്രതിഷ്ഠാനേഭ്യ തേഷാം സ്ഥിതിം നിയമിതം കർത്തും ഷണ്മാസസ്യ എംനേഷ്ടീതി യോജന പ്രവർത്തയതി. വിംബിൾഡൺ ക്രീഡായാം യാനിസ് സിനർ ഇത്യേഷ അദ്യ സായങ്കാലെ അലക്സാണ്ടർ ജ്വേരേവ് ഇത്യനേന സഹ പുരുഷ ഏകല ഉപാധിം പ്രാപ്തും സംഘർഷം കരിഷ്യതി. അപ്പി ച ഫിഫ വിശ്വ ചഷക ക്രീഡായാം ഇംഗ്ലണ്ട് ദേശ അർജന്റീന ദേശസ്യ ഉപാന്ത്യചക്രം പ്രവിശതഃ. അഥ വാർത്താഃ വിസ്തരേണ. അദ്യ പൂർവം ഒമാന ദേശസ്യ തടെ GFS ഗാലക്സി ഇതി വാണിജ്യ നൌകായാം കൃതാക്രമണസ്യ ഭാരതം നിന്ദാം അകരോത്. വിദേശമന്ത്രാലയേന ഏകസ്മിൻ വക്തവ്യേ സൂചിതം യത് നൌകായാം സ്ഥിതാനാം ഏകാദശ ഭാരതീയ നാഗരികേഹ് ദശ ജനാഃ രക്ഷിതാഃ, ഏകഃ ഭാരതീയഃ നാഗരികഃ ലുപ്തഃ ഇതി കഥ്യതെ. സഹ അവദത് യത് ഒമാനദേശെ ഭാരതീയ ദൂതാവാസഃ പരിസ്ഥിതിം നികടതയാ നിരീക്ഷമാണഃ അസ്തി. സാമ്പ്രതികെ ച അന്വേഷണോദ്ധാരകാര്യേ ഒമാന അധികാരിഭിഃ സഹ സക്രിയതയാ സമന്വയം കുർവനസ്തി ഇതി. ഭാരതേന ക്ഷേത്രേസ്മിൻ വാണിജ്യ നൌകായാനാനാം ഉപരി നിരന്തരതയാ കൃതാക്രമണാനാം വിഷയേ ചിന്താ പ്രകടിതാ അസ്തി. വിദേശമന്ത്രാലയഃ അവദത് യത് അസ്മിൻ ക്ഷേത്രെ വാണിജ്യിക നൌവഹനസ്യ നാഗരിക മൂലസൌകര്യാണാം ച ലക്ഷ്യകരണം സമാപ്തം ഭവേത്. തഥാ ച അന്താരാഷ്ട്രീയ വിധിം അനുസൃത്യ അസ്മിൻ ക്ഷേത്രെ അന്താരാഷ്ട്രീയ ജലമാർഗൈഃ സ്വതന്ത്രം നിർവിഘ്നം നൌവഹനം വാണിജ്യം ച യഥാശീഘ്രം പുനഃ സ്ഥാപയേദിതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ദേശാനാം ഷഡ് ദിവസീയം സഫലം ഭ്രമണം സമാപ്യ നവദില്ലീം പ്രത്യാഗതവാൻ. സ്വസ്യ ത്രിരാഷ്ട്രയാത്രായാഃ പ്രഥമേ ചരണെ ശ്രീമോദി ഇന്തോനേഷ്യ ദേശം അഗച്ഛത്. ഭ്രമണാവധൌ പ്രധാനമന്ത്രി ഇന്തോനേഷ്യ ദേശസ്യ രാഷ്ട്രപതിനാ സഹ ദ്വൈപാക്ഷികം ചർച്ചാം കൃത്വാ പ്രഗതിം സമീക്ഷിതവാൻ. ഉഭൌ ദേശൌ രക്ഷായാഃ മഹത്വപൂർണാനാം ദുർലഭാനാം ച ഭൂഖനിജാനാം കൃഷേഃ സമുദ്രീയ സുരക്ഷായാഃ അന്തരീക്ഷസ്യ ച ക്ഷേത്രേഷു സന്ധിപത്രാണാം ആദാനപ്രദാനം അകുർവന്. തസ്യ ഭ്രമണകാലേ പ്രധാനമന്ത്രിണേ ശ്രീമോദിനേ ഇന്തോനേഷ്യ ഗണരാജ്യസ്യ സർവോച്ച നാഗരിക സമ്മാന പദകം ബെനടാങ് ആദിപൂർണ ഇതി പ്രദത്തം. പ്രവാസസ്യ ദ്വിതീയ ചരണേ പ്രധാനമന്ത്രി ശ്രീമോദി ഓസ്ട്രേലിയ ദേശസ്യ മെൽബർൺ നഗരെ ഗതവാൻ. यत्र सः ऑस्ट्रेलिया देशस्य प्रधानमन्त्रिणा सह तृतीये भारत ऑस्ट्रेलिया वार्षिक सम्मेलने भागम् अगृह्णात्। अस्याः यात्रायाः कारणात् ऑस्ट्रेलिया देशात् भारतं प्रति यूरेनियम इत्यस्य आपूर्तिः अपि अभवत्। त्रिराष्ट्र यात्रायाः अन्तिमे चरणे प्रधानमन्त्री ऑकलैंड नगरं गतवान्। भारत न्यूजीलैंड देशयोः प्रधानमन्त्रिणो भारत न्यूजीलैंड देशयोः सामरिक सहभागित्वस्य निर्माणस्य घोषणाम् अकुरुताम्। गृहमन्त्री अमितशाहः अद्य अहमदाबादनगरे 75 कोटिरूप्यकाणाम् अहमदाबाद नगर निगमेत्यस्य विकासपरियोजनानां श्रृंखलायाः उद्घाटनं शिलान्यासं च कृतवान्। अस्मिन् अवसरे सः एक पेड़ मा के नाम इत्यभियानस्यान्तर्गतं विशालं वृक्षारोपणाभियानं प्रारब्धवान्, यस्मिन् अद्य तस्य लोकसभामण्डले गांधीनगरे 25 लाख कोट्यधिकाः वृक्षाः रोपिताः। सभां सम्बोधयन् श्रीशाहः 29,000 निर्वाचनपर्यन्तं निर्वाचनक्षेत्रस्य हरितावरणं 20% यावत् वर्धयितुं दीर्घकालीन पर्यावरण मार्गचित्रम् अधोरेखितवान्। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। राष्ट्रपतिः द्रौपदी मुर्मू इत्येषा पार्श्वगायिकायाः एस जानकी अम्मा इत्यस्याः मृत्योः विषये शोकं प्रकटितवती। सामाजिकान्तर्जालीय पटले राष्ट्रपतिः अवदत् यत् देशे संगीतस्य एकं प्रतीकं नष्टम् अभवदिति। वियतनाम देशस्य भारतीय दूतावासः अद्य सूचितवान् यत् वियतनाम देशस्य फुक्वोक द्वीपस्य समीपे ह्यः नौकायान पलायने मृतानां 15 भारतीय नागरिकाणां मृतशरीराणि वियतनाम देशस्य होचेमिन् नगरं प्रति प्रेष्यन्ते। एकस्मिन् सामाजिक माध्यम प्रसारे दूतावासः अवदत् यत् तत्र आवश्यक औपचारिकतानां समाप्तेः अनन्तरं मृतशरीराणि यथाशीघ्रं भारतं प्रति प्रेष्यन्ते। दूतावासः वाणिज्यदूतावासश्च वियतनाम अधिकारिभिः सह निकटतया समन्वयं कुर्वन् अस्ति, तथा च मृतशरीराणां भारतं प्रति शीघ्रं परिवहनं सुकरं कर्तुं सर्वान् सम्भावयान् साहाय्यान् आश्वासयन्तीत्यपि सः अवदत्। अद्य प्रातः अमेरिकादेशः ईरानदेशस्य उपरि नूतनानि आकाशीय आक्रमणानि आरब्धवान्। तेहरानदेशोऽपि होर्मुज जलसन्धिमध्ये वाणिज्य नौकायाः उपरि आक्रमणं कृत्वा तस्य कर्मचारिणः नौकातः परित्यागं कर्तुं बाध्यं कृतवान्। यूएस सेंट्रल कमाण्ड इत्ययम् अवदत् यत् क्षिपणि ड्रोन संचार सौकर्याणि च मिलित्वा प्रायः 40,000 ईरानी सैन्यस्थलानि लक्ष्यीकृतानि। ईरानदेशः बहरीन, कुवैत, कतार, संयुक्त अरब अमीरात देशान् लक्ष्यीकृत्य क्षिपणि ड्रोन आक्रमणैः प्रत्युत्तरं प्रदत्तवान्। कतरदेशः कुवैत देशस्य आगच्छतां प्रक्षेपकान् अवरोधयितवन्तौ इति अवदताम्। कूटनीति क्षेत्रे प्रसार माध्यमेषु निवेशेषु च गल्फ राष्ट्रं प्रमुख वैश्विक पुरोधत्वेन परिवर्तयतः। कतरदेशस्य पूर्व प्रमुखः अमीर शेख हमद बिन खलीफा अल थानी इत्येषः 74 वयसि अम्रियत। शेख हमद इत्ययं कतरदेशे 18 यावत् शासनम् अकरोत्। ततः पूर्वं सः 2013 वर्षे क्षेत्रीय परम्परां समुल्लङ्घ्य स्वेच्छया स्वपुत्राय अधिकारान् समर्पितवान्। तस्य नेतृत्वे कतरदेशः वैश्विक ऊर्जा शक्ति केन्द्र रूपेण उद्भूतः। अल जजीरा वार्ता जालस्य आरम्भं कृतवान्, स्वस्य अन्ताराष्ट्रिय निवेशस्य विस्तारं कृतवान्। 2020 वर्षे फीफा विश्वचषक क्रीडायाः सफलतया आतिथ्यं च अकरोत्। प्रधानमन्त्रिणा नरेन्द्रमोदिना तस्य मृत्योः विषये शोकः प्रकटितः। शेख हमद बिन खलीफा अल थानी एकः दूरदर्शी नेता आसीत् यः कतरदेशं विकासस्य समृद्धेः च महत्तरस्तरं नीतवान् इति श्रीमोदी सामाजिक प्रसार माध्यमे उक्तवान्। कर्मचारी भविष्यनिधि संघटनं स्वायत्त भविष्यनिधि न्यासं संचाल्यमानानां प्रतिष्ठानेभ्यः तेषां स्थितिं नियमितं कर्तुं षण्मासस्य एमनेस्टीति योजना प्रवर्तयति। केन्द्रीय मन्त्रिणा शिवराज सिंह चौहानेन उक्तं यत् पर्यावरणस्य रक्षणाय सुस्थिरस्य भविष्यस्य सुनिश्चिततायै च वृक्षाणां रोपणम् अत्यन्तं महत्वपूर्णमस्ति। नवदिल्ल्यां वृक्ष मित्र कार्यक्रमं तथा पर्यावरण संरक्षण संकल्प कार्यक्रमं संबोधयता श्री चौहानेन उक्तं यत् अद्य सम्पूर्णे विश्वे ऋतुदशा परिवर्तनस्य भूमण्डलीय वार्मिंग इत्यस्य च विषये चिन्ता वर्तते। विम्बल्डन टेनिस क्रीडायां विश्वस्य शीर्ष क्रीडकः यानिस सिनर इत्येषः भारतीय समयानुसारं सायं सार्धाष्टवादने पुरुष एकलेत्यस्य अन्तिमायां स्पर्धायां जर्मनी देशस्य अलेक्जेंडर जेवरेव इत्यमुं सम्मुखीकरिष्यति। फीफा विश्व चषक क्रीडायाः उपान्त्यचक्रीय पंक्तौ अर्जेंटीना इंग्लैंड फ्रांस स्पेन इत्येतानि च राष्ट्राणि सम्प्राप्तानि। इति वार्ताः।
5: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
7: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാണ്.
8: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
7: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
8: കണ്ടില്ലേ
7: പപ്പ, നിക്കും ഞാൻ പേ ചെയ്യാം. നോ സിഗ്നൽ. ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
8: ഏയ് മണ്ടത്തരം നിർത്ത്.
7: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ കാണാതായ ഇന്ത്യൻ പൌരന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക S ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി

0: ലോകസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരീവും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ണം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഐക്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ മന്നത്ത് പത്മനാഭന്റെ ആദർശങ്ങൾ രാഷ്ട്രത്തിന് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: അവർ ഭാരത് കേസരി കർമ്മയോഗി മന്നത്ത് പത്മനാഭൻജി വാസ് വൺ ഓഫ് മോഡേൺ ഇന്ത്യാസ് ഗ്രേറ്റസ്റ്റ് സോഷ്യൽ റിഫോർമേഴ്സ്. 100% ലിറ്ററസി കെയിം ടു വൺ സിംഗിൾ സ്റ്റേറ്റ് ഇൻ ഭാരത്, ദാറ്റ് ഈസ് കേരളം. ദാറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ഗവൺമെന്റ് എഫർട്ട് അലോൺ. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി അലോൺ. ഇറ്റ് ഈസ് ദി ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് മന്നത്ത് പത്മനാഭൻജി ആൻഡ് നാരായണ ഗുരുജി.
0: കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യക്കാരനായി ഒമാനുമായി ചേർന്ന് തെരച്ചിൽ ഊർജ്ജിതമാക്കിയതായും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ അല്പം മുൻപ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. വിഖ്യാത ഗായിക എസ് ജാനകിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. ഭൌതികദേഹം പൊതുദർശനത്തിന് വച്ച മൈസൂർ മഹാരാജ ഗ്രൌണ്ടിലെത്തിയ മന്ത്രി പുഷ്പചക്രം സമർപ്പിച്ചു. തലമുറകളെ സംഗീതത്തിലൂടെ ബന്ധിപ്പിച്ച അപൂർവ പ്രതിഭയായിരുന്നു എസ് ജാനകിയെന്ന് മന്ത്രി അനുസ്മരിച്ചു. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. മൃതദേഹങ്ങളുടെ തുടർ നടപടികൾക്കായി ഹോച്ചിമിൻ സിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ സജീവ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ സുഗമമായ ഏകോപനം ഉണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സ്വച്ഛ സാഗർ, സുരക്ഷിത സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും പരമാവധി ദേശീയ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
2: സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, രാജ്യവ്യാപക തീരദേശ ശുചീകരണ പരിപാടി വിജയിപ്പിക്കാൻ സാങ്കേതിക നൂതനാശയങ്ങൾ, ജനപങ്കാളിത്തം, വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം എന്നിവ ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 10 മുതൽ 19 വരെയാണ് രാജ്യത്തുടനീളമുള്ള തീരപ്രദേശങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ശുചിത്വത്തിൽ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഏജൻസികൾ, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവരെ ഒന്നിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ പരിപാടികളിലൊന്നായിരിക്കും ഈ ക്യാമ്പയിനെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൊച്ചി കോർപ്പറേഷന്റെ മൂന്നാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസി പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക കെഎസ്എഫ്ഇ ആരംഭിക്കുന്ന പ്രത്യേക പിങ്ക് ചിട്ടിയിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് കല്ലാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കല്ലാടി തുരങ്കപ്പാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതിയോട്
3: നിർദ്ദേശിച്ചിട്ടുണ്ട്.

0: റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേവസ്വങ്ങളുടെ ഫണ്ട് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് കോടതികൾക്കുള്ളതെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാൻ അവകാശമില്ലെന്നും ക്ഷേത്രാചാരങ്ങളിലെ കോടതികളുടെ അമിത ഇടപെടൽ സംബന്ധിച്ച ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമിട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ വടക്കനാഥൻ ക്ഷേത്രത്തിൽ ആൽമരം നടിയിൽ ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങൾക്കിടെ വെടിക്കെട്ട് അപകടം പോലുള്ളവ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അരി നിറയ്ക്കാനുള്ള ചാക്കുകളുടെ കുറവ് നെല്ലുസംഭരണത്തെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുമായി സപ്ലൈകോ. നെല്ലുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരി നിറയ്ക്കാൻ 30 ലക്ഷം ചണച്ചാക്കുകൾ എത്തിക്കാൻ നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: രണ്ടാം വിള നെല്ല് സംഭരണ കാലത്ത് ചാക്കുകളുടെ കുറവ് നെല്ലെടുപ്പിനെ ബാധിച്ച സാഹചര്യത്തിലാണ് നടപടി. പാലക്കാട്ട് നിന്ന് നെല്ല് കൂടുതലായി കൊണ്ടുപോകുന്ന എറണാകുളം കോട്ടയം ജില്ലകളിലെ മുൻനിരയിലുള്ള 33 മില്ലുകൾക്കാണ് ചാക്ക് നൽകുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലേക്കുള്ളവയാണ് ആദ്യഘട്ടത്തിൽ മില്ലുകളിലേക്ക് എത്തിക്കുക. അരി റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ചാക്കുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സപ്ലൈകോയുടെ മുന്നൊരുക്കം.
1: വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് ലോക ഒന്നാം നമ്പർ താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വെരവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇപ്പോൾ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാതിരുന്നവർക്കാണ് അവസരം. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവുകളും മറ്റ് വിവരങ്ങളും നാളെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാരോട് അടിയന്തര റിപ്പോർട്ട് തേടി. മൌണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കല്ലമണ്ണിൽ സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് ഡ്രോൺ സർവേ നടത്തിയ സംഭവത്തിലാണ് നടപടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം വിഷയം ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ലഹരി വിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എല്ലായിടങ്ങളിലും ലഹരിക്കെതിരെ ജനമുന്നേറ്റം കാണാൻ സാധിക്കുന്നതായും അദ്ദേഹം പന്തളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൌരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കാണാതായ ഇന്ത്യൻ പൌരന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിനുവേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ 3rd റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൌജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ എസ് ജാനകി പാടിയ ഒരു ഗാനം കേൾക്കാം. പൊൻതൂവൽ എന്ന ചിത്രത്തിനുവേണ്ടി വരികൾ എഴുതിയത് പൂച്ചൽ ഖാദർ, ഈണമിട്ടത് രഘു.

സന്ധ്യാഗീതത്തിൽ പി മാധുരി പാടിയൊരു ഗാനം കൂടി കേൾക്കാം. ചിത്രം അക്കരപ്പച്ച. ഗാനരചന വയല രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി
2: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, ദാനധർമ്മത്തേക്കാൾ ഉത്തമമാണ് നല്ല വാക്കുകൾ. നല്ല വാക്കുകൾ കൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതം പണിയാം. നല്ല വാക്കുകളാൽ നല്ല വ്യക്തിത്വം കൈവരും. തോളിൽ തട്ടിപ്പറയുന്ന അഭിനന്ദനത്തിന്റെ ഒരു കൊച്ചുവാക്കു മതിയാകും മറ്റൊരാളുടെ മനസ്സിൽ നമ്മൾ എന്നും പൂത്തു നിൽക്കാൻ. പറഞ്ഞുപോയ വാക്കുകൾ ഒരിക്കലും നമ്മെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ. പറയാതിരുന്ന വാക്കുകൾ എന്നും ആശ്വാസവുമാകട്ടെ. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? പാൽക്കൂൺ ഉൽപാദന രീതികൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, സോയിൽ ഹെൽത്ത് കാർഡ്, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: തഞ്ചാവൂർ വാട്ടം ഏത് കാർഷിക വിളയെയാണ് ബാധിക്കുന്നത്?

0: ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ഒരു പ്രദേശത്തെ കാലാവസ്ഥ, മഴ, താപനില, ഈർപ്പം, ഋതുക്കൾ എന്നിവയ്ക്ക് അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കുകയും കൃഷിരീതികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പരമ്പരാഗത രീതി. ഓരോ പ്രദേശത്തിനും അവിടുത്തെ കാലാവസ്ഥയ്ക്കനുയോജ്യമായ കാർഷിക ഇനങ്ങളും കൃഷിരീതികളുമുണ്ട്. മഴക്കാലത്താണ് ചില വിളകൾ കൃഷി ചെയ്യാൻ ഉത്തമമെങ്കിൽ ചിലത് വേനലിൽ ചെയ്യാൻ കഴിയും. ചില വിളകൾ വർഷം മുഴുവൻ കൃഷി ചെയ്യാം. ഇങ്ങനെ കാലാവസ്ഥാധിഷ്ഠിത കൃഷി സ്വീകരിക്കുന്നത് സ്ഥിരതയുള്ള കൃഷിക്കും മികച്ച വിളവിനും സഹായകരമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം പാൽക്കൂണാണല്ലോ. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഇനമാണ് പാൽക്കൂൺ. കേരളത്തിൽ കൂടുതൽ കൃഷി ചെയ്തു വരുന്ന ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് അതിന്റെ കൃഷിരീതികളിലും ഉപയോഗത്തിലും ഗുണങ്ങളിലും പാൽക്കൂൺ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പാൽക്കൂണിന്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഹീര ജി ആണ് പാൽക്കൂണിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഷിബു ജോർജ് ആണ് ഡോക്ടർ ഹീര ജിയുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ ഹീര, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പാൽക്കൂണിനെ കുറിച്ചാണ്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പം എല്ലാരും ചിപ്പിക്കൂണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാൽക്കൂൺ ഇപ്പം കർഷകർ ചെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലേ, കുറെ നാളായി ഇപ്പം തുടങ്ങിയെന്നു പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പം ചിപ്പിക്കൂണാണോ പാൽക്കൂണാണോ, ഏതാണ് നമ്മുടെ ഇവിടെ അധികം ആയിട്ട് കർഷകർ ചെയ്യുന്ന, അല്ലെങ്കിൽ അധികം പ്രാധാന്യം ഏതിനാണുള്ളത്?
2: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തു വരുന്നത് ചിപ്പിക്കൂണാണ്. കേരളീയരുടെ പ്രധാന ആകർഷകതയും ചിപ്പിക്കൂണാണ്. പക്ഷെ ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഒരു ചൂടുള്ള സമയം കൂടി വരുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ഈ പാൽക്കൂൺ. പിന്നെ അതിന്റെ തൂവെള്ള നിറം അതിനെ വളരെ ആകർഷകത ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ സൂക്ഷിപ്പ് കാലം അഥവാ ഷെൽഫ് ലൈഫ്, പുറത്ത് തന്നെ വെച്ചിരുന്നാലും 3-4 ദിവസം ഒരു പ്രശ്നവും കൂടാതെ ഇരിക്കും. മറിച്ച് ചിപ്പിക്കൂണാണെങ്കിൽ 1 ദിവസം പോലും അതിനെ പുറത്ത് വെക്കാൻ പറ്റില്ല. അതിനെ ഒരു റെഫ്രിജറേറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ പോലും 3 ദിവസമേ വെക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ പാൽക്കൂണാണെങ്കിൽ അതിനെ ഒരു മിനിമം 7-8 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. പണ്ട് കാലങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടം ചിപ്പിക്കൂൺ മാത്രമായിരുന്നു. പാൽക്കൂണിന്റെ ഗുണവും അതിന്റെ നിറവും അതിന്റെ കൂടിയ സൂക്ഷിപ്പ് കാലവും ഇതിലേക്കുള്ള കർഷകരെ ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ കർഷകർ പാൽക്കൂണിനെ അന്വേഷിച്ചു വരുന്നുണ്ട്. അതിനെ കൃഷി ചെയ്യുന്ന രീതികളെ പറ്റി പഠിക്കാനും കൃഷി ചെയ്തിട്ട് മാർക്കറ്റിൽ കൊടുക്കുവാനായിട്ടുള്ള എല്ലാം നടന്നു വരുന്നു. അതൊരു പുതിയ കാര്യമല്ല. സാഹചര്യം മാറുന്ന അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ചൂട് താങ്ങാൻ പറ്റുന്ന ഒരു കൂൺ വേണം ഉള്ളത് കൊണ്ട് അതിന്റെ പ്രാധാന്യം കൂടി വരുന്നത് എന്നതേ ഉള്ളൂ.
1: ഇപ്പൊ ചിപ്പിക്കൂൺ നമ്മൾ ചൂടുള്ള കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പം പാൽക്കൂൺ അതിനെക്കാട്ടിലും അധികം ചൂട് സഹിക്കാനുള്ള ക്ഷമതയുണ്ടല്ലോ.
2: തീർച്ചയായും അതിന് കൂടുതൽ ചൂട് കാലാവസ്ഥയിലാണ് അതിന്റെ നല്ല വിളവ് കിട്ടുന്നത്.
1: എത്ര ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് നിങ്ങൾ പറയുന്നത്?
2: ഒരു 30 ഡിഗ്രി വരെയൊക്കെ അതിന് സാധാരണ പോലെ കൃഷി ചെയ്യാം. ചിപ്പിക്കൂണിനങ്ങൾക്ക് എപ്പോഴും 27-28 ലൊക്കെയാണ് അതിന്റെ നല്ല വിളവ് കിട്ടുന്നത്. ഇത് 32-33 വരെ പോയാലും നമുക്ക് അതിന് ആവശ്യമുള്ള ജലാംശം കൊടുത്തു കഴിഞ്ഞാൽ വിളവ് കിട്ടുന്നതിൽ യാതൊരു കുറവും സംഭവിക്കത്തില്ല.
1: മാറുന്ന കാലാവസ്ഥയ്ക്ക് ഇത് ഇച്ചിരി കൂടെ അനുയോജ്യമാണല്ലേ.
2: അതായത് ചൂട് കാലാവസ്ഥ കൂടുതൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ പീരീഡിലേക്ക് നമുക്ക് കൃഷി ചെയ്യാൻ പാൽക്കൂണാണ് ഏറ്റവും അനുയോജ്യം. അപ്പൊ നമ്മളൊരു ക്രോപ്പ് കലണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു മഴക്കാലം വരുമ്പോൾ ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. ഒരു ഡിസംബർ വരെ ടെമ്പറേച്ചറിന് വ്യത്യാസമില്ലാത്തതുകൊണ്ട് നമുക്ക് ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ജനുവരി ആകുമ്പോഴത്തേക്ക് ചൂട് കൂടിക്കൊണ്ടുവരും. ആ ചൂട് കൂടുമ്പോഴത്തേക്ക് ചിപ്പിക്കൂണിന്റെ വിളവ് കുറയും. ആ സമയത്ത് നമുക്ക് പാൽക്കൂൺ അതിലേക്ക് ആ ക്രോപ്പ് കലണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ചിപ്പിക്കൂണും പാൽക്കൂണും ഒരുപോലെ ഒരു കർഷകന് കൃഷി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതായിരിക്കും.
1: ഒരു ചോദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം മഴക്കാലമാണല്ലോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇപ്പം അത്ര അധികം ഇല്ല, അപ്പൊ ഈ സമയത്ത് നമുക്ക് പാൽക്കൂൺ ചെയ്യാൻ സാധിക്കും?
2: പാൽക്കൂൺ ചെയ്യാൻ സാധിക്കും. ഒരുപാട് ടെമ്പറേച്ചർ താഴെ പോവുകയാണെങ്കിൽ റൂമിൽ ഒരു ചെറിയ ഹീറ്റർ കൊടുത്തിട്ട് ആ ടെമ്പറേച്ചർ 30 ഡിഗ്രിയോളം എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിലും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ചിപ്പിക്കൂണിനാണെങ്കിൽ നമുക്ക് റൂമില് ഇപ്പോഴത്തെ കാലാവസ്ഥ കൃഷി ചെയ്യാൻ പറ്റും. ചൂട് പോവുകയാണെങ്കിൽ നമുക്ക് താപനില കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ചെയ്യേണ്ടി വരും. ഇതിനാണെങ്കിൽ കുറച്ചുകൂടി താപനില കൂട്ടി വേണം കൃഷി ചെയ്യാൻ.
1: പിന്നെ ഇതിന്റെ വിത്ത് അല്ലെങ്കിൽ സ്പോൺ, നമ്മൾ മഷ്റൂം സ്പോൺ പറയുമ്പോൾ, പാൽക്കൂണിന്റെ ലഭ്യതയൊക്കെ ഉണ്ടോ നല്ലപോലെ?
2: തീർച്ചയായും. വെള്ളായണിയിലെ അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയിൽ പാൽക്കൂൺ ഇനത്തിന്റെ വിത്ത് ഉൽപ്പാദിപ്പിച്ച് നൽകുന്നുണ്ട്.

0: വരെ തൂക്കം വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ ചിപ്പിക്കൂൺ ഇടുന്ന പോലെ കൂൺബെഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പാൽക്കൂൺ മൂപ്പെത്താതെ ഒടിഞ്ഞു പോകും, വെയിറ്റ് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കേസിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ചെയ്യും. അതായത് ചിപ്പിക്കൂൺ എല്ലാവർക്കും അറിയാം, ബെഡിടുക, വൈക്കോലോ അർക്കപ്പൊടിയിടുക, അതിന്റെ അരികിൽ കൂടെ വിത്തിടുക, അങ്ങനെ നാലോ അഞ്ചോ ലെയർ ഇട്ടതിന് ശേഷം നമ്മൾ ഹോൾസ് ഇട്ട് കെട്ടി ഡാർക്ക് റൂമിൽ വെക്കുകയാണ് പതിവ്. അത് പൂർണ്ണ വളർച്ചയെത്താൻ ഏതാണ്ട് 14 ദിവസമാണ് എടുക്കുക. തിരിച്ച് പാൽക്കൂണിനാണെങ്കിൽ അതിനൊരു മെച്യൂരിറ്റിക്ക് കുറച്ചുകൂടെ സമയം വേണം. ഒരു പൂർണ്ണ വളർച്ച, അതായത് സ്പോൺറൺ ആയ ബെഡ് ഉണ്ടായി വരാൻ 21 മുതൽ 23 ദിവസങ്ങൾ വരെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ബെഡ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ നേടികെ മുറിക്കും. ഇപ്പൊ 4 ലെയർ ആണെങ്കിൽ 2 ലെയർ കഴിഞ്ഞിട്ട് മുറിച്ചതിന് ശേഷം അതിന്റെ മുകളിൽ കേസിംഗ് മിക്സ്ചർ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉപയോഗിക്കാറുണ്ട്. കേസിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത് മണ്ണ്, മണല്, വർമി കമ്പോസ് ഒരേ അനുപാതത്തിൽ 20 ഗ്രാം കാൽഷ്യം കാർബണേറ്റും ചേർത്തിട്ട് പുട്ടിന് നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചതിന് ശേഷം പോളിപ്രൊപ്ലിൻ കവറിൽ വെച്ച് 2 മണിക്കൂർ അണുവിമുക്തമാക്കും. അതായത് ഓട്ടോക്ലേവിൽ വെച്ച് 2 മണിക്കൂർ അണുവിമുക്തമാക്കും. ഇത് തണുത്തതിന് ശേഷം മുറിച്ച ബെഡിന് മുകളിൽ ഒരു 1.5 ഇഞ്ച് കനത്തിൽ ഇത് വെക്കും. എന്നുവെച്ചാൽ ആ മിക്സ്ചർ അതിന് പുറത്ത് അടിച്ചുറപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വെക്കാൻ മാത്രമേ പാടുള്ളൂ. അതുവരെ ബെഡിന് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കേസിംഗ് ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഇതിന്റെ മൈസീലിയം, ഈ താഴെയുള്ള മൈസീലിയം മിക്സ്ചറിൽ കൂടെ പറ്റി പിടിച്ച് വളർന്ന് മുകളിലെല്ലാം വളർന്നതിന് ശേഷം ചെറിയ ചെറിയ ഇൻഷ്യൽസ് ഉണ്ടാകാൻ തുടങ്ങും. ഒരുപാട് ഇൻഷ്യൽസ് അതിനകത്ത് ഉണ്ടാകും, മൊട്ടുമാല. പക്ഷേ എല്ലാം പൂർണ്ണ വളർച്ച എത്തത്തില്ല. അപ്പൊ ഒരു കൂട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് 3-4 ആയിരിക്കും നല്ല വലിപ്പത്തിലുണ്ടാവുക. ഒരു മഷ്റൂം എന്ന് പറയുന്നതിന്റെ അതേ രൂപത്തിലായിരിക്കും പാൽക്കൂൺ ഉണ്ടാവുക. ചിപ്പിക്കൂണിനെ കാട്ടിയും സ്ട്രക്ചറിൽ ഭയങ്കര വ്യത്യാസമാണ് പാൽക്കൂൺ. എന്നിട്ട് ഈ പാൽക്കൂൺ വളർന്ന് മൂപ്പെത്തിയെന്ന് മനസ്സിലാവുന്നത് ഒരു 3-4 ദിവസം
1: വരാനായിട്ട്
0: 7 ദിവസം
1: പിന്നെ.
0: അപ്പം നമ്മുടെ ചിപ്പിക്കൂണിന് 16 ദിവസം എടുക്കുന്നിടത്ത് ഇവിടെ മിനിമം 28 ദിവസമെങ്കിലും ആദ്യം തുടങ്ങും. ഒരു 31-32 ദിവസം ആവുമ്പോൾ മാത്രമേ നമുക്ക് ആദ്യത്തെ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടൊരു സുരേഷ് എന്ന് പറയുന്നത് വൈക്കോലും അർക്കപ്പൊടിയും വെക്കുകയാണെങ്കിൽ പാൽക്കൂണിന് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന അർക്കപ്പൊടിയിലാണ്. റബ്ബറിന്റെ അർക്കപ്പൊടിയാണെങ്കിൽ അത്യുത്തമം. അതിനകത്ത് കുറച്ച് തവിടും കൂടെ ചേർത്തിട്ട് മാധ്യമം പരുവപ്പെടുത്തിയിട്ട് ബെഡിടുകയാണെങ്കിൽ നമുക്കൊരു 60 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടാറുണ്ട്.
1: ഇപ്പം കർഷകർ ഈ പെല്ലറ്റ്സും യൂസ് ചെയ്യാറുണ്ടല്ലോ, അപ്പം അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ ഈ പാൽക്കൂണിന് വേണ്ടി? അതെങ്ങനെയാണ്?
0: പെല്ലറ്റ്സ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങളുടെ സാധാരണ സ്റ്റെറിലൈസേഷൻ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൂടുതലും ശാസ്ത്രീയമായി ചെയ്ത് പരീക്ഷിച്ചത് അർക്കപ്പൊടിയാണ്.
1: അപ്പൊ വൈക്കോലിനെക്കാട്ടിലും നല്ലത് അർക്കപ്പൊടിയാണ് പാൽക്കൂണിന്.
0: പാൽക്കൂണിന് വിളവ് കൂടുതൽ കാലം കിട്ടും, പക്ഷെ ആദ്യത്തെ വിളവ് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അപ്പൊ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു കർഷകൻ ആദ്യം അർക്കപ്പൊടിയിൽ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ബുദ്ധിമുട്ട്, അയ്യോ 14 ദിവസം കഴിഞ്ഞിട്ട് വിളവ് വന്നില്ല, ഇതെന്ത് സംഭവിച്ചു, ഞാൻ ചെയ്തില്ല, അപാകതയാണോ, അങ്ങനെ ഒരു സംശയം വരും. അതുകൊണ്ട് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളിനെ എപ്പോഴും നമ്മൾ പറയുക വൈക്കോലിൽ ചെയ്യുക. ആദ്യം ഒന്ന് പഠിച്ചതിന് ശേഷം അർക്കപ്പൊടിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ, മരപ്പൊടിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും.
1: മേഡം, ഇത് കേസിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കൂൺ മാതിരി വരുമല്ലോ, ആ സമയമൊക്കെ നമ്മൾ ഈ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം
0: രാവിലെയും വൈകുന്നേരവും ചൂടിന്റെ അവസ്ഥ അനുസരിച്ച്. അപ്പൊ നമുക്ക് അത് കാണുമ്പോൾ അറിയാം കേസിംഗ് മെറ്റീരിയൽ ഉണങ്ങാൻ തുടങ്ങും. അത് പക്ഷെ അത് ഉണങ്ങാൻ പാടില്ല. നമ്മുടെ ഹാൻഡ് സ്പ്രേയർ ഉണ്ടല്ലോ ചെടികൾക്ക് തളിക്കുന്ന, ആ സ്പ്രേയർ ഉപയോഗിച്ച് അതിന്റെ മോൾ ഭാഗത്ത് ഒന്ന് നനച്ചുകൊണ്ട് പോവുക. ഒരുപാട് ഈർപ്പം ആവാനും പാടില്ല. ഒരുപാട് ഈർപ്പം വന്നു കഴിഞ്ഞാൽ ബാക്കി കീടങ്ങളും വരും, രോഗാണുക്കളും വരും. അപ്പൊ അതിനൊരു
1: നനവ്
0: വേണം. അതായത് ആ മൈസീലിയം ഒന്ന് ഉണങ്ങി പോകാതിരിക്കും.
1: കാൽഷ്യം കാർബോണേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇതില്, അത് വെച്ച് അത് കട്ടിയാവത്തില്ല.
0: 20 ഗ്രാമേ ഇടുന്നുള്ളൂ,
1: കുറച്ചേ ഇടുന്നുള്ളൂ.
0: 1:1:1 റേഷ്യോയിലാണ് നമ്മൾ വെർമി കമ്പോസ്റ്റും മണ്ണും മണലും ചേർക്കുന്നത്. അപ്പൊ അതിനകത്ത് 20 ഗ്രാം ഒന്നുമല്ല.
1: അങ്ങനെ
0: കട്ടിയാവില്ല, കാരണം നമ്മൾ രാവിലെയും വൈകുന്നേരവും അതിന് ഈർപ്പം കൊടുക്കുന്നുണ്ട്. അത് ധാരാളം മതിയാവും.
1: പിന്നെ പാൽക്കൂൺ മേഡം സൂചിപ്പിച്ച് 150 ഗ്രാം വരെ വളരുമെന്ന്. അപ്പൊ അത് ആദ്യത്തെ വിളവെടുക്കുമ്പോൾ കർഷകർ അത്രയും വളരാൻ വെയിറ്റ് ചെയ്യണോ? അത് അതിന്റെ ഒരു ഐഡിയ എങ്ങനെ?
0: വിളവെടുക്കുന്ന സ്റ്റേജ് വളരെ

0: കൃത്യത വേണ്ടുന്നതാണ്. അപ്പോൾ ഒരു മൊട്ടുണ്ടായി കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പൈലിയസ് എന്ന് പറയാം, അതിൻ്റെ ക്യാപ്പ് ഫുള്ളായിട്ട് വിരിഞ്ഞു വരും. പക്ഷേ ആ വെയിറ്റ് വെക്കാൻ അത് നിൽക്കുകയാണെങ്കിൽ ഈ ക്യാപ്പ് തിരിഞ്ഞു മുടങ്ങും. ആ തിരിഞ്ഞു മടങ്ങുക എന്ന് വെച്ചാൽ അത് ഓവർ മെച്ചറായി എന്നാണ് അതിനർത്ഥം. വളർച്ച കൂടിപ്പോയി, അപ്പൊ അതിനകത്ത് നാരിന്റെ അംശം കൂടും. അപ്പൊ അത് നമുക്കൊരു
1: സോഫ്റ്റ് ആവത്തില്ല, കഴിക്കാൻ
0: സോഫ്റ്റ് ആവത്തില്ല,
1: നാരുമാതിരി തോന്നും,
0: നാരുമാതിരി തോന്നും. പക്ഷെ പാൽക്കോണി ചിപ്പിക്കോണി അപേക്ഷിച്ച് നാരിന്റെ അംശം കൂടുതലാണ്. വേവിക്കുമ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായി തന്നെ കിടക്കും. അതുകൊണ്ട് മാംസപ്രിയർക്ക് വളരെ പ്രിയമുള്ളതാണ് പാൽക്കോൺ.
1: ഏത് വിഭവം വേണമെങ്കിലും എങ്ങനെയുണ്ടാക്കാം.
0: ഇപ്പൊ
1: മേഡം പറഞ്ഞ മാതിരി അത് മേളിലോട്ട് മടങ്ങാൻ അനുവദിക്കില്ല, അതിന്റെ മുന്നേ തന്നെ നമുക്കത് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കാം.
0: ഹാർവെസ്റ്റ് ചെയ്തെടുക്കും. നമ്മൾ കത്രി വെച്ച് മുറിക്കുകയോ കത്തി വെച്ച് മുറിക്കുകയോ ഒന്നും ചെയ്യരുത്. അതിനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് തിരിച്ച് ഒടിച്ചെടുക്കണം. അതായത് ബാക്കി വരുന്ന മുകുളങ്ങൾക്ക് ഒട്ടും ശല്യമുണ്ടാവാത്ത രീതിയിലായിരിക്കണം ഇതിനെ തിരിച്ച് ഒടിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെന്നാ പറയാ, തിരിച്ചെടുക്കുമ്പോൾ ഇത് മൊത്തത്തോടെ വരും. അപ്പൊ താഴെ വരുന്ന ബാക്കി വരുന്ന ഇൻഷെൽസ് വളരുവാനുള്ള അവസരം കിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മുറിക്കരുത്, കൈകൊണ്ട് തിരിച്ചെടുക്കുക.
1: അപ്പൊ എത്ര വിളവ് വരെ കിട്ടും, എത്ര ഹാർവെസ്റ്റ്?
0: എല്ലാത്തിനും ഒരു മിനിമം 3 മുതൽ 4 വിളവ് വരെ കിട്ടും. അത് ഞാൻ പറഞ്ഞല്ലോ, 60 ദിവസം വരെ അതിന്റെ സൈക്കിള് പോകുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് എല്ലാം ഒരേ സമയത്ത് പൂർണ്ണ വളർച്ച എത്തണം എന്നില്ല. ചിലത് പെട്ടെന്നുണ്ടാവും. ആദ്യത്തെ ഒരു വിളവ് കഴിഞ്ഞ് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു വിളവ് ഉണ്ടാവുക. ചില കർഷകർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 3 വിളവ് കഴിയുമ്പോൾ ആ കേസിംഗ് മെറ്റീരിയല് അങ്ങ് ജസ്റ്റ് മാറ്റും. മാറ്റിയതിനു ശേഷം വീണ്ടും അതിന്റെ പുറത്ത് ഒരു ലെയർ പുതുതായിട്ട് കേസിംഗ് മെറ്റീരിയൽ ഇട്ട് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇതിനകത്ത് നിന്ന് മുകുളങ്ങൾ വരും, നമുക്ക് അതിനകത്ത് വിളവെടുക്കാം.
1: ഈ പാൽക്കോണിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും അതൊക്കെ അങ്ങനെയൊക്കെ
0: രോഗങ്ങളെല്ലാം ഉണ്ട്. എല്ലായിടത്തും ഏറ്റവും പ്രധാന ശത്രു ട്രൈക്കോഡർമ തന്നെയാണ്.
1: ട്രൈക്കോഡർമ നമ്മള് മിത്രകുമളെന്നാണല്ലോ പറയുന്നത്.
0: കർഷകരുടെ രീതിയിൽ അത് വളരെ ഉപകാരിയും കൂൺ കർഷകർക്ക് ഏറ്റവും വലിയ ഉപദ്രവകാരിയാണ്. കാരണം ഈ ട്രൈക്കോഡോമ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടിന്റെ മൈസീലത്തിന്റെ കളറും വെള്ളയാണ്, ട്രൈക്കോഡോമയുടെയും കളർ വെള്ളയാണ്. അപ്പൊ ആദ്യം വെള്ള കളർ മാത്രമേ കാണുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ അത് പച്ച നിറമായിട്ട് മാറും. അപ്പൊ നമ്മുടെ മഷ്റൂമിന്റെ മൈസീലത്തിന്റെ പുറത്തോടെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കൂൺ ലഭിക്കുക അസാധ്യമാണ്.
1: ആദ്യം നമുക്ക് മനസ്സിലാകത്തില്ല,
0: ആദ്യം മനസ്സിലാകത്തില്ല. അത് കഴിഞ്ഞ് മനസ്സിലായി വരുമ്പോൾ ട്രൈക്കോഡോമ ഒരുപാടായിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ബെഡ് കുറച്ച് നാൾ ഈ എല്ലാ ബെഡിന്റെയും കൂടി ഇരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു സ്പോർ മതി വളരെ വേഗത്തിൽ വ്യാപിച്ച് എല്ലാ ബെഡുകളെയും നശിപ്പിച്ചോളെ. അതുപോലെ തന്നെ കീടങ്ങളും വരാറുണ്ട്, ചെറിയ വണ്ടുകള്, ഈച്ചകള്, ചിപ്പിക്കൂടിൽ വരുന്ന എല്ലാ ഇതിനകത്തും വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ കെമിക്കൽസ് ഒന്നും അടിക്കാൻ സാധിക്കാത്തതിനാൽ കീടങ്ങളും രോഗങ്ങളും വരാതെ സൂക്ഷിക്കുക, അതായത് അണുവിമുക്തമായ അന്തരീക്ഷത്തിൽ കൃഷി ചെയ്ത് കീടങ്ങൾ വരാതെ വളരെ സുരക്ഷിതമായി ബെഡുകൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ പാൽക്കൂൺ കൃഷി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്.
1: ശുചിത്വം നമുക്ക് നോക്കിയാൽ മതി,
0: ശുചിത്വം നോക്കിയാൽ മതി.
1: അപ്പൊ മേഡം ഈ ചിപ്പിക്കോണും പാൽക്കോണും മേഡം പറഞ്ഞ് കാലാവസ്ഥ അനുസരിച്ച് ഇച്ചിരി ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് പാൽക്കോണ് എടുക്കാം. പിന്നെ പാൽക്കോണിന്റെ ഒത്തിരി അഡ്വാൻറ്റേജസ് മേഡം പറഞ്ഞു, സൂക്ഷിപ്പ് കാലാവധി കുറച്ചധികമാണ്, ഇപ്പം മാർക്കറ്റില് ഡിമാൻഡും നല്ലതുണ്ട്, കാണാനും നല്ലൊരു ഭംഗിയുണ്ട്, നല്ല വെള്ള കളറാണ്
0: അല്ലേ, അതാണ് നമ്മുടെ കേരളക്കാരുടെ ഫസ്റ്റ്
1: ചോയ്സ്. പക്ഷെ ഇതിന് ഏറ്റവും ഒരു പഠിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കേസിംഗ് ആണ്. കേസിംഗ് ചെയ്യുമ്പം എന്തെങ്കിലും നമ്മൾ തെറ്റായ രീതിയിൽ വേണം കണ്ടിട്ടുണ്ടോ, അങ്ങനെ കർഷകർ ചെയ്യുന്ന അതുകൊണ്ട് ഉൽപാദനം കുറഞ്ഞു പോകുന്ന അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ട്?
0: തീർച്ചയായും കണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ കനം 1.5 എന്നുള്ളത് കുറച്ചുകൂടെ കൂടിപ്പോയാൽ മൈസീലത്തിന് ഇതിന്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, അപ്പൊ വിളവ് കിട്ടാൻ വൈകും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ തിക്നെസ് കൂടിപ്പോവുകയാണെങ്കിൽ അതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്യുന്നത് ആവശ്യാനുസരണം ലഭിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ മൈസീലിയം ഉണങ്ങിപ്പോവാനുള്ള ചാൻസുകൾ കൂടുതലാണ്, അപ്പൊ വിളവ് കുറയും.
1: അപ്പൊ അതിന്റെ ഇടുന്നതിന്റെ കനം 1.5 തന്നെ
0: ആയിരിക്കണം,
1: അത് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്,
0: തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: പിന്നെ പാൽക്കൂണിനെ പറ്റിയുള്ള പരിശീലന പരിപാടികളൊക്കെ നിങ്ങൾ നടത്താം?
0: തീർച്ചയായും. വെള്ളാണി കാർഷിക കോളേജിലെ അഖിലേന്ത്യാ കുങ്കവേഷണ പദ്ധതിയിൽ നമ്മൾ ട്രെയിനിങ് നൽകുന്നുണ്ട്. ചിപ്പിക്കൂടിനും പാൽക്കൂണിനും എല്ലാം ചേർത്തിട്ടാണ് അവിടെ ട്രെയിനിങ് നടത്തുന്നത്. വിത്തും അവിടെ ലഭ്യമാണ്.
1: ഡോക്ടർ ഹീര തങ്ങൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാൽക്കൂൺ കൃഷിയെ കുറിച്ച് സംസാരിച്ച് വളരെ നന്ദി.
2: പാൽക്കൂണിന്റെ വിശേഷങ്ങൾ കേട്ടല്ലോ. വെള്ളായണി കാർഷിക കോളേജിലെ അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഹീര ജിയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ ഹീരയുടെ ഫോൺ നമ്പർ പറയാം, 8 9 2 1 5 4 1 9 8 0.

0: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ പിഎച്ച് നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
1: സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടുനിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തിര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴ കുറവനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴ. വളർച്ചാഘട്ടങ്ങളിലുണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ്ങ് നൽകുക എന്നിവ ചെയ്യണം. ഇഞ്ചി, മഞ്ഞൾ. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെ കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. പരിഹാരങ്ങൾ. ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ ആവശ്യാനുസരണം നനയ്ക്കുക. റബ്ബർ ഉയർന്ന താപനിലയും മണ്ണിലെ ഈർപ്പമില്ലായ്മയും റബ്ബർ പാൽ ഉൽപാദനം കുറയ്ക്കുന്നു. ഇതിനെ ചെറുക്കാൻ തടം മൂടൽ, പുതവിളകൾ വളർത്തുക, ചെറിയ തോട്ടങ്ങളിൽ ആവശ്യാനുസരണം നനച്ചുകൊടുക്കുക എന്നിവ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ. ജലക്ഷാമം മൂലം പച്ചക്കറികളിൽ വളർച്ച കുറവ്, പൂക്കൊഴിച്ചിൽ, വിപണി മൂല്യമുള്ള വിളവിൽ കുറവ് എന്നിവയുണ്ടാകുന്നു. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. തുള്ളിനന അല്ലെങ്കിൽ മൺകുടം ഉപയോഗിച്ചുള്ള നന, പുതയിടൽ, ജൈവവളപ്രയോഗം, ഹൈഡ്രോജില്ലുകളുടെ ഉപയോഗം, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളുടെ പത്രപോഷണം എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുക. കാപ്പി. പൂമഴയുടെ കുറവ് കാരണം മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. ചായ. ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നതും പച്ചില ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്.
0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, തഞ്ചാവൂർ വാട്ടം ഏത് കാർഷിക വിളയെയാണ് ബാധിക്കുന്നത്? ഉത്തരം, തെങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് തഞ്ചാവൂർ വാട്ടം.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

പ്രിയ ശ്രോതാക്കളെ, വയോജനങ്ങളിൽ അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നവയാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. നാളെ രാവിലെ 11:30 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563321, 9495563321. ഓർക്കുക, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:30 മുതൽ 12 മണി വരെ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ആദരമായി 500,000 സമ്മാന തുകയുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് പുതുതായി ഉൾപ്പെടുത്തി 2025 സംസ്ഥാന കർഷക അവാർഡുകൾക്ക് സർക്കാർ അംഗീകാരം നൽകി. ഇതോടൊപ്പം മട്ടുപാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ രണ്ട് വിഭാഗങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 38 വിഭാഗങ്ങളിലായിട്ടാണ് ഇത്തവണ സംസ്ഥാന കർഷക അവാർഡുകൾ നൽകുന്നത്. അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ നാളെ വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. സംസ്ഥാന കർഷക അവാർഡുകളിൽ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ അവാർഡ് 1,000,000, മികച്ച കൃഷിഭവനുള്ള വി വി രാഘവൻ സ്മാരക അവാർഡ് 5,000,000, പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതർ അവാർഡ് 3,000,000, സിബി കല്ലിങ്ങൽ സ്മാരക കർഷകോത്തമ അവാർഡ് 2,000,000, കേരകേസരി 2,000,000, പൈതൃക കൃഷി വിത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആദിവാസി ഉന്നതി വ്യക്തി സംഘത്തിനുള്ള അവാർഡ് 2,000,000, മികച്ച ജൈവ കർഷകൻ 2,000,000 എന്നിവയുൾപ്പെടെ വിവിധ ഭാഗങ്ങളിലായി അംഗീകാരങ്ങൾ നൽകും. അവാർഡുകൾ ഓഗസ്റ്റ് 17 നടക്കുന്ന സംസ്ഥാന കർഷക ദിനാഘോഷ ചടങ്ങിൽ വിതരണം ചെയ്യും. അപേക്ഷ ഫോറങ്ങളും കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.keralaagriculture.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

സംസ്ഥാന കർഷക അവാർഡുകളുടെ ഭാഗമായി മാധ്യമരംഗത്തെ മികവിന് നൽകുന്ന കർഷക ഭാരതി അവാർഡിനും അപേക്ഷ ക്ഷണിച്ചു. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവന നൽകിയ മികച്ച ഫാം ജേർണലിസ്റ്റുകൾക്കായാണ് അവാർഡ് പരിഗണിക്കുന്നത്. വ്യക്തികളുടെ അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ

പരിഗണിക്കുകയില്ല. അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ നൽകുന്നത്. ഓരോ വിഭാഗത്തിനും വിജയിക്കുന്നവർക്ക് 50,000 രൂപ ക്യാഷ് അവാർഡ്, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ നൽകും. അപേക്ഷാ ഫാർമും വിശദമായ മാർഗനിർദ്ദേശങ്ങളും www.keralaagriculture.gov.in എന്ന വെബ്സൈറ്റിൽ അല്ലെങ്കിൽ www.fivkerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭിക്കും.

0: ലോക ബാങ്കിന്റെ സഹകരണത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 150 അഗ്രിടെക് സ്റ്റാർട്ടപ്പുകളെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് 25 ലക്ഷം രൂപ വരെ ധനസഹായം, മെന്ററിംഗ്, ഇൻക്യുബേഷൻ പിന്തുണ, കർഷക ശൃംഖലകളിലേക്കുള്ള പ്രവേശനം, ഫീൽഡ് പൈലറ്റ് അവസരങ്ങൾ എന്നിവ ലഭ്യമാക്കും. പ്രിസിഷൻ ഫാമിംഗ്, ഡ്രോൺ സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സ്മാർട്ട് ഇറിഗേഷൻ, ഫാം മെക്കനൈസേഷൻ, വിള സംരക്ഷണം, സംസ്കരണം, സംഭരണം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പങ്കാളികളാകാം. ഇവർ അഗ്രിനെക്സ് ഡോട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ ഡോട്ട് ഇൻ എന്ന ലിങ്കിൽ ഈ മാസം 31-നകം അപേക്ഷിക്കണം. ഇനി ഈ മാസം 10-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര അവലോകനം. കൊപ്ര, തേങ്ങാപ്പിണ്ണാക്ക്, നാളികേരം തുണ്ടില്ലാത്തത്, ചുക്ക്, അടയ്ക്ക, മൈസൂർ പൂവൻ, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ വർധനവ്. ഏലം, കാപ്പിക്കുരു, കൊക്കോ എന്നിവയുടെ വിലയിൽ കുറവ്. വെളിച്ചെണ്ണ, കുരുമുളക്, റബ്ബർ, നേന്ത്രക്കായ, പച്ചക്കപ്പ, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറവ്. കയർ, കശുവണ്ടിപ്പരിപ്പ്, മഞ്ഞൾ, പുൽത്തൈലം, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകനവാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 1000 രൂപ കുറഞ്ഞ്, ചെങ്ങന്നൂർ 24,000, 100 രൂപ കുറഞ്ഞ്, കോട്ടയം 25,800, 100 രൂപ വർദ്ധിച്ച് വടക്കൻ പറവൂർ 24,000 രൂപയ്ക്ക് വിപണനം നടന്നു. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് കൊല്ലം 3,300 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലെ വില മാറ്റമില്ലാതെ തുടർന്നു. ഏലം കിലോഗ്രാമിന് 200 രൂപ കുറഞ്ഞ്, കട്ടപ്പന 2,700 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിലെ വില മാറ്റമില്ലാതെ തുടർന്നു. കാപ്പിക്കുരു ക്വിന്റലിന് 300 രൂപ കുറഞ്ഞു, കോട്ടയം 31,500 രൂപയ്ക്ക് വിപണനം നടന്നു. സമയം 7 മണി കഴിഞ്ഞ് 24:50. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി, ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഡൽഹി നായർ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ശ്രീ മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു.
2: It stands as a living tribute to a visionary whose ideals extend beyond the boundaries of caste, region and religion and whose life continues to illuminate the path of social justice, equality and service to the nation and the society. His remarkable life was devoted to the upliftment of the society through education, social reform, self-reliance and community service.
1: ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. പിന്നണി ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദുഃഖം രേഖപ്പെടുത്തി. അവരുടെ കാലാതീതമായ സംഗീതം അമൂല്യമായി നിലകൊള്ളുമെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. വിയറ്റ്നാമിലെ ഫുകോക് ദ്വീപിന് സമീപം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യൻ പൌരന്മാരുടെ മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി ഹോച്ചുമിൻ സിറ്റിയിലേക്ക് മാറ്റിയതായി വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി. ആവശ്യമായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ എത്രയും വേഗം ഇന്ത്യയിലെത്തിക്കുമെന്ന് എംബസി വ്യക്തമാക്കി. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 405 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു. ഏക് പേഡ് മാ കെ നാം യജ്ഞത്തിന്റെ ഭാഗമായി ബൃഹത്തായ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ പരിപാടിക്കും ശ്രീ ഷാ തുടക്കം കുറിച്ചു. കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നെറ്റ് സീറോ ലക്ഷ്യം രാജ്യം 2070 കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൃക്ഷമിത്ര പരിപാടിയിലും പര്യാവരണ സംരക്ഷൺ സങ്കൽപ് ചടങ്ങിലും പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആഗോള താപനത്താൽ ഭൂമിയുടെ ശരാശരി താപനിലയിലുണ്ടാവുന്ന വർധന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും ശ്രീ ചൌഹാൻ വ്യക്തമാക്കി.
3: पृथ्वी का औसत तापमान 1900 की तुलना में 1.5 डिग्री सेंटीग्रेड बढ़ चुका है और वैज्ञानिक इसे जलवायु परिवर्तन की गंभीर चेतावनी मानते हैं. भारत ने जो प्रधानमंत्री जी के नेतृत्व में तय किया 1.5 डिग्री तक सीमित रखने के लिए पेरिस समझौते के तहत प्रयासों के तहत भारत ने वर्ष 2070 तक नेट जीरो मतलब कार्बन उत्सर्जन को शून्य करने का लक्ष्य रखा है.
1: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ളതാണ് സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സെപ്റ്റംബർ 10 മുതൽ സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉന്നതിയിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്രമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: ചൊക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതിലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
1: വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് രാത്രി 8:30 നടക്കും.

0: എന്ന മത്സരത്തിൽ ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. നിലവിലെ ലോക ജേതാവ് അർജന്റീനയും ഇംഗ്ലണ്ടും ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും ഇംഗ്ലണ്ട് നോർവേയെയും പരാജയപ്പെടുത്തി. വ്യാഴാഴ്ചയാണ് ഇംഗ്ലണ്ട് അർജന്റീന സെമിഫൈനൽ. ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമിഫൈനലിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം എട്ടായി. ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും നാളെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിർമ്മാണ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ന്യൂഡൽഹിയിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ 172 സ്ഥാപക ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാൻ കൃഷിമന്ത്രി മൌലവി അദാവുള്ള ഒമരിയുടെ 6 ദിവസത്തെ ഇന്ത്യൻ സന്ദർശനം സമാപിച്ചു. ഉന്നതതല പ്രതിനിധി സംഘവും അഫ്ഗാൻ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സന്ദർശനത്തിനിടെ കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ചിരാഗ് പാസ്വാൻ, പവിത്ര മാർഗരേറ്റ എന്നിവരുമായി അഫ്ഗാൻ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് അസം, മേഘാലയ, ബീഹാർ, ഉപ ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴ തുടരും. ജമ്മുകാശ്മീർ, ഝാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയായിരിക്കും. റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 3 പേർക്ക് പരിക്കേറ്റു. പാർപ്പിട സമുച്ചയങ്ങൾക്കും വീടുകൾക്കും കേടുപാട് സംഭവിച്ചതായി റഷ്യ സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനീനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: യുവവാണി.

0: ഇന്ന് യുവവാണിയിൽ ഷിബിൻ, ഹരികൃഷ്ണൻ, സുജിത്, ജോമിയ, രാജിഷ എന്നിവർ അവതരിപ്പിക്കുന്ന നാടകം ചായക്കാപ്പിലെ ബിസിനസ് കേൾക്കാം.
1: പഠിപ്പൊക്കെ കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും? വല്ല കോർപ്പറേറ്റ് കമ്പനിയിലും അടിമപ്പണി ചെയ്യണോ? അതോ നാട്ടിൽ തന്നെ അങ്ങ് മുതലാളിയായാലോ? ദാ അഞ്ചു കൂട്ടുകാർ ഒരു ചായക്കടയിലിരുന്ന് കേരളത്തിൽ ഒരു പുത്തൻ സംരംഭം തുടങ്ങാൻ പ്ലാൻ ഇടുകയാണ്. കേട്ടുനോക്കൂ, ഇതാണ് ചായക്കാപ്പിലെ ബിസിനസ്.
2: അളിയ സുഹൃത്തേ, സുഖം തന്നെ? നീ കാണാനില്ലല്ലോ ഇവിടെ.
3: അളിയാ, നീയാ? നീ എന്ത് താമസിച്ചാ അളിയാ?
2: അളിയ, നിനക്ക് അറിയാലോ സിറ്റിയിലെ ബ്ലോക്ക് ഇന്നാണെങ്കിൽ നാളെ എത്തുള്ളൂ. നല്ല ബ്ലോക്കാ ഇവിടെ.
3: ആ കൊഴപ്പില്ല, ഇപ്പോഴെങ്കിലും എത്തിയല്ല.
2: നീ എന്താ വിഷമം തുടങ്ങിയ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
3: കോളേജൊക്കെ കഴിഞ്ഞ് കൊറേ നാളായി, ഏകദേശം ഒരു 5 മാസമൊക്കെ ആയില്ലേ. ഇപ്പോഴും ഒന്നും ആയില്ല. എനിക്കാണെങ്കിൽ രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ ജോലി ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല, ഇങ്ങനെ ടൈം ടേബിൾ വെച്ച്. പക്ഷെ എനിക്ക് ഒരു ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് നോക്കിയാല.
2: എടാ, ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ നമ്മൾ പഠിച്ച പൊളിറ്റിക്സും ഹിസ്റ്ററിയും അല്ലേ, അത് വെച്ച് എന്ത് ജോലി കിട്ടാനാ? എന്റെ ആണെങ്കിൽ പൈസ പോലും ഇല്ല, നിക്കറാണെങ്കിൽ പൈസ ഇല്ല, ഞാൻ എന്ത് ചെയ്യാനാ? രാജേഷ്, ഇനി എന്താ ഒന്നും മിണ്ടാത്തെ, വിഷമം പോലെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്?
4: ഇല്ല ഹരി, ഞാൻ നിങ്ങള് പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം സ്റ്റാർട്ടപ്പിനൊക്കെ ഗവൺമെന്റിന്റെ ഭയങ്കര സപ്പോർട്ടാ. എനിക്കും ഭയങ്കര താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ എവിടെ നിന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്ന് ഒരു ഐഡിയ ഇല്ല. സിറ്റിയിലാണോ അതോ നമ്മുടെ നാട്ടിലാണോ നല്ലത്, ഒന്നും ഇല്ല. ഷിബിനെ, നിനക്ക് ഇതിനെയൊക്കെ പറ്റി കുറച്ച് താല്പര്യം ഉള്ളതല്ലേ, എന്താ നിന്റെ അഭിപ്രായം?
5: അതെ രാജേഷേ, അതാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം. നമ്മൾ നോക്കുന്ന ലൊക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് ആണ്. കാരണം വില്ലേജ് ഏരിയയിലും ടൗൺ ഏരിയയിലും ബിസിനസ് ചെയ്യുമ്പോഴുള്ള നിയമങ്ങളിലും പെർമിഷനുകളിലും വലിയ വ്യത്യാസമുണ്ട്. ഇതിനെപ്പറ്റി ജോമിയക്ക് പറയാൻ കാര്യം അറിയാം. ജോമിയ പറയൂ.
1: ആ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഗ്രാമത്തിലാണെങ്കിൽ നമ്മൾ പഞ്ചായത്ത് ഓഫീസിലും, ടൗണിലാണെങ്കിൽ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ആണ് കാണേണ്ടത്. ഡിസ്റ്റൻസും ട്രാവൽ എക്സ്പെൻസും ബിൽഡിംഗ് ടാക്സും ഈവൻ ലൈസൻസ് ഫീസ് വരെ വ്യത്യാസം വരും.
3: ഇതൊക്കെ എന്തോന്ന്. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കാം. എന്തായിരുന്നാലും നമുക്ക് 5 പേർക്കും കൂടെ തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ്, അതെന്തായിരുന്നാലും ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം നമുക്ക് നോക്കിയാലോ. ലീഗലായിട്ട് എന്തൊക്കെ ചെയ്യണം ജോമിയെ?
1: ആദ്യം നോക്കേണ്ടത് നമ്മുടെ ബിസിനസിന്റെ ലീഗൽ സ്ട്രക്ചർ ആണ്, അതായത് നിയമപരമായ രൂപം. മെയിൻ ആയിട്ടും 5 ടൈപ്പ് ബിസിനസ് ആണ് വരുന്നത്. ഒന്നാമത്തേത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, എന്നുവെച്ചാൽ ഒരാള് മാത്രം മുതലാളിയായിരിക്കുന്നത്. പക്ഷേല്ലേ, നാളെ എന്തെങ്കിലും ഒരു വിഷയം വന്നാല് ആളൊറ്റയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വരും.
4: അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 പേർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി നോക്കിയാലോ. അതാകുമ്പം ഒന്നെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് ഫേം നോക്കണം, അല്ലെങ്കിൽ ഒരു LLP നമുക്ക് നോക്കാം, അതാണ് സേഫ്. നമ്മൾ തമ്മിലുള്ള ലാഭവും നഷ്ടവും ഒക്കെ എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് കാണിച്ച് ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി.
2: നീ LLP ഉദ്ദേശിച്ചത് വക്കീലിന്റെ അല്ലേ?
1: അല്ലടാ, ഈ LLP എന്ന് പറയുന്നതേ കുറച്ച് നല്ലൊരു സംഭവമാണ്. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. ഇത് ഈ പാർട്ണർഷിപ്പിന്റെയും കമ്പനിയുടെ ഒരു മിക്സ് ആണ്. ഇതാകുമ്പോ ഇനി അഥവാ നമ്മുടെ ബിസിനസ് പൊട്ടിപ്പോയാലും പാർട്ണേഴ്സിന്റെ ഇൻഡിവിജ്വൽ അസറ്റിനൊന്നും അത് അഫക്ട് ചെയ്യില്ല, അതൊക്കെ സേഫ് ആയിരിക്കും. ഇതല്ലാതെ ഇനി 2 എണ്ണം കൂടിയുണ്ട്, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസും, പിന്നെ ഒരാൾ മാത്രം നടത്തുന്ന 1% കമ്പനിയാണ്.
5: ബിസിനസ് ഒരു പാൻ കാർഡ് വേണം. അപ്പൊ ഈ പാൻ കാർഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് വേണം. ആ ഡീഡ് വെച്ചിട്ട് പാൻ കാർഡ് അപ്ലൈ ചെയ്യാം. അപ്പോ ആ പാൻ കാർഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ബിസിനസിന് ലോൺ കിട്ടൂ. പാൻ കാർഡ് കിട്ടിയ ശേഷം ഏതെങ്കിലും കൊമേഴ്ഷ്യൽ ബാങ്കിൽ ചെന്ന് നമുക്ക് ബിസിനസ്സിനുള്ള ആദ്യം കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പൊ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ലോണിന്റെ കാര്യങ്ങൾ നോക്കാം.
3: അപ്പോ പാനും അക്കൗണ്ടും ആയി, അപ്പോ ഇനി GST എന്താ?
5: ആ എടാ, GST എന്ന് പറയുന്നത് ടാക്സ് ആണ് കേട്ടോ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയും. നമ്മൾ ചെയ്യുമ്പോൾ ബിസിനസ് അപ്പൊ സെയിൽസ് റിലേറ്റഡ് ആയിട്ട് ബിസിനസ് ആണെങ്കിൽ നമ്മൾ അതിന്റെ റേറ്റ് ഉണ്ട്, 40 ലക്ഷത്തിന് മുകളിൽ ആനുവൽ സെയിൽസ് 40 ലക്ഷത്തിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റ് ആയിട്ട് GST രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഇപ്പൊ സർവീസ് അത് ഓറിയന്റഡ് ബിസിനസ് ആണെങ്കിൽ 20 ലക്ഷമാണ് അതിന്റെ റേറ്റ്. ഇനി നമ്മൾ ബിസിനസ് നമ്മൾ പുറത്തോട്ട് നമ്മൾ കേരളം കഴിഞ്ഞ് തമിഴ്നാട് അങ്ങനെ ഇൻഡസ്ട്രിയായിട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് GST രജിസ്റ്റർ ചെയ്യണം. മനസ്സിലായില്ലേ? എന്തായാലും GST നമുക്ക് മസ്റ്റ് ആണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ.
4: പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാം വഴിയോ ആമസോൺ വഴിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണോ ഇല്ലെങ്കിൽ കേരളത്തിന് പുറത്തോട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനൊരു പരിധിയൊന്നും ഇല്ലല്ലോ. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെയിലിനെന്തോ GST മസ്റ്റ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്.
2: നീ ആ ലിസ്റ്റ് നേരെ പറഞ്ഞാണ്, പല ഗ്രാമത്തിലും നഗരത്തിലും നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്ന പ്രധാന രേഖകളില്ലേ?
3: ജോമിയെ, പണ്ടൊക്കെ ഒരു ബിസിനസ് തുടങ്ങാൻ വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത്, പോലൂഷൻ കൺട്രോൾ ബോർഡ് എന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ടി വരും. അത് നടന്ന് നടന്ന് ചെരുപ്പെല്ലാം തേയെന്നാണ് നാട്ടുകാർ വരെ പറയണം.
1: ഏയ്, അതൊന്നും വേണ്ടടാ, അതൊക്കെ പണ്ട്. ഇപ്പോ കേരള ഗവൺമെന്റിന്റെ KSWIFT എന്നൊരു ഓൺലൈൻ പോർട്ടൽ ഉണ്ട്, നമ്മുടെ വ്യവസായ വകുപ്പിന്റെ കീഴിലാണ്. അതിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ലൈസൻസിന്റെയും അപ്ലൈ ചെയ്യാൻ പറ്റും.
2: കെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ KSRTC ബസിന്റെ അല്ലേ? ഇങ്ങനെ കമ്പനി ഉണ്ടോ?
1: എടാ അങ്ങനെ ഒന്നല്ലടെ. കെ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു ഓൺലൈൻ പോർട്ടലാണ്, വ്യവസായ വകുപ്പിന്റെ കീഴിൽ വരുന്നത്. അതിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ലൈസൻസിന്റെയും അപ്ലൈ ചെയ്യാൻ പറ്റും.
3: അപ്പോ ഇനി ഓഫീസുകൾ കയറി ഇറങ്ങണ്ടല്ലേ? ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതിയോ?
1: ആ മതി, നമ്മൾ കെ സ്വിഫ്റ്റ് പോർട്ടലിൽ കയറുക, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഒരു കോമൺ ആപ്ലിക്കേഷൻ ഫോം വഴി അത് ഓട്ടോമാറ്റിക് ആയി തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോണോ അവിടെയൊക്കെ പോകും. അതായത് ഇപ്പോൾ പഞ്ചായത്തിൽ കൊടുക്കേണ്ടത് അങ്ങോട്ട് പോകും, ഫയർഫോഴ്സ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതൊക്കെ അങ്ങോട്ടേക്കായിട്ട് ഓട്ടോമാറ്റിക് ജനറേറ്റഡ് ആയി പൊക്കോളും. പിന്നെ ഫീസും ഓൺലൈൻ ആയി അടച്ചാൽ മതി.
4: ഉടനടി അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം. അതുണ്ടെങ്കിൽ നമുക്ക് അടുത്ത 3 വർഷത്തേക്ക് വേറൊരു ലൈസൻസോ പെർമിഷനോ ഒന്നും വേണ്ട. പിന്നെ ഈ 3 വർഷത്തിനുള്ളിൽ നമ്മൾ സ്ഥിരമായ ഒരു ലൈസൻസ് എടുത്താൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളെ പോലെയുള്ള ഇങ്ങനെ ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് ഇങ്ങനെ ഉള്ളത്.
3: അപ്പോൾ അത് കൊടുത്താൽ നാളെ തന്നെ ബിസിനസ് തുടങ്ങാൻ പറ്റുമല്ലേ? രാജേഷ്, നീ പറഞ്ഞത് നാട്ടിൻ പുറത്തിലെ കാര്യമാണ്. അപ്പോൾ ഞാൻ ഫോണെടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സിറ്റിയിൽ ലൈസൻസ് കിട്ടാൻ കുറച്ച് പാടാണ്, പിന്നെ കെട്ടിടത്തിന്റെ കൊമേഴ്ഷ്യൽ അപ്രൂവൽ കിട്ടാനും പാടാണ്, പിന്നെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ വലിയ ബിസിനസ് ചെയ്യാനും കോർപ്പറേറ്റ് അനുമതിയും വേണം എന്നൊക്കെയാണ് അതിൽ കാണിക്കുന്നത്.
4: എടാ അത് പഞ്ചായത്തിലും വേണം. അത് പഞ്ചായത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. വീട്ടിലെ ബിസിനസ് തുടങ്ങണമെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് പ്രത്യേക അനുമതിയോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൽ നിന്ന് ലാൻഡ് കൺവേർഷൻ സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ടി വരും.
1: ആ ടൗണിൽ മെയിൻ ആയിട്ട് വരുന്നത് ഡിആൻഡോ ലൈസൻസ് ആണ്. ഡിആൻഡോ എന്ന് പറഞ്ഞാല് ഡേഞ്ചറസ് ആൻഡ് ഒഫൻസീവ് ലൈസൻസ് അല്ലെങ്കിൽ ട്രേഡ് ലൈസൻസ്. ഇത് കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് തരേണ്ടത്. ഇപ്പൊ നമ്മുടെ ബിസിനസ് സൗണ്ട് പൊല്യൂഷനോ ഡിസ്റ്റർബൻസോ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ആ ഒരു ഇൻസ്പെക്ടർ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഈ ലൈസൻസ് പെട്ടെന്ന് കിട്ടും. പിന്നെ കുറച്ച് ഫീസ് കൂടുതലാണ് ഈ ലൈസൻസിനെ.
3: പക്ഷെ ടൗണിലാണെങ്കിൽ കേ ഷിഫ്റ്റ് വഴി ബിൽഡിംഗ് നമ്പർ കൊടുക്കുന്നെന്നാണ് അറിഞ്ഞത്. ഞാൻ ഗൂഗിളിൽ നോക്കിയാൽ പെട്ടെന്ന് കണ്ടായിരുന്നു.
5: അത് മാത്രമല്ല സുജിത്തെ, ഈ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞില്ല, ഡിസ്കസ് ചെയ്തോ? അതൊരു ഇമ്പോർട്ടന്റ് ആണ്. സംബന്ധിച്ചാല് നമ്മള് ഉപയോഗിക്കുന്ന വേസ്റ്റ് ഇപ്പൊ പ്ലാസ്റ്റിക് നിരോധിച്ചല്ലോ. അപ്പം പ്ലാസ്റ്റിക് നിരോധിച്ചത് കൊണ്ട് ഈ ബയോ വേസ്റ്റ് നമ്മൾ എങ്ങനെ കളയുന്നു എന്ന് മുനിസിപ്പാലിറ്റിക്ക് ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ തന്നെ സെപ്റ്റേജ് പ്ലാന്റുകളുടെ വിവരങ്ങൾ നൽകേണ്ടി വരും. അറിയാലോ അത്, ആ കാര്യങ്ങൾ.
2: നീ ആ ലിസ്റ്റ് നേരെ ഒന്ന് പറഞ്ഞേ. ഗ്രാമത്തിലായാലും സിറ്റിയിലായാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ജോമിയെ ഒന്ന് പറഞ്ഞേ, നിനക്കാകുമ്പോ എല്ലാം അറിയാലോ.
1: ആ ഞാൻ പറയാം. ഒന്നാമതായിട്ട് നമ്മുടെ പേഴ്സണൽ ഡോക്യുമെന്റ്സ്, അതിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടേഴ്സ് ഐ ഡി അല്ലെങ്കിൽ പാസ്പോർട്ട്, പിന്നെ ഓരോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടെ കിട്ടിയാൽ നല്ലതായിരിക്കും. രണ്ടാമത് ബിസിനസ് അഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് വേണം. അതായത് ഇപ്പോൾ നമ്മുടെ സ്വന്തം അവകാശതയിലുള്ളതാണെങ്കിൽ നമുക്ക് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് മതി. അല്ല ഇപ്പോൾ നമ്മൾ ആ ഒരു കട റെന്റിനെടുക്കുവാണെങ്കിൽ ഒരു റെന്റൽ എഗ്രിമെന്റ് വേണം. അതൊരു 200 രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഒരു അതിന്റെ കൂടെ തന്നെ ഒരു ബിൽഡിംഗ് ഓണേഴ്സ് NOC വേണം. NOC എന്ന് പറയുമ്പോൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. പിന്നെ മൂന്നാമത് MSME, അതായത് ഉദ്യം രജിസ്ട്രേഷൻ. ഇത് നമുക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ പോർട്ടലിൽ ഫ്രീ ആയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടെ നിന്ന് കിട്ടുന്ന ഉദ്യം സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് ലോണിനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി രാജേഷ പറയും.
4: ആ എന്നാൽ ബാക്കി ഞാൻ പറയാം. അടുത്ത് നമുക്ക് വേണ്ടത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി വേണം. പിന്നെ നമ്മൾ ചെറിയ തട്ടുകടയോ ഇല്ലെങ്കിൽ പാക്ക് ചെയ്ത് പലഹാരങ്ങൾ വിൽക്കുന്ന കട പോലത്തെയാണ് നമ്മുടെ ബിസിനസ് എങ്കിൽ അവിടെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് നിർബന്ധമായിട്ടും വേണം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ NOC വേണം. അതായത് ഇപ്പം നമ്മുടെ കെട്ടിടം 5 നിലയിലും മുകളിലാണെങ്കിലോ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോട്ടലാണോ ഇല്ലെങ്കിൽ പെട്രോളിയം റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളോ ഇല്ലെങ്കിൽ പുതിയ വല്ല ടെക്സ്റ്റൈൽസോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഫയർഫോഴ്സിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്തായാലും നിർബന്ധമായിട്ട് എടുക്കണം. പിന്നെ അവസാനമായിട്ട് നമ്മൾ ആരെങ്കിലും ശമ്പളത്തിന് വേറെ ഏതെങ്കിലും ജീവനക്കാരെ ശമ്പളത്തിന് വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ പോയി രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഇപ്പം നമ്മളൊരു വലിയ ബിസിനസ് ആണ് നടത്തണമെങ്കിൽ ജീവനക്കാരുടെ എണ്ണം 10 കൂടുതലാണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി PF ESI പോലുള്ള ആനുകൂല്യങ്ങളും നിർബന്ധമാക്കണം.
2: അതൊക്കെ ഓക്കെ തന്നെ, പക്ഷെ ഇതിനൊക്കെ കാശ് വേണ്ടേ? എന്റെ ആണെങ്കിൽ EMI അടയ്ക്കാൻ പോലും പൈസ പോലും ഇല്ല. ഞാൻ അത്ര പണക്കാരനൊന്നുമല്ല, പാവപ്പെട്ടവനാണ്. ഞാൻ എന്ത് ചെയ്യും? ഞങ്ങളെ പോലെ എന്ത് ചെയ്യും?
5: അതിനൊക്കെ വഴിയുണ്ട് ഹരി. സംഭവമേ ഇപ്പൊ നമ്മൾ ഒരുപാട് സർക്കാർ പദ്ധതികളുണ്ട് അറിയാമോ? ഞാൻ നോക്കിയപ്പോ ഞാൻ 3 പദ്ധതി കണ്ടു. അതായത് PMEGP, മുദ്രാ ലോൺ, അതുപോലെ തന്നെ ESS, ഇങ്ങനെ കുറെ പദ്ധതികൾ.
2: PMG എന്ന് പറഞ്ഞാൽ എന്താണ്? PMG എന്ന് പറഞ്ഞ സ്ഥലമല്ലേ പാളയത്തുള്ള? അവിടെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ?
5: എടാ PMG അല്ലടാ, PMEGP. ഞാൻ ഒന്ന് നോക്കട്ടെ, ഞാൻ ഒന്ന് ഗൂഗിൾ നോക്കട്ടെ. PMEGP അല്ലേ ഇതെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് കേട്ടോ. നമ്മളെ ഉൽപാദന മേഖലയ്ക്ക്, അതായത് പ്രൊഡക്ഷൻ മേഖലയ്ക്ക് 50 ലക്ഷം രൂപ വരെ അവർ ലോൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ സർവീസ് സെക്ടറിന് 20 ലക്ഷം വരെയും ലോൺ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ബിസിനസ് തുടങ്ങുന്നെങ്കിൽ 35% വരെ സബ്സിഡി കിട്ടും. നമ്മുടെ ഗ്രാമപ്രദേശത്താണെങ്കിൽ, നഗരങ്ങളിലാണെങ്കിൽ പക്ഷെ കുറയും കേട്ടോ, 25% വരെ സബ്സിഡി കിട്ടും. പിന്നെ 10 ലക്ഷം വരെയുള്ള ലോണുകൾക്ക് സാധാരണ ഈട് ചോദിക്കാറില്ല. പിന്നെ സുഖമല്ലേ ആ ഒരു കാര്യം.
3: എടാ ശിബിനെ, ഇത് കൊള്ളാല്ലോ, ബാക്കിയും കൂടെ പറ.
5: ബാക്കി മുദ്രാ ലോൺ അല്ലേ? അപ്പൊ ഈ മുദ്രാ ലോൺ എന്ന് വെച്ചാല് ഇതില് ഞാൻ നോക്കിയപ്പോ ശിശു എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് അതൊക്കെ ആയിരിക്കും കേട്ടാ, ശിശു കിഷോർ തരുണ കിടപ്പുണ്ട്. അപ്പൊ ഇതിന്റെ മുദ്രാ ലോണിന്റെ പദ്ധതി ആയിരിക്കാം. അപ്പൊ ഈ ശിശുവിന്റെ പദ്ധതിക്ക് 50,000 രൂപ വരെ അവര് ഇത് കൊടുക്കുന്നുണ്ട്. കിഷോർ എന്ന പദ്ധതിക്ക് 5 ലക്ഷം രൂപ വരെയും, തരുണ എന്ന പദ്ധതിക്ക് 10 ലക്ഷം രൂപ വരെയും. അതുപോലെ തന്നെ ചെറിയ കച്ചവടങ്ങൾക്കോ ഷോപ്പുകൾക്കോ ഇത് വളരെ എളുപ്പത്തിൽ, അതായത് ഈടില്ലാതെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് ലഭിക്കും ഇത്, ഈ ഒരു ലോൺ. മൂന്നാമത്തേത്, അതായത് നമ്മളെ നീ ചോദിച്ചല്ലോ ESS എന്താണെന്ന്. അപ്പൊ ഇത് കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന്റെ പദ്ധതിയിൽ ഒന്നാണ് കേട്ടോ, ESS, അതായത് ഓണ്ടർപ്രണർ സപ്പോർട്ട് സ്കീം. ഇതുവഴി MSCകൾക്ക് വലിയ സാമ്പത്തിക സഹായം നൽകുന്നത് ഈ വഴി, ഇത് ഇത് ഈ പദ്ധതി വഴി, ESS വഴിയാണ് കേട്ടോ. പലിശ ഇളവുണ്ട്, അതുപോലെ തന്നെ SC ST വിഭാഗങ്ങൾക്കും പ്രവാസികൾക്കും മുൻഗണനയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പലിശ നിരക്ക് വളരെ കുറവാണ് കേട്ടോ, KELS വഴി കുറഞ്ഞ പലിശ നിരക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇതിനകത്ത്.
4: ശിബിനെ, അപ്പം നമ്മൾ ഈ ലോണിനൊക്കെ അപ്ലൈ ചെയ്യാൻ ചുമ്മാ അങ്ങ് ബാങ്കിൽ പോയാൽ മതിയോ?
5: നമ്മൾ ലോണിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോ ഈ ബിസിനസ് എന്താണെന്ന് ആ ലോണ് തരുന്ന ആൾക്ക് ഒരു ഡീറ്റ് അറിയണം, ഒരു എന്താണെന്ന്. അതിന് പ്രോജക്ട് റിപ്പോർട്ട് എന്ന സംഭവം ഉണ്ട്. അതായത് നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ് എന്താണ്, എത്ര ചിലവ് വരും, പിന്നെ നമ്മൾ എന്തൊക്കെ അതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അത് എന്തൊക്കെയാണ് അതിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കുന്നത്, നമ്മൾ എത്രത്തോളം അതിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്, എത്ര ക്യാപിറ്റൽ എത്രത്തോളം ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. നമ്മൾ ബിസിനസ് എന്താണ് അത് ബാങ്കിലുള്ള ലോൺ തരുന്ന ആ ക്രെഡിറ്റ് ഓഫീസർ തന്നെ അറിയണം, ഇതെന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്, എങ്കിലല്ലേ ലോൺ തരത്തുള്ളൂ. അപ്പോൾ അത് ചുമ്മാ ചെയ്താൽ പോരാ, അത് ശരിയാണോ എന്ന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൽ വെരിഫൈ ചെയ്യണം. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് വെരിഫൈ ചെയ്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കണം. അതിനുശേഷം അതനുസരിച്ചാണ് പിന്നെ ലോണിന്റെ പ്രൊസീജിയർ നടക്കത്തുള്ളൂ.
2: രാജേഷ്, നീ നേരത്തെ ഗ്രാമപ്രദേശങ്ങളിൽ ചില പ്രത്യേക ബെനിഫിറ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഒന്നുകൂടി പറയാമോ അതിനെപ്പറ്റി?
4: പിന്നെന്താ പറയാലോ, നമ്മളിപ്പം ഗ്രാമത്തിലാണ് ബിസിനസ് തുടങ്ങണമെങ്കിൽ അവിടെ രണ്ട് വലിയ ഗുണങ്ങളാണ് നമുക്ക് കിട്ടാൻ പോണ. അതായത് ഒന്നാമത് നമുക്ക് സ്ഥല ലഭ്യതയും, പിന്നെ നമുക്ക് കുറഞ്ഞ ചെലവില് നമുക്ക് വസ്തു വാങ്ങാനും പറ്റും. അതായത് ഇപ്പം സിറ്റി ഏരിയയിലാണെങ്കിൽ നമുക്കറിയാലോ ഇവിടെ നല്ല ഓരോ സെന്റിനും നല്ല വിലയായിരിക്കും. പക്ഷെ അതേ ടൈമിൽ നമ്മളിപ്പം ഒരു ഗ്രാമത്തിലാണ് നമ്മളൊരു വസ്തു വാങ്ങണമെങ്കിൽ അവിടെ നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് തന്നെ നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടും. പിന്നെ രണ്ടാമതായിട്ട് നമ്മളിപ്പം അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യണമെങ്കിൽ അവിടെയും നമുക്ക് ഗ്രാമത്തിൽ ചെയ്യണമായിരിക്കും എന്തായാലും നല്ലത്. അവിടെ നിന്ന് നമുക്ക് നബാർഡ് വഴിയും ഇല്ലെങ്കിൽ കൃഷിഭവൻ വഴിയൊക്കെ വലിയ സബ്സിഡികളൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്.
1: ആ, അതിന്റോടൊപ്പം തന്നെ നാട്ടുകാരുടെ വലിയ പിന്തുണയുണ്ടാവും. ഗ്രാമപഞ്ചായത്തിൽ ബിസിനസ് സ്റ്റാർട്ടപ്പിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ഫ്രണ്ട്ലി മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നടത്താറുണ്ട്. അവിടെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇതിന്റെ ഡീറ്റെയിൽസും മറ്റും എല്ലാം പറഞ്ഞു തന്ന് നമുക്ക് എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടും.
3: പക്ഷേ രാജേഷേ, ഗ്രാമത്തിൽ കസ്റ്റമേഴ്സ് കുറവായിരിക്കൂലേ? ഇപ്പോ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആൾക്കാർ കുറവായിരിക്കില്ലേ?
4: അവിടെയാണ് നമ്മൾ കുറച്ചുകൂടെ ഇങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാറുള്ളത്. അതായത് ഇപ്പം നമ്മൾ ഗ്രാമത്തില് എന്തായാലും നമുക്ക് സ്ഥലം വാങ്ങിക്കുമ്പോഴൊക്കെ പൈസ കുറവല്ലേ, അപ്പൊ നമ്മൾ അവിടെ പ്രോസസിംഗ് ഒക്കെ തുടങ്ങി പ്രൊഡക്ഷൻ അവിടെ വെച്ച് നടത്തണം. അപ്പൊ നമുക്ക് കുറഞ്ഞ ചെലവില് നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് നമ്മള് നേരിട്ട് സോഷ്യൽ മീഡിയ വഴിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം വഴിയോ അത് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഗ്രാമത്തിൽ നിന്നുള്ള കുറഞ്ഞ പ്രൊഡക്ഷന്റെ ലാഭവും കിട്ടും, അതിന്റെ കൂടെ തന്നെ സിറ്റിയിലുള്ള നമുക്ക് വലിയ മാർക്കറ്റിൽ വിൽക്കുമ്പം അവിടെ നിന്ന് കിട്ടണ കുറച്ചുകൂടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഒരു വരിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ നമുക്കാവാം.
2: അളിയ സുഹൃത്തെ, അങ്ങനെയെങ്കിലും സിറ്റിയിൽ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
3: ഞാൻ നോക്കട്ടെ അളിയ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. സിറ്റിയിൽ വലിയ തോതിൽ കോമ്പറ്റീഷൻ നടക്കുന്നതാണ് കാരണം. കോമ്പറ്റീഷൻ കൂടുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ബിസിനസ്സിന്റെ വളർച്ച കുറവായിരിക്കും. പിന്നെ ലോജിസ്റ്റിക്, കൊറിയർ വേഗത, ഇന്റർനെറ്റ് കണക്ഷൻ എല്ലാം വേഗത്തിൽ ലഭ്യമാണ് സിറ്റിയിൽ. പിന്നെ 24 മണിക്കൂർ കറണ്ട് കണക്ഷനും കിട്ടും. മറ്റേത് കറണ്ട് കണക്ഷനൊക്കെ എപ്പോഴും വേണോ പോവാം, അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കണം. പാർക്കിംഗ് സൗകര്യം ഇല്ലാത്ത കെട്ടിടം ആയിക്കഴിഞ്ഞാൽ ഫൈനും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് സിറ്റിയിൽ തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത്.
2: അളിയ സുഹൃത്തിന് ഇത്രയും ബുദ്ധിയോ?
3: എന്റെ ബുദ്ധി അല്ലടാ, ഗൂഗിളാ.
1: ആ, അത് ശരിയാണ്. അതിന്റെ കൂടെ സിറ്റിയിൽ ഇപ്പൊ നമ്മള് പ്ലാസ്റ്റിക് നിരോധനവും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രോഡക്ട്സ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ ബാഗോ തുണിസഞ്ചിയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഏതെങ്കിലും ഐറ്റംസ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
2: അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തോ അല്ലേ? ലീഗൽ സ്ട്രക്ചർ, പാൻ കാർഡ്, കറണ്ട് അക്കൗണ്ട്, GST, സിറ്റ് പോർട്ടൽ വഴി 7 പ്രധാന രേഖകൾ, ബാങ്ക് ലോണുകൾ, പിന്നെ ഗ്രാമത്തിലും നഗരത്തിലും വ്യത്യാസങ്ങൾ. ഇനി നമ്മൾ നാളെ ആദ്യമായി എങ്ങോട്ടാണ് പോകേണ്ടത്?
4: അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പോകേണ്ടത് നമ്മുടെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്റർ ഓഫീസിലാണ്.
5: അവിടെ പോയിട്ട് നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യണമല്ലോ. അപ്പൊ നമ്മളവിടെ പോയിട്ട് നമുക്ക് അവിടെ എക്സിക്യൂട്ടീവ് മീറ്റ് ചെയ്യാം, മീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പറയാം. അപ്പൊ അവര് പറഞ്ഞുതരും എന്തൊക്കെ ലൈസൻസ് ആണ് വേണ്ടതെന്ന്. അപ്പൊ അതനുസരിച്ച് മുന്നോട്ടോ അല്ലേ?
3: അതെ, പിന്നെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും പിന്നെ പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ബിസിനസ് എല്ലാം സെറ്റ് ആകാം.
5: ജോമിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
1: ആ, അതിനോടൊപ്പം നമ്മൾ ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ MSME ചാമ്പ്യൻ പോർട്ടലും അതേപോലെ കേരള ഗവൺമെന്റിന്റെ വ്യവസായ വകുപ്പിന്റെ വെബ്സൈറ്റും നമ്മൾ ഇന്ന് രാത്രി തന്നെ നോക്കിക്കഴിഞ്ഞാലേ അതിന്റെ ഏതൊക്കെ ഫോം കൊടുക്കണം, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ വിവരങ്ങളാണ് ഇനി നമ്മൾ വിട്ടുപോയിട്ടുള്ളതെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടും.
6: ആഹാ, നിങ്ങൾ എല്ലാവരും നല്ല സീരിയസ് ആയിട്ട് എന്തോ ചർച്ചയിലാണല്ലോ, ബിസിനസ് തുടങ്ങാനുള്ള പ്ലാൻ ആണല്ലേ?
2: അതെ ചേട്ടാ, ഞങ്ങൾ അഞ്ചുപേരും ചേർന്ന് കേരളത്തിൽ പുതിയ സംരംഭം തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ നിയമങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി നാളെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാണ്.
5: എന്നാ പിന്നെ വൈകിക്കണ്ട, ചായയുടെ ക്യാഷ് ഞാൻ കൊടുക്കാം, നമുക്ക് അധികം സമയം കളയാനില്ല. നമുക്ക് ഇനി ബിസിനസ് എന്താണ് ചെയ്യുമ്പോൾ നമുക്ക് വൈകിട്ട് തീരുമാനിക്കാം. നമ്മളെ ഈ ഗ്രൂപ്പില് നമുക്ക് ഇതൊക്കെ ഓക്കെ ആയില്ലേ? ഇപ്പൊ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി,
1: കാര്യങ്ങളെല്ലാം
0: ഇതുവരെ കേട്ടത് ഷിബിൻ, ഹരികൃഷ്ണൻ, സുജിത്ത്, ജോമിയ, രാജ്ഷ എന്നിവർ അവതരിപ്പിച്ച ചായക്കാപ്പിലെ ബിസിനസ് എന്ന നാടകമാണ്. ഇനി യുവാണിയിൽ ഭാഗ്യ യു പാടിയ ലളിതഗാനം കേൾക്കാം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഭാഗ്യ യു പാടിയ ലളിതഗാനമാണ്. യുവവാണി ഇവിടെ സമാപിക്കുന്നു. നന്ദി.
1: യുവവാണി.

0: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഉപഭോക്തൃ കേസുകൾ വേഗത്തിൽ തരംതിരിക്കാനും പരിഹരിക്കാനും ഈ ജാഗ്രതി സഹായിക്കുന്നു. കേസുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കി ഉപഭോക്താക്കൾക്ക് കൃത്യസമയത്ത് പരിഹാരം ഉറപ്പാക്കുകയാണ് ഈ നൂതന പോർട്ടലിന്റെ ലക്ഷ്യം. സാങ്കേതികവിദ്യയുടെ കരുത്തിൽ അഴിമതിരഹിതമായ ഒരു വിപണി കെട്ടിപ്പടുക്കാം.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: തുറന്നു നോക്കിയപ്പോൾ ഒരു സോപ്പാണ് കുളിക്കുന്ന.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: സുനിൽ ഗംഗോപാധ്യായ എഴുതിയ നോവൽ ആത്മപ്രകാശം, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ശ്രോതാക്കളെ, വയോജനങ്ങളിൽ അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. നാളെ രാവിലെ 11:30 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ പരിപാടിയിൽ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഷീബ മുംതാസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495963321, 9496553321, 9496593321. ഓർക്കുക, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:30 മുതൽ

0: ആകാശവാണി
1: നാട്ടുചിന്ത്. നാട്ടുചിന്തിൽ ഇന്ന് മാർഗി രാമൻ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്ത് കേൾക്കാം. കഥ ഉദ്യാനഭഞ്ജനം.

എങ്കിലോ പണ്ട് ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ദൂതനായിരിക്കുന്ന ഹനുമാനെ സമീപത്തിങ്കൽ വിളിച്ച് അങ്കുലീയവും അടയാളവാക്കും സന്ദേശവും അരുളി ചെയ്ത് സീതാന്വേഷണത്തിനായിക്കൊണ്ട് നിയോഗിച്ച സമയത്തിങ്കൽ ഹനുമാൻ അവിടെ നിന്നു പുറപ്പെട്ട് അശോകവനികോദ്യാനത്തെ പ്രാപിച്ച് ശിംശവാവൃക്ഷമൂലസ്ഥയായിരിക്കുന്ന സീതാദേവിയെ കണ്ട് അങ്കുലീയവും അടയാളവാക്കും സന്ദേശവും അരുളി ചെയ്ത സമയത്തിങ്കൽ സീതാദേവിയാൽ പ്രദത്തമായിരിക്കുന്ന ചൂടാരത്നത്തെ സ്വീകരിച്ച് ദേവിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് പോകാനായിക്കൊണ്ട് ആരംഭിച്ച സമയത്തിങ്കൽ തന്റെ ആഗമനത്തെ രാവണനെ അറിയിക്കാനുള്ള ആഗ്രഹം ഹേതുവായിട്ട് ഉദ്യാനഭഞ്ജനം ചെയ്ത് അസംഖ്യം ഉദ്യാനപാലകന്മാരെയും കിങ്കരന്മാരെയും സപ്തമന്ത്രികുമാരന്മാരെയും പഞ്ചസേനാപതികളെയും നിഗ്രഹിക്കുന്നത് കണ്ട് കുപിഷ്ടനായിരിക്കുന്ന ഇന്ദ്രജിത്തും തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധം ആരംഭിപ്പൂതം ചെയ്തു ആയത് എപ്ര

சூர்யாச்சந்திரமசோ விவேஷவிகலம் லங்காபுரீமக்னினம் சுதாம் கர்த்துமமுஷ்ய வாசவஜிதா ஜாதா ரணாத்தோரணே. அமுஷ்ய வாசவஜிதா தோரணே ரணே ஜாதா. ஈ ஹனுமன் வாசவஜித்தும் தமிழ் தோரணத்திங்கள் வச்சு ரணம் ஜாதமாய். ஹனுமன் ஆ வாசவஜித், வாசவஜித்துன்னு பண்ணால் இந்திரனே ஜெயிச்சிட்டுள்ள ஆள் இந்திரஜித், இந்திரஜித்தும் தமிழ் தோரணத்வாரத்திங்கள் வச்சு அதிபயங்கரமாயிருக்கிற யுத்தம் ஆரம்பிக்கையானுண்டாயது. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ യുദ്ധം ആരംഭിക്കേണ്ടായത്? എന്തായിരുന്നു ഹനുമാൻ്റെ ഉദ്ദേശം എന്നാണെങ്കിൽ, ഹനുമാന് പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. എന്താത് എന്നാണെങ്കിൽ, ഹനുമാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കൊടുത്തയച്ച് ഇരിക്കുന്ന അങ്കുലിയവും അടയാളവാക്കും സന്ദേശവും സ്വീകരിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് ഓരോരോ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് അശോകവനികോദ്യാനത്തെ പ്രാപിച്ച് ശിംശപാവൃക്ഷമൂലസ്ഥയായിരിക്കുന്ന സീതാദേവിയെ കണ്ട് അല്ലേ ദേവി, താ ഇത് ആ സ്വാമിയായിരിക്കുന്ന ഭഗവാൻ അങ്ങക്ക് തരാനായിട്ട് എൻ്റെ കൈ തന്നേച്ചേക്കണതാണ്, അത് അങ്ങ് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ആ അങ്കുലിയവും അടയാളവാക്കും സന്ദേശവും ആ ദേവിയെ കണ്ട് ഏൽപ്പിക്കേണ്ടായത്. ആ സമയത്തിങ്കൽ ആ അങ്കുലിയകം ആ ദേവിയുടെ കയ്യിലങ്ങോട്ട് കിട്ടിയ സമയത്തിങ്കൽ ആ കണ്ണുതീര് അനന്താശ്രുക്കൾ ഇങ്ങനെ ധാരധാരിയായിട്ട് ഇങ്ങനെ വീഴുകയാണ് ഉണ്ടായത്. എന്താ അതിന് കാരണം? താൻ ആ ഭഗവാന്റെ കയ്യിൽ അലങ്കരിച്ചിട്ടുള്ളതാണ് ആ മോതിരം, അങ്കുലിയകം. അത് കണ്ട സമയത്തിങ്കൽ ആ ഭഗവാനെ നേരിട്ടങ്ങോട്ട് കണ്ട അനുഭവമാണ് ദേവിക്ക് ഉണ്ടായത്. അതുകൊണ്ടാണ് ആ അനന്താശ്രുക്കൾ ഇങ്ങനെ ഇഴമുറിയാതെ ഇങ്ങനെയാണ് പുറപ്പെട്ടത്. ആ സമയത്തിങ്കൽ ദേവി, അല്ലേ ഹനുമാൻ, ഹനുമാൻ ഇവിടെ വന്നിട്ട് എന്നെ കണ്ടു എന്ന് ഭഗവാൻ സ്വാമിയെ അറിയിക്കണ്ടേ? അതിനിപ്പോൾ എന്താ വേണ്ടതെന്നാണെങ്കിൽ, ആ ഭഗവാൻ എൻ്റെ ശിരസിൽ അലങ്കരിച്ചിരിക്കുന്നതായിരിക്കുന്ന ആ ചൂടാരത്നം ആ ഭഗവാന്റെ കൈ കൊടുക്കണം എന്ന് പറഞ്ഞ് ആ ദേവി ആ പ്രത്യടയാളമായിട്ട് ആ ചൂടാരത്നത്തെ ഹനുമാന്റെ കയ്യിൽ കൊടുക്കാണ്ടായത്. ആ സമയത്തിങ്കൽ ആ ഹനുമാൻ ആ അങ്കുലിയം ചൂടാരത്നം സ്വീകരിച്ച് ദേവിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് അവിടെ നിങ്ങൾ പുറപ്പെടാനായിട്ട് ആരംഭിക്കേണ്ടായത്. അല്ലേ ദേവി, താ ഈ ചൂടാരത്നം ഞാൻ എത്രയും വേഗം ആ സ്വാമിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത് സ്വാമിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വന്ന് ദേവിയെ കാണുന്നുണ്ട്. അത് ഹേതുവായിട്ട് അതുവരെ അങ്ങ് ഇവിടെ ദുഃഖിക്കാതെ കണ്ട് സന്തോഷത്തോടുകൂടി ഇരിക്കണം, എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോരുകയാണ് ഉണ്ടായത്. പോവാനായിട്ട് ആരംഭിച്ച സമയത്താണ് ഏയ് അത് ശരിയല്ല, ഇവിടെ വന്നിട്ട് ആ രാവണനെ താൻ വന്ന വിവരം ഒന്ന് അറിയിക്കാതെ കൊണ്ട് പോണത് ശരിയല്ല. അതുകൊണ്ട് താൻ വന്ന വർത്തമാനം രാവണനെ ഒന്ന് അറിയണം, രാവണൻ അറിയണം എന്ന് നിശ്ചയിച്ച് എന്താ വേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് രാവണന് ഏറ്റവും പ്രിയപ്പെട്ടായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നശിപ്പിക്കുക. അപ്പോൾ ആ രാവണൻ അവിടെ രക്ഷകരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഉദ്യാനപാലകന്മാരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞ് ആ താൻ വന്ന വർത്തമാനം അറിയാതെ കണ്ടിരിക്കില്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് രാവണൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളതാണ് അശോകവനികോദ്യാനം. എന്താ അത് വിശേഷപ്പെട്ടതാണെന്ന് പറയാനുള്ള കാരണം എന്നാണെങ്കിൽ, താൻ തന്നെ നിഷ്കർഷിച്ച് ഭൃത്യന്മാരോടുകൂടി സ്വർഗത്തിങ്കൽ ചെന്ന് പാരിജാതം മന്ദാരം തുടങ്ങിയിട്ടുള്ള കൽപ്രവൃക്ഷങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിഷ്കർഷിച്ച് വളർത്തിയിട്ടുള്ള ഉദ്യാനമാണ് ആ അശോകവനികോദ്യാനം എന്ന് മാത്രമല്ല, സീതാദേവി ഇരിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ പ്രത്യേകത ഉണ്ട് അതിന്. ആ ഉദ്യാനം അങ്ങോട്ട് നശിപ്പിക്കാം എന്ന് നിശ്ചയിച്ച് ഹനുമാനിപ്പോൾ പ്രത്യേകിച്ച് ആയുധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, വേഗം അവിടുന്ന് ഒരു ഇല അങ്ങോട്ട് പറിച്ച് എടുത്ത് ഗണപതിക്ക് ഏത്തു എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ വലുതായിരിക്കുന്ന വൃക്ഷങ്ങൾ കടയോടുകൂടി തന്നെ പറിച്ചങ്ങോട്ട്

പറഞ്ഞു. ഇന്ന് മാത്രമല്ല, ആ വള്ളിക്കുടിലുകൾ, ക്രീഡാപർവ്വതങ്ങൾ, ആ ക്രീഡാപർവ്വതങ്ങൾ എടുത്ത് സരസിലേക്കാണ് ഇടുക ചെയ്യുന്നത്. അപ്പോൾ സരസും നികരുകയും ചെയ്യും, ക്രീഡാപർവ്വതം നശിക്കുകയും ചെയ്യും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സകലതും ഹനുമാനകൾ നശിപ്പിച്ചു. ആ സീതാദേവി ഇരിക്കുന്ന ശിംശഭാവൃക്ഷം ഒഴിച്ച് ബാക്കിയെല്ലാം നശിപ്പിച്ചു. എന്നാൽ ക്ഷണ നേരം കൊണ്ട് കഴിഞ്ഞു അത്. എന്താ അതിന് കാരണം എന്നാണെങ്കിൽ, ഹനുമാൻ വായുവിൻ്റെ പുത്രനായിട്ടുള്ള ആളാണ്. ഈ വായു വിചാരിച്ചാൽ എന്തും ഇല്ലാതെ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ വായുവിൻ്റെ പുത്രനായിട്ടുള്ള ഹനുമാൻ ആ ശക്തി അങ്ങോട്ട് ഉണ്ടാവുക ചെയ്തത് ക്ഷണനേരം കൊണ്ട് ആ എല്ലാം കൂടെ നശിപ്പിച്ചു. അതിനുശേഷം നോക്കിക്കഴിഞ്ഞപ്പോൾ ഉദ്യാനപാലകന്മാരൊക്കെ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങുക. ഇപ്പോൾ അവരുടെ കഥ അങ്ങോട്ട് കഴിക്കാം നിശ്ചയിച്ച് ഹനുമാൻ ആയുധമൊന്നും ആവശ്യമില്ല. അവിടെ പറിച്ചിട്ടിരുന്ന വൃക്ഷത്തിൻ്റെ ആ എല്ലാം കൂടെ ഊരിക്കളഞ്ഞ് വേഗം ഓടി അങ്ങോട്ട് ചെന്നു നിഗ്രഹിക്കാനായിട്ട്. അപ്പോഴാലോചിച്ച ഏയ് അത് ശരിയല്ല, ഉറങ്ങിക്കിടക്കുന്ന ആളെ നിഗ്രഹിക്കുന്നത് ശരിയല്ല, അത് ഭീരുത്വം കൊണ്ടാണെന്ന് വിചാരിക്കും, അത് വേണ്ട ഉണർത്തിയിട്ടാവാം നിഗ്രഹിക്കില്ല എന്ന് നിശ്ചയിച്ച് എന്താ വേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് നല്ല ഉറക്ക. എന്ന് മാത്രമല്ല, ജനിച്ചതിൽ പിന്നെ ചൗരാതി കർമ്മങ്ങൾ കഴിക്കാത്ത വഹളാണ്, രാജസന്മാരാണല്ലോ. ഒരു ഉപായം ചെയ്യാൻ നിശ്ചയിച്ച് ആ രോമം ധാരാളം വളർന്നു വന്നിട്ടുണ്ട് രാജസന്മാരുടെ. അവരുടെ ചിലരുടെ തലയിലാണ് ധാരാളം മുടിയുള്ളത്, അവരുടെ തലയിൽ മുടി പിടിച്ച് ഒരുത്തൻ്റെ താടിയമയാണ് അത് കൂട്ടി കെട്ടിയിട്ടു. അതുപോലെ തന്നെ ഒരുത്തൻ്റെ ചെവിയിൽ നിന്നാണ് ധാരാളം മുടി വന്നിട്ടുള്ളത്, അവൻ്റെ മുടിയും ആ മാറിലെ മുടിയും കൂടെ കൂട്ടി കെട്ടിയിട്ടു. അതുപോലെ തന്നെ ഒരുത്തൻ്റെ മൂക്കിൽ നിന്നാണ് മുടി ധാരാളം വന്നിട്ടുള്ളത്, ഒരുത്തൻ്റെ കക്ഷത്തിൽ നിന്നാണ് ആ രോമം പിടിച്ച് കെട്ടിയിട്ടു. ഈ അത് അങ്ങനെ ആ രോമങ്ങൾ പതുക്കെ കൂട്ടിക്കെട്ടിയൊരു മാല പോലെ അവിടെ ഇങ്ങനെ ഇട്ടു. ഇന്ന് മാത്രമല്ല, നോക്കിയപ്പോൾ ആയുധങ്ങളൊക്കെ തലക്കെ വെച്ച് തന്നെയാണ് അവർ കിടന്നുറങ്ങുന്നത് ഉദ്യാനപാലകരെ. ആയുധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു. ഗത ഉപയോഗിക്കുന്നതിൻ്റെ ഗതയെടുത്ത് വാളുപയോഗിക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു, വാളുപയോഗിക്കുന്നതിൻ്റെ ഇതെടുത്ത് ഗത ഉപയോഗിക്കുന്നതിൻ്റെ അടുത്ത് വെച്ചു. അങ്ങനെ ആയുധം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു. ഇത്രയും കഴിഞ്ഞിട്ടും ഉദ്യാനപാലകരെ അറിഞ്ഞിട്ടില്ല. അമ്പം പമ്പമ്പോ ഇങ്ങനെയൊരുറക്കോ ഏ എന്താ അതിന് കാരണം എന്നാലോചിച്ചപ്പോഴാണ് തലേ ദിവസം രാവണൻ സീത സ്വാധീനാവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാഴ്ചദ്രവ്യങ്ങളും വിലവടിപ്പുള്ള സ്വർണങ്ങൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ കൊണ്ട് വന്ന് സീത തനിക്ക് സ്വാധീനമാക്കണമെന്ന് നിശ്ചയിച്ച് അധികം നേരം പണിയെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സീത സ്വാധീനാവാൻ വേണ്ടിയിട്ട് വെളിച്ചാവണ വരെ രാവണൻ അവിടെ ഉണ്ടായിരുന്നു ആ ഉദ്യാനത്തിൽ. വെളിച്ചതിന് ശേഷമാണ് രാവണൻ തൻ്റെ രാജധാനിക്ക് പോകേണ്ടായത്. അത് കാരണം ഉദ്യാനപാലകർക്ക് ഉറങ്ങാൻ തരായിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് ഇത്ര കേമായിട്ട് കിടന്നുറങ്ങണത്. എന്തെങ്കിലും ആവട്ടെ, ഇവരേതായാലും ഉണർത്താണ്ട പറ്റില്ലല്ലോ. ഇപ്പം എങ്ങനെയാണ് ഉണർത്തണമെന്ന് നിശ്ചയിച്ച് അവിടെ ഇരുന്നുകൊണ്ട് ഭയങ്കരമായിരിക്കുന്ന ഒരു ശബ്ദം, ഒരു അട്ടഹാസം ഇവിടെ പുറപ്പെടുക്കുകയുണ്ടായത് ഹനുമാൻ. ആ സമയത്തേക്ക് ആ ശബ്ദം കേട്ട് ആ ഉദ്യാനപാലെല്ലാം ചാടി കൊണ്ട് എണീറ്റ് കഴിഞ്ഞപ്പോഴല്ലേ കെട്ടിയിട്ടൊക്കെ അരുത് അരുത് ഐ എന്റെ എന്റെ തല, എന്റെ താടി, എന്റെ കക്ഷം, ഏയ് ഏയ് എന്റെ ചെന്നി, എന്റെ തല, എന്റെ ചെന്നിത്തല, ചെന്നിത്തല, ചെന്നിത്തല കുഴപ്പമുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് പോ. ഹോ കടയോടുകൂടി പറിച്ചു വന്ന താടിയുടെ രോമമൊക്കെ സ്വതേ ഈ രോമം വലിക്കുന്നോറും മുറുകയുള്ളൂ. അങ്ങനെ രോമം ഇങ്ങനെ പൊടിഞ്ഞ് വന്നേക്കുക. ആരാ അത് ചെയ്തത്? ഏഹ് മാത്രമല്ല, ഇന്ന് അവൻ്റെ കഥ കഴിക്കാന്ന് വിശേഷിച്ച ആയുധം എടുക്കാൻ പുറപ്പെട്ടപ്പോഴാണ് എൻ്റെ ആയുധമല്ലല്ലോ, ഞാൻ ഇത് ഗതിയാണല്ലോ ഉപയോഗിച്ചിരുന്നത്, ഇപ്പോൾ അതങ്ങനെ വാള എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ആയുധം അങ്ങോട്ട് മാറ്റി വെച്ചേക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ തനിക്ക് മോഷണമുണ്ടല്ലേ, അത് എൻ്റെ വാള അങ്ങോട്ട് തരിക അത്. തനിക്ക് രാത്രി മോഷണമുണ്ടല്ലേ, തൻ്റെ ഇതങ്ങോട്ട് എടുത്തോളാം എന്ന് പറഞ്ഞ ആയുധങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം കൊടുത്തു. അത് കഴിഞ്ഞ് ആരാ ഇതൊക്കെ ചെയ്തേ നോക്കിയിട്ട് ഹനുമാൻ ഇതൊന്നും അറിയാത്ത മറ്റുള്ളൊരു വൃക്ഷത്തിൻ്റെ മറിഞ്ഞ് അവിടെ അങ്ങനെ നിന്നു. ഉദ്യാനപാലകർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഹനുമാനാണ് അവിടെ നിൽക്കുന്നത്. വേഗം ആ അവിടുന്ന് ഒരു ആയുധമൊക്കെ എടുത്തുകൊണ്ട് നേരെ ഹനുമാൻ്റെ അടുത്തേക്കാണ് ഓടി ചെല്ലാണ്ടായത് ഉദ്യാനപാലകർ. ഹനുമാനും പിന്നെ പ്രത്യേകിച്ച് ആയുധമൊന്നും ആവശ്യമില്ല, അവിടെ പറിച്ചിട്ടിരുന്ന ആ മരം ഒരെണ്ണങ്ങളെടുത്ത് ടേ. ഒരു ദിവസം ഉദ്യാനപാലകരെയൊക്കെ കഥ കഴിച്ചു. ചിലർ ആ വൃക്ഷത്തിൻ്റെ കാറ്റുകൊണ്ട് ദൂരേക്ക് തെറിച്ചു പോയിണ്ടായിരുന്നു, അവരുടെ കഥ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ളവരൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ സിദ്ധി കൂടിയിരുന്നു. എടോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചിലർക്ക് സിദ്ധി കൂടിയെന്നാ തോന്നണേ. നമ്മുടെ കഥ ഇത് എന്തായാലും ഈ സ്വാമിയെ അറിയിക്കാതെ കൊണ്ട് പറ്റില്ല. ഈ വർത്തമാനം നമ്മളെ കാവലിന് വേണ്ടി ഏൽപ്പിച്ചതല്ലേ ഉദ്യാനം. അതുകൊണ്ട് എണീക്കാനായിട്ട് പുറപ്പെട്ടപ്പോഴാണ് കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് മഹാവികൃതായിരിക്കണു. ഇന്ന് മാത്രമല്ല, അത്ര ശക്തിയിലാണ് ഹനുമാൻ അടിക്കേണ്ടായത്, ആ കാറ്റുകൊണ്ട് തെറിച്ചു പോയതാ.
കയ്യും കാലും ഒക്കെ അപകടമായിട്ട് അങ്ങനെ തീർന്നു. ഇനിയിപ്പോൾ എന്താ മാർഗം? എത്രയും വേഗം ആ സ്വാമിയുടെ അടുത്ത് ചെന്ന് ഇവിടെ ഉണ്ടായ വർത്തമാനമൊക്കെ വെച്ചെന്ന് പറയാമെന്ന് ചോദിച്ച് ആ കൂള പുറപ്പെടാം എന്ന് പറഞ്ഞ് അവർ കയ്യും കാലും ഔഷധിയായിട്ട് ഒതുകളെ ഒതുക്കെ നടന്ന് അവിടെ ചെന്ന് രാവണൻ്റെ അടുത്ത് വന്ന് ഏറാൻ. അപ്പോൾ രാവണന് സന്തോഷമായി. അങ്ങനെ എന്താ ഉദ്യാനപാലകർ അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ ഇനി ഒട്ടും താമസിക്കരുതെന്ന് നിശ്ചയിച്ച് ഇവിടെ വന്ന് പറയാനായിട്ട് വന്നതുപോലെ അതെ ഒട്ടും താമസിക്കരുതെന്ന് തോന്നിയോണ്ടാണ് ഇപ്പം തന്നെ പുറപ്പെട്ടത്. എന്താ അവിടെ ഉണ്ടായത്? അത് സീത ഉദ്യാനം മുഴുവൻ നശിപ്പിച്ചു. എന്ത്? സീത ഉദ്യാനം മുഴുവൻ നശിപ്പിക്കേ? ആ ചിലപ്പോൾ അങ്ങനെ വരാം. സീത എനിക്ക് സ്വാധീനമായി കഴിഞ്ഞപ്പോൾ എനിക്കുള്ളതൊക്കെ സീതയ്ക്കുള്ളതാണല്ലോ. അപ്പോൾ ഉദ്യാനത്തിൽ നിന്ന് വല്ല തളിരോ എന്തെങ്കിലും പറിച്ചിട്ടുണ്ടാവും. അതാവും ചിലപ്പോൾ ഉദ്യാനപാലകർ പറഞ്ഞത്. അങ്ങനെയല്ലേ വല്ല തളിരോ എന്തെങ്കിലും? അതല്ല, വൃക്ഷങ്ങളൊക്കെ വലുതായിരിക്കുന്ന വൃക്ഷങ്ങളൊക്കെ കടയോടുകൂടി തന്നെ പറിച്ചു കളഞ്ഞു. സീതയോ? ആ ഞാൻ ഉദ്യാന ആ ശിംശവാംശത്തിൻ്റെ ചുവട്ടിലിരുത്തിയാണ് സീതയാണോ? അതല്ല, ആ സീത അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് വേറെ വെളുത്ത് തടിച്ചൊരു സീത. വെളുത്ത് തടിച്ച വേറൊരു സീതയോ? അതാരാത്? ഏ ആ ഇവർ പറയണ കേട്ടിട്ട് വല്ല ഐരാവതൊക്കെയാവും എന്ന് എനിക്ക് തോന്നണത്. ഐരാവതാണെങ്കിൽ അറിയാൻ വിഷമമൊന്നുമില്ല. ഐരാവതിൽ നിന്ന് കൊമ്പ് നാലാണല്ലോ. ഏ ഉദ്യാനപാലകർ ചോദിച്ചു, അതെ നിങ്ങൾ പറയണ കേട്ടിട്ട് അത് ഐരാവതം ആണെന്നാണല്ലോ തോന്നണത്. ഏ അതെ ഐരാവതം, ഐരാവതം. ഉദ്യാനപാലകർക്കൊന്നും അറിയില്ല. രാവണൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഐരാവതം എന്ന് പറഞ്ഞ ഇത്രയേനുള്ളൂ. ഐരാവതാണെങ്കിൽ അറിയാൻ വിഷമമില്ല. അതെ ഐരാവതത്തിന് എത്ര കൊമ്പുണ്ട്? കൊമ്പ് ഏകദേശം ഒരു 30,000 ഐരാവതത്തിന്. എടോ അത്രയൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്ന് ഉണ്ടായില്ല, ഏകദേശം 20,000. അതിൽ കുറയില്ല, സംശയമില്ല. 20,000 കൊമ്പോ? ഏ ആട്ടെ, എവിടെയാ കൊമ്പുകളുള്ളത്? കയ്യുമേ നിറച്ച് ചെറിയ ചെറിയ കൊമ്പുകളുണ്ട് രണ്ട് കൈയും. പിന്നെ പുറകിൽ വാലുമേ ചെറിയ ചെറിയ കൊമ്പുകളുണ്ട്. പിന്നെ രണ്ട് ചെറിയ കൊമ്പുകൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് വരും, ഇടയ്ക്ക് അകത്തേക്ക് വരും. നിങ്ങൾ പറയണ കേട്ടിട്ട് അത് കുരങ്ങനൊക്കെയാണെന്നാണെന്നാണ് തോന്നണത്. അതെ കുരങ്ങൻ, കുരങ്ങൻ, കുരങ്ങൻ തന്നെയാ. അത് രാവണന് അറിയാണ്ട് ഉദ്യാനപാലകർക്ക് അറിയാണ്ടല്ല, അത് സ്വാമി പറഞ്ഞ സ്വാമിയുടെ മുഖത്ത് നിന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വിഷമയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്വാമി കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാ. കുരങ്ങനാണ്, കുരങ്ങൻ വന്ന് ഉദ്യാനം മുഴുവൻ നശിപ്പിച്ചു, മുഴുവൻ നശിപ്പിച്ചു. എന്നാ ഒരു കാര്യം ചെയ്യുക, അപ്പോൾ കുരങ്ങൻ നിസ്സാരക്കാരനല്ല, അത് ഞങ്ങൾക്ക് അപ്പം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് എത്രയും വേഗം ഇവിടെ വന്ന് അറിയിക്കാൻ ഇടയായത്. എന്നാൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പോയിട്ട് ആ സപ്തമന്ത്രികുമാരന്മാരെ ആ കുരങ്ങനെ പിടിച്ച് കെട്ടാനായിട്ട് വരാൻ പറയുക. ആ ധ്യാനപാലകർ നിങ്ങൾ വഴി കാണിക്കുക. സപ്തമന്ത്രികുമാരന്മാരെ വിളിച്ച് കുരങ്ങനെ ഹനുമാനെ പിടിക്കാനായിട്ട് ആ വഴി നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ധ്യാനപാലകർ അവിടെ നിന്നു. ഞങ്ങൾ ഇവിടെ ഇവിടെയാണ് ഞങ്ങളുടെ സ്ഥാനം, ഞങ്ങൾ ഇവിടെ നിൽക്കുകയുള്ളൂ. പേടിയുണ്ടവർക്കേ, അവൻ്റെ കുരങ്ങൻ്റെ പരാക്രമം ധ്യാനപാലകർ കണ്ടതാണ്. അവിടെയാണ് കുരങ്ങിരിക്കുന്നത്. വേഗം സപ്തമന്ത്രികുമാരന്മാർ ആ ഹനുമാനെ നേരെ ഇങ്ങോട്ട് ആയുധം കൊണ്ടങ്ങോട്ട് പുറപ്പെട്ടുവല്ലോ. ഹനുമാൻ പിന്നെ പ്രത്യേകിച്ച് ആയുധമൊന്നും ആവശ്യമില്ലല്ലോ. അവിടെ പറിച്ചിട്ടുന്ന വൃക്ഷത്തിൻ്റെ ഇലയൊക്കെ പറിച്ചിട്ട് അവിടുന്ന് ഓടി ഇങ്ങോട്ട് ചെന്ന് ടാട്ടാട്ടാട്ടാട്ടാട്ടേ. ഏഴു പേർക്കും പ്രത്യേകം പ്രത്യേകം ഉണ്ടായിരുന്നു. ഏഴുപേരെയും കഥ കഴിച്ചു. എടോ എന്തായി? കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ? ഇനി സ്വാമിയെ പോയി ഇവരെ അറിയിക്കുക. വേഗം അവിടുന്ന് പുറപ്പെട്ടു. അവിടുന്ന് പുറപ്പെട്ട് സ്വാമിയുടെ അടുത്ത് വന്ന് രാവണൻ്റെ അടുത്ത് വന്ന് ഏറാൻ. എന്താ ഉദ്യാനപാലകർ കുരങ്ങനെ പറഞ്ഞു വെച്ചോ? ഇല്ല, കുരങ്ങൻ പറഞ്ഞു വെച്ചു. ഏ കുരങ്ങനെ പിടിച്ചുകൊണ്ടിടാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? അല്ല, കുരങ്ങൻ അവിടുന്ന് പറഞ്ഞു വെച്ചു. ആരേ? സപ്തമന്ത്രികുമാരന്മാരെ. അപ്പോൾ ആ കുരങ്ങൻ നിസ്സാരക്കാരനല്ല, കേമനാണെന്ന് വേണം നിശ്ചയിക്കാനായിട്ട് അല്ലേ? അപ്പോൾ ഇതിലും കുറച്ചും കൂടി ശക്തിമാനായിട്ടുള്ള പ്രബലന്മാരായിട്ടുള്ള ആളെ വേണം പറഞ്ഞയക്കാനായിട്ട്. എന്നാ അല്ലേ ധ്യാനപാലകർ ആ പഞ്ചസേനാപതികളെ ആ കുരങ്ങനെ പിടിക്കാനായിട്ട് പറഞ്ഞുവിടാ എന്ന് പറഞ്ഞ് ആ ധ്യാനപാലകർ പഞ്ചസേനാപതികളെ വിളിച്ചുകൊണ്ട് വന്ന് ആ ധ്യാനപാലകർ വഴി കേട്ട് ഹാ ഊ ഈ കുരങ്ങനെ കൊല്ലാനുള്ളവർക്ക് വഴി കാണിക്കലാണ് എൻ്റെ ജോലി. ഏ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ വരാം വരാം എന്ന് പറഞ്ഞ് ആ ധ്യാനപാലകർ അവരുടെ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ നിന്നു. അവിടെയാണ് ഇരിക്കുന്നത് കുരങ്ങൻ. ധ്യാനപാലകർക്ക് പേടിയുണ്ടേ, അവിടെയാണ് ഇരിക്കണതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു.
വേഗം ആ പഞ്ചസേനാപതികള് ആ ഹനുമാന്റെ നേരെ യുദ്ധം ചെയ്യാനായിട്ട് അടിക്കാനായിട്ട് പുറപ്പെടേണ്ടത്. ഹനുമാൻ അവിടെ നിന്ന് ആ വൃക്ഷം എടുത്ത് ടേ പഞ്ചസേനാപതികളുടെയും കഥ കഴിച്ചു. അത് കഴിഞ്ഞ് നോക്കിയാൽ പിന്നെ എന്താടോ, ഇനി ഒട്ടും താമസിക്കല്ല, എന്നാലും എത്രയും വേഗം സ്വാമിയെ പോയി പരമാർത്ഥം അറിയിക്കുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ട് നമ്മുടെ ഒരു യോഗി കുരങ്ങിനെ കൊല്ലാനുള്ളവർക്ക് വഴി കാണിക്കുക പറഞ്ഞിട്ട് കാര്യമല്ലോ. സ്വാമിയുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ വേണ്ടി വരും. സ്വാമിയുടെ അടുത്ത് രാവണൻ്റെ അടുത്ത് വന്ന് എറാൻ എന്തായി, ധ്യാനപാലകർ പോയിട്ട് പറഞ്ഞയച്ചോ? പറഞ്ഞയച്ചു. എങ്ങടാ, മുമ്പ് പോയിരുന്ന ആളുകളുടെ അടുത്തേക്ക് തന്നെ, സപ്തമന്ത്രികുമാരന്മാർ പോയ ആൾക്കാരുടെ അടുത്തേക്ക് തന്നെ പഞ്ചസേനാധികളെയും പറഞ്ഞു വെച്ചു. അപ്പോൾ അവരെയും കഥ കഴിഞ്ഞു, അവരെയും കഥ കഴിഞ്ഞു. അപ്പോൾ ആ കുരങ്ങൻ നിസ്സാരക്കാരനല്ല, അതിഭയങ്കരനാണെന്ന് തന്നെ വേണം പറയാനായിട്ട്. പരാക്രമം കുറച്ച് കൂടുതലുള്ള കുരങ്ങൻ തന്നെയാ അല്ലേ. എന്നാ ഇനി അങ്ങനെ ഇങ്ങനെയുള്ള ആളുകളെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അക്ഷകുമാരനെ പറഞ്ഞേക്കാന്ന് പറഞ്ഞ് തൻ്റെ സ്വന്തം പുത്രനായിട്ടുള്ള ആളാണല്ലോ അക്ഷകുമാരൻ, അക്ഷകുമാരനെ പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് ഉദ്യാനപാലകർ അക്ഷകുമാരനോട് ആ കുരങ്ങനെ പിടിച്ചു കെട്ടാൻ കൊണ്ടുവരാൻ പറയാം എന്ന് പറഞ്ഞ് ആ ഉദ്യാനപാലകർ വഴി കാണിക്കുക എന്ന് പറഞ്ഞ് അക്ഷകുമാരൻ തേരിയിലൊക്കെ കയറിയിട്ട് കേമായിട്ടാണ് പുറപ്പെടുകയുണ്ടായത്. രാവണൻ്റെ പുത്രനാണല്ലോ. അപ്പോൾ തേരി കയറി അവിടുന്ന് പുറപ്പെട്ട് ഏകദേശം ആ കുരങ്ങനിരിക്കുന്ന അടുത്ത് വന്നപ്പോൾ ഉദ്യാനപാലകർ അവിടെ നിന്നു. അതാ അവിടെയാണ് കുരങ്ങനിരിക്കുന്നത്. ഉദ്യാനപാലകർ കുരങ്ങൻ്റെ അടുത്തേക്ക് പോവില്ല. സമയത്ത് മറഞ്ഞു നിന്ന്, തേരിനോട് മറഞ്ഞു നിന്ന് ചരം പ്രയോഗിച്ചു തുടങ്ങി അക്ഷകുമാരൻ. അക്ഷകുമാരൻ ചരം പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഹനുമാൻ വേർത്ത് വന്ന് ഇങ്ങനെ തറയുകയാണ്. തറച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഈ വരണേ പോകും ശരം, ശരം നേരത്തെ അങ്ങോട്ട് നിറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കുടയും ഹനുമാൻ. ആരെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആദ്യേ ശരം പ്രയോഗം നിറച്ച് ദേഹത്ത് വന്ന് തറച്ചു തുടങ്ങി. ഇത് ആരാന്ന് അറിയണല്ലോ, ചിലപ്പോൾ അവൻ്റെ ആയുധാഭ്യാസം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാവും, അഭ്യാസമാവും, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരു ശരം അവിടുന്ന് ദേഹത്ത് നിന്ന് ഊരി നോക്കി. രാവണൻ പുത്രൻ അക്ഷകുമാരൻ വക. ഓ, അവൻ്റെ പ്രയോഗമാണല്ലേ. നമുക്ക് അക്ഷകുമാരനായാലെന്താ, ആരായ എന്താ നിശ്ചയിച്ച്. അവിടുന്ന് ഹനുമാൻ ആ അക്ഷകുമാരൻ എവിടെയാന്ന് നോക്കിയപ്പോൾ ഒരു വൃക്ഷത്തിനോട് മറിഞ്ഞു നിൽക്കുക. വേഗം ആ തേരിലേക്ക് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് കയറി ഹനുമാൻ. അതിനുശേഷം ആ തേര് തവിട് പൊടിയാക്കി. അതിനുശേഷം ആ സൂതൻ്റെ തല ഒരു കടി, ആ വില്ല് പിടിച്ച് ഒരടി ഒടിച്ചു കളഞ്ഞു. അതിനുശേഷം ആ അക്ഷകുമാരൻ്റെ തല പിടിച്ച ഹനുമാൻ്റെ കക്ഷപ്പള്ളിയറിയിൽ വെച്ച് ഒരു ഇടി. അതുകൊണ്ട് അക്ഷകുമാരൻ്റെ കഥ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താണോ, ഇനിയിപ്പോൾ സ്വാമിയോട് പോയി പറയാ വിവരങ്ങൾ. അക്ഷകുമാരൻ്റെ കഥ കഴിഞ്ഞു. ആ ഇനിയിപ്പോൾ ഒറ്റ താമസിക്കാല്ലോ, എത്രയും വേഗം ആ സ്വാമി ചെന്ന് വിവരം അറിയിക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് പുറപ്പെട്ട് ആ രാവണൻ്റെ അടുത്ത് വന്ന് എറാൻ എന്താ ഉദ്യാനപാലകർ പോയിട്ട് കുരങ്ങനെ പറഞ്ഞയച്ചോ പിടിച്ചോ? കുരങ്ങൻ പറഞ്ഞയച്ചു. എങ്ങട്, മുമ്പ് പോയിരുന്നവരുടെയൊക്കെ പിന്നാലെ അക്ഷകുമാരനെ പറഞ്ഞയച്ചു. അല്ല, അക്ഷകുമാരൻ്റെ എന്താ സംഭവിച്ചതെന്ന് പറയാ. കുരങ്ങൻ അവിടുന്ന് അക്ഷകുമാരൻ്റെ തേരിലേക്ക് അങ്ങോട്ട് ചാടിയിട്ട് തേര് തവിട് പൊടി, പിന്നെ സൂതൻ്റെ തല ഒരു കടി, പിന്നെ വില്ല് ഒരടി. പിന്നത്തെ പറയാൻ ഞങ്ങൾക്ക് കുറച്ച് മടിയുണ്ട്. എന്നാലും എന്നിട്ട് അപ്പോൾ കുരങ്ങൻ പിന്നെ അക്ഷകുമാരൻ്റെ കാല് പിടിച്ചു. ചെറിയ അവന് രക്ഷേണ്ടതുണ്ടാവും കുരങ്ങന് അല്ലേ. പിന്നെന്താ, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അക്ഷകുമാരൻ. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ എൻ്റെ പുത്രനാണല്ലോ, കാല് പിടിച്ചാൽ പിന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ഉണ്ടായത്, ആ കുരങ്ങൻ ആ അക്ഷകുമാരൻ്റെ തല പിടിച്ച് ആ കുരങ്ങൻ്റെ കക്ഷപ്പള്ളിയറിയിൽ വെച്ച് ഒരു ഇടി. അതോടുകൂടി കഴിഞ്ഞു അക്ഷകുമാരൻ്റെ കഥ. അക്ഷകുമാരൻ്റെ കഥ കഴിഞ്ഞോ? അക്ഷകുമാരൻ്റെ കഥ കഴിഞ്ഞു. ബടാ, അവൻ അതിഭയങ്കരനായുള്ള മതി. അവനെ തൻ്റെ ഇതേവരെ മരിച്ചത് വേറെ വല്ലവരാണല്ലോ, തൻ്റെ പുത്രൻ മരിച്ചു എന്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ രാവണന് സങ്കടം സഹിക്കാൻ വയ്യാതെ കണ്ടായി. അങ്ങനെ ഇനിയിപ്പോൾ ആരാ വേണ്ടത്, താൻ തന്നെ പോവാണ് നല്ലത് നിശ്ചയിച്ച് ഇനി രാവണൻ തന്നെ യുദ്ധത്തിനോട് പുറപ്പെടാമെന്ന് നിശ്ചയിച്ച് പുറപ്പെടുകയുണ്ട്. ആ സമയത്താണ് ഇന്ദ്രജിത്ത് ഏയ് അച്ഛാ ഞാൻ അച്ഛൻ പോകണ്ട, ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞ് ആ തേരിൽ കയറി ആ ഹനുമാനായിട്ട് യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് പുറപ്പെടുകയുണ്ടായത്.
ഹനുമാൻ അവിടെ നോക്കിണ്ടായിരിക്കണേ ഏഹ് കഴിഞ്ഞോ ആരും കാണാനില്ലല്ലോ അവന്റെ അംഗബലമൊക്കെ കഴിഞ്ഞോ എണ്ണം കുറഞ്ഞു എന്നാണല്ലോ തോന്നണത് നോക്കി കഴിഞ്ഞപ്പോൾ ആ വരുന്നുണ്ട് വരുന്നുണ്ട് കേമനായിട്ട് ആളാ വരണെന്ന് തോന്നിട്ട് രാവണൻ തന്നെയാണ് വരണേന്നാണ് തോന്നണത് നോക്കി കഴിഞ്ഞപ്പോൾ രാവണനല്ല രാവണന് 10 തലയുണ്ടല്ലോ ഒരു തലയെ കാണാനുള്ളൂ നീ ആരെങ്കിലും ആയിക്കോട്ടെ വിചാരിച്ച് ആ ഇന്ദ്ര ചിത്തു അവിടെ നിന്ന് ശരപ്രയോഗം തുടങ്ങി ഹനുമാന്റെ നേരെ അങ്ങനെ ഹനുമാനും തിരിച്ച് ശരം പ്രയോഗിച്ചോടി അങ്ങനെ ശരം പ്രയോഗിച്ച് ഒരു തരത്തിലും ഹനുമാനെ നിഗ്രഹിക്കാൻ സാധിക്കില്ല ഇന്ദ്രജിത്ത് മനസ്സിലായി അപ്പോൾ അവസാനം ആ ഇന്ദ്രജിത്ത് ആ തൻ്റെ ബ്രഹ്മാസ്ത്രം ഇങ്ങോട്ട് പ്രയോഗിക്കുകയാണ് ഉണ്ടായത് ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്ന സമയത്ത് ഹനുമാൻ ആ ബ്രഹ്മാസ്ത്രത്തിനെ ഒന്ന് വന്ദിച്ചു അത് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹമുണ്ട് അല്ലേ ഹനുമാൻ ഈ ബ്രഹ്മാസ്ത്രം അങ്ങയുടെ ശരീരത്തിൽ പ്രയോഗിച്ച് 3/4 നാഴിക അങ്ങയ്ക്ക് ജീവനില്ലാതെ കണ്ടാവും വായുവില്ലാതെ കണ്ട അങ്ങനെ തീരും അതുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തിന് വഴങ്ങണം നാണ് ഇപ്പം തന്നെ അയക്കാന്ന് വിചാരിച്ചിട്ട് ആ ബ്രഹ്മാസ്ത്രം വരണം കണ്ടപ്പോൾ വേഗം എന്നെ വന്ദിച്ച് ആ ബ്രഹ്മാസ്ത്ര പറ്റി ഹനുമാൻ ഇവിടെ ഇങ്ങോട്ട് വീഴുകയും ചെയ്തു അത് കണ്ടപ്പോൾ ധ്യാനപാലകൻ എടോ കഴിഞ്ഞു കുരങ്ങൻ്റെ കഥ കഴിഞ്ഞു കുരങ്ങൻ്റെ കഥ കഴിയേ ഏ കുരങ്ങനെ അനക്കമില്ലാതെ കണ്ടായി നന്നെ കെട്ടിയെടുക്കുക എന്ന് പറഞ്ഞ് ആ ധ്യാനപാലകൻ എല്ലാവരും കൂടി ആ ഹനുമാനെ പൊക്കിയെടുത്ത് രാവണൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാണ്ടായത് അങ്ങനെ കൊണ്ടുപോയി രാവണൻ അവർക്കറിയാം രാക്ഷസന്മാർ കൊണ്ടിടുകയുള്ളൂ എന്ന് അപ്പോൾ ആ സമയത്ത് ഹനുമാൻ ഒറ്റ ചാട്ടം കൂടി ചാടി താഴെയിട്ടത് എൻ്റെ ദേഹത്തിനാണല്ലോ കേടുവരിക അതുകൊണ്ട് അങ്ങനെ രാവണൻ്റെ സന്നിധിയിൽ അങ്ങോട്ട് എത്തുകയുണ്ടായത് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധം ഇന്ദ്രജിത്തും ഹനുമാനും തമ്മിൽ ആരംഭിക്കേണ്ടായത് എന്ന് മാത്രമല്ല പിന്നെ എന്തായിരുന്നു ഹനുമാന്റെ ഉദ്ദേശം എന്നാണെങ്കിൽ നിശാചരപദേ ശോകരസം നേതും ആ നിശാചരപതിക്ക് ശോകരസത ഉണ്ടാക്കി തീർക്കുക ആ രാവണന് ദുഃഖം ഉണ്ടാക്കി തീർക്കുക ഇതേവരെ രാവണൻ ദുഃഖരസം അനുഭവിച്ചല്ലേ താൻ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുക എന്നല്ലാതെ കണ്ട് ദുഃഖം അനുഭവിക്കലുണ്ടായിട്ടില്ല അതിന് ദുഃഖരസം ഉണ്ടാക്കി തീർക്കണം എന്നുള്ള ആഗ്രഹവും കൂടി ഹനുമാൻ ഉണ്ടായിരുന്നു മാത്രമല്ല രക്ഷസം ചമും ഹന്തും ആ രാക്ഷസന്മാരുടെ കൂട്ടത്തെ നശിപ്പിക്കുക അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഹനുമാൻ ഉണ്ടായിരുന്നു രാക്ഷസന്മാരിങ്ങനെ ആ ശിവപാർവതിമാരുടെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞു വശമുണ്ട് ആ ലങ്കയിൽ അവരുടെ നാശത്തിനട വരണം നിശ്ചയിച്ച് അതിനു വേണ്ടിയും കൂടിയാണ് ഉത്സാഹിച്ച് പുറപ്പെടുകയുണ്ടായത് എന്ന് മാത്രമല്ല അന്തപുരയോഷിതം മാനം വിനാരോദനം ജയിതും അന്തപുര സ്ത്രീകൾക്ക് ആ അഭിമാനത്തോടുകൂടിയുള്ള കരച്ചിൽ ഉണ്ടാക്കി തീർക്കുക അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഹനുമാൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല സൂര്യചന്ദ്രമസോ പ്രവേശവികലം ലങ്കാപുരിം ശുദ്ധം കർത്തും ആ രാവണൻ്റെ ആജ്ഞാഹേതുവായിട്ട് സൂര്യചന്ദ്രന്മാർ ആ ലങ്കയിൽ പ്രവേശിക്കാറില്ല അങ്ങനെയുള്ള ലങ്കയെ ഒന്ന് ശുദ്ധീകരിക്കണം എന്തുകൊണ്ടാണ് ശുദ്ധീകരിക്കുക അഗ്നിയല്ലാതെ കൊണ്ട് വേറെ ഒന്നുമില്ല ഏറ്റവും ശുദ്ധീകരിക്കാൻ പറ്റിയത് അഗ്നിയനാണ് അഗ്നി കൊണ്ട് ഒന്ന് ശുദ്ധീകരിക്കണം അങ്ങനെയുള്ള ആഗ്രഹം കൂടി ഹനുമാനുണ്ടായിരുന്നു ഇങ്ങനെ വിവിധ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഹനുമാൻ ആ രാവണ സമീപത്തെ പ്രാപിക്കേണ്ടായത് ഇങ്ങനെ ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായിരിക്കുന്ന ഹനുമാനോ രാവണാന്തകത്തെ പ്രാപിച്ച് രാമമഹാത്മ്യങ്ങളെ പറഞ്ഞ് ആ രാവണനോട് ഓരോരോ വാക്കുകളെ പറയാനുള്ള ആഗ്രഹത്തോടും കൂടി അയവടവർത്തിച്ചത് പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ

മാർഗി രാമൻ ചാക്യാർ അവതരിപ്പിച്ച ചാക്യാർ കൂത്താണ് ഇതുവരെ കേട്ടത്. കൂടെ പങ്കെടുത്തത് മാർഗി മഹേഷ്.

0: നമ്മുടെ ഗ്രാമങ്ങളിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങളും കരകൌശല വസ്തുക്കളും ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്വരാജിനോടടുക്കുന്നു. ഗ്രാമീണ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക വഴി പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താം. ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം നമ്മുടെ കൈത്തൊഴിൽ വിദഗ്ധരെ പിന്തുണയ്ക്കാം. ഗ്രാമീണ നൈപുണ്യത്തിന് ആദരവ് നൽകൂ. സ്വയം പര്യാപ്തതയുടെ പുതിയ പാത വെട്ടിത്തെളിക്കൂ.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: തുറന്നു നോക്കിയപ്പോൾ ഒരു സോപ്പാണ് കുളിക്കുന്ന സ്ത്രീയുടെ കയ്യിൽ മറ്റൊന്നുമില്ല. അത് നിങ്ങളോ പറഞ്ഞിട്ടോ പോയത്, ഇപ്പൊ തുറക്കരുത്, എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. പക്ഷെ ആ സോപ്പ് ഞാൻ ഇന്നും പറഞ്ഞിട്ടില്ല. എന്റെ ആ മനസ്സിൽ അവരവരുടെ സ്നേഹവും അവരുടെ ജീവനവും നമുക്ക് തന്നിട്ട് പോകണം.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ

0: ഭവിഷ്യവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
2: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചുവരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആന്റ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആന്റ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ്, NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഈ ബുക്കുകളും ഈ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഈ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflibnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ശ്രോതാക്കളെ, വയോജനങ്ങൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾ, മുൻ തടവുകാർ തുടങ്ങിയവർക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങളും സേവനങ്ങളും ആവിഷ്കരിക്കുന്നതാണ് സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ്. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തലസ്ഥാന

0: സമയം എട്ട് മണി കഴിഞ്ഞ് 34:50. ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഡൽഹി നയർ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മനം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800 11 7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ GOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിന് പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവിനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാളെ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിലെത്തിക്കും. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി 10 മുതൽ സ്വച്ഛ് സാഗർ, സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി കോർപ്പറേഷന്റെ 3 റോറോ സർവീസ് മുഖ്യമന്ത്രി വി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണമായും സൌജന്യയാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന സർക്കാർ നൽകിവരുന്ന സ്ഥിരം സഹായം 2 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന NDBR എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമറിയിച്ചത്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ ഭൂഗോള പ്രദക്ഷിണത്തെയും എവറസ്റ്റ് പര്യവേഷണത്തെയും സംബന്ധിച്ച് പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. കേഡറ്റുകളിൽ സാഹസികതയുടെ അനുഭവ പാഠങ്ങൾ പകർന്നു നൽകുന്നതായിരുന്നു പരിപാടി. INSV തരിണിയിൽ ലോകം ചുറ്റി ചരിത്രം സൃഷ്ടിച്ച നാവികസേനാ ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽന, രൂപ എന്നിവർ വിദ്യാർത്ഥികളുമായി യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എനുമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. സ്വകാര്യ പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിയമപരമായ സ്ഥിതി ക്രമീകരിക്കാൻ സഹായിക്കുന്നതിന് ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ച എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഒരു തവണ മാത്രം ലഭ്യമാകുന്ന ഈ പദ്ധതിയുടെ സേവനം 6 കാലയളവിനുള്ളിൽ പ്രയോജനപ്പെടുത്താമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 1961 ആദായനികുതി നിയമപ്രകാരം അംഗീകാരം നേടിയ പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. പ്രധാനമന്ത്രി മുദ്രായോജന പ്രകാരം 350 പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസതാ പരിശോധന വിഭാഗം വ്യക്തമാക്കി. തുടർച്ചയായ 4 വിൽപ്പനയ്ക്ക് ശേഷം ഇന്ത്യൻ ഓഹരികൾ വാങ്ങിക്കൂട്ടി വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ. ഏറ്റവും പുതിയ നിക്ഷേപക കണക്കുകൾ പ്രകാരം ഈ മാസം ഇതുവരെ APIകൾ ആഭ്യന്തര ഓഹരി വിപണിയിൽ 15,157 കോടി രൂപ നിക്ഷേപിച്ചു. 2016 ആർബിട്രേഷൻ വിധിയുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണ ചൈനാ കടലിലെ ചൈനയുടെ വിശാലമായ അവകാശവാദങ്ങൾ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച് വിവിധ ലോകരാഷ്ട്രങ്ങൾ. പ്രാദേശിക സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുന്നതാണ് ചൈനയുടെ നടപടിയെന്ന് അമേരിക്കയും ബ്രിട്ടനും വിവിധ ഏഷ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ 14 രാജ്യങ്ങൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

സമയം 8:44:42. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

0: Sabu, Pravalika, Narimalla, and Nofisa Khatun clinched the gold medal. In Wimbledon tennis, the men's singles final between world number one Yannick Sinner of Italy and second seed Alexander Zverev of Germany is underway in London. Meanwhile, the 10th seed Chinese pair of Guo Hanyu and Francis Kristina Mladenovic have clinched the women's doubles title. In the historic one-off women's test at Lord's Cricket Ground in London, England were 34 for 3 in their second innings on day 3 when reports last came in. Earlier, India declared the second innings at 341 for 7, setting a huge target of 457 for the hosts. And now, before we end the bulletin, the headlines once again. India calls for immediate de-escalation of tension in West Asia region after attack on commercial ship carrying Indian nationals off Oman coast. US says Strait of Hormuz open to all vessels and American military ready to ensure freedom of navigation. Mortal remains of 15 Indian tourists who died in Vietnam boat tragedy brought to Ho Chi Minh City to be transported to India the earliest. Uttar Pradesh creates new benchmark in environmental conservation by planting over 35 crore saplings in a single day. India bagged a total of 16 medals, including 3 gold at under 23 athletic championships in China. And in Wimbledon tennis, men's singles final between top seed Yannick Sinner and second seed Alexander Zverev underway in London. And that's all in the news at 9. Good night.
1: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
3: കൂട്ടുകാരെ, ഒഡീസിയൂസിന്റെ സാഹസിക കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ഒഡീസിയൂസ് ഒരു ദ്വീപിൽ നിന്നും വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത ദ്വീപ് അവർക്ക് കാണാം. കപ്പൽ അടുത്ത ദ്വീപിലേക്ക് അടുക്കുകയാണ്. അവിടെ ഇനി അവരെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അവിടെ നിരവധി കപ്പലുകൾ തുറമുഖത്ത് ചേർത്തിട്ടിരിക്കുന്നത് അവർ കണ്ടു. ഏയാ ദ്വീപായിരുന്നു അത്. കരയ്ക്കിറങ്ങുവാൻ അവർ മടിച്ചു. ഇനി ആ ദ്വീപിൽ എന്തൊക്കെയാണെന്നുള്ള പേടിയാ അവർക്ക്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ദുരന്തങ്ങൾ അവരുടെ മനസ്സിലങ്ങനെ നിൽക്കുകയല്ലേ. ഈ ദ്വീപിലിനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. 3 ദിവസം അവർ കരയിലിറങ്ങാതെ കപ്പലിൽ തന്നെ കഴിച്ചുകൂട്ടി. 3ാം ദിവസം പ്രഭാതമായപ്പോൾ ഒഡീസിയൂസ് തന്റെ വാളും ചാട്ടുളിയും ധരിച്ചുകൊണ്ട് കരയ്ക്കിറങ്ങി. എന്തോ വരട്ടെ എന്ന് വിചാരിച്ച് ഒഡീസിയൂസ് ഇറങ്ങി. പൊക്കമേറിയ ഒരു കുന്നിൽ കയറി നാലുപാടും നോക്കി. അവിടെ എങ്ങാനും മനുഷ്യന്റെ ശബ്ദമോ ചലനമോ ഉണ്ടോ എന്ന് നിരീക്ഷിച്ചു. നിബിഡമായ കുറ്റിക്കാടുകളാലും വൻമരങ്ങളാലും ചുറ്റപ്പെട്ട ഒരു കൊട്ടാരം ഒഡീസിയൂസ് കണ്ടു. അതിനുള്ളിൽ നിന്നും പുകയുയരുന്നുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് പോകണമോ വേണ്ടയോ എന്ന് കുറെ നേരം ചിന്തിച്ചു. അപകടഭീതി മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അനുചരന്മാരെ ആശ്വസിപ്പിക്കണമെന്നും അവർക്ക് എന്തെങ്കിലും ആഹാരത്തിനുള്ള വക നൽകണമെന്നും അദ്ദേഹം തീരുമാനിച്ചു. അപ്പോ ഒരു കാനന ചോലയിൽ ഒരു മൃഗം നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. കൊമ്പുകൾ ശാഖോപശാഖകളായി വളർന്ന് ഭംഗിയും മെഴുമെഴുപ്പുമുള്ള ഒരു കലമാനായിരുന്നു അത്. ദാഹശമനത്തിന് വെള്ളം കുടിക്കുകയാണ് അവൻ. അവന്റെ മുതുകിനെ ലക്ഷ്യമാക്കി ഒഡീസിയൂസ് ഒരു അടി കൊടുത്തു. തന്റെ ശൂലം ആ കലമാന്റെ ദേഹത്ത് കുത്തിയിറക്കി. നിലവിളിയോടെ ആ മൃഗം തറയിലേക്ക് വീണു. അതിന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് ഒഡീസിയൂസ് ശൂലം വലിച്ചൂരിയെടുത്തു. കലമൻ ചത്തുപോയി. മൃഗത്തിന്റെ കൈകാലുകൾ വരിഞ്ഞു കെട്ടി ആ മൃഗത്തിനെയും ചുമന്നുകൊണ്ട് ഒഡീസിയൂസ് കപ്പലിലെത്തി. ഒഡീസിയൂസ് പറഞ്ഞു, സ്നേഹിതന്മാരെ, നമ്മുടെ ദുഃഖങ്ങൾക്ക് അറുതി വരേണ്ട സമയമായിരിക്കുന്നു. നാം ആരും ഇപ്പോൾ മരിക്കാൻ പോകുന്നില്ല. നമ്മുടെ കപ്പലിൽ ഭക്ഷണ സാധനങ്ങൾ ഉള്ള കാലത്തോളം

യഥേഷ്ടം നമുക്ക് ഭക്ഷിക്കാം, ധൈര്യമായിരിക്കുവിൻ. കൂട്ടുകാരെല്ലാം തങ്ങളുടെ മേൽമുണ്ടുകൊണ്ട് മുഖം മറച്ച് ദുഃഖിതരായിരിക്കുകയായിരുന്നു. ഒഡീസിയസിന്റെ ഉത്തേജകമായ വാക്കുകൾ കേട്ടതോടെ അവരെല്ലാം ഓടിയെത്തി ആ കലമാന്റെ ചുറ്റും കൂടി. നാവികർ കലമാന്റെ മാംസം കൊണ്ട് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി. അന്ന് സന്ധ്യയാകുന്നതുവരെ അവർ അത് യഥേഷ്ടം ഭക്ഷിച്ചു. കപ്പലിൽ നേരത്തെ കരുതിയിരുന്ന മധുരവീഞ്ഞ് നാവികർ ആവോളം കുടിച്ചു. നേരമിരുട്ടി. കടലോരത്ത് സജ്ജീകരിച്ച കിടക്കകളിൽ അവർ എല്ലാവരും സുഖമായി ഉറങ്ങി. പ്രഭാതമായപ്പോ ഒഡീസിയസ് അനുചരന്മാരെ വിളിച്ചുണർത്തി. സ്നേഹിതന്മാരെ, ഇനി നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. എന്തെങ്കിലും തീരുമാനത്തിൽ നാം എത്തണം. എനിക്കാണെങ്കിൽ യാതൊന്നും തോന്നുന്നതേയില്ല. ഇന്നലെ ഞാൻ കുന്നിന്റെ മുകളിൽ കയറി ഒന്ന് നിരീക്ഷണം ചെയ്തതേയുള്ളൂ. ഈ ദ്വീപ് എന്തോ പ്രത്യേകതയുള്ളതാണ്. അടുത്തെങ്ങും വൻകരകൾ കാണുന്നതേയില്ല. ദ്വീപ് സമതലമാണ്. കുറച്ചകലെ ഒരു മാളികയുടെ മുഖപ്പും ഒരു മാളികയും അതിനു മീതെ പുകപടലങ്ങൾ ഉയരുന്നതും വൻവൃക്ഷങ്ങളുടെ ഇടയിലൂടെ ഞാൻ കണ്ടു. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ കൂടുതലായി അന്വേഷണം നടത്തണം. ഒഡീസിയസ് ഇത് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സങ്കടമുണ്ടായി. ലെസ്ട്രിഗോണിയൻ ആന്റിഫേറ്റസിന്റെയും ഒറ്റക്കണ്ണൻ സൈക്ലോപ്സിന്റെയും പൈശാചിക കൃത്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു. പലരും കരഞ്ഞു. ആ കണ്ണുനീർ അവരിൽ തങ്ങിനിന്ന വിഷമത്തെ കുറെയെങ്കിലും കുറയ്ക്കുന്നതായി ഒഡീസിയസിന് തോന്നി. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുക തന്നെയെന്ന് ഒഡീസിയസ് തീരുമാനിച്ചു. തന്റെ അനുചരന്മാരെ രണ്ട് സംഘങ്ങളായി അദ്ദേഹം തിരിച്ചു. ഒരു സംഘത്തിന്റെ നേതാവായി യൂറിലോക്കസിനെ അദ്ദേഹം നിശ്ചയിച്ചു. അദ്ദേഹം ശക്തനും ബുദ്ധിമാനുമാണ്. രണ്ടാമത്തെ സംഘത്തിന്റെ നേതൃത്വം ഒഡീസിയസ് തന്നെ ഏറ്റെടുത്തു. ഏത് സംഘമാണ് ആദ്യമായി അന്വേഷണത്തിന് പുറപ്പെടേണ്ടത്? വിധി തന്നെ നിശ്ചയിക്കട്ടെ. ആദ്യം പോകേണ്ട സംഘം ഏതെന്നറിയുവാൻ അവർ കുറിയിട്ടു. യൂറിലോക്കസിന്റെ സംഘം തന്നെ ആദ്യം അന്വേഷണത്തിനായി പോകണമെന്ന് കുറിമൂലം തീരുമാനമായി. യൂറിലോക്കസും കൂട്ടുകാരും മുന്നോട്ട് നടന്നു. ഒഡീസിയസും അദ്ദേഹത്തിന്റെ കീഴിലുള്ള സംഘവും കപ്പലിനടുത്ത് തന്നെ കഴിഞ്ഞുകൂടി. യൂറിലോക്കസും കൂട്ടുകാരും നടന്നു നീങ്ങവേ കപ്പലിനടുത്തുണ്ടായിരുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തായിരിക്കാം കൂട്ടുകാർക്ക് സംഭവിക്കുന്നതെന്നുള്ള ഉത്കണ്ഠ അവരെ അലട്ടുകയായിരുന്നു. കനത്ത ദുഃഖം മനസ്സിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ട് പരസ്പരം സംസാരിക്കുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. യൂറിലോക്കസും കൂട്ടുകാരും ഉത്കണ്ഠയോടെ നടന്നു തുടങ്ങി. കുറ്റിക്കാടും വൻമരങ്ങളും നിറഞ്ഞ താഴ്വരയുടെ മധ്യത്തിൽ ഒരു മാളിക അവർ കണ്ടു. മനോഹരമായ തലമുടിയുള്ള ഭീകരദേവതയായ സഴ്സിയായിരുന്നു അവിടെ താമസം. ആളുകളെ കൊല്ലുന്നത് വിനോദമാക്കിയ എയ്റ്റാസിന്റെ സഹോദരിയായിരുന്നു സഴ്സി. സഴ്സി സാധാരണ മനുഷ്യഭാഷയിൽ സംസാരിച്ചിരുന്നു. ആരെയും ആകർഷിക്കുവാൻ പോരുന്ന സൗന്ദര്യം അവൾക്കുണ്ട്. ഒച്ചയും അനക്കവും കൂടാതെ യൂറിലോക്കസും അനുചരന്മാരും മാളികയുടെ സമീപത്തെത്തി. അവിടെ നാലുപാടും ചെന്നായ്ക്കളും സിംഹങ്ങളും അലഞ്ഞു നടക്കുന്നു. ഇതിന്റെ രഹസ്യം എന്തെന്ന് അവർക്ക് മനസ്സിലായില്ല. മന്ത്രശക്തിയുള്ള സഴ്സി വിഷപാനീയെ നൽകി മൃഗങ്ങളാക്കി മാറ്റിയ മനുഷ്യരായിരുന്നു അവ. മൃഗങ്ങളെ കണ്ടപ്പോ യൂറിലോക്കസും കൂട്ടുകാരും ഭയന്നുപോയി. പക്ഷേ സിംഹങ്ങളും ചെന്നായ്ക്കളും അവരെ ആക്രമിക്കുകയോ ഭയപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. ഇണങ്ങിയ പട്ടികളെപ്പോലെ അവയെല്ലാം വന്ന് അവരുടെ ചുറ്റും കൂടി. എന്തെങ്കിലും ആഹാരം കിട്ടുമെന്ന് ആ മൃഗങ്ങൾ അന്വേഷിക്കുന്നതുപോലെ ആ നാവികർക്ക് തോന്നി. ആശ്ചര്യകരമായ ഈ കാഴ്ച കണ്ട് വികാരഭരിതരായ നാവികർ മാളികയുടെ അങ്കണത്തിലേക്ക് നടന്നു. അതിനുള്ളിൽ സഴ്സിയിരിപ്പുണ്ട്. ദേവസ്ത്രീകൾ നിർമ്മിക്കുന്ന തരം മനോഹരമായ വസ്ത്രങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് സഴ്സി. ശ്രുതിമധുരമായ ഒരു ഗാനം അവൾ ആലപിക്കുന്നുണ്ടായിരുന്നു. യൂറിലോക്കസിന്റെ സംഘത്തിൽ ഏറ്റവും മുൻപിലായി നിന്നിരുന്ന പോളിറ്റസ് വിളിച്ചു പറഞ്ഞു, സ്നേഹിതന്മാരെ, ഞാൻ ശബ്ദം കേൾക്കുന്നു. അതാ ഒരു സ്ത്രീ, അവൾ വസ്ത്രം നെയ്യുന്നതിനിടയിൽ ഗാനമാലപിക്കുന്നു. ഇമ്പകരമായ ഗാനം, നിങ്ങൾ കേൾക്കുന്നില്ലേ? അവൾ മനുഷ്യസ്ത്രീയോ അപ്സരസോ? നമുക്കുള്ളിലേക്ക് കടന്ന് അവളോടൊന്ന് സംസാരിക്കാം, നാവികർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്നേഹിതന്മാരെ, ഞാൻ ശബ്ദം കേൾക്കുന്നു. അതാ ഒരു സ്ത്രീ, അവൾ വസ്ത്രം നെയ്യുന്നതിനിടയിൽ ഗാനമാലപിക്കുന്നു. നല്ല ഇമ്പകരമായ ഗാനം, നിങ്ങൾ കേൾക്കുന്നില്ലേ? ആ അവൾ മനുഷ്യസ്ത്രീയോ അപ്സരസോ? നമുക്കുള്ളിലേക്ക് കടന്ന് അവളോടൊന്ന് സംസാരിക്കാം, നാവികർ ഉറക്കെ വിളിച്ചു. പെട്ടെന്ന് സഴ്സി നെയ്ത്തു നിർത്തി പുറത്തേക്ക് വന്നു. അവൾ

0: മനോഹരമായി പുഞ്ചിരിച്ചു. മിന്നിത്തിളങ്ങുന്ന വാതിൽ തുറന്നുകൊണ്ട് ആഗതർക്ക് അവൾ സ്വാഗതമരുളി. യാതൊരു അപകടശങ്കയും കൂടാതെ അവർ ഭവനത്തിനുള്ളിൽ കടന്നു. യൂറിലോക്കസ് ആയിരുന്നല്ലോ അവരുടെ നേതാവ്. മൃഗങ്ങളുടെ പെരുമാറ്റവും ആശ്ചര്യകരമായ അന്തരീക്ഷവും അയാളിൽ സംശയം ജനിപ്പിച്ചിരുന്നു. എന്തോ കൊടിയ വഞ്ചന ഇതിലടങ്ങിയിട്ടുണ്ടെന്ന് യൂറിലോക്കസിന് തോന്നി. അയാൾ വീടിനുള്ളിൽ കടക്കാതെ ഒരൊഴിഞ്ഞ കോണിൽ പതുങ്ങിയിരുന്നു. വലിയ സ്നേഹാദരങ്ങളാണ് സുന്ദരിയായ സേഴ്സി ആഗതരോട് കാട്ടിയത്. അവരെ അവൾ മിന്നിത്തിളങ്ങുന്ന കസേരകളിൽ ഇരുത്തി. ബാർലിമാവും വീഞ്ഞും കലർത്തിയ നറുതേനും അവർക്ക് കൊടുത്തു. പക്ഷേ അവരെല്ലാം അവരുടെ വീട് നാടും ഒക്കെ മറക്കത്തക്ക വിഷം അവൾ അതിൽ കലർത്തിയിരുന്നു. അവർ അത് യഥേഷ്ടം ഭക്ഷിച്ചു. ഭക്ഷണം കഴിഞ്ഞ വേളയിൽ സൾസി തന്റെ പക്കലുള്ള മാന്ത്രിക ദണ്ടുകൊണ്ട് ആ നാവികരെ ഒന്ന് തലോടി. പെട്ടെന്ന് ആ മനുഷ്യരുടെ എല്ലാം രൂപം മാറി. നീണ്ട തേറ്റകളും രോമവും ഉള്ള കാട്ടുപന്നികളായി അവർ മാറിക്കഴിഞ്ഞു. പന്നികളെ ഇട്ടിരുന്ന കൂട്ടിലേക്ക് അവരെ അയച്ച് അതിന്റെ വാതിൽ ബന്ധിക്കുകയും ചെയ്തു. പിന്നീട് പന്നികൾക്കുള്ള പയറും ഓക്ക് വൃക്ഷത്തിന്റെ കുതിർത്ത വിത്തുകളും സേഴ്സി അവർക്ക് വിതറിക്കൊടുത്തു. വൃത്തികെട്ട മറ്റു പന്നികളോടൊപ്പം അവരും ആ പന്നിക്കൂട്ടിൽ കഴിഞ്ഞുകൂടി. യൂറിലോക്കസ് ഒളിച്ചിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാൾ ഭയചകിതനായി. ഒഡീസിയൂസിനെയും കൂട്ടുകാരെയും ഈ വിവരമറിയിക്കുവാൻ അയാൾ കപ്പലിലേക്ക് ഓടി. കുറേ സമയത്തേക്ക് ഒരക്ഷരം പോലും സംസാരിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പേടിയും ദുഃഖവും കൊണ്ട് മൂകനായിരുന്നു അയാൾ. വളരെ നേരം കഴിഞ്ഞ ശേഷം സാധാരണ നില വീണ്ടെടുത്ത യൂറിലോക്കസ് കാര്യങ്ങളെല്ലാം വിക്കി വിക്കി ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. യൂറിലോക്കസിന്റെ വിവരണം കേട്ടപ്പോൾ കൂട്ടുകാരെല്ലാം പേടികൊണ്ട് തരിച്ചിരുന്നു പോയി. ഒഡീസിയൂസിന് കോപവും താപവും അടക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്റെ വെള്ളികെട്ടിയ വാൾ തോളിൽ തൂക്കിയിട്ട് അമ്പും വില്ലുമായി സെർസിയുടെ നേരെ പുറപ്പെടാൻ അദ്ദേഹം തയ്യാറായി. യൂറിലോക്കസിനോട് വഴികാട്ടുവാൻ ഒഡീസിയൂസ് പറഞ്ഞു. ഭയപ്പെട്ട യൂറിലോക്കസ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. ദയവ് ചെയ്ത് അങ്ങ് പോകരുതേ. അങ്ങാകട്ടെ, വേറെ ആരെങ്കിലും ആകട്ടെ, അവിടേക്ക് പോയാൽ ഒരിക്കലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. നമുക്ക് മിച്ചമുള്ള ആളുകളെയും കൂട്ടി എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാം. ഘോര മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മാത്രമേ മാർഗമുള്ളൂ, ഒഡീസിയസ് പറഞ്ഞു. നിങ്ങൾ പോരുന്നില്ലെങ്കിൽ പോരണ്ട. യഥേഷ്ടം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് കപ്പലിനടുത്തു തന്നെ കഴിഞ്ഞുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പോയേ തീരൂ, പോവുക തന്നെ ചെയ്യും. ധീരവും ശക്തവുമായ ആ തീരുമാനത്തിന് എതിരെ നിൽക്കാൻ യൂറിലോക്കസിന് കഴിഞ്ഞില്ല. ഒഡീസിയൂസ് നടന്നു നീങ്ങുന്നത് ചങ്കിടിപ്പോടെ അയാൾ കണ്ടു. അനങ്ങാൻ പോലുമാകാതെ ചില പോലെ അവിടെ നിന്നു. ഒഡീസിയൂസ് അതിവേഗം മായാമോഹിനിയായ സർസിയുടെ മാളികയ്ക്ക് സമീപമെത്തി. സുവർണ ദണ്ടുമായി നിൽക്കുന്ന ഒരു കോമള യുവാവിനെ അദ്ദേഹം കണ്ടു. യുവാവ് പറഞ്ഞു, സാധു മനുഷ്യ, നിങ്ങൾ എവിടെ പോകുന്നു? ഒരു പരിചയവുമില്ലാത്ത ഈ നാട്ടിൽ ഈ പർവ്വത സാനുവിലൂടെ ഏകനായി നിങ്ങൾ പോകുന്നത് എന്തു നേടാനാണ്? ഒഡീസിയൂസ് മറുപടി പറഞ്ഞു, എനിക്ക് ഭയങ്കരിയായ സേഴ്സിയെ കാണണം. എന്റെ അനുചരന്മാരോട് അവൾ ചെയ്ത കൊടും പാതകത്തിന് പ്രതികാരം ചെയ്യണം. യുവാവ് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്. ഞാൻ ഹെർമസ് ദേവനാണ്. ഈ അത്യാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്നു വരും. ഒഡീസിയൂസ് ഹെർമസിനെ വണങ്ങി. ഹെർമസ് തുടർന്നു, നിങ്ങളുടെ അനുചരന്മാരെയെല്ലാം സർസി പന്നികളാക്കി മാറ്റി. മറ്റു പന്നികളോടൊപ്പം കൂട്ടിലടച്ചിരിക്കുന്നു. അവരെ മോചിപ്പിക്കാൻ വെറും കൈയോടെ പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് മടങ്ങിവരാനൊക്കെയില്ല. ഞാൻ എന്തു ചെയ്യണം ദേവ, അത് പറഞ്ഞു തരൂ. ഒരു രക്ഷ ഒഡീസിയൂസിന് നൽകിക്കൊണ്ട് ഹെർമസ് പറഞ്ഞു, ഈ രക്ഷ ധരിക്കുക. സർസിയുടെ ഭവനത്തിൽ ഇതണിഞ്ഞുകൊണ്ട് പ്രവേശിച്ചാൽ അപകടം സംഭവിക്കുകയില്ല. സർസിയുടെ മായാപ്രവർത്തനത്തെക്കുറിച്ച് ഹെർമസ് വിവരിച്ചു. അവൾ നിങ്ങൾക്ക് ഒരു പാനീയം തരും. മാന്ത്രിക ശക്തിയുള്ള വിഷം കലർത്തിയ പാനീയമാണത്. പക്ഷേ ഞാൻ തന്ന രക്ഷ അണിയുന്നത് മൂലം മായാവിദ്യകളൊന്നും നിങ്ങൾക്ക് ഏൽക്കുകയില്ല. പാനീയം കുടിച്ചു കഴിയുമ്പോൾ സർസി തന്റെ കൈവശമുള്ള മാന്ത്രിക വടികൊണ്ട് നിങ്ങളെ തലോടും. അപ്പോൾ നിങ്ങൾ വാളുറയിൽ നിന്നൂരി കൊല്ലുവാനെന്ന വിധം അവളുടെ നേർക്ക് ചെല്ലുക. അവൾ ഭയന്നു വിറയ്ക്കും. അവൾ സ്നേഹഭാവം കാട്ടുകയും അവളോടൊത്ത് കിടക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്യും. ആ അപേക്ഷ നിരസിക്കരുത്. അനുചരന്മാരെ മോചിപ്പിക്കുന്നതിനുള്ള ഏക മാർഗം അതാണ്. നിങ്ങളുടെ നേർക്ക് അവൾ യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ലെന്ന് ദേവകളെ മുൻനിർത്തി അവളെക്കൊണ്ട് സത്യം ചെയ്യിക്കണം. അല്ലാത്ത പക്ഷം സഹശയനവേളയിൽ നിങ്ങളെ അവൾ രൂപാന്തരപ്പെടുത്തുകയോ നിങ്ങളുടെ പൗരുഷം നശിപ്പിക്കുകയോ ചെയ്യും. ഹെർമസ് കൊടുത്ത രക്ഷ ഒരു ചെടിയുടെ രൂപത്തിലുള്ളതായിരുന്നു. അത് മണ്ണിൽ നിന്ന് പിഴുതെടുക്കുന്നത് ഒഡീസിയസ് കണ്ടു. സാധാരണഗതിയിൽ മനുഷ്യർക്ക് അദൃശ്യമാണത്. അതിന്റെ വേര് കടും കറുപ്പായിരുന്നെങ്കിലും പുഷ്പം പാലുപോലെ വെളുത്തിരുന്നു. അതെല്ലാം കൊടുത്തതിനു ശേഷം ഹെർമസ് ദേവൻ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, അങ്ങനെ ഒഡീസിയസ് സഡ്സിയുടെ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഒഡീസിയസിന് തന്റെ ലക്ഷ്യം വിജയിക്കുമോ? അനുചരന്മാരെ മോചിപ്പിക്കാൻ കഴിയുമോ? നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്
3: ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.